നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.7 ആകാശവാണി മഞ്ചേരി FM നിലയത്തിൽ നിന്നുമുള്ള ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ശകവർഷം 1948 ആഷാഢം 2, കൊല്ലവർഷം 1201 മിഥുനം 9, 2026 ജൂൺ 23 ചൊവ്വാഴ്ച.

ആകാശവാണി 102.7 മാഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 6 മണി കഴിഞ്ഞ് 6 സെക്കൻഡ്. ഇനി പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് 6:10 സുഭാഷിതം ഡോക്ടർ മൻസൂർ ഒദായി അവതരിപ്പിക്കുന്നു. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. 1 സെന്റ് സ്ഥലത്തെ പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ വിത്തിന്റെ അളവ് എത്രയാണ്? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൌൺസിൽ കേരളയുടെ മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജർ എം കെ നസീമ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 എഫ് എം ശുഭദിനത്തിൽ കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോൾ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം

0: പിന്നെ 10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യചാലകം. ഷിഗെല്ല ഗുരുതരമാകുന്ന സാഹചര്യങ്ങൾ, മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി സുബിൻ സംസാരിക്കുന്നു. ഏഴ് പതിനഞ്ചിന് എ ബി സി ഓർത്തോ ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന. യോസോ മൗരോദേ വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ, അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീശേരി, ആയുരാരോഗ്യം. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീത സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. കാവ്യധാര. കെ അയ്യപ്പ പണിക്കരുടെ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന കവിതയുടെ ഒരു ഭാഗം ആലാപനം ജ്യോതി മേനോൻ. 7:50 ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം, മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഹരിതം. കൃഷിയും പരിസ്ഥിതിയും, നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രം ഡയറക്ടറും അസിസ്റ്റന്റ് കൃഷി ഓഫീസറുമായ ജയപ്രകാശ് നിലമ്പൂർ സംസാരിക്കുന്നു. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപുലിമ. 8:00 എഫ് എം പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം 8:05. സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ടിപ്സ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപുറം അസബഹ് എച്ച് എസ് എസ് അധ്യാപകനുമായ അബ്ദുൾ ലത്തീഫ് സി എം സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം. 8:15 രസമുകളും, തുടർന്ന് സേവന വാർത്തകൾ. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ്, കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 കിംസ് ആരോഗ്യം, സർവ്വതനാൽ പ്രധാനം. കിംസ് അൽഷിഫ പെരിന്തൽമണ്ണ അവതരിപ്പിക്കുന്ന പരിപാടി. 8:35 സ്മൃതി ഗീതങ്ങൾ. 9:20 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്. ഇന്നത്തെ പരിപാടികൾ എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 10:00 റേഡിയോ ഹെൽത്ത്, ആരോഗ്യ കേരളം സ്പോൺസർഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോൺ ഇൻ പരിപാടി. 10:50 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 അക്ഷരഗീതങ്ങൾ. 12:00 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം, പച്ചക്കറി, വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 തുടർനാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:45. 3:00 പ്രിയതര ഗീതങ്ങൾ. 3:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4:00 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 തിരുവനന്തപുരം റിലേ ചെയ്യുന്ന പരിപാടികളിൽ. 5:45 ഞാറ്റുവേല. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും കേൾക്കാം. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ.
1: This is Akashvani, the news read by Subhadra Ramachandran. Prime Minister Narendra Modi has said the principle of nation first has been driving force behind India's transformation into a fast-growing, credible and reliable global power. Addressing a summit organized by a private media house in New Delhi, Prime Minister said the country's achievements over the past decade were rooted in trust, stability and a commitment to the larger global good. Referring to his recent participation in the G7 summit, Mr. Modi said world leaders recognize India's unwavering commitment to putting national interests first, a philosophy that continues to shape the country's policies and development agenda. Highlighting the government's 12 years in office, Prime Minister said initiatives such as Swachh Bharat, Make in India, promotion of Khadi and support for local products succeeded because citizens embraced the spirit of nation building. Mr. Modi said nearly 25 crore people had moved out of poverty.

0: ദുഃഖവും സങ്കടവുമുള്ള സന്ദർഭങ്ങളിൽ കരയുന്നത് മനസ്സിനും ശരീരത്തിനും ഗുണകരമാണെന്ന് ശാസ്ത്രം പറയുന്നു. മനോവിഷമങ്ങളും സംഘർഷങ്ങളും ലഘൂകരിക്കാനുള്ള ഔഷധമായിട്ടാണ് മനഃശാസ്ത്രം കരച്ചിലിനെ വിശേഷിപ്പിക്കുന്നത്. ക്രൈയിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സേഫ്റ്റി വാൽവ്. ഉള്ളിൽ ഉരുണ്ടുകൂടുന്ന സംഘർഷങ്ങളെ പുറന്തള്ളാനുള്ള സുരക്ഷാമാർഗമെന്നർത്ഥം. മറ്റുള്ളവരുമായുള്ള വൈകാരിക അടുപ്പം വർദ്ധിപ്പിക്കാൻ കരച്ചിൽ സഹായകമാവും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അനുകമ്പയും പിന്തുണയും നേടി മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ കരച്ചിൽ ഉപകാരപ്പെടും. എന്നിട്ടും കരച്ചിൽ വീരുത്തമായി കരുതുന്നു ചിലർ. മറ്റുള്ളവരുടെ മുമ്പിൽ വച്ച് കരയുന്നത് കുറച്ചിലല്ലേ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. കരയുന്നത് പൗരുഷത്വത്തിന് ചേർന്നതല്ല എന്ന് വിചാരിക്കുന്നു ചിലർ. ആണൊരുത്തൻ സങ്കടം സഹിക്കാനാവാതെ കരഞ്ഞുപോയാൽ പെണ്ണുങ്ങളെപ്പോലെ കരയുന്നോ എന്ന് പരിഹസിക്കാനും ആളുകളുണ്ട്. ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും മുമ്പിൽ ധൈര്യം പ്രകടിപ്പിച്ച് സങ്കടം മുഴുവൻ ഉള്ളിലൊതുക്കുന്നവരെയും കാണാം. ഒന്നു കരയാൻ സാധിച്ചെങ്കിൽ എന്ന് ആത്മഗതം ചെയ്യുന്നവരാണിവർ. പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ മനുഷ്യ ജീവിതമില്ലല്ലോ. ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ട ദൈവദൂതന്മാരുടെ ജീവിതം വായിക്കുമ്പോൾ അവരെല്ലാം നിരവധി പ്രയാസങ്ങൾ നേരിട്ടവരായിരുന്നു. ജീവിതത്തിൽ ഏറെ സങ്കടങ്ങൾ അനുഭവിച്ച വ്യക്തിയായിരുന്നു മുഹമ്മദ് നബി. എന്നാൽ ദുഃഖവേളയിൽ ഒരിക്കൽ പോലും അദ്ദേഹം സ്വന്തത്തെ പഴിച്ചില്ല, സാഹചര്യത്തെ കുറ്റപ്പെടുത്തിയതുമില്ല. വികാരസാന്ദ്രമായ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. തിരുനബി കരയുന്നത് കണ്ട് ശിഷ്യൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചോദിച്ചു, പ്രവാചകരെ, അങ്ങ് കരയുകയോ? അദ്ദേഹം പറഞ്ഞു, ഇത് കാരുണ്യമാണ്. കണ്ണുകൾ കണ്ണീർ വാർക്കും, ഹൃദയം വിതുമ്പും, എങ്കിലും രക്ഷിതാവായ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും നാം പറയില്ല. ദുഃഖവേളയിൽ കരയുന്നത് ഒരു ന്യൂനതയല്ലെന്നും അത് മനുഷ്യസഹജമാണെന്നുമാണ് ഈ വചനത്തിൻ്റെ പൊരുൾ. മനുഷ്യഹൃദയത്തിൽ സൃഷ്ടാവായ ദൈവം കനിഞ്ഞേകിയ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമാണ് കരച്ചിൽ. ദുഃഖങ്ങളിൽ ക്ഷമിക്കുന്നതോടൊപ്പം കരഞ്ഞും പറഞ്ഞും സങ്കടങ്ങൾ പങ്കുവെക്കണം. കാരണം അത് മനസ്സിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ഉത്തമ മാർഗമാണ്.
1: ഡോക്ടർ മൻസൂർ ഒദായി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9778392332. നമ്പർ ആവർത്തിക്കാം, 9778392332. സുഭാഷിതം.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി കേൾക്കാം
1: ആകാശവാണി 102.7 മഞ്ചേരി FM.

പ്രഭാതഗീതത്തിൽ അവസാനമായി തിരിച്ചെടുത്തിടുമോ എൻ ജീവനെ ഈ നിമിഷം എന്ന് തുടങ്ങുന്ന പാട്ട് പാടിയിരിക്കുന്നത് കണ്ണൂർ ഷെരീഫ്.

0: പ്രഭാതഗീതം സമാപിച്ചു.
1: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിൻ നമ്പർ 16527 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 6:48 ട്രെയിൻ നമ്പർ 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:33 ട്രെയിൻ നമ്പർ 22610

0: കോയമ്പത്തൂർ മാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:27 ട്രെയിൻ നമ്പർ 1607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:33 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:50 ട്രെയിൻ നമ്പർ 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:51 ട്രെയിൻ നമ്പർ 5623 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 9:44 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 6 മണി കഴിഞ്ഞ് 27:14. ഇനി ഇന്നത്തെ വിശേഷം നോക്കാം. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. ആധുനിക ഒളിമ്പിക് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 1894 ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായി ഈ ദിനം ആചരിക്കുന്നു. കൂടാതെ ഇന്ന് ഐക്യരാഷ്ട്രസഭ പൊതുസേവന ദിനവും കൂടിയാണ്. പൊതുസേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സേവനങ്ങളെ അംഗീകരിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനുമായി ഈ ദിനം ആചരിക്കുന്നു. ഒരു പ്രത്യേകത കൂടിയുണ്ടെന്ന്, അന്താരാഷ്ട്ര വിധവ ദിനവും ഇന്നാണ്. ലോകമെമ്പാടുമുള്ള വിധവകൾ നേരിടുന്ന സാമ്പത്തികവും സാമൂഹികവുമായ വെല്ലുവിളികളെക്കുറിച്ച് അവബോധം വളർത്താനാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനം ആചരിക്കുന്നത്.
1: ചരിത്രപഥം.
0: ചരിത്രത്തിൽ ഇന്നാണ് 1868 ക്വർട്ടി കീബോർഡുള്ള ഓഫീസ് ടൈപ്പ്റൈറ്റർ കണ്ടുപിടിച്ചത്. ക്രിസ്റ്റഫർ ലതം ഷോൾസിന് പാറ്റന്റ് ലഭിച്ചത്. പിന്നീട് 1873 റെമിംഗ്ടൺ കമ്പനി വാണിജ്യാടിസ്ഥാനത്തിൽ ടൈപ്പ്റൈറ്ററുകൾ നിർമ്മിച്ച് വിപണനം തുടങ്ങിയത്. ഇപ്പോൾ വലിയ പ്രചാരത്തിലില്ലെങ്കിലും ടൈപ്പ്റൈറ്ററുകൾ പരിചിതമാക്കിയ അനേകം സങ്കേതങ്ങൾ ആധുനിക കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചു വരുന്നു.
1: ചരിത്രപഥം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. ഇനി കേൾക്കാം.
2: കാർഷിക വൃത്താന്തം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
2: കാർഷിക വൃത്താന്തം.
3: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം. അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
3: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
4: ഒരു സെന്റ് സ്ഥലത്തെ പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ വിവിധ വിത്തുകളുടെ തോത് എത്രയാണ്? കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളയുടെ മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജർ MK നസീമയാണ്.
5: വിവിധ പച്ചക്കറികളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഒരു സെന്റ് പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ വിത്തിന്റെ അളവ് അല്ലെങ്കിൽ വിത്തിന്റെ തോത് എത്രയാണ് എന്ന് നമുക്ക് നോക്കാം. മഴക്കാലത്ത് ഇത്തിരി പ്രശ്നമുണ്ടെങ്കിലും മഴ മാറിയാൽ ഏറ്റവും നല്ല വിളവ് തരുന്നതാണ് ചീര എന്ന പച്ചക്കറി കൃഷി. 4 ഗ്രാം വിത്താണ് പറിച്ച് നടുകയാണെങ്കിൽ നമുക്ക് ആവശ്യം 20 ദിവസം പ്രായമായ മുളപ്പിച്ച തൈകൾ നമുക്ക് പറിച്ച് നടാം. നേരിട്ട് പാകുകയാണെങ്കിൽ 10 ഗ്രാം ഒരു സെന്റിന് ആവശ്യമായി വരും. 54 to 140 ദിവസം വരെയും നമുക്ക് ചീര വിളവെടുക്കാം. അടുത്തതായി ശീതകാല പച്ചക്കറി വിളകളാണ്. സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസം വിത്ത് പാകി 25 ദിവസം പ്രായമായ തൈകൾ പറിച്ചു നടുന്ന രീതിയാണ് ശീതകാല പച്ചക്കറി വിളകളെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.

0: ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744550424.
2: പ്രിയമുള്ളവരെ, ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിച്ചാലും. കേരളത്തിൽ വ്യാപകമായി മഴ പെയ്തു. നാളെ രാവിലെ വരെ വ്യാപകമായി മഴ പെയ്യും. ചില സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അടുത്ത 24 മണിക്കൂറിൽ കേരള കർണാടക തീരങ്ങളിലും ലക്ഷദ്വീപ് ഭാഗത്തും കാറ്റിന്റെ വേഗം ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 6 മണി കഴിഞ്ഞ് 35:08.
1: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
2: ദൃഷ്ടി
1: പ്രയോജകർ അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
3: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം. ഇനിയിപ്പോ എന്താ ചെയ്യാ?
4: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ. അവിടെ ആവുമ്പോ കുറഞ്ഞ ചെലവില് വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഉണ്ടല്ലോ.
1: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
4: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് തൃപ്രയ.
1: ഫോൺ 0483271439.
5: ദൃഷ്ടി.
0: സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ കിം ഫലപ്രഖ്യാപനം മാറ്റിവെച്ചു. മാർക്ക് ഇന്നുകൂടി അപ്ലോഡ് ചെയ്യാം. ഹജ്ജ് 2027, അപേക്ഷ ജൂലൈ 20 വരെ. ഓപ്പറേഷൻ തൂഫാൻ. മലപ്പുറം ജില്ലയിൽ ഇതുവരെ 372 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ലക്നോവിൽ വൻ തീപിടുത്തം. 15 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചവരിൽ ഏറെയും വിദ്യാർത്ഥികൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച. CBSE മൂല്യനിർണയ ക്രമക്കേട് വിഷയങ്ങളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹി ജന്തർമന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ച സമരം 4ാം ദിവസത്തിലേക്ക്. വാട്സാപ്പിന്റെ ആഗോള മേധാവിയായി ഇന്ത്യക്കാരൻ കുനാൻ ഷാ നിയമിതനായി. ഖത്തറിൽ ഗ്ലാസ് പ്ലാന്റിൽ സ്ഫോടനം. 12 ഇന്ത്യക്കാർക്ക് ദാരുണാന്ത്യം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ രാജിവെച്ചു. US ഇറാൻ ചർച്ചകളിൽ പുരോഗതിയെന്ന് US വൈസ് പ്രസിഡന്റ് JD Vance. ഇറാനുമേലുള്ള എണ്ണ ഉപരോധങ്ങളിൽ ഭാഗിക ഇളവ് നൽകി US. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. എതിരില്ലാത്ത 2 ഗോളിനാണ് ഓസ്ട്രിയയെ പരാജയപ്പെടുത്തിയത്. ഇതോടെ അർജന്റീന നോക്കൌട്ടിൽ പ്രവേശിച്ചു. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ എന്ന റെക്കോർഡ് ഇനി മെസ്സിക്ക് സ്വന്തം. 18 ഗോളുമായി ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസയുടെ 16 എന്ന റെക്കോർഡാണ് തിരുത്തിയത്.
1: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
6: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
7: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
8: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
9: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
10: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
9: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400181000.
0: വെളിച്ചെണ്ണ കിൻഡലിന് കോഴിക്കോട് 23,000 രൂപ, വടകര 23,400, മാനന്തവാടി 26,800. സ്വർണം പവന് 1400 രൂപ.

0: വർദ്ധിച്ച് 1,08,520 രൂപ. തങ്കം 10 ഗ്രാമിന് 1,46,400 രൂപ. വെള്ളി കിലോഗ്രാമിന് 2,45,000. തേങ്ങാപിണ്ണാക്ക് കിൻഡലിന് കോഴിക്കോട് 3,700, നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 21,000, പൊന്നാനി 14,500, കോഴിക്കോട് 14,500, മഞ്ചേരി കിൻഡൽ 4,000, മാനന്തവാടി 5,600, കയർ കിൻഡൽ കോഴിക്കോട് ബേപ്പൂർ 6,000, കൊയിലാണ്ടി 9,000, റബ്ബർ കിൻഡൽ കോഴിക്കോട് 27,300, മാനന്തവാടി 23,500, ഏലം ഗ്രീൻ കിലോഗ്രാം കോഴിക്കോട് 2,700, മാനന്തവാടി 3,300, അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,750, പൊന്നാനി 4,000, കോഴിക്കോട് കിൻഡൽ 7,000, മഞ്ചേരി കിൻഡൽ 7,500, കൊട്ടപ്പാക്ക് കിൻഡൽ കോഴിക്കോട് പഴയത് 37,000, കോഴിക്കോട് പുതിയത് 37,000, പുകയില മീനമ്പാളയം കിൻഡൽ കോഴിക്കോട് 21,000, പാലക്കാട് 21,000, കോഴിക്കോട് 8,300, കുരുമുളക് കിൻഡൽ മഞ്ചേരി നാടൻ 67,500, കോഴിക്കോട് നാടൻ 66,500, കോഴിക്കോട് ചേട്ടൻ 67,000, കോഴിക്കോട് വയനാടൻ 67,000, ഉണക്കക്കപ്പ കിൻഡൽ കോഴിക്കോട് 2,700, ശർക്കര കിൻഡൽ പാലക്കാട് 5,500, കോഴിക്കോട് 5,200, മാനന്തവാടി പാണ്ടി 4,900, നിലക്കടല കിൻഡൽ പാലക്കാട് 17,000, ചിറ്റൂർ 16,500, കോഴിക്കോട് 13,000.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: പ്രിയമുള്ളവരെ, ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഉന്നതാധികാര സമിതി റിപ്പോർട്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്കും ഫ്രാൻസിനും ജയം. നോർവെ സെനഗൽ മത്സരം പുരോഗമിക്കുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിലുണ്ട്. ഇതോടനുബന്ധിച്ച് പത്മ അവാർഡ് ജേതാക്കളുടെ ജീവിതത്തെയും സംഭാവനകളെയും കുറിച്ച് ആകാശവാണി പീപ്പിൾസ് പത്മ ഓൺ ആകാശവാണി എന്ന പരമ്പരയുടെ ഭാഗമായി പ്രത്യേക പരിപാടികൾ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 9:10 മുതൽ ആകാശവാണി ഗോൾഡിൽ പരിപാടി കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിലും ന്യൂസ് ഓൺ എയർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലും ഇത് ലഭ്യമാകും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രം ആദ്യം എന്ന തത്വമാണ് ഇന്ത്യയുടെ നേട്ടങ്ങൾക്ക് കഴിഞ്ഞ ദശകത്തിൽ വഴികാട്ടിയായതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. വരും നൂറ്റാണ്ടുകളിൽ രാജ്യത്തിന്റെ ഭാവിക്ക് അടിത്തറയായിരിക്കുന്നത് നിലവിലെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡെസ്ക് റിപ്പോർട്ട്.
1: രാഷ്ട്രം ആദ്യമെന്ന തത്വത്തോട് ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത G7 ഉച്ചകോടിയിൽ ആഗോള നേതാക്കളും ശരിവച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രത്തിന്റെ നിലവിലെ പ്രവർത്തനങ്ങൾ 1000 വർഷത്തേക്ക് ഭാവിയെ രൂപപ്പെടുത്തുന്നതാണ്. ഗവൺമെന്റിന്റെ 12 വർഷത്തെ സേവനത്തിൽ 45,000 ഗ്രാമങ്ങളിലേക്ക് മൊബൈൽ കണക്ടിവിറ്റി വ്യാപിപ്പിച്ചു. ഏകദേശം 75,000 ബാങ്കിംഗ് കറസ്പോണ്ടന്റുകളും 6,000-ലധികം പോസ്റ്റ് ഓഫീസുകളും സ്ഥാപിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ മാവോയിസ്റ്റ് ഭീകരത ഇപ്പോൾ അന്ത്യശ്വാസം ാണ്. ഭരണഘടനാ സംരക്ഷണത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നവർ അധികാരത്തിലിരുന്നപ്പോൾ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭരണഘടനയുടെ പേരുപയോഗിച്ചതിന് ആളുകളെ വെടിവെച്ചു കൊലപ്പെടുത്തിയ സംഭവമുണ്ടായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വച്ഛ് ഭാരത് അഭിയാൻ, മെയ്ക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയവ വിജയിക്കാൻ കാരണം ജനങ്ങൾ രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകി അവരുടെ കടമ നിറവേറ്റിയതുകൊണ്ടാണ്. മധ്യവർഗത്തിന് അനുകൂലമായ സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ച് പരാമർശിക്കവേ നികുതി ഇളവ് നടപടികൾ നികുതിരഹിത വരുമാന പരിധി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ അമീർ ബറാം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ സമഗ്രമായ പരിധിയിൽ ഉൾപ്പെടുത്തി ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിന് ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് അമീർ ബറാം രാജ്നാഥ് സിംഗിനെ അറിയിച്ചു. രാജ്യത്ത് അവയവദാന പ്രതിജ്ഞ എടുത്തവരുടെ എണ്ണം 5 ലക്ഷം പിന്നിട്ടു. അവയവ കോശദാനമെന്ന ജീവൻ രക്ഷാ പ്രവർത്തനത്തോട് രാജ്യത്തെ പൌരന്മാരുടെ അവബോധവും കാരുണ്യവും പ്രതിബദ്ധതയുമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ഈ നേട്ടം കൈവരിക്കും.

0: ിക്കുന്നതിൽ സഹകരിച്ച എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണകൂടങ്ങളെയും കേന്ദ്ര മന്ത്രാലയം അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഇത് സംബന്ധിച്ച് രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ഇന്നലെ മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. ഇത് വിശദമായി പരിശോധിച്ച് അടിയന്തര പ്രാധാന്യത്തോടെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഡെങ്കിപ്പനിയുൾപ്പെടെ പകർച്ചവ്യാധികൾ കൂടുതൽ വ്യാപകമാകാൻ സാധ്യത കണക്കിലെടുത്ത് അടുത്ത 3 മാസം സംസ്ഥാനത്തുടനീളം കൊതുക് നശീകരണ, മാലിന്യ സംസ്കരണ, ശുചീകരണ തീവ്രയജ്ഞം നടത്തണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. പകർച്ചപ്പനി വ്യാപന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിലെയും മെഡിക്കൽ കോളേജുകളിലെയും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് പാരാമെഡിക്കൽ ജീവനക്കാരുടെയും ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്നും റിപ്പോർട്ടിലുണ്ട്. കൂടുതൽ ചർച്ച നടത്തി വിവിധ ജില്ലകളിലെ ഹോട്ട്സ്പോട്ടുകൾ സന്ദർശിച്ച് സമിതി വിശദമായ റിപ്പോർട്ട് പിന്നീട് നൽകും. ആരോഗ്യവകുപ്പിലെ വിവിധ വിഭാഗങ്ങളിലെ ഒഴിവുകൾ അടിയന്തരമായി PSC റിപ്പോർട്ട് ചെയ്യാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആയുഷ് വകുപ്പ് എന്നിവയുടെ കീഴിലെ എല്ലാ സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകൾ സംബന്ധിച്ച് അടിയന്തരമായി അവലോകനം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. 2027 ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക പോർട്ടൽ വഴിയും ഹജ്ജ് സുവിധ ആപ്പ് വഴിയും തീർത്ഥാടകർക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് പുതിയ ഹജ്ജ് നയം പുറത്തിറക്കി കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. അംഗൻവാടി ജീവനക്കാർ ഉൾപ്പെടെ സ്കീം വർക്കേഴ്സ് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പോഷൻ ട്രാക്കർ ആപ്പ് പ്രവർത്തനരഹിതമായ മൊബൈൽ ഫോണുകൾക്ക് പകരം പുതിയ ടാബുകൾ നൽകുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും വിവരങ്ങൾ ശേഖരിച്ച ശേഷം പോഷകാഹാരം വിതരണം ചെയ്യുന്നതിന് രജിസ്ട്രേഷനാണ് പോഷൻ ആപ്പ് ഉപയോഗിക്കുന്നത്. കൊച്ചിയിലെ അംഗനവാടിയിൽ 3.5 വയസ്സുകാരി ലൈംഗികാതിക്രമണത്തിന് ഇരയായ സംഭവത്തിൽ അംഗനവാടി വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. അംഗനവാടി വർക്കർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ലഹരി ഉപയോഗത്തിൽ നിന്നും പുതുതലമുറയെ തിരിച്ചുവിടാൻ കൃഷിയാണ് ലഹരി, സിന്തറ്റിക് ലഹരിയല്ല ലഹരി എന്ന പുതിയ മുദ്രാവാക്യവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം കല്ലിയൂരിൽ കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിക്ക് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമായ ഇന്ന് തിരുവനന്തപുരം ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ സൈക്ലിംഗ് ബൈ ദ സീ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര കായിക യുവജനകാര്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അല്പസമയത്തിനകം സൈക്ലിംഗ് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന് വൈകിട്ട് 4 മണി മുതൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടത്തുന്ന ഏഷ്യൻ ഗെയിംസ് ഫൺ റൺ പരിപാടിയിലും മന്ത്രി പങ്കെടുക്കും.
0: അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. ഒളിമ്പിക് കൌൺസിൽ ഓഫ് ഏഷ്യ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, സംസ്ഥാന ഗവൺമെന്റ് എന്നിവയുമായി സഹകരിച്ച് കേരള ഒളിമ്പിക് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. ഡാലസിൽ എതിരില്ലാത്ത 2 ഗോളിന് ഓസ്ട്രിയയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പ് ഐയിൽ പുലർച്ചെ ഫിലാഡൽഫിയയിൽ നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത 3 ഗോളിന് ഫ്രാൻസ് ഇറാഖിനെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ഐയിൽ മറ്റൊരു മത്സരത്തിൽ ന്യൂയോർക്കിൽ നോർവെ സെനഗലിനെ നേരിടുകയാണ്. ഗ്രൂപ്പ് ജെയിൽ രാവിലെ 8:30 ജോർദാൻ അൾജീരിയയെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഓസ്ട്രിയക്കെതിരെ 9-ാം മിനിറ്റിൽ ലഭിച്ച പെനാൾട്ടി പുറത്തേക്കടിച്ച് ഉറപ്പിച്ച ഗോൾ പാഴാക്കിയപ്പോൾ ഈ ദിവസം മെസ്സിക്കൊപ്പമല്ലെന്ന് ഫുട്ബോൾ ലോകം ഉറപ്പിച്ചു. പക്ഷേ കാര്യങ്ങൾ മാറിമറിയാൻ 30 മിനിറ്റുകൾ മതിയായിരുന്നു. ഗോൾ ദാഹവുമായി അർജന്റീനൻ മുന്നേറ്റക്കർ ആസ്ട്രിയൻ ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാത്തതോടെ മെസ്സിയുടെ ചരിത്ര ഗോൾ പിറന്നു. 38-ാം മിനിറ്റിൽ ഓസ്ട്രിയൻ വലകുലുക്കി ഡാലസ് സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ ആയിരങ്ങളെ സാക്ഷിയാക്കി ഫുട്ബോൾ മെസ്സിക ലോകകപ്പിൽ തന്റെ 17-ാം

0: സ്വന്തമാക്കി. ഗോൾ മടക്കാൻ ആസ്ട്രിയ സമ്മർദ്ദം ശക്തമാക്കിയപ്പോൾ കളിയുടെ വേഗം തണുപ്പിച്ച് പന്ത് കൂടുതൽ നേരം കൈവശം വെച്ച് അർജന്റീന ആസ്ട്രിയൻ മുന്നേറ്റത്തിന്റെ മുന്നോടിച്ചു. ഒടുവിൽ അവസാന മിസ്സിന് തൊട്ടു മുമ്പ് ആസ്ട്രിയൻ പ്രതിരോധ കോട്ടകളെ ഭേദിച്ച് മെസ്സി ഒരിക്കൽ കൂടി പന്ത് വലയിലെത്തിച്ചു. സ്കോർ അർജന്റീന 2 ആസ്ട്രിയ 0. ലോകകപ്പ് ചരിത്രത്തിൽ മെസ്സി ഗോൾ നേട്ടം 18 ഉയർത്തിയ ചരിത്ര നിമിഷമായിരുന്നത്.
1: FIH പ്രോ ലീഗ് പുരുഷ ഹോക്കി ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ വൈകിട്ട് 7 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഉന്നതാധികാര സമിതി റിപ്പോർട്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്കും ഫ്രാൻസിനും ജയം. നോർവെ സെനഗൽ മത്സരം പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 6 കഴിഞ്ഞ് 55 മിനിറ്റും 17 സെക്കൻഡും.

0: പ്രിയമുള്ളവരെ, എഫ് എം ശുഭദിനത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: മോളെ, എന്റെ ശരീരം മൊത്തം വേദന. കാൽമുട്ടിന്റെ തേയ്മാനാച്ച കൂടി കൂടി വരിക. എന്തപ്പോ ചെയ്യാ?
3: അമ്മ ഇനി വിഷമിക്കണ്ട, നമുക്ക് എടരിക്കോടുള്ള കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ ആച്ച മുട്ടിന് മാത്രല്ല, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
2: ഹാവൂ, ആശ്വാസമായി.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ.
0: കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് മെക്കാനിക് കോഴ്സിൽ സീറ്റ് ഒഴിവുണ്ട്. സെന്ററിൽ നേരിട്ടെത്തി പ്രവേശനം നേടാം. ഫോൺ നമ്പർ 0495237006. മൊബൈൽ നമ്പർ 8891370026. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0495237006. മൊബൈൽ നമ്പർ 8891370026. കോഴിക്കോട് EHRD കീഴിൽ പ്രവർത്തിക്കുന്ന തിരുത്തിയാട് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ ഫിസിക്കൽ സയൻസ്, ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ്, ഇന്റഗ്രേറ്റഡ് സയൻസ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് ബാച്ചുകളിൽ സീറ്റ് ഒഴിവുണ്ട്. ആധാർ കാർഡിന്റെയും മാർക്ക് ലിസ്റ്റിന്റെയും പകർപ്പും ഒരു ഫോട്ടോയും സഹിതം നേരിട്ടെത്തി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 0495272107070. മൊബൈൽ നമ്പർ 9447885352. മറ്റൊരു നമ്പർ 8547005031. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9447885352. മറ്റൊരു നമ്പർ 8547005031. പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള ലാറ്ററൽ എൻട്രി പ്രവേശനത്തിന് ഒഴിവുള്ള ഏതാനും സീറ്റുകളിൽ ഈ മാസം 26 രാവിലെ 10 അഡ്മിഷൻ നടത്തും. സ്ഥാപനമാറ്റം ആവശ്യമുള്ളവർക്കും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങളും നിലവിലെ ഒഴിവുകളുടെ എണ്ണവും. താൽപര്യമുള്ളവർ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും പ്രോസ്പെക്ടസിൽ നിർദ്ദേശിക്കുന്ന ഫീസും സഹിതം പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഹാജരാക്കണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0493322753. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0499332753.

0: ഐ എച്ച് ആർ ഡിയുടെ ഗവൺമെന്റ് കോളേജ് മലപ്പുറം മുണ്ടുപറമ്പ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ അഡ്വാൻസ് ടെക്നോളജി ആൻഡ് സ്കിൽസ് നടത്തുന്ന പി ജി ഡി സി എ, ഡി സി എ, ഡി ഡി ടി ആൻഡ് ഒ എ, സി സി എൽ എ, എസ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 30 വരെ ദീർഘിപ്പിച്ചു. വിശദ വിവരങ്ങൾക്ക് 8547005043, മറ്റൊരു നമ്പർ 9495259091, ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8547005043, മറ്റൊരു നമ്പർ 9495259091.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് പി ആർ പി പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
5: എന്നും രാവിലെ 8:03.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 7:38. ഇനി ഇന്നത്തെ ചിന്താവിഷയം ശ്രദ്ധിച്ചാലും ജീവിതത്തിൽ പ്രധാനം നമ്മൾ ജീവിച്ചു എന്ന വസ്തുതയല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് വ്യത്യാസമാണ് വരുത്തിയത് എന്നതാണ് നമ്മൾ നയിക്കുന്ന ജീവിതത്തിൻ്റെ പ്രാധാന്യം നിർണയിക്കുന്നത്. നെൽസൺ മണ്ടേല. ജീവിതത്തിൽ പ്രധാനം നമ്മൾ ജീവിച്ചു എന്ന വസ്തുതയല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ ഏത് വ്യത്യാസമാണ് വരുത്തിയത് എന്നതാണ് നമ്മൾ നയിക്കുന്ന ജീവിതത്തിൻ്റെ പ്രാധാന്യം നിർണയിക്കുന്നത്. നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിച്ചാലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഉറങ്ങുന്ന മൃഗം ഏത്? ചോദ്യം ഒരിക്കൽ കൂടി, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഉറങ്ങുന്ന മൃഗം ഏത്? ഉത്തരത്തിനായി കാത്തിരുന്നോളൂ എഫ് എം ശുഭദിനത്തിന്റെ അവസാനത്തിൽ. ഇനി കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
2: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
3: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇന്ന് കെ എം ജയപാൽ ആലപിച്ച ഗാനം, കാപ്പിൽ വി സുകുമാരന്റെ രചന, ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണന്റെ സംഗീതം.

0: കെ എം ജയപാൽ ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന കാപ്പിൽ വി സുകുമാരൻ, സംഗീതം ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണൻ.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
7: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
8: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
7: അമ്മയ്ക്ക് കരുതലായി,
8: കുഞ്ഞിന് കാവലായി,
7: അലോഹ ഹോസ്പിറ്റൽ.
9: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
10: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
11: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
10: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
11: അതെങ്ങനെ?
10: ഒരു ആശ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
11: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
12: ശ്രദ്ധിക്കുക, കൊണ്ടോട്ടി പുളിക്കൽ സെക്ഷൻ പരിധിയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇന്ന് രാവിലെ 10:30 മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടും. അങ്ങാടിപ്പുറം വലമ്പൂർ ഹരിജൻ കോളനി, വലമ്പൂർ ഹെൽത്ത് സെന്റർ, കൊല്ലാരമുക്ക് ട്രാൻസ്ഫോമറുകളിൽ ഇന്ന് രാവിലെ 8 മുതൽ 9 വരെയും ഏറാന്തോട് LP സ്കൂൾ, കൊപ്ര, ക്രഷർ, മുട്ടിപ്പാലം, ചാത്തോലിക്കുണ്ട്, പൂന്താനം നഗർ എന്നീ ട്രാൻസ്ഫോമറുകളിൽ 9 മുതൽ 3 വരെയും പരിയാപുരം പിലാക്കൽപ്പടി, പരിയാപുരം LP സ്കൂൾ, പഞ്ചായത്ത്, തട്ടാരക്കാട്, ഓണമല, കൊല്ലങ്കോട് മുക്ക്, മുട്ടിപ്പാലം എന്നീ ട്രാൻസ്ഫോമറുകളിൽ 8 മുതൽ 3:30 വരെയും വൈദ്യുതി തടസ്സപ്പെടും. സേവന വാർത്തകൾ ശ്രദ്ധിച്ചാലും, സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലുള്ള SRC കമ്മ്യൂണിറ്റി കോളേജിൽ ജൂലൈ സെഷനിലെ ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു അഥവാ തത്തുല്യമാണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത. അപേക്ഷകർക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഉയർന്ന പ്രായപരിധിയില്ല.

0: ഈ മാസം 30-നകം അപേക്ഷ നൽകണം. മലപ്പുറം ജില്ലയിലെ പഠന കേന്ദ്രം, ഗ്രാമോദ്യോഗ യോഗ സെന്റർ, പൂലാമന്തോൾ പി ഒ, മലപ്പുറം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9446245979, മറ്റൊരു നമ്പർ 9074504921. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9446245979. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന OEC പ്രീമെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ www.eggrants.kerala.gov.in എന്ന സ്കോളർഷിപ്പ് പോർട്ടലിൽ സ്കൂൾ ലോഗിനിൽ നിന്നും എൻട്രി ചെയ്യണം. വിദ്യാർത്ഥികൾക്കും സ്കൂൾ അധികൃതർക്കുമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലർ eGrants ഹോം പേജിൽ ലഭ്യമാണ്. ഡാറ്റ എൻട്രി പൂർത്തിയാക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 15-ാം തീയതിയാണ്. ഫോൺ നമ്പർ 0492-222-2235. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0492-222-335.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555024.
4: EDU എഡ്യൂക്കേഷൻ മാർട്ട് മഞ്ചേരി തോലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
5: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
4: EDU സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
6: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിൻ നമ്പർ 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:33, ട്രെയിൻ നമ്പർ 22610 കോയമ്പത്തൂർ മാംഗ്ലൂർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:27. ഇനി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:50, ട്രെയിൻ നമ്പർ 56322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:51 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
6: ട്രെയിൻ സമയം.
0: ഇനി കേൾക്കാം.
7: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തുംപാടം തൃശൂർ ആരോഗ്യജാലകം.
8: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം.
9: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
10: മരുന്നിനങ്ങളുടെ കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
11: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവ. ക്വാളിറ്റിയും കെയറൊക്കെ ഒന്നാം തരാം. റേറ്റ്സ് ആണെങ്കിലോ കുറവും.
8: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
9: ദൃശ്യം കണ്ണാശുപത്രി.
12: ഷിഗെല്ല രോഗം ഗുരുതരമാകുന്ന സാഹചര്യങ്ങൾ. സംസാരിക്കുന്നത് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ.
13: 4 തരത്തിലുള്ള ഷിഗെല്ല ബാക്ടീരിയ ഉണ്ട്. അതിൽ ഷിഗെല്ല സോണി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഷിഗെല്ല സോണിയാണ്. അപ്പം അത് നേരിട്ട് തലച്ചോറിന് ബാധിച്ചിട്ട് തലച്ചോറ് നീർക്കെട്ടുണ്ടാക്കിയിട്ട് മരണം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഈ ഒരു രോഗാണ് ശരീരത്തിൽ എത്തിയിട്ട് മണിക്കൂറുകൾക്കകം വേണമെങ്കിൽ രോഗബാധിതനായിട്ട് മരണത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഒരു ഷിഗെല്ലേനെ വ്യത്യസ്തമാക്കുന്നത്. കൊളറ പോലെ തന്നെയാണ്, കൊളറ ഇതിലും ഫാസ്റ്റാണ്. മണിക്കൂറുകൾ കൊണ്ട് രോഗി മരണപ്പെടും. കാരണം ശരീരത്തിൽ നിന്ന് ജലാംശം മാർന്നു പോയിട്ട് രോഗി മരണപ്പെടുന്ന ഒരു സാഹചര്യം കൊളറയിലുണ്ടാകുന്നത്. പക്ഷേ കൊളറ നമുക്ക് റെയറാണ്, ഇത് കുറച്ചുകൂടി കോമൺ ആണ്. അപ്പോൾ ഇതും ആ ഒരു റിസ്ക്കാണ്, ആ ഒരു ഫാസ്റ്റായിട്ട് ഡിസീസ് പ്രോഗ്രസ് ചെയ്യുന്ന റിസ്ക്കാണ് ഇവിടെ ഷിഗെല്ലേനെ വ്യത്യസ്തമാക്കുന്നത്. ഇപ്പോൾ ഈ വയറുവേദനയോ പനിയോ അല്ലെങ്കിൽ മലത്തിൽ രക്തം കലർന്നു ഇല്ലാതെ തന്നെ, ഇപ്പോൾ ഒരു സാധാരണ ഒരു വയറിളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തിലൊരു 3 പ്രാവശ്യത്തിൽ കൂടുതൽ ലൂസായി പോവുകയാണെങ്കിൽ അതിനെ വയറിളക്കമായിട്ട് നമ്മൾ

0: കണക്കാക്കും. അപ്പം അത് തന്നെ ഒരു 3 ദിവസത്തെ കൂടുതൽ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി ദീർഘമായിട്ടുള്ളൊരു വയറിളക്കമായിട്ട് എടുക്കും. അപ്പോൾ അത്തരം ഒരു രോഗിയിൽ പോലും നമ്മൾ ഷിഗല്ലോസിസ് സംശയിക്കണം. കൂടുതലും കണ്ടുള്ളതെന്ന് വെച്ചാൽ നീണ്ടു നിൽക്കുന്ന വയറിളക്കമാണ്. ഒരു 3 ദിവസത്തെ കൂടുതൽ നമ്മളെ വീട്ടിൽ ആർക്കെങ്കിലും വയറിളക്കം ഉണ്ടെങ്കിൽ അത് നമ്മൾ സാധാരണ വയറിളക്കം അല്ല എന്നുള്ളതും അത് ഈ പറഞ്ഞ ഷിഗല്ലോസിസ് ആവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതും ഉണ്ട് ഡോക്ടറെ അവിടെ കാണിക്കുന്നത്. സാധാരണ വയറിളക്കമാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ORS കൊടുക്കുകയും മറ്റ് ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു 3 ദിവസത്തിനകത്ത് അത് മാറേണ്ടതാണ്. ഏതൊരു രോഗം എന്നുള്ളതുപോലെ ഏറ്റവും കൂടുതൽ ആ ഒരു ഇമ്മ്യൂൺ മെക്കാനിസം പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് വീക്കായതുകൊണ്ടോ റിസ്ക് കൂടുതലുള്ളത് എപ്പോഴും 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കും അതുപോലെ ഒരു 65 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ളവർക്കും രോഗം ഗുരുതര രോഗമുള്ളവർക്കൊക്കെയാണ് എപ്പോഴും ഏത് രോഗവും കൂടുതൽ ഗുരുതരമാവാൻ സാധ്യതയുള്ളത്. ഇവിടെയും പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഷിഗല്ലോസിസ് ഗുരുതരമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല ഹൈജീൻ പ്രാക്ടീസസ് കുട്ടികളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് കുട്ടികൾ പലതും എടുത്ത് വായിലിടും, അതുപോലെ ഉപയോഗിച്ച സാധനങ്ങൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അങ്ങനത്തെ ഒക്കെ വരുമ്പോഴാണ് കുട്ടികളുടെ റിസ്ക് കൂടുന്നത്. അസുഖം വരാനുള്ള റിസ്ക് തന്നെ വളരെ കൂടുതലാണ്. സ്കൂളോ അല്ലെങ്കിൽ അംഗനവാടിയോ അല്ലെങ്കിൽ ഒരു പ്ലേ സ്കൂളൊക്കെ കാണിച്ചാൽ കുട്ടികൾ ഇതൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത, രോഗം വരാനുള്ള സാധ്യത റിസ്ക് കൂടുതലാണ്.
1: ഷിഗല്ല രോഗം ഗുരുതരമാകുന്ന സാഹചര്യങ്ങൾ. ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ.
2: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവേ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി. അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
3: അമ്മയ്ക്ക് കരുതലായി,
4: കുഞ്ഞിന് കാവലായി.
3: അലോഹ ഹോസ്പിറ്റൽ,
5: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
6: രംഗഗീതം
5: ബുധൻ രാവിലെ 8:20.
7: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
5: 9847341588.
8: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
5: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, IQ ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
9: സമയം 7 കഴിഞ്ഞ 16:26. ഇനി കേൾക്കാം.
10: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
3: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
10: ഫോൺ 0483280500.
3: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
10: 24 പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
3: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
10: ഫോൺ 0483280500.
11: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
12: എനിക്ക് ഷോക്കടിച്ച പോലെയായി. ഞാനൊന്നും ചെയ്തില്ല. എന്നിട്ടും മതിയാവാതെ എന്റെ കൈയും കാലും പിടിച്ചു വലിച്ച് റൂമിന്റെ നടുക്കിലേക്കിട്ടു. ഞാനെന്തേലും പറഞ്ഞാൽ അപ്പൊ അനുസരിക്കണം. എന്റെ ഉള്ളിലെ പിശാച് സ്വതന്ത്രനായി പുറത്തു ചാടി. എന്റെ ദേഷ്യം ചുഴലിക്കാറ്റുപോലെ ചിതറിത്തെറിച്ചു. ആദ്യത്തെ പൊട്ടിത്തെറി ചെറുതായിരുന്നു.
13: നീ എന്താണെന്നറിയോ? നീ ഒരു വേശ്യയാണ്.
12: അവൾ മുഖം എന്റെ മുഖത്തോടടുപ്പിച്ചു. കണ്ണിൽ നിന്ന് തീപ്പൊരി ചിതറി.
13: ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറയടാ.
12: ഞാൻ ആ വാക്ക് വലിച്ചെടുത്തു.
13: വേശ്യ.
12: അവൾ അലമാരയുടെ വലിപ്പിൽ നിന്ന് ഒരു തോൽ ബെൽറ്റ് വലിച്ചെടുത്ത് ഒരു ദയവുമില്ലാതെ എന്നെ പുതുക്കാൻ തുടങ്ങി. ഞാൻ പിന്തിരിഞ്ഞു നിന്നു. തല കൈകൊണ്ട് മറച്ചു പിടിച്ചു. എന്റെ വേദനയേക്കാൾ വലുതായിരുന്നു എന്റെ ക്രോധം.
13: വേശ്യ, വേശ്യ, പട്ടിച്ചി.
12: അവൾ നിർത്തിയില്ല. എന്റെ ശരീരം വേദന കൊണ്ട് പുകഞ്ഞു. ജഞ്ചീര ക്ഷീണിച്ചു. അപ്പോഴേക്കും ടോട്ടോക്ക ഓടി വന്നു അവളെ സഹായിക്കാൻ.
13: നിർത്തിയതെന്തിനാ? കൊലയാളി, എന്നെ കൊല്ലടി. ജയിലിൽ നിനക്ക് കിട്ടും ഇതിനുള്ളതൊക്കെ.
12: പിന്നെയും അവൾ എന്നെ വീശിയടിച്ചുകൊണ്ടിരുന്നു. ഞാൻ അലമാരയിൽ ചാരി മുട്ടുകുത്തി വീണു.
13: തീപിടിച്ചി, പട്ടിച്ചി.
12: ടോട്ടോക്ക എന്നെ പിടിച്ചെണീപ്പിച്ച് തിരിച്ചു നിർത്തി.
13: സസേ, നിർത്തടാ. സ്വന്തം ചേച്ചിയെ പറ്റി ഇങ്ങനെ പറയരുത്. അവളൊരു വേശ്യ, കൊലയാളി, പട്ടിച്ചി.
12: അപ്പോ അവൻ എന്റെ മുഖത്തടിക്കാൻ തുടങ്ങി. കണ്ണിലും മൂക്കിലും വായിലും. വായ നോക്കി കുറേയധികം തന്നു. ഗ്ലോറിയ ഞാൻ കരയുന്നത് കേട്ടു. അതാണെന്റെ മോക്ഷം. ഡോണ റോസനയുമായി സംസാരിച്ച്

0: അപ്പുറത്ത് നിൽക്കുകയായിരുന്ന അവൾ എന്റെ തൊള്ളവിളി കേട്ടു. സ്വീകരണമുറിയിലേക്ക് ഒരു കൊടുങ്കാറ്റുപോലെ അവൾ പാഞ്ഞു വന്നു. എന്റെ മുഖം ചോരകൊണ്ട് പൊതിഞ്ഞത് കണ്ടപ്പോൾ ഗ്ലോറിയ ടോട്ടോക്കയെ ഉന്തിമാറ്റി ജഞ്ചീരയെ മുട്ടുകൈകൊണ്ട് മാറ്റി നിർത്തി. ഇനി അവളോട് അവരുടെ കളിയൊന്നും നടക്കില്ല. ഏറ്റവും മുതിർന്നവൾ ജഞ്ചീരയാണെന്നൊന്നും ഗ്ലോറിയ കൂട്ടാക്കിയില്ല. ഇടയ്ക്കിടയ്ക്ക് മാത്രം ശ്വാസമെടുത്ത് കണ്ണ് തുറക്കാൻ കൂടി പറ്റാതെ ഞാൻ നിലം പറ്റി കാലും പരത്തി കിടക്കുകയായിരുന്നു. അവളെന്നെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. ഞാൻ കരഞ്ഞില്ല. പക്ഷേ അവരെന്നെ ദ്രോഹിക്കുന്നത് കണ്ട കിങ് ലൂയിസ് അമ്മയുടെ മുറിയിൽ ഒളിച്ചിരുന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഗ്ലോറിയ നിന്ന് ജ്വലിച്ചു. ഒരു ദിവസം നിങ്ങൾ ഈ പിഞ്ചു കിടാവിനെ കൊല്ലും. ഹൃദയമില്ലാത്ത രാക്ഷസന്മാര്, അപ്പോഴും നിങ്ങൾക്ക് മതിയാവൂ. എന്നെ കിടക്കയിൽ കിടത്തി ഒരു പാത്രം ഉപ്പുവെള്ളം കൊണ്ടുവരാൻ തുടങ്ങി ഗ്ലോറിയ. ടോട്ടോക്ക അറച്ചറച്ചു വന്നു. ഗ്ലോറിയ അവനൊരു ഉന്തു കൊടുത്തു. പോയി തൊലയടാ, പേടിത്തൊണ്ടൻ. അവൻ ജഞ്ചീരയെ എന്താ വിളിച്ചതെന്ന് കേട്ടോ? അവനൊന്നും ചെയ്തില്ല. നിങ്ങളാണ് അവനെ കുത്തി ഇളക്കി വിട്ടത്. ഞാൻ പോകുമ്പോ അവൻ സമാധാനമായിരുന്ന് ബലൂൺ ഉണ്ടാക്കുകയായിരുന്നു. നിനക്കൊന്നും ഹൃദയമില്ല. സ്വന്തം അനിയനെ ഇത്ര ഭയങ്കരമായി എങ്ങനെയാടാ നീ അടിച്ചത്? അവൾ എന്റെ മുഖം തുടച്ചു തന്നു. ഞാനൊരു കഷ്ണം പല്ല് ആ പാത്രത്തിലേക്ക് തുപ്പി. അത് അഗ്നിപർവ്വതത്തിന്റെ പൊട്ടലിന് തിരികൊളുത്തി.
1: എടാ പേടിത്തൊണ്ട, നീ എന്താ ചെയ്തെന്ന് നോക്ക്. നിനക്ക് വഴക്ക് കൂടാനും തല്ലു മേടിക്കാനും ഇവൻ വേണമല്ലോ. പേടിത്തൂറി, 9 വയസ്സായിട്ട് നീ കിടക്കയിൽ മൂത്രമൊഴിക്കുന്നുണ്ട്.
2: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. ശബ്ദം ബോബി.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
4: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
5: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
6: മീഡിയ വാണി
5: നമ്പർ മറക്കല്ലേ, 90 20 620 630.
7: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
8: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 974-555-0424.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
12: പ്രിയമുള്ളവരെ, തൊഴിലവസര വാർത്തകൾ ശ്രദ്ധിച്ചാലും. മലപ്പുറം ഗവൺമെന്റ് വനിതാ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇസ്ലാമിക് ഹിസ്റ്ററി വിഷയത്തിൽ അതിഥി അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം ഇന്ന് ഉച്ചയ്ക്ക് 2 കോളേജിൽ വെച്ച് നടക്കും. UGC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ള നെറ്റ്, PhD കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറേറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 9188900203. എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ 22 വാർഡിൽ പ്രവർത്തിക്കുന്ന കുന്നുമ്മൽ അംഗനവാടിയിൽ പുതുതായി ആരംഭിക്കുന്ന അംഗനവാടി കം ക്രഷിൽ വർക്കർ ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ എടവണ്ണ പഞ്ചായത്തിലെ 22 വാർഡിലെ സ്ഥിര താമസക്കാരായിരിക്കണം. ഇവരുടെ അഭാവത്തിൽ അംഗനവാടി സ്ഥിതി ചെയ്യുന്ന വാർഡിന്റെ തൊട്ടടുത്ത വാർഡുകളിലെ വാർഡ് 23, 20, 21, 11, 10, 5 സ്ഥിര താമസക്കാരായ വനിതകളെയും പരിഗണിക്കും. ക്രഷ് വർക്കർ ഹെൽപ്പർ തസ്തികയുടെ പ്രായപരിധി 18-35 ഇടയിൽ. ക്രഷ് വർക്കർ പ്ലസ് ടു പാസ്സായവരും ഹെൽപ്പർ SSLC വിജയിച്ചവരുമായിരിക്കണം. അടുത്ത മാസം 3 വൈകുന്നേരം 5 അപേക്ഷ നൽകേണ്ടതാണ്. അപേക്ഷാ ഫോമും കൂടുതൽ വിവരങ്ങളും അരീക്കോട് ശിശുവികസന പദ്ധതി ഓഫീസിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 9188959781. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9188959781.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

പ്രിയമുള്ളവരെ, ഇന്ന് 7:40 അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കോട്ടക്കയിൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ സംസാരിക്കുന്നു. ഏഴ് 7:45 കാവ്യധാരയിൽ കെ അയ്യപ്പ പണിക്കരുടെ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന കവിതയുടെ ഒരു ഭാഗം ആലപിക്കുന്നത് ജ്യോതി മേനോൻ. 7:50 ഹരിതം, കൃഷിയും പരിസ്ഥിതിയും. നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രം ഡയറക്ടറും അസിസ്റ്റന്റ് കൃഷി ഓഫീസറുമായ ജയപ്രകാശ് നിലമ്പൂർ സംസാരിക്കുന്നു. സമയം 7 കഴിഞ്ഞ് 24:44. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആഗോള ശക്തിയെന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് കേരളത്തിൽ, തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. ഖത്തറിലെ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദശകത്തിൽ രാജ്യം നേടിയ ഓരോ നേട്ടങ്ങളും പരസ്പര വിശ്വാസം, സ്ഥിരത, ആഗോള നന്മയോടുള്ള പ്രതിബദ്ധത എന്നിവയിൽ വേരൂന്നിയാണെന്ന് ശ്രീ മോദി പറഞ്ഞു. ദേശീയ താൽപര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്നതിനുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത G7 ഉച്ചകോടിയിൽ ലോക നേതാക്കൾ അംഗീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. സ്വച്ഛ് ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഖാദി, പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കുള്ള പിന്തുണ തുടങ്ങിയ സംരംഭങ്ങളുടെ വിജയത്തിന് പിന്നിൽ പൌരന്മാരുടെ പ്രയത്നമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഭാരത് ജോ കർ റഹാ ഹൈ വോ ആനേ വാലേ 1000 വർഷ കാ ഫ്യൂച്ചർ ലിഖ്നേ വാലാ ഹൈ ഔർ യഹീ ദുനിയാ കേ ലിയേ സബ്സേ ബഡി ഭാരത് കീ ഗാരണ്ടി ഹൈ. ഭാരത് ഫാസ്റ്റ് ഗ്രോയിംഗ് ഇക്കോണമി ഭീ ഹൈ, ഏക് ക്രെഡിബിൾ ഇക്കോണമി ഭീ ഹൈ.
0: നാഷണൽ അഗ്രികൾച്ചറൽ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പോർട്ടൽ. ചടങ്ങിൽ ചില പ്രധാന ഡിജിറ്റൽ ജനക്ഷേമ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കുമെന്ന് സഹകരണ മന്ത്രാലയം അറിയിച്ചു. ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അപകടത്തിൽ 66 പേർക്ക് പരിക്കേറ്റതായും ഖത്തർ ഊർജ്ജമന്ത്രി പറഞ്ഞു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ബർസാൻ പ്രാദേശിക ഗ്യാസ് വിതരണ കേന്ദ്രത്തിൽ സ്ഫോടനമുണ്ടായത്. ജീവൻ നഷ്ടപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് ദോഹയിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംഭവത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനുശോചനം രേഖപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അലിഗഞ്ച് പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തത്തിൽ 15 വിദ്യാർത്ഥികൾ മരിച്ചു. 16-നും 18-നും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചത്. സംഭവത്തിൽ പോലീസ് 6 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഇവരിൽ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. 5 ലക്ഷത്തിലധികം അവയവദാന പ്രതിജ്ഞകൾ രേഖപ്പെടുത്തിയെന്ന സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ച രാജ്യം. അവയവദാനത്തിനുള്ള വർദ്ധിച്ചുവരുന്ന പൊതുജന അംഗീകാരം

0: പ്രതിഫലിപ്പിക്കുന്ന ഈ നേട്ടം അവയവ കൈമാറ്റത്തിന് കാത്തിരിക്കുന്ന രോഗികളുടെ പ്രതീക്ഷയെയും മാനവികതയുടെ ആഴമേറിയ പ്രവൃത്തിയെയും അടിവരയിടുന്നുവെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പറഞ്ഞു. അവയവദാനത്തിന് രാജ്യത്തുടനീളമുള്ള പൌരന്മാർ നൽകിയ പിന്തുണയ്ക്ക് നാഷണൽ ഓർഗൻ ആന്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ നന്ദി അറിയിച്ചു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. നിങ്ങൾക്കിത് സാധിക്കും എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കായികരംഗത്തിലെ മുന്നേറ്റം, കായികക്ഷമത വർദ്ധിപ്പിക്കൽ, പരസ്പര ധാരണ, ഉൾച്ചേർക്കൽ ഉൾപ്പെടെയുള്ള മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. 1894 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം ആചരിക്കുന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ ഭാഗമായി സായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലിംഗ് ബൈ ദ സീ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. എല്ലാ ഞായറാഴ്ചയും സൈക്ലിംഗ് നടത്താൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയാണ് സൈക്ലിംഗ്. മൈലത്തെ ജി.വി. രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐശി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ചോദ്യോത്തരവേളയ്ക്കും ശ്രദ്ധ ക്ഷണിക്കലുകൾക്കും ശേഷം ഇന്ന് നിയമസഭയിൽ പുതുക്കിയ ബജറ്റിനെക്കുറിച്ച് ചർച്ച നടക്കും. ഇന്നലെയായിരുന്നു ബജറ്റ് ചർച്ച ആരംഭിച്ചത്. നാളെയും പിന്നീട് 29-30 തീയതികളിലും ബജറ്റ് ചർച്ച തുടരും. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള വിഭവ വിതരണത്തെക്കുറിച്ച് TV ഇബ്രാഹിം, ശമ്പള കമ്മീഷൻ കാലാവധി ദീർഘിപ്പിക്കുന്നതിനെക്കുറിച്ച് സി രവീന്ദ്രനാഥ് എന്നിവർ ശ്രദ്ധ ക്ഷണിക്കും.
0: കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലാക്കുന്നത് സംബന്ധിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയുമായി ചർച്ച നടത്തി. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിലായിരുന്നു ചർച്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ധാരണയും വിശ്വാസ്യതയും വളർത്തിയെടുക്കുന്നതിന് ക്രിയാത്മകവും സ്ഥിരതയുള്ളതുമായ ഉഭയകക്ഷി ബന്ധങ്ങൾ സഹായിക്കുമെന്ന് ശ്രീ ഡോവൽ വ്യക്തമാക്കി. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ഇന്നലെ അമേരിക്കയിലെ ആർലിംഗ്ടണിൽ നടന്ന ഗ്രൂപ്പ് ജെ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീനയുടെ വിജയം. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കളിക്കാരൻ എന്ന നേട്ടം മെസ്സിക്ക് സ്വന്തമായി. ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസിന്റെ 16 ഗോളുകളെന്ന റെക്കോർഡാണ് മെസ്സി മറികടന്നത്. മെസ്സിയുടെ ഗോൾ നേട്ടം 18. ഇന്ന് നടന്ന ഗ്രൂപ്പ് ഐ മത്സരത്തിൽ ഇറാഖിനെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് വിജയിച്ചു. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കാലിഫോർണിയയിൽ ഇന്ന് ആരംഭിക്കുന്ന US ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെന്നും തൻവി ശർമ്മയും ഇന്ത്യൻ ടീമിനെ നയിക്കും. പുരുഷ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ ലക്ഷ്യ സെൻ ബെൽജിയൻ താരത്തെ നേരിടും. കിദംബി ശ്രീകാന്ത് ആദ്യ റൌണ്ട് മത്സരത്തിൽ ചൈനീസ് തായ്പേയ് താരത്തെ നേരിടും. വനിതാ സിംഗിൾസിൽ തൻവി ശർമ്മ ആദ്യ മത്സരത്തിൽ ജർമ്മൻ താരവുമായി ഏറ്റുമുട്ടും. ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് തുടങ്ങിയ മുൻനിര താരങ്ങളും ടൂർണമെന്റിൽ മത്സരിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ SESENSUS.GOV.IN എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം.

യുഎസ് യുദ്ധം മൂലം ഗൾഫ് രാജ്യങ്ങളിൽ 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് പ്രൈവറ്റ് വിദ്യാർത്ഥികൾക്കുള്ള മൂല്യനിർണയത്തിനായി പുതിയ നയം CBSE കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചു. പുതിയ രീതി പ്രകാരം പരീക്ഷ നടത്താൻ കഴിയാത്ത വിഷയങ്ങളിൽ 10-ാം ക്ലാസ്സിൽ നേടിയ മാർക്കിന്റെയും അവസാനം എഴുതിയ 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയുടെയും അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയുടെ പ്രകടനം വിലയിരുത്തുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീംകോടതിയെ അറിയിച്ചു.

0: സുപ്രീംകോടതി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യമെന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. ഖത്തറിലെ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 7 കഴിഞ്ഞ് 35:15. ഇനി കേൾക്കാം.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം പ്രായോജകർ.
3: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. MES മെഡിക്കൽ കോളേജിൽ ഇനി മുതൽ വൈകുന്നേരവും OP പ്രവർത്തിക്കുന്നു.
2: ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, നവജാത ശിശു വിഭാഗം, ഗൈനക്കോളജി, ENT, ഓർത്തോപീഡിക്സ് എന്നീ വിഭാഗങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ സായാഹ്ന OP.
3: വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഫോൺ 0493-298300.
4: ഇന്നത്തെ ഗാനം.

അഭിനയിച്ച ചിത്രങ്ങളുടെ എണ്ണം കൊണ്ടല്ല, അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ തനിമ കൊണ്ടാണ് ചില കലാകാരന്മാർ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടുന്നത്. എന്നാൽ അവർ സൃഷ്ടിച്ച ഓർമ്മകൾ കാലം മായ്ക്കാറില്ല. മലയാള സിനിമയുടെ ഓർമ്മച്ചെപ്പിൽ അത്തരത്തിൽ സൂക്ഷിക്കപ്പെടുന്ന ഒരു പേരാണ് ഡോക്ടർ എം അലക്സ്. അദ്ദേഹത്തിന്റെ ഓർമ്മദിനമാണ് ഇന്ന്. അഭിനയിച്ച ചിത്രങ്ങൾ വിരളമായിരുന്നെങ്കിലും അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ അതുല്യമായിരുന്നു. പത്മരാജന്റെ തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിലെ ബാബു എന്ന കഥാപാത്രത്തിലൂടെ എം അലക്സ് മലയാളികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടി. രാജാവിന്റെ മകൻ, വിറ്റ്നസ്, ഓഗസ്റ്റ് 1, പരമ്പര തുടങ്ങിയ ചിത്രങ്ങളിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ശ്രദ്ധേയമാണ്. വെള്ളിത്തിരയിലെ അഭിനേതാവ് മാത്രമായിരുന്നില്ല അദ്ദേഹം. ഡോക്യുമെന്ററി സംവിധായകനായും ഗവേഷകനായും പ്രഭാഷകനായും സമൂഹത്തോട് സംവദിച്ച വ്യക്തിത്വമായിരുന്നു. കലയും ചിന്തയും സാമൂഹിക പ്രതിബദ്ധതയും സമന്വയിപ്പിച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഇന്ന് കേൾക്കാം അദ്ദേഹത്തിന് പ്രണാമമർപ്പിച്ചുകൊണ്ട് തൂവാനത്തുമ്പികളിലെ ഈ ഗാനം ഇന്നത്തെ ഗാനമായി ഒന്നാം രാഗം പാടി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് സന ഹുസൈൻ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പരമ്പരയിൽ ഇന്ന് സംസാരിക്കുന്നത് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ.
4: യോഗ എന്നാൽ ആസനങ്ങൾ മാത്രമാണോ? അല്ല, ആസനങ്ങൾ യോഗയുടെ ഒരു ഭാഗം മാത്രമാണ്. യോഗ യഥാർത്ഥത്തിൽ ഒരു സമഗ്ര ജീവിത ദർശനമാണ്. യോഗ ഗ്രന്ഥങ്ങളിൽ യോഗയെ ഒരു വൃക്ഷമായി ചിത്രീകരിക്കുന്നു. ആസനങ്ങൾ അതിൻ്റെ ഒരു ശാഖ മാത്രം. വേരുകൾ അതിലും ആഴത്തിലാണ്. പതഞ്ജലി മഹർഷി തന്റെ യോഗസൂത്രങ്ങളിൽ അവതരിപ്പിച്ച അഷ്ടാംഗയോഗം 8 അംഗങ്ങളുള്ള അല്ലെങ്കിൽ 8 ഘട്ടങ്ങളിലുള്ള ഒരു ജീവിതയാത്രയാണ്. ആ 8 അംഗങ്ങൾ ഇവയാണ്: യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ആദ്യത്തെ 2 ഘട്ടങ്ങളായ യമവും നിയമവും വളരെ പ്രധാനപ്പെട്ടവയാണ്. കാരണം അവയാണ് യോഗയുടെ ധാർമ്മിക അടിത്തറ. യമങ്ങൾ. യമങ്ങൾ എന്നാൽ സമൂഹവുമായി നമ്മൾ എങ്ങനെ ഇടപെടണം, അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. 5 എണ്ണമാണ് അഹിംസ, സത്യം, അസ്തേയ, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഇതിൽ അഹിംസ പറയുന്നത് ശാരീരികമായി മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക മാത്രമല്ല, വാക്കുകളിലൂടെ വേദനിപ്പിക്കാതിരിക്കുക, ചിന്തകളിലൂടെ പോലും വൈരാഗ്യം വളർത്താതിരിക്കുക. ഇന്നത്തെ സോഷ്യൽ മീഡിയ ലോകത്ത് അഹിംസയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. അടുത്ത യമം സത്യം. സത്യം സംസാരിക്കുക, എന്നാൽ സത്യം പോലും കരുണയോടെ പറയുക. സത്യം ഒരു ആയുധമല്ല, ഒരു ശക്തിയാണ്, ഒരു പ്രകാശമാണ്. അസ്തേയ, മോഷ്ടിക്കാതിരിക്കുക. പണം മാത്രമല്ല, മറ്റുള്ളവരുടെ സമയം മോഷ്ടിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ പരിശ്രമത്തിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാതിരിക്കുക. ബ്രഹ്മചര്യം. ഊർജത്തെ വിവേകത്തോടെ ഉപയോഗിക്കുക. ശാരീരിക തലത്തിൽ മാത്രമല്ല, മാനസിക ഊർജവും പാഴാക്കാതിരിക്കുക. അപരിഗ്രഹ. അമിതമായ സംവാദത്തിൻ്റെയും ആസക്തിയുടെയും അടിമയാകാതിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ, ജീവിതത്തെ ലളിതമാക്കുക. ഇത്രയുമാണ് യമങ്ങൾ. ഇവയെല്ലാം നമ്മുടെ മാനസിക ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. മാത്രമല്ല, ഇന്ന് മാനസികാരോഗ്യ വിദഗ്ധർ പോലും ഈ മൂല്യങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇനി നിയമങ്ങൾ എന്തെന്ന് നോക്കാം. യമങ്ങൾ സമൂഹത്തിൽ പാലിക്കേണ്ടതാണെങ്കിൽ നിയമങ്ങൾ വ്യക്തിയുടെ ശീലങ്ങളാണ്. അതും 5 എണ്ണമാണ്: ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വരപ്രണിധാനം. ശൗചം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുചിത്വം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സന്തോഷം. സന്തോഷം എന്നത് പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയല്ല. ഏത് പ്രശ്നങ്ങൾക്കിടയിലും സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള കഴിവാണ് സന്തോഷം. തപസ്. ഒരു തപസ്സിയായി കാട്ടിൽ പോയിരിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. അച്ചടക്കം. നല്ല ശീലങ്ങൾ തുടർച്ചയായി പിന്തുടരാനുള്ള ശക്തി. ഇതാണ് തപസ്സിൽ ഉദ്ദേശിക്കുന്നത്. സ്വാധ്യായം. സ്വയം മനസ്സിലാക്കൽ, സ്വയം പഠിക്കൽ, അവനവൻ്റെ ഗുണവും ദോഷവും പ്ലസ്സും മൈനസും മനസ്സിലാക്കൽ. അടുത്തത് ഈശ്വരപ്രണിധാനം. ഒരു ഉയർന്ന ശക്തിയിലോ സത്യത്തിലോ ഉള്ളൊരു വിശ്വാസം. നമ്മുടെ അഹങ്കാരത്തെ കുറയ്ക്കാൻ

0: അത് സഹായിക്കുന്നു.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പരമ്പരയിൽ ഇതുവരെ സംസാരിച്ചത് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ. ഡോക്ടറുടെ ഫോൺ നമ്പർ 9880641078. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9880641078.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000.
4: ഐക്യോ ഒപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
5: തിങ്കൾ രാവിലെ 8:20.
4: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
5: നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം ഐക്യോ ഒപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
6: ആകാശവാണി 102.7 മഞ്ചേരി FM. മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റും 20 സെക്കൻഡും. ഇനി കേൾക്കാം.
4: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി, കാവ്യധാര. പ്രായോജകർ
7: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ? എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
8: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ
9: എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 മുതൽ 6:30 വരെ.
4: ബുക്കിംഗിന് 0483280500.
10: കാവ്യധാര,
11: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
12: കെ അയ്യപ്പ പണിക്കർ എഴുതിയ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇന്ന് ചൊല്ലുന്നത്. ജ്യോതി മേനോൻ.

0: കെ അയ്യപ്പ പണിക്കർ എഴുതിയ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് ജ്യോതി മേനോൻ.
1: കാവ്യധാര.
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
4: രാവിലെ 8:23.
6: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
4: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
7: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
8: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 7 മണി കഴിഞ്ഞ് 50:32. ഇനി കേൾക്കാം.
9: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു
10: ഹരിതം.
9: പ്രായോജകർ
10: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
9: ഫോൺ 0493-262-262.
10: പുകവലിക്കുന്നവരുടെയും പ്രമേഹ രോഗികളുടെയും കാലുകളിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സം അഥവാ പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം. മുട്ടിന് താഴെ മുറിക്കുന്നത് ഒഴിവാക്കും ചെയ്യാം.
9: കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0493-262-262.
4: ഹരിതം.
11: കൃഷിയും പരിസ്ഥിതിയും. നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്ര ഡയറക്ടറും അസിസ്റ്റന്റ് കൃഷി ഓഫീസറുമായ ജയപ്രകാശ് നിലമ്പൂർ സംസാരിക്കുന്നു.
12: ഒരു ചൈനീസ് പഴമൊഴി ഇങ്ങനെയാണ്, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നവരാണ് യഥാർത്ഥ കർഷകർ. 4 മാസമോ 1 വർഷമോ 7 വർഷമോ കഴിഞ്ഞു കിട്ടാവുന്ന വിളവിനെക്കുറിച്ച് സ്വപ്നം കണ്ട് മണ്ണിലും മനസ്സിലും ഒരുപോലെ വിളവിറക്കുന്ന കർഷകർ തന്റെ കൃഷിയിടത്തിലെ പരിസ്ഥിതി, കാലാവസ്ഥ, മാറുന്ന ഹൃദുഭേദങ്ങൾ, മണ്ണിന്റെ ഉർവരത, മണ്ണ് ജല സംരക്ഷണം, സഹജീവികളുടെ ജീവിതക്രമങ്ങൾ, കീടരോഗ നിയന്ത്രണം, കാര്യക്ഷമമായ വിളവെടുപ്പ്, വിപണിയിലെ ആവശ്യകത എന്നിവയെല്ലാം കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് കാർഷിക വിജയവും മികച്ച വിളവും വരുമാനവും നേടാനാവുന്നത്. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ കൃഷി ചെയ്യുന്നവർ കൃഷിയിലെ പരാജയപ്പെടുന്ന കാരണവും മറ്റൊന്നല്ല. മികച്ച കർഷകർ എല്ലാ കാലത്തും മണ്ണിന്റെ ഉൽപ്പാദനക്ഷമത, ജലലഭ്യത, കാലാവസ്ഥ, കാലം എന്നിവയെല്ലാം നന്നായി പരിഗണിച്ച് കൃഷി ചെയ്തവരായിരുന്നു. നാളും തിഥിയും കാർഷിക കലണ്ടറും ചന്ദ്രന്റെയും സൂര്യന്റെയും സഞ്ചാരവും ഞാറ്റുവേലകളും ഹൃദ്യസ്ഥമായിരുന്ന കാർഷിക പ്രവരന്മാർക്ക് തലമുറകളിലൂടെ പകർന്നു കിട്ടിയിരുന്ന അപൂർവവും കാലോചിതവുമായ അറിവുകൾ അവരുടെ നിരന്തര അന്വേഷണത്തിന്റെയും നിരീക്ഷണത്തിന്റെയും പരീക്ഷണങ്ങളുടെയും ഫലമായി ലഭിച്ചതായിരുന്നു. കാർഷിക കൂട്ടായ്മകളിലൂടെ തലമുറകളിലൂടെ കൈമാറി വന്ന ഇത്തരം അറിവുകൾ ആധുനിക കാലത്ത് അനാവശ്യവും അപ്രസക്തവുമായി കരുതുന്ന സമീപനങ്ങൾ സജീവമായതോടെ ഹരിത വിപ്ലവത്തിനോടൊപ്പം പടർന്ന പുതിയ കാർഷിക രീതികൾ പരമ്പരാഗത നാട്ടറിവുകളും നാടൻ വിത്തുകളും പ്രാദേശിക കാർഷിക വൈവിധ്യവും പ്രാദേശിക കൃഷി കൂട്ടായ്മകളും വിസ്മൃതിയിലാക്കി. ഞാറ്റുവേലക്കാലത്തെ പ്രകൃതിയിലെ മാറ്റങ്ങൾ നന്നായി നിരീക്ഷിച്ച് രൂപപ്പെടുത്തിയിരുന്ന ഓരോ പ്രദേശത്തെയും കാർഷിക മുറകൾ കീടരോഗബാധകൾ കുറച്ച് മികച്ച വിളവുണ്ടാക്കുന്നതിൽ മികച്ച പങ്കുവഹിച്ചിരുന്നു. പ്രാദേശിക പരിസ്ഥിതി വിഭവങ്ങളുടെ പ്രാധാന്യം നന്നായി മനസ്സിലാക്കിയിരുന്നവർ കാവും കുളവും ഗ്രാമപരിസ്ഥിതിയും നന്നായി പരിപാലിക്കുന്നതിലും നല്ല ശ്രദ്ധ വച്ചിരുന്നു. എന്നാൽ നെൽപ്പാടത്ത് തരം മാറ്റി ദീർഘകാല വിളകൾ നിർബാധം കൃഷി ചെയ്യാൻ ആരംഭിച്ചതും നിലനികത്തി വൻകെട്ടിടങ്ങളും വീടുകളും നിർമ്മിക്കാൻ ആരംഭിച്ചതും നീരൊഴുക്ക് തടസ്സപ്പെട്ട് കൃഷി അസാധ്യമായി തീർന്ന അനേകായിരം കൃഷിയിടങ്ങൾ ഇന്ന് എവിടെയും കാണാനാവും. കാർഷിക ജീവിതക്രമങ്ങളിൽ നിന്നകന്ന് വിപണി ഭക്ഷണത്തിൽ അഭിരമിച്ച് ശരീരത്തെ പരിഗണിക്കാത്ത ഭക്ഷണപാനീയ ജീവിതശൈലികളിലൂടെ പരസ്യത്തിന്റെ അംഗീകാരമുള്ള നുണകളിൽ മഴങ്ങി കഴിഞ്ഞ 30-40 വർഷത്തിനിടയിൽ വ്യാപകമായ ഏറ്റവും വികലമായ ജീവിത രീതികളിലൂടെയാണ് മലയാള ജനത കടന്നു പോകുന്നത്. ഹൃദ്രോഗം, കരൾ, വൃക്കരോഗങ്ങൾ, പ്രമേഹം, വാതപിത്ത ത്വക് രോഗങ്ങൾ എന്നിവ സമൂഹത്തിൽ വ്യാപകമായി പടരുമ്പോഴും കാർഷിക സംസ്കാരത്തിൽ നിന്നുള്ള തിരിച്ചുപോക്കിനൊപ്പം പ്രബലമായ വിപണി ഭക്ഷണശീലം വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും മുതിർന്നവർക്കും

0: ഒപ്പം രോഗാതുരതയിലെത്തിച്ചിരിക്കുന്നു. 60s മുതൽ നാട്ടിൽ നിർബാധ ഉപയോഗിച്ച രാസ കള കീട കുമിൾനാശിനികൾക്ക് ആരൊക്കെ ന്യായീകരിച്ചാലും ഇത്തരം വ്യാപക രോഗാതുരതയ്ക്ക് വലിയ പങ്കുണ്ട്. പരിസ്ഥിതി സുരക്ഷയിലാവട്ടെ നിയമങ്ങളും നടപടികളും ഒരുപാടുണ്ടെങ്കിലും തെറ്റായ രീതികളും വലിച്ചെറിയ സംസ്കാരവും ഒറ്റത്തവണ ഉപയോഗവും അഹന്തയും നീതിബോധമില്ലായ്മയും നാടിനെ മാലിന്യ കൂമ്പാരമാക്കാൻ കാരണമായിരിക്കുന്നു. മലയോരത്ത് കാട് നടുവിലുള്ള നാടുകാണി ചുരം മുതൽ കടലോരം വരെ നിർബാധം നിരന്തരം മാലിന്യങ്ങൾ തള്ളുന്നവർ വരും തലമുറകളെയാണ് വെല്ലുവിളിക്കുന്നത്. നമ്മുടെ അടുക്കളയിലും ടോയ്ലറ്റിലും വൃത്തിയുടെ പേരിൽ നിത്യേന ഉപയോഗിക്കുന്ന വർണ്ണ സൊല്യൂഷനുകൾ തോട്ടിലൂടെ പുഴയിലൂടെ കടലിലെത്തി മീനുകളിലൂടെ തിരിച്ചെത്തി നമുക്ക് ക്യാൻസർ ഹേതുവാകുന്നുണ്ടെന്ന് എത്ര പേർക്കറിയാം. പുതിയ തലമുറകളിലാണ് ഇനി പ്രതീക്ഷ. പരിസ്ഥിതി വിഭവത്തോടെ അവരെ വളർത്താൻ കൂട്ടായ ശ്രമങ്ങൾ വേണ്ടിയിരിക്കുന്നു. പ്രകൃതിയിലേക്ക്, ഗ്രാമ പരിസ്ഥിതിയിലേക്ക്, കാർഷിക പ്രവർത്തനങ്ങളിലേക്ക്, സഹജീവികളിലേക്ക്, മണ്ണിലെ പല ജാതി ജീവന്റെ ഉർവരതയിലേക്ക് അവരെ നയിക്കലാണ് ആദ്യപടി. മുറ്റത്തോ ടെറസിലോ ഒരു ചെറു അടുക്കള തോട്ടം എല്ലാ വീട്ടിലും നിർമ്മിച്ച് ഇതാരംഭിക്കാം. അതിന് അച്ഛനമ്മമാർ മുൻകൈയെടുക്കണം. മണ്ണിലിറങ്ങുന്നത് മോശമായി കരുതുന്ന കുട്ടികൾ മുറ്റത്തെ മണ്ണ് വരുന്നത് തടയുന്ന ഒരു സമൂഹത്തിൽ മണ്ണ്, വെള്ളം, ജൈവസമ്പത്ത് എന്നിവ ഒരുപോലെ സംരക്ഷിച്ചു മാത്രമേ ആരോഗ്യമുള്ള ജനതയായി നമുക്ക് നിലനിൽക്കാനാവൂ എന്ന് നാം തെളിയിക്കേണ്ടതുണ്ട്. മറ്റൊരുപാട് മേഖലകളിൽ നാം മുന്നേറിയതുപോലെ ലോക നിലവാരത്തിൽ നാം ആദ്യമെത്തേണ്ടത് നമ്മുടെ സുസ്ഥിര ജീവിത ഭക്ഷണ പാനീയ പരിസ്ഥിതി മേന്മകളിലാണ്.
1: കൃഷിയും പരിസ്ഥിതിയും. നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്ര ഡയറക്ടറും അസിസ്റ്റന്റ് കൃഷി ഓഫീസറുമായ ജയപ്രകാശ് നിലമ്പൂർ സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്.
2: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
3: ഹരിതം സമാപിക്കുന്നു.
2: സമർപ്പിച്ചത്
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഫോൺ 0499332622.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
5: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
5: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
5: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
4: കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: പ്രിയമുള്ളവരെ, സമയം 7 കഴിഞ്ഞ 56:50 ഇനി കേൾക്കാം.
7: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
8: പ്രായോജകർ
9: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
10: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
11: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
12: ആകെ പേടിയാവുന്നു ഡോക്ടർ.
11: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
13: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
11: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
7: ഇന്ന് ചിന്തുപാട്ട് കേൾക്കാം. അയ്യപ്പൻ വിളക്ക്, കെട്ടുനിറ എന്നീ ചടങ്ങുകളിലാണ് പ്രധാനമായും ചിന്തുപാട്ട് അവതരിപ്പിക്കുന്നത്. ശാസ്താംപാട്ടിനോട് വളരെയധികം സാദൃശ്യമുള്ള ചിന്തുപാട്ട് ഉത്ഭവിച്ചത് തമിഴിൽ നിന്നാണ്. നമ്മുടെ പൂർവികരാണ് തമിഴിൽ നിന്നുള്ള ചിന്തുപാട്ടിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. ശാസ്താംപാട്ടുകൾ പ്രധാനമായും അയ്യപ്പനെക്കുറിച്ചാണ് പാടുന്നത്. എന്നാൽ ചിന്തുപാട്ടിൽ അയ്യപ്പൻ, മുരുകൻ, ശാസ്താവ്, ഭഗവതി എന്നിവരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പാടുന്നത്. ശാസ്താംപാട്ട് ആലപിക്കുമ്പോൾ ചെറിയ ഉടുക്കുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ചിന്തുപാട്ട് ആലപിക്കുമ്പോൾ അല്പം വലിപ്പം കൂടിയ ഉടുക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് ചിന്തുപാട്ട് അവതരിപ്പിക്കുന്നത് നവോദയ ചിന്തുപാട്ട് സംഘം.

0: നവോദയ ചിന്തുപാട്ട് സംഘം അവതരിപ്പിച്ച ചിന്തുപാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: FM പ്രധാന വാർത്തകൾ.
6: നമസ്കാരം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉണ്ട്. സ്വച്ഛ് ഭാരത് അഭിയാൻ, മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയവ വിജയിക്കാൻ കാരണം ജനങ്ങൾ രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകി അവരുടെ കടമ നിറവേറ്റിയതുകൊണ്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരാശാജനകമായ ഒരു കാലഘട്ടത്തിൽ നിന്ന് രാജ്യം ആത്മവിശ്വാസത്തിന്റെയും അവസരങ്ങളുടെയും കാലഘട്ടത്തിലേക്ക് മാറിയതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. രാജ്യത്ത് അവയവദാന പ്രതിജ്ഞ എടുത്തവരുടെ എണ്ണം 500,000 പിന്നിട്ടു. അവയവ കോശദാനമെന്ന ജീവൻ രക്ഷാ പ്രവർത്തനത്തോട് രാജ്യത്തെ പൌരന്മാരുടെ അവബോധവും കാരുണ്യവും പ്രതിബദ്ധതയുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. 15 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ ലക്നൗ തീപിടുത്തത്തിൽ ഉത്തർപ്രദേശ് ഗവൺമെന്റ് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. രമേശ് ചെന്നിത്തല രാവിലെ കേരള പോലീസ് ഹൌസിംഗ് ആന്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഓഫീസ് സന്ദർശിക്കും. പുതിയ പദ്ധതികളെ സംബന്ധിച്ചും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നിലവിലെ സ്ഥിതി വിവരവും മന്ത്രി വിലയിരുത്തും. കെട്ടിട നിർമ്മാണം നടക്കുന്നതിനാൽ കോഴിക്കോട് കുതിരവട്ടത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ ക്ഷയരോഗ കേന്ദ്രം OP താൽക്കാലികമായി ബീച്ചിലെ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിലെ പുകയില വിമുക്ത ചികിത്സാ കേന്ദ്രത്തിലാണ് OP പ്രവർത്തിക്കുക.

കണ്ണൂർ കേളകം പഞ്ചായത്തിൽ ജനങ്ങളെ ഭീതിയിലാക്കിയ പുള്ളിപ്പുലി വനം വകുപ്പിന്റെ കെണിയിൽ കുടുങ്ങി. കഴിഞ്ഞ ദിവസം വെണ്ടക്കുംചാൽ, മീശക്കവല എന്നിവിടങ്ങളിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച പുലിയാണ് ഇന്നലെ രാത്രി 8:30 മീശക്കവലയിൽ സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കി ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ വൈകിട്ട് 7:00 മത്സരം.

0: FM പ്രധാന വാർത്തകൾ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: തീവണ്ടി സമയം. പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
3: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
1: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ഫോൺ 8129110087.
2: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
1: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
4: ആദ്യം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിൻ നമ്പർ 22610 കോയമ്പത്തൂർ മാംഗ്ലൂർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:27 ട്രെയിൻ നമ്പർ 16607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:33 ട്രെയിൻ നമ്പർ 16609 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:46 തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 9:44 ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:49 ട്രെയിൻ നമ്പർ 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 10:52 അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
2: തീവണ്ടി സമയം. പ്രായോജികർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15.
6: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാലി എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
8: കാർഷിക വൃത്താന്തം
7: എന്നും രാവിലെ 6:30.
8: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
7: കണ്ടംകുളത്തി പ്രസവരക്ഷ. CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
9: പ്രായോജകർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
7: CH സെന്റർ മഞ്ചേരി.
9: മഞ്ചേരി CH സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
7: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മണി മുതൽ 5 മണി വരെ.
9: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
7: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
9: CH സെന്റർ മെഡിക്കൽ കോളേജിന് സമീപം മഞ്ചേരി.

0: കരിയർ ടിപ്സ്. കാലം മാറുമ്പോഴും സാധ്യത കുറയാത്ത പരമ്പരാഗത തൊഴിൽ മേഖലകളെ പരിചയപ്പെടാം. ഇന്ന് കേന്ദ്ര സർവീസ് മേഖലകളിലെ തസ്തികകളെക്കുറിച്ചും തൊഴിലവസരങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപ്പുറം അസഹബാഗ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ ലത്തീഫ് സി എം.
1: കേന്ദ്ര സർവീസിലെ ഏറ്റവും ഉയർന്ന പരീക്ഷ സിവിൽ സർവീസ് എക്സാമിനേഷനാണ്. IAS, IFS, IPS, IRS തുടങ്ങി സിവിൽ സർവീസിലെ ഏറ്റവും ഉയർന്ന പദ്ധതികളിൽ യുവതി യുവാക്കളെ തിരഞ്ഞെടുക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പരീക്ഷ നടത്തുന്നത് UPSC ആണ്, അഥവാ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പ്രിലിമിനറി, മെയിൻസ്, ഇന്റർവ്യൂ എന്നീ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ഈ പദവികളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സിവിൽ സർവീസ് പരീക്ഷ അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിക്കാനുള്ള മറ്റൊരവസരം കമ്പെയിൻ ഗ്രാജുവേറ്റ് എക്സാമിനേഷനാണ്. ഇതിനും ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. മിഡിൽ ലെവൽ ഓഫീസേഴ്സ് തസ്തികയിലേക്കാണ് ഇതുവഴി നിയമനം ലഭിക്കുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് ഈ പരീക്ഷ നടത്തുന്നത്. മിഡിൽ ലെവൽ ഓഫീസർമാരായ CBI സബ് ഇൻസ്പെക്ടർ, NIA സബ് ഇൻസ്പെക്ടർ, കസ്റ്റംസ് ഇൻസ്പെക്ടർ, സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്നീ

0: അവസരങ്ങളും വിവിധ മന്ത്രാലയങ്ങൾക്ക് കീഴിലുണ്ട്. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് എക്സാമിന് താഴെ SSLC +2 യോഗ്യത വരുന്ന മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ക്ലറിക്കൽ ജോലികളിലേക്കും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷയും നിയമനവും നടത്തുന്നുണ്ട്.
1: സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപ്പുറം അസഹബാഹ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ ലത്തീഫ് CM സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് CH സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
2: കാർഷിക വൃത്താന്തം
0: എന്നും രാവിലെ 6:30
2: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
0: കണ്ടംകുളത്തി പ്രസവരക്ഷ ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
0: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: സുപ്ന പാം മൾട്ടി റബ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
5: സുപ്ന ബാം ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്.
4: സുപ്ന ബാം.
6: ഇത്ത ആയിഷ ഗർഭിണിയാണോലേ?
7: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
6: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാസത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
8: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
6: വെരി സിമ്പിൾ തന്നെയോ? അതേതായാലും നന്നായി.
8: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
6: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
9: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
12: എന്നും രാവിലെ 7:00.
11: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
12: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
13: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. ഇപ്പോൾ സമയം 8:00 കഴിഞ്ഞ് 12:41. ഇനി കേൾക്കാം.
0: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. പ്രായോജകർ
14: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്ക.
15: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നത്? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
0: കുട്ടികൾ കളിക്കട്ടെ.
14: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
0: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം. സൈബർ ജാലകം.
16: ചിത്രങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ എന്താണ് മാർഗം?
17: ചിത്രങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനല്ല, എന്ത് തരത്തിലുള്ള എഡിറ്റിംഗ് നടത്തുവാനും എഫക്റ്റുകൾ നൽകുവാനും ഒക്കെ അഡോബ് ഫോട്ടോഷോപ്പ് ഉണ്ടല്ലോ എന്നാകും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ ഇതിലും എളുപ്പത്തിൽ പെട്ടെന്ന് ഒരൊറ്റ ക്ലിക്കിൽ ഇത് സാധ്യമാകുമെങ്കിലോ? അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റ് പറഞ്ഞുതരാം. പെട്ടെന്ന് കുറിച്ചെടുത്തോളൂ. www.remove.bg. സ്പെല്ലിംഗ് പറയാം. www.remove.bg. www.remove.bg.

0: ഈ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിത്രം അപ്ലോഡ് ചെയ്യുവാനുള്ള ഓപ്ഷൻ കാണാം. ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിയ ചിത്രം ലഭിക്കും. ഇതിന് പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നൽകുകയോ പവർ പോയിന്റിലോട്ടോ മറ്റെവിടെ വേണമെങ്കിലും പേസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ.
1: സൈബർ ജാലകം. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
4: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
3: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10 എ സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
7: ദിവസവും കാലത്ത് 6:35.
8: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
9: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
10: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
11: മീഡിയ വാണി
10: നമ്പർ മറക്കല്ലേ, 90 20 620 630.
12: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 8 കഴിഞ്ഞ് 16:10. ഇനി കേൾക്കാം
1: രസമുകുളം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വിഭവമാണ് പൈനാപ്പിൾ പനീർ പുളിശ്ശേരി. ഇതിനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളത് എന്ന് ആദ്യം പറയാം. പനീർ 50 ഗ്രാം, പൈനാപ്പിൾ അരിഞ്ഞത് 1 കപ്പ്, ഉപ്പ് പാകത്തിന്, പച്ചമുളക് 3 എണ്ണം, കറിവേപ്പില, മഞ്ഞൾപ്പൊടി എന്നിവ 1 ടീസ്പൂൺ വീതം, മുളകുപൊടി 1/2 ടീസ്പൂൺ, തേങ്ങ ചിരകിയത് 1 കപ്പ്, ജീരകം 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി 1 അല്ലി, തൈര് 1 കപ്പ്, വെളിച്ചെണ്ണ 3 ടേബിൾസ്പൂൺ, കടുക് ആവശ്യത്തിന്, ചുവന്നുള്ളി 1 എണ്ണം, വറ്റൽ മുളക് 2 എണ്ണം, വെള്ളം ആവശ്യത്തിന്. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. പനീർ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കണം. ഇനി ഒരു മൺചട്ടിയിൽ പൈനാപ്പിൾ, ഉപ്പ്, 1 നുള്ള് മുളകുപൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില, വെള്ളം എന്നിവ ചേർത്തിളക്കി മൂടി വെച്ച് വേവിക്കാം. തേങ്ങ ചിരകിയത്, കറിവേപ്പില, പനീർ, ചെറിയ കഷ്ണം പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കണം. എന്നിട്ട് അരച്ച തേങ്ങാക്കൂട്ടിനൊപ്പം അടിച്ച തൈരും കൂടി വേവിച്ച പൈനാപ്പിളിൽ ചേർത്തിളക്കണം. ഇനി പാനിൽ 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽ മുളകും ഉള്ളി അരിഞ്ഞതും മുളകുപൊടിയും ഇട്ട് താളിച്ച് കറിയിൽ ചേർക്കാം. ഇത്രയുമായാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പനീർ പുളിശ്ശേരി തയ്യാറായി. ഉണ്ടാക്കുന്ന വിധം ഒരിക്കൽ കൂടി പറയാം. പനീർ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കണം. ഇനി ഒരു മൺചട്ടിയിൽ പൈനാപ്പിൾ, ഉപ്പ്, 1 നുള്ള് മുളകുപൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില, വെള്ളം എന്നിവ ചേർത്തിളക്കി മൂടി വെച്ച് വേവിക്കാം. തേങ്ങ ചിരകിയത്, കറിവേപ്പില, പനീർ, ചെറിയ കഷ്ണം പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കണം. എന്നിട്ട് അരച്ച തേങ്ങാക്കൂട്ടിനൊപ്പം അടിച്ച തൈരും കൂടി വേവിച്ച പൈനാപ്പിളിൽ ചേർത്തിളക്കണം. ഇനി പാനിൽ 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽ മുളകും ഉള്ളി അരിഞ്ഞതും മുളകുപൊടിയും ഇട്ട് താളിച്ച് കറിയിൽ ചേർക്കാം. ഇത്രയുമായാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പനീർ പുളിശ്ശേരി തയ്യാറായി. രസമുകുളം.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം, ചൊവ്വ വ്യാഴം, ശനി രാവിലെ 7:10.
13: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
14: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.

0: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
1: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
2: എന്നും രാവിലെ 7 മണിക്ക്.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
4: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ. ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
3: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
5: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. ഇനി സേവന വാർത്തകൾ ശ്രദ്ധിച്ചാലും. മലപ്പുറം പാചകവാതക സിലിണ്ടറുകൾ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികളുണ്ടെങ്കിൽ ജില്ലാ സപ്ലൈ ഓഫീസിലെ വാർ റൂം നമ്പറിൽ അറിയിക്കാം. ഫോൺ നമ്പർ 0483273492. മറ്റൊരു നമ്പർ 9188527392. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0483273492. ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇലക്ട്രിസിറ്റി വർക്കർ മസ്തൂർ തസ്തികയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അരീക്കോട് ഗവൺമെന്റ് ITയുടെ കീഴിൽ IMC ആഭിമുഖ്യത്തിൽ PSC കോച്ചിംഗ് ക്ലാസുകൾ സംഘടിപ്പിക്കും. ഉദ്യോഗാർത്ഥികളുടെ സൌകര്യം പരിഗണിച്ച് സായാഹ്ന ബാച്ചുകളും ഹോളിഡേ ബാച്ചുകളും ക്രമീകരിച്ചിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9596521088. മറ്റൊരു നമ്പർ 9995727098. നമ്പർ ഒരിക്കൽ കൂടി 9496521088. മറ്റൊരു നമ്പർ 9995727098. ഈ മാസത്തെ സ്യൂട്ട് കോൺഫറൻസ് ഈ മാസം 27 ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. ജില്ലാ കളക്ടർ എതിർകക്ഷിയായുള്ള കേസുകളുടെ വിവരങ്ങൾ നിശ്ചിത പെർഫോമയിൽ ഉൾപ്പെടുത്തി നാളെ suitcellmalappuram@gmail.com എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 0483273595. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0483273595. പാലക്കാട് ജില്ലയിലെ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഹെവി എക്യുപ്മെന്റ് ഓപ്പറേറ്റർ താൽക്കാലിക ഒഴിവ്. യോഗ്യത ട്രാക്ടർ മെക്കാനിക്കൽ, ITI സർട്ടിഫിക്കറ്റ്, EMM മെക്കാനിക് ട്രേഡ്, ഹെവി വെഹിക്കിൾസ് ലൈസൻസ് സഹിതം. പ്രായപരിധി 2025 January 1-18 36 മധ്യേ. പ്രതിമാസ വേതനം 18,000 രൂപ. വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ അടുത്ത മാസം 2 പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0491250524. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0491250524. വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് 2025-26 അധ്യയന വർഷത്തിൽ ഒറ്റത്തവണ ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. സ്റ്റേറ്റ് സിലബസിൽ 10-ാം ക്ലാസ്, +2 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങളിലും A+ ലഭിച്ചവർക്കും CBSE, ICSE സ്കീമുകളിൽ 90% മുകളിൽ മാർക്ക് ലഭിച്ചവർക്കുമാണ് അവസരം. അപേക്ഷകർ സർവീസ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ ഓൺലൈനായി നൽകാം. അവസാന തീയതി അടുത്ത മാസം 31. വിശദവിവരങ്ങൾക്ക് പാലക്കാട് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ നിന്ന് വിവരങ്ങൾക്കായി ബന്ധപ്പെടുക 0491-29-71633. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0491-29-71633.
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
7: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
6: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.

0: കണ്ണിലിനി നിലാവ് മാത്രമല്ല എല്ലാം വ്യക്തമായിട്ട് കാണാം.
1: അല്ല അതെങ്ങനെ?
0: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശൂർ വന്നിട്ടുണ്ടല്ലോ.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
0: ഫോൺ 8078788881.
2: പ്രിയമുള്ളവരെ, ഇന്ന് എഫ് എം ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതാണ്: ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഉറങ്ങുന്ന മൃഗം ഏത്? ഉത്തരം കേട്ടോളൂ: കോല. ഓസ്ട്രേലിയൻ വനങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഈ സഞ്ചി മൃഗങ്ങൾ ദിവസത്തിലെ 24 മണിക്കൂറിൽ 20 മുതൽ 22 മണിക്കൂർ വരെ ഉറങ്ങാനോ മരക്കൊമ്പുകളിൽ അനങ്ങാതെ വിശ്രമിക്കാനോ ആണ് ഉപയോഗിക്കുന്നത്. ഇവയുടെ ഈ ദീർഘദൂര ഉറക്കത്തിന് പിന്നിൽ കൃത്യമായ ഒരു ശാസ്ത്രീയ കാരണം കൂടിയുണ്ട്. കോലകളുടെ പ്രധാന ഭക്ഷണം യൂക്കാലിപ്സ് മരത്തിന്റെ ഇലകളാണ്. ഈ ഇലകളിൽ പോഷക ഗുണം വളരെ കുറവാണ്. മാത്രമല്ല, അവ ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ട് ശരീരത്തിലെ ഊർജം സംരക്ഷിച്ചു നിർത്താനാണ് കോലകൾ ദിവസത്തിൽ ഭൂരിഭാഗം സമയവും ഉറങ്ങിത്തീർക്കുന്നത്. ചോദ്യം ഒരിക്കൽ കൂടി പറയാം: ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഉറങ്ങുന്ന മൃഗം ഏത്? ഉത്തരം: കോല.
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: സിഎച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സിഎച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
2: ജീവിതത്തിൽ പ്രധാനം നമ്മൾ ജീവിച്ചു എന്ന വസ്തുതയല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് വ്യത്യാസമാണ് വരുത്തിയത് എന്നതാണ് നമ്മൾ നയിക്കുന്ന ജീവിതത്തിന്റെ പ്രാധാന്യം നിർണ്ണയിക്കുന്നത്. നെൽസൺ മണ്ടേലയുടെ ഈ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എഫ് എം ശുഭദിനത്തിന്റെ ഈ ഇവിടെ നിന്നും തൽക്കാലത്തേക്ക് വിടവാകുന്നു. ഞാൻ ശൈലേഷ് മോറിയർ, കൂടെയുണ്ടായിരുന്നത് സഭ മെഹബൂബ്. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 8 മണി കഴിഞ്ഞ് 27:52. ഇനി കേൾക്കാം.
1: ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു. ആരോഗ്യം സർവധനാൽ പ്രധാനം.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: വേദന ശമിപ്പിക്കാൻ ഉപായങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണത്തിന് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. ആരോഗ്യപൂർണമായി ആയുസ് നിലനിർത്തുന്നതിനും പരിപാലിക്കുന്നതിനും നിരവധി ഉപാധികൾ ക്രമപ്പെടുത്തണം. വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ മാറ്റേറിയ ജീവിതത്തിന് രോഗങ്ങൾ നിറങ്കെടുത്താത്ത അല്ലലില്ലാത്ത ജീവിതം, അല്പം കരുതൽ, കുറച്ചറിവുകൾ, ചില പൊടിക്കൈകൾ, അതിനുമപ്പുറം ചികിത്സയുടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ നീളുന്ന രോഗീ പരിചരണത്തിന്റെ

0: മിനിറ്റുകൾക്ക് ജീവന്റെ വിലയുണ്ട്. പക്ഷാഘാതം സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കുക.
1: പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്. വിളിക്കൂ 0493-299-599.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്വാഗതം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം എന്ന ഈ പരിപാടിയിലേക്ക് ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ സംശയങ്ങൾക്ക് മറുപടിയുമായി സ്റ്റുഡിയോയിലുള്ളത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ഇന്റൻസിവിസ്റ്റ് ഡോക്ടർ അശ്വിൻ അശോകാണ്. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം.
0: നമ്മുടെ കുഞ്ഞുമക്കൾ എന്ത് കിട്ടിയാലും അതെന്താണെന്ന് അറിയാനുള്ള ഒരു പക്വത അവർക്ക് ഇല്ലാത്തൊരു സമയത്ത് പലപ്പോഴും കേട്ടിട്ടുണ്ട് ഡോക്ടർ, ഈ കുട്ടികൾ മണ്ണെണ്ണ കുടിക്കുക, കീടനാശിനികൾ എടുത്ത് കഴിക്കുക, ടാബ്ലറ്റ്സ് എടുത്ത് കഴിക്കുക. വലിയവർക്ക് കഴിക്കാൻ കൊണ്ടുവച്ച ടാബ്ലറ്റ്സ് ഒക്കെ ആയിരിക്കാം, പക്ഷെ കുട്ടി അശ്രദ്ധമായി അതെടുത്ത് കഴിക്കുന്നു. പാരന്റ്സിന്റെ ഒരു ശ്രദ്ധ കുറവും അതിലുണ്ടാകാം. അപ്പൊ അങ്ങനെ വരുന്ന കുട്ടികൾക്ക് ഏതെല്ലാം തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ഡോക്ടറുടെ അനുഭവത്തിൽ അങ്ങനെ ഒരുപാട് ഉണ്ടാവുമല്ലോ ഡോക്ടർ കൊടുക്കാറുള്ളത്?
2: ചെറിയ കുട്ടികൾ കൈയും കാലും അനങ്ങാൻ തുടങ്ങിയ സമയം മുതൽ അവർക്ക് എന്ത് വേണമെങ്കിലും വായിലെടുത്തിടാം. പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് കുറച്ചും കൂടി ഒരു ശ്രദ്ധ കൂടുതൽ വേണം. കാരണം കുട്ടീന്റെ ഹൈറ്റിൽ എത്തുന്ന സാധനങ്ങളൊന്നും കുട്ടീന്റെ ഹൈറ്റിനെക്കാട്ടും മേലെ വെക്കുക. ഇങ്ങനത്തെ മരുന്നുകളായാലും കെറോസിൻ ആയാലും പെട്ടർപെൻഡൈൻ എന്ന് പറഞ്ഞ സാധനങ്ങളായാലും അല്ലെങ്കിൽ കീടനാശിനികളായാലും ഇതൊന്നും ഒരു കുട്ടിക്കും സ്റ്റൂൾ വെച്ച് പോലും കയറാം. ഇപ്പം ചിലപ്പോൾ ചില കുട്ടികളുണ്ട് കബോർഡിൽ വെച്ചാലും സ്റ്റൂളിൽ വെച്ചിട്ട് അതിന്റെ മേലെ കയറി കഴിച്ച കേസുകളും ഉണ്ട്. അപ്പം ഈ വയസ്സായ ആൾക്കാർ ബി പിന്ന് കഴിക്കുന്ന മരുന്നും അങ്ങനത്തെ പല മരുന്നുകളും കഴിച്ചിട്ട് വീട്ടിൽ വരും. കുട്ടികളുള്ള വീട്ടിൽ എപ്പോഴും ചൈൽഡ് സേഫ് എന്ന് പറയും. ചൈൽഡ് സേഫ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന വെറും ഈ മുട്ടുന്ന സ്ഥലങ്ങൾ കവർ ചെയ്യാന്ന് മാത്രമല്ല, ഈ ഇലക്ട്രിക് സോക്കറ്റ്സ് കവർ ചെയ്യുക അതും മാത്രമല്ല, മരുന്നുകളും അതേപോലെ ഈ സാധനങ്ങളെല്ലാം ഒരു ഷെൽഫിന്റെ മേലെ. കുട്ടികൾക്ക് ഒരിക്കലും ഒരു രീതിയിൽ അവിടെ എത്താൻ പറ്റാത്ത രീതിയിൽ ഒന്നുകിൽ ലോക്ക് ചെയ്ത് വെക്കുക, മരുന്നുകളാണെങ്കിൽ സെപ്പറേറ്റ് ഒരു പെട്ടിയിൽ ലോക്ക് ചെയ്ത് വെക്കുക. ഇപ്പം ബാക്കി ഈ മണ്ണെണ്ണ ടെർപെൻഡൈൻ ഈ കീടനാശിനി അതെല്ലാം ആണെങ്കിൽ വേറെ തന്നെ ഒരു റൂമിൽ ലോക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഷെൽഫിന്റെ ഏറ്റവും മേലത്തെ ഭാഗത്തിലേക്ക് എടുത്തു വെക്കുക.
0: ഡോക്ടറുടെ അനുഭവത്തിൽ ഇങ്ങനെ മണ്ണെണ്ണ കുടിക്കുകയോ അതല്ലെങ്കിൽ മെഡിസിൻസ് കഴിക്കുകയോ ഒക്കെ ചെയ്ത അനുഭവമായിട്ട് വന്ന കുട്ടികൾ ഉണ്ടാവില്ലേ?
2: കൊറേ ഉണ്ട്. നമുക്ക് ഒരാഴ്ചയിൽ തന്നെ ഏകദേശം രണ്ട് കുട്ടികളെ വെച്ചിട്ട് എന്തായാലും പല പല സാധനങ്ങളും, ലൈക്ക് ചില വീട്ടിൽ മരുന്ന്, ചില വീട്ടിൽ മണ്ണെണ്ണ, ചില വീട്ടിൽ കീടനാശിനികള്, പല കാര്യങ്ങളായിട്ടും വരുന്നുണ്ട്. അപ്പം അതിപ്പം കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പണ്ടത്തെക്കാളും കുറച്ചും കൂടി കൂടുതലാണ്. ഇപ്പം ശ്രദ്ധ കുറവ് കാരണമാണോ അല്ലോ കുട്ടികൾക്ക് അത് കുറച്ചും കൂടി എല്ലാ വീട്ടിലും എടുക്കാൻ പറ്റിയ, കുട്ടികൾ സ്മാർട്ട് ആയതുകൊണ്ടാണോ അല്ല കുട്ടികൾക്ക് അറിയാത്തതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അത് പല കാരണങ്ങളുണ്ട്. ചുമേന്റെ മരുന്നിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചുമേന്റെ മരുന്നിൽ ഇപ്പം കുട്ടികൾക്ക് ബാനാണ്. ആക്ച്വലി കുട്ടികൾക്ക് ചുമേന്റെ മരുന്ന് കൊടുക്കാൻ പാടില്ല എന്നാണ്, രണ്ടു വയസ്സിനായുള്ള കുട്ടികൾക്ക് ചുമേന്റെ മരുന്ന് തീരെ ഒരു രീതിയിലും കൊടുക്കാൻ പാടില്ല എന്നാണ് ഗൈഡ് ലൈൻസ് പറയുന്നത്. തൈറോയിഡിന്റെ മരുന്ന്, ബി പിന്റെ മരുന്ന്, പാരസിറ്റമോള്, വേദനക്കുള്ള നമ്മൾ വലിയ ആൾക്കാർക്കോ ഈ വേദന കൊടുക്കുന്ന മരുന്നുകൾ ഇതെല്ലാം അമിതമായി കഴിച്ചു വരുന്ന പല കേസുകളും വരാറുണ്ട്. പിന്നെ ബാക്കി പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ കെറോസിന്, പിന്നെ ടെർപെൻഡൈൻ, പെട്രോള്, പിന്നെ ഈ മോസ്കിറ്റോ റിപ്പലൻ്റ് ആയിട്ടിൻ്റെ സാധനം തുറന്ന് കുടിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ കുട്ടികൾ ചെയ്യുന്ന വികൃതികൾക്ക് ലിമിറ്റില്ലാത്തതുകൊണ്ട് പല സാധനങ്ങളും കുടിച്ച് പല കേസുകളും വരാറുണ്ട്.
0: ഇങ്ങനെയുള്ള എന്തെങ്കിലും കുടിച്ചിട്ട് കുട്ടികളെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും പ്രാഥമിക ചികിത്സ നൽകേണ്ടതുണ്ടോ?
2: പൊതുവേ നമ്മൾ പറയാറെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അധികമായിട്ട് ഒന്നും ചെയ്യാണ്ട് അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക. കാരണം ചില കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യേണ്ട കുറച്ച് ഇനീഷ്യൽ ഫസ്റ്റ് എയ്ഡ് പോലത്തെ സാധനം, ഫസ്റ്റ് എയ്ഡ് എന്നല്ല പറയും, ഇനീഷ്യലായി ചെയ്യേണ്ട. ഇപ്പം ഒരു ട്യൂബ് ഇട്ട് അത് വയറ് ഒന്ന് വാഷ് ചെയ്തെടുക്കുവോ, അല്ലെങ്കിൽ ചാർക്കോൾ പോലത്തെ സാധനം കൊടുത്ത് അതിനെ ന്യൂട്രലൈസ് ചെയ്യുക, അങ്ങനത്തെ ചില പദാർത്ഥങ്ങളിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ചില പദാർത്ഥങ്ങളിൽ നമ്മൾ ഇതൊന്നും ചെയ്യാൻ പാടാത്ത കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇൻ ജനറലി നമ്മൾ ഇതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് തെറ്റിയ ഒരു മെസ്സേജായിട്ട് പോകും. അപ്പം പറ്റുന്നത്ര രീതിയിൽ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് വരിക. എന്താണോ കഴിച്ചാൽ അതിൻ്റെതായ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആയി, ചില സാധനങ്ങൾ ആസിഡോ ഇപ്പം ആസിഡ് പോലത്തെ സാധനങ്ങളെല്ലാം അതൊരിക്കലും നമ്മൾ വെളിയിൽ എടുത്ത് കളയാനുള്ള ട്രൈ ചെയ്യാൻ പാടില്ല. കാരണം അത് പിന്നെയും അത് ന്യൂമോണിയ കൂട്ടും ലങ്സിൽ, അഥവാ നമ്മൾ ഛർദ്ദിച്ച ആ സമയം ഛർദ്ദി ഉണ്ടായതിന് അതെല്ലാം നമ്മളെ ശ്വാസകോശത്തിൽ പോയി പിന്നെയും ന്യൂമോണിയ മോശമാക്കും. ഓരോ പദാർത്ഥത്തിന് അതിൻ്റെതായ രീതിയിലുള്ള അപ്രോച്ച് ചെയ്യണം. അപ്പം പറ്റുന്നത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇപ്പോൾ അവർ മണ്ണെണ്ണ ഉദ്ദേശിക്കുന്നുണ്ട്, മണ്ണെണ്ണയിൽ ഒരിക്കലും നമ്മൾ അത് എടുക്കാനോ വെളിയിൽ ട്യൂബ് ഇട്ടെടുക്കാനോ അല്ലെങ്കിൽ ചാർക്കോൾ കൊടുക്കാനോ ഒന്നും ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ആകെ ശ്രദ്ധിക്കേണ്ട കുട്ടി ഛർദ്ദിക്കാൻ പാടില്ല. കാരണം ഛർദ്ദിച്ചാൽ അഥവാ ചെറിയൊരു അംശം പോലും ശ്വാസകോശത്തിലേക്ക് പോയാൽ അത് ന്യൂമോണിയായി മാറി വേറെ പ്രശ്നങ്ങളായിട്ട് മാറും. അപ്പോൾ അങ്ങനത്തെ കുട്ടികളിൽ ഒബ്സർവേഷനും ഐ സിയുവിൽ അഡ്മിഷനും എല്ലാം ആവശ്യം വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ പദാർത്ഥങ്ങൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യും.
0: ഡോക്ടർ പറഞ്ഞല്ലോ കുട്ടികൾക്ക് വീട്ടിൽ നിന്നും ഒരു പ്രാഥമിക ചികിത്സയും നൽകരുത്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിൽ

0: ഇല്ല, എങ്ങനെയൊക്കെയാണ് ഇതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്?
1: ഓരോ പദാർത്ഥങ്ങൾക്ക് ഓരോ ഇത് രീതിയിലാണ്. ആകെ വീട്ടിൽ നമ്മൾ ആകെ പറയുന്നത് പറഞ്ഞാൽ ഈ കെറോസിൻ അല്ലാണെങ്കിൽ മാത്രം വീട്ടിൽ ആകെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം തുണി മാറ്റുക. ആ കുട്ടി ഇട്ട തുണിയും അതെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുക, ചേഞ്ച് ചെയ്തിട്ട് പുതിയ വേറൊരു തുണിയിലേക്ക് മാറ്റുക. കാരണം ഇതെല്ലാം ഫ്യൂംസ് ആണ്. അപ്പം ബേസിക്കലി അതെല്ലാം ഒരു അസുഖം മോശമാവുന്നതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സാധനം. അപ്പോൾ വായു വേണമെങ്കിൽ കവിളിച്ച് കൊടുക്കാം, അതിലൊന്നും വലിയതായിട്ട് ഒരു എഫക്റ്റ് ഒന്നുമില്ല. അപ്പം ഇത് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ കെറോസിൻ ആണെങ്കിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യും, 6 മണിക്കൂർ അതിനകത്ത് ഒരു എക്സ്റേ എടുത്ത് നോക്കും. അതിലെന്തെങ്കിലും ന്യൂമോണിയ, കെമിക്കൽ ന്യൂമോണിയ എന്ന് പറയും, കെമിക്കൽ ന്യൂമോണിയ കാരണം ഈ കെമിക്കൽ പദാർത്ഥം കാരണം വരുന്ന ഒരു ന്യൂമോണിയ. അങ്ങനെയുള്ള അസുഖം ആകുമ്പോൾ പിന്നെ നമ്മളൊരു 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ നിരീക്ഷിക്കും. കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമുക്കത് കുട്ടീനെ വിടാം, ഡിസ്ചാർജ് ചെയ്യാം. പക്ഷേ അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുട്ടി ഛർദ്ദിക്കാൻ പാടില്ല. ചില വീട്ടിൽ നമ്മൾ ഉപ്പുവെള്ളം കൊടുത്ത് ഛർദ്ദിപ്പിക്കാൻ നോക്കും, അതൊന്നും

0: ശ്രദ്ധിക്കാൻ പാടില്ല. ചില വീട്ടിൽ നമ്മൾ ഉപ്പുവെള്ളം കൊടുത്ത് ഛർദ്ദിപ്പിക്കാൻ നോക്കും, അതൊന്നും ഒരിക്കലും ചെയ്യരുത്.
1: ഈ ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചു വരുന്ന കുട്ടികളുടെ സ്ഥിതിയോ?
0: ടാബ്ലറ്റ്സ് കഴിച്ചു വരുന്ന കുട്ടികൾക്ക് നമുക്ക് വാഷ് കൊടുക്കും. വാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് വയറ്റിലേക്ക് ഒരു വാഷ് കൊടുത്തിട്ട് അത് പറ്റുന്നത്ര എടുത്തു കളയാൻ പറ്റും. ടാബ്ലറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്, തൈറോയിഡിന്റെ ആയാലും ബി പിന്നെ വരുന്നതായാലും പാരസിറ്റമോൾ. അത് പക്ഷേ അത് ആദ്യത്തെ 4 മണിക്കൂറിൽ മാത്രം. അത് കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളാണെങ്കിൽ അത് പോസിറ്റീവ് ഒരു എഫക്ട് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ആദ്യത്തെ 4 മണിക്കൂറിൽ വരുവാണെങ്കിൽ ഒരു വാഷ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഓരോ ടാബ്ലറ്റിനും അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഉണ്ട്. തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുവാണെങ്കിൽ അതിന്റെ ലെവല് കൂടുക, അതിന്റെ ലെവല് നിരീക്ഷിക്കണം. അപ്പം അതിൻ്റെതായ രീതിയിൽ ട്രീറ്റ്മെന്റ് വേറെയാണ്. BP മരുന്നാണെങ്കിൽ അതിന്റെ കാര്യം BP കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഭവങ്ങൾ പറയാണ്. അപ്പൊ ഓരോ മരുന്നനുസരിച്ച് വ്യത്യാസമുണ്ട്. പക്ഷെ ടാബ്ലറ്റ്സ് യൂഷ്വലി നമുക്ക് ആദ്യത്തെ ഒരു 4 മണിക്കൂറിനുള്ളിൽ വരുവാണെങ്കിൽ നമുക്ക് വാഷ് കൊടുത്ത് പറ്റുന്നത്ര എടുക്കാൻ പറ്റും. പിന്നെ എന്തായാലും ഉള്ളിൽ പോയ കുറച്ചെങ്കിലും അതിന്റെ സൈഡ് എഫക്ട്സും അതിന്റെ ബ്ലഡിൽ വരുന്ന ചേഞ്ചസും നമുക്ക് മോണിറ്റർ ചെയ്തിട്ട് അതനുസരിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കണം.
1: നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ കുട്ടിയുടെ ശ്രദ്ധക്കുറവ് കൊണ്ടോ കുട്ടിയുടെ വയറ്റിലേക്ക് എത്തുന്ന മണ്ണെണ്ണ, വലിയവർ ഉപയോഗിക്കുന്ന മരുന്നുകൾ തുടങ്ങിയ വസ്തുക്കൾ കൊണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന അപകടങ്ങൾ എന്തെല്ലാമാണെന്നും അവയ്ക്കുള്ള ചികിത്സാ രീതികൾ എന്തെല്ലാമാണെന്നും ഇതുവരെ നമ്മോട് പറഞ്ഞത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ഇന്റൻസിവിസ്റ്റ് ഡോക്ടർ അശ്വിൻ അശോകാണ്. ഡോക്ടറുടെ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഡോക്ടറോട് നന്ദി പറയുന്നു. സൗത്ത് ഇന്ത്യയിലെ തന്നെ പക്ഷാഘാത ചികിത്സയ്ക്കുള്ള അംഗീകാരം നേടിയ ഇന്റർവെൻഷണൽ ന്യൂറോളജി വിഭാഗമാണ് പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫയിൽ സേവനമനുഷ്ഠിക്കുന്നത്.
2: പക്ഷാഘാതം സംഭവിക്കുന്നയാളെ 4 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചാൽ അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം.
1: കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, എ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ.
2: സന്തോഷങ്ങൾക്കിടയിൽ പക്ഷാഘാതം വില്ലനാവാതിരിക്കട്ടെ.
1: രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി 4 മണിക്കൂറിനുള്ളിൽ രോഗിക്ക് വിദഗ്ധ ചികിത്സ നൽകിയാൽ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്.
2: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. പക്ഷാഘാതത്തിനെതിരെ കിംസ് അൽ ഷിഫ സുസജ്ജമാണ്. വിളിക്കൂ 0499332999.
1: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം.
3: നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം.

സ്മൃതിഗീതങ്ങളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം അനശ്വരം എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും ചേർന്നാലപിച്ച ഗാനം. ഗാനരചന പി കെ ഗോപി, സംഗീതം ഇളയരാജ.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: സ്മൃതിഗീതങ്ങളിൽ ഇനി MG ശ്രീകുമാറും G വേണുഗോപാലും ചേർന്നാലപിച്ച ഗാനം. ചിത്രം അക്കരെയക്കരെ. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഔസേപ്പച്ചൻ.

0: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: ഭീഷ്മാചാര്യ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും ചേർന്നാലപിച്ച ഗാനം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം SP വെങ്കടേഷ്.

ഒരറിയിപ്പ്, ഇന്ന് രാവിലെ 10:15 കേൾക്കാം ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിംഗ് പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം, നിങ്ങളുടെ ഫുട്ബോൾ വിശേഷങ്ങളും ആരവങ്ങളും ആവേശങ്ങളും എല്ലാം പങ്കുവയ്ക്കാം. ഇതിനായി വിളിക്കാം 0483295300 എന്ന നമ്പറിലേക്ക്. ഒരു നമ്പർ കൂടിയുണ്ട്, 0483295800. ഇന്ന് രാവിലെ 10:15 മുതൽ 10:50 വരെ ഫുട്ബോൾ ബീറ്റ്സ്. സ്മൃതി ഗീതങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ചിത്രം എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം കണ്ണൂർ രാജൻ, പാടിയത് MG ശ്രീകുമാർ.

സ്മൃതിഗീതങ്ങളിൽ ഇനി കേൾക്കാം. ഡെയ്സി എന്ന ചിത്രത്തിനുവേണ്ടി പി ഭാസ്കരൻ രചിച്ച് ശ്യാം ഈണം പകർന്ന് ചിത്രപാടിയ ഗാനം.

ചിത്രം താളവട്ടം. പൂവച്ചൽ ഖാദറിന്റെ രചനയ്ക്ക് രഘുകുമാർ സംഗീതം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്നാലപിച്ച ഗാനം.

സ്മൃതിഗീതങ്ങളിൽ അവസാനമായി കേൾക്കാം സിദ്ധാർത്ഥ എന്ന ചിത്രത്തിലെ ഗാനം. ഗാനശില്പികൾ ബിച്ചു തിരുമല, ശ്യാം, ഗായകർ യേശുദാസ്, ചിത്ര.

0: ഈ ഗാനത്തോടെ സ്മൃതി ഗീതങ്ങൾ സമാപിച്ചു.
1: സ്മൃതി ഗീതങ്ങൾ.

0: FM പ്രധാന വാർത്തകൾ.
1: നമസ്കാരം. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് മണ്ണ് കയറ്റിയ ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞുകയറി മൂന്ന് പേർക്ക് ദാരുണാന്ത്യം. കൊട്ടാരക്കര നീലേശ്വരം സ്വദേശി ഹരിലാൽ ആണ് മരിച്ച ഒരാൾ. മരിച്ച രണ്ട് വിദ്യാർത്ഥികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലേല നടപടികളുടെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പോർട്ടൽ. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ അമീർ ബറാം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ സമഗ്രമായ പരിധിയിൽ ഉൾപ്പെടുത്തി ഇരുരാജ്യങ്ങളും തമ്മിലെ പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിന് ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് അമീർ ബറാം രാജ്നാഥ് സിംഗിനെ അറിയിച്ചു. 2027 ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക പോർട്ടൽ വഴിയും ഹജ്ജ് സുവിധ ആപ്പ് വഴിയും തീർത്ഥാടകർക്ക് ഓൺലൈനിൽ അപേക്ഷകൾ സമർപ്പിക്കാം. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 7 പേർക്കും വയനാട് എറണാകുളം മലപ്പുറം ജില്ലകളിൽ ഓരോ ആളുകൾക്കുമാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്ട് നിപ്പ ഉറവിട പരിശോധനയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവ്. നിപ്പ പ്രഭവ കേന്ദ്രത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലെ പ്രദേശങ്ങളിൽ നിന്ന് ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്റ്റാണ് സാമ്പിളുകൾ ശേഖരിച്ചത്. കണ്ണൂർ ശിവപുരത്ത് ഉംറ തീർത്ഥാടകരുമായി പോവുകയായിരുന്ന ബസ് തീപിടിച്ച് നശിച്ചു. വയനാട്ടിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പോകുകയായിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. ആളപായമില്ല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ന്യൂയോർക്കിൽ നോർവെ സെനഗലിനെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഗ്രൂപ്പ് ജെയിൽ കാലിഫോർണിയയിൽ ഇപ്പോൾ ജോർദാൻ അൾജീരിയയെ നേരിടുകയാണ്.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
2: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1669, മംഗലരൂ സെൻട്രൽ, കന്യാകുമാരി കേപ്പ് പരശുരാം എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 9:28, 1661 മംഗലരൂ സെൻട്രൽ പാലക്കാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:59, 1660 തിരുവനന്തപുരം സെൻട്രൽ, മംഗലരൂ സെൻട്രൽ ഏറനാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:33 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5-6-3-2-3 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 9:44, 1-6-3-2-6 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് കൃത്യ

0: സമയം പാലിച്ച് 10:49 അഞ്ച് 6:06:10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 10:52 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം. ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555-0424.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
6: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: നമസ്കാരം. നാട്ടുവൃത്താന്തം വായിക്കുന്നത് സബാ മെഹബൂബ്. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ച് 20 ദിവസം പൂർത്തിയായപ്പോൾ മലപ്പുറം ജില്ലയിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തത് 372 കേസുകൾ. 422 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഇതിൽ 38 പേരെ കോടതി റിമാൻഡ് ചെയ്തു. കൂടാതെ കോട്ട്പ നിയമപ്രകാരം 59 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 59 പ്രതികളെ അറസ്റ്റിലായി. 2.85 കിലോഗ്രാം കഞ്ചാവ്, 25 കഞ്ചാവ് ചെടികൾ, 172 ഗ്രാം MDMA, 1.05 ഗ്രാം മെത്താം ഫിത്തമിൻ, 33.42 ഗ്രാം ഹാഷിഷ് ഓയിൽ, 332.9 ഗ്രാം ബ്രൌൺ ഷുഗർ എന്നിങ്ങനെയാണ് പിടിച്ചെടുത്തത്. ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി തുടരുമെന്ന് SP ഓഫീസ് അറിയിച്ചു. മലപ്പുറം ജില്ലയിലെ ആരോഗ്യ ചികിത്സാ സംവിധാനങ്ങളും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതപ്പെടുത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോട്ടക്കുന്ന് DTPC ഹാളിൽ നടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ജില്ലയിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാർ, പ്രഥമാധ്യാപകർ എന്നിവരുടെ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കളക്ടർ വിനയ് ഗോയൽ അധ്യക്ഷനായി. ഷിഗല്ല രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആക്ഷൻ പ്ലാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ എ ഷിബുലാൽ അവതരിപ്പിച്ചു. ജില്ലയിൽ ഡെങ്കിപ്പനി, എലിപ്പനി, മറ്റ് പകർച്ചവ്യാധികൾ എന്നിവ പടർന്നു പിടിക്കാതിരിക്കാൻ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനും ആരോഗ്യ ജാഗ്രതാ ക്യാമ്പയിൻ, ഉറവിട നശീകരണ വാരം എന്നിവ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഏകോപനത്തോടെ നടത്താനും വീടുകളിലും സ്ഥാപനങ്ങളിലും ഡ്രൈ ഡേ ആചരിക്കാനും യോഗം തീരുമാനിച്ചു.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

മഴവില്ലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം ONV കുറുപ്പിന്റെ രചനയ്ക്ക് ശരത് സംഗീതം പകർന്ന് ചിത്രപാടിയ ഗാനം.

0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23
1: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച
0: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
2: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
3: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
2: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫെന്ന് ചെയ്താ പോരെ.
3: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
2: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
3: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
1: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
3: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും

0: ₹99. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ₹12,000 വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
2: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
4: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
5: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
4: മീഡിയ വാണി
5: നമ്പർ മറക്കല്ലേ, 90 20 620 630.
6: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ.

0: ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30.
0: കന്നഡ ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
2: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
1: മീഡിയ വാണി
2: നമ്പർ മറക്കല്ലേ, 90 20 620 630.
3: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
4: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
3: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555024.
5: മഴവില്ലിൽ ഇനി കേൾക്കാം കാവാലം ശ്രീകുമാറും എസ് ജാനകീദേവിയും പാടിയ ഗാനം. രചന രവീന്ദ്രൻ ചെന്നിലോട്, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

0: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന ഇന്നും രാവിലെ 7:15.
1: മുട്ട് എന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ റെഞ്ച് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
4: അതിനെന്താ നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ റെഞ്ച് ചാവക്കാട്.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
6: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
0: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
8: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
9: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
10: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട് മധുരം ഗീതം
11: എന്നും രാവിലെ 7 മണിക്ക്.
10: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
11: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
12: ആയിഷ ഗർഭിണിയാണോലേ?
13: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
12: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ഐഷാന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
14: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
12: തന്നെയോ? അതേതായാലും നന്നായി.
14: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
12: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
15: 8078777710 കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
16: മഴവില്ലിൽ ഇനി ഉമ്പായി ആലപിച്ച ഒരു ഗസൽ കേൾക്കാം.

0: ഫിറ്റ്നസ് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
2: സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.

0: വിധാര
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45
0: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
1: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
5: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമകനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
4: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
5: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
6: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ആരോഗ്യജാലകം. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
7: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
8: റയാൻസ് സോപ്പ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
9: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
8: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്പ് ആൻഡ് ഡിറ്റർജൻസ്.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: മഴവില്ലിൽ അവസാനമായി കേൾക്കാം ശ്രീനിവാസ് പാടിയ ഗാനം.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. FM പ്രധാന വാർത്തകൾ. നമസ്കാരം. എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് ബഹുജന മുന്നേറ്റമായാണ് ലഹരി വിരുദ്ധ പോരാട്ടം ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ ലഹരി വ്യാപനം തടയാനാകൂവെന്നും അതിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസം ഇല്ലെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിച്ചതായി മന്ത്രി സണ്ണി ജോസഫ്. 150.63 മെഗാവാട്ടിന്റെ വർധനയാണ് ഉണ്ടായതെന്നും ആകെ 4100 മെഗാവാട്ടാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. കോളേജുകളിൽ ക്യാമ്പസ് വ്യവസായം യാഥാർത്ഥ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇത് ഗവൺമെന്റിന്റെ വലിയ ലക്ഷ്യങ്ങളിലൊന്നാണെന്നും MSMEകളുടെ പ്രശ്നങ്ങളിൽ ഗവൺമെന്റ് ഇടപെടുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലാക്കുന്നത് സംബന്ധിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുമായി ചർച്ച നടത്തി. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിലായിരുന്നു ചർച്ച. ആണവ നിരീക്ഷകരെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കാൻ ടെഹ്റാൻ സമ്മതിച്ചുവെന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ അവകാശവാദം ഇറാൻ നിഷേധിച്ചു. സ്വിറ്റ്സർലൻഡിൽ ഒന്നാംവട്ട ചർച്ചകൾക്ക് പിന്നാലെയാണ് US അവകാശവാദം ഉന്നയിച്ചത്. മണിപ്പൂരിൽ പോലീസും CRPFും അടക്കം സംയുക്ത സേന വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. തീവ്രവാദികളുടെ താവളങ്ങളിൽ നടത്തിയ തെരച്ചിലിലാണ് റൈഫിളുകളടക്കം 40 ആയുധങ്ങൾ കണ്ടെത്തിയത്. കാലിഫോർണിയയിൽ US ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിനിറങ്ങും. പുരുഷ സിംഗിൾസ് ആദ്യ റൌണ്ടിൽ ലക്ഷ്യ സെൻ ബെൽജിയം താരത്തെയും കിഡംബി ശ്രീകാന്ത് ചൈനീസ് തായ്പേയ് താരത്തെയും നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ഹൂസ്റ്റണിലാണ് മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16610, മംഗളൂരു സെൻട്രൽ പാലക്കാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:59, 16160 മംഗളൂരു സെൻട്രൽ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:38, 16606 തിരുവനന്തപുരം സെൻട്രൽ മംഗളൂരു സെൻട്രൽ ഏറനാട് എക്സ്പ്രസ് 13 വൈകി 11:46 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 10:49, 5660 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 10:52 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 9:00 കഴിഞ്ഞ് 59:54. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം.
3: ഇപ്പോൾ സ്പോൺസർ പരിപാടി.
4: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
5: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഡെങ്കിപ്പനിയും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ

0: നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോ ഈ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഡെങ്കിപ്പനിയുടെ വ്യാപനം കൂടുതലാകാനുള്ള സാഹചര്യങ്ങൾ വളരെയേറെയാണ്. എന്താണ് ഈ അവസരത്തിൽ ഡെങ്കിപ്പനി വ്യാപനത്തെ കുറിച്ച് മാഡം വിലയിരുത്തുന്നത്?
1: ഡെങ്കി നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച്. കാരണം ഒരു 1996 ശേഷമാണ് കോട്ടയത്തെ ആദ്യത്തെ കേസുകൾ തൊട്ട് 2003 വലിയ ഔട്ട്ബ്രേക്ക് ഉണ്ടായത്. അതിനുശേഷം നമുക്ക് നിരന്തരമായിട്ട് കേരളത്തിൽ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകുന്നു. ഇതൊരു ആഗോള പ്രതിഭാസവുമാണ്. നമ്മുടെ പ്രദേശത്ത് പോലും ശ്രദ്ധിക്കുമ്പോൾ പണ്ട് ഇതൊരു ഏർബൻ രോഗമായിരുന്നു, കൂടുതലും നഗരപ്രദേശങ്ങളും നഗരവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന ഒരു രോഗമായിരുന്നു ഡെങ്കി. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം ഇത് കേരളത്തിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടവും രോഗം പടർന്നു പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പറയുമ്പോഴും ഈ 2017 ഔട്ട്ബ്രേക്കിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗവും ലോകാരോഗ്യ സംഘടന കേരള സർക്കാർ ചേർന്ന് നടത്തിയ ഒരു സീറോ പ്രിവലൻസ് പഠനമുണ്ടായിരുന്നു. അവിടെ നമ്മൾ കണ്ടത് കേരളത്തിലെ 9 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 30% കുട്ടികൾക്കും ഈ ഡെങ്കി വന്നു പോയതിന്റെ ആന്റിബോഡി പോസിറ്റീവ് ആയിരുന്നു എന്നാണ്. അപ്പോൾ ഒരു 50 വയസ്സിന് മുകളിലുള്ളവർ കുറെ സീസണുകൾ ഇവിടെ ജീവിച്ച ഡെങ്കി സീസണുകൾ ജീവിച്ച ആളുകളിൽ ഇതിന്റെ ശതമാനം വളരെ കൂടുതലായിരിക്കും. അവിടെ നമുക്ക് നഗര ഗ്രാമ വ്യത്യാസം നന്നായിട്ട് കാണായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ കോർപ്പറേഷൻ ഏരിയ നേമത്തൊക്കെ 60% കുഞ്ഞുങ്ങളിൽ ഡെങ്കി ആന്റിബോഡി പോസിറ്റീവ് ആയിരുന്നു, അതായത് അവർക്ക് അറിഞ്ഞോ അറിയാതെയോ രോഗം വന്നു പോയി എന്നുള്ളത്. പക്ഷെ ഗ്രാമപ്രദേശങ്ങളിൽ അതൊരു 20% ആ വ്യത്യാസം ഉണ്ടെങ്കിലും ആ വ്യത്യാസം ഇപ്പം ഇല്ലാതെയായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 3-4 കേസുകൾ എടുക്കുമ്പോൾ റൂറൽ ഏരിയാസിൽ ഗ്രാമപ്രദേശങ്ങൾ കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നു. പിന്നെ ഇത് 4 സീറോ ടൈപ്പുകളുണ്ട്, അതിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ആദ്യം 0 ടൈപ്പ് 2 പിന്നെ 2017 1 0 ടൈപ്പ് 2017 1 പ്രീഡോമിനൻസും 1 ഉം 2 ഉണ്ടായിരുന്നു. അതിനുശേഷം 18-19 ഇത് നമ്മൾ ട്രിവാൻഡ്രത്തെ നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്റ്റഡി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് 2017 നമ്മൾ തുടർന്ന് നടത്തിയ പഠനമാണ്. ഇതിന്റെ 0 ടൈപ്പിങ്ങും മറ്റ് ഫീച്ചേഴ്സും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ആ ഡേറ്റയുണ്ട്. 17 2 1 0 ടൈപ്പ് 1 2 കൂടുതലായിരുന്നെങ്കിൽ 18-19 ആവുമ്പോൾ 4 കയറി വരുന്നു, 3. 2022 ആയപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് ഔട്ട്ബ്രേക്സ് ഉണ്ടായിരുന്നു, ചില പോക്കറ്റുകളിൽ വലിയ വലിയ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവന്നു 2022. അപ്പോൾ നമ്മൾ 0 ടൈപ്പിംഗ് നടത്തുമ്പോൾ 0 ടൈപ്പ് 3 ഏറ്റവും കൂടുതലായിട്ട് 70% കൂടുതലും 0 ടൈപ്പ് 3 പോസിറ്റിവിറ്റി കാണിക്കുന്നതും ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ രോഗം നമ്മുടെ കൂടെ തന്നെയുണ്ട്, 4 ടൈപ്പുകളുമുണ്ട്. അത് തമ്മിലുള്ള ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഒരു 1.5-2 വളരെ കുറച്ച് ഒരു 1.5-2 ഡോക്യുമെന്റഡ് ആയിട്ടുള്ളൂ. ഈ 0 ടൈപ്പുകൾ തമ്മിൽ ഇപ്പോൾ ഒരു 0 ടൈപ്പ് 1 എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ 0 ടൈപ്പ് 2 വരാതെ, 1 എനിക്ക് പിന്നെ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, 2 വരാതെ ഇരിക്കാനുള്ള സാധ്യത, അത്തരത്തിൽ ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അത് കുറച്ച് ഷോർട്ട് ലിവ്ഡ് ആണ്, ഒരു 1.5 നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ 0 ടൈപ്പുകൾ നേരത്തെ ഇല്ലാത്ത ഒരു പോപ്പുലേഷനിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്, ഔട്ട്ബ്രേക്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. മാത്രവുമല്ല ഒരു 0 ടൈപ്പ് ബാധിക്കപ്പെട്ടവർക്ക് പിന്നീട് 2 മറ്റൊരു ടൈപ്പ് ബാധിക്കുമ്പോൾ സങ്കീർണതകൾ കൂടാനും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും ഒരു വലിയ പ്രശ്നമാണ് ഈ രോഗത്തെ സംബന്ധിച്ച്.
0: മാഡം, ഈ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
1: ഇത് ഡെങ്കി വൈറസ് വൈറൽ രോഗമാണ്, ഫ്ലൈവി വൈറസ് ഗ്രൂപ്പിൽ വരുന്ന 4 സീറോ ടൈപ്പുകൾ ഡെങ്കി 1 2 3 4 4 സീറോ ടൈപ്പുകളാണ് ഉണ്ടാക്കുന്നത്. ഇത് കൊതുകുകളാണ് പരത്തുന്നത്. ഈ രോഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പിരിയഡ് ഈ രോഗവാഹകനായ കൊതുക് നമ്മളെ കടിച്ചതിന് ശേഷം ഒരു ആവറേജ് ഒരു 4 to 6 ഇൻക്യുബേഷൻ പീരീഡ് പറയും. ചിലപ്പോൾ ഒരു 1-2 അതിനകത്ത് 4 to 6 ആണ് ഒരു ആവറേജ് ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത്. നമുക്ക് രോഗലക്ഷണങ്ങൾ ഈ കൊതുക് കടിച്ചതിന് ശേഷം നമ്മൾ രോഗലക്ഷണം കാണിക്കുന്ന ഒരു കാലയളവ്. രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ സാധാരണ പനി പോലെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ ഫ്ലൂ ആണോ എലിപ്പനിയാണോ ഡെങ്കിപ്പനിയാണോ തിരിച്ചറിയാം, കോവിഡ് ആണോ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലാണ് കൂടുതൽ ആളുകൾക്ക്. മാത്രമല്ല ഈ മുഴുവൻ ബാധിക്കുന്നതിൽ തന്നെ ഒരു 80% ആളുകൾക്കും ചിലപ്പോൾ ലക്ഷണങ്ങൾ പോലും കാണത്തില്ല. ഒരു ലക്ഷണമില്ലാതെ വരുന്ന ഒത്തിരി ആളുകളുണ്ട്. കുറച്ചു പേർക്ക് മൈൽഡ് പനിയായിരിക്കും, തിരിച്ചറിയാൻ പോലും പറ്റുകയില്ല. പിന്നെ ആ പനിയുടെ ഡെങ്കിയുടെ തന്നെ ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞ തലവേദന ഇത്തിരി കൂടുതലായിരിക്കും. ഈ കണ്ണിന്റെ പുറകിലെ റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് നമ്മൾ പറയും, കണ്ണിന്റെ പുറകിലെ വേദന, തലവേദന നല്ല കൂടുതലാണ്. പ്രത്യേകിച്ച് ടൈപ്പ് 1 2 നമുക്ക് ഈ ഫീച്ചേഴ്സ് ഭയങ്കര കൂടുതലായിരുന്നു. ഈ 0 ടൈപ്പ് അനുസരിച്ചും ഈ ലക്ഷണങ്ങൾ കുറച്ച് വ്യത്യാസമാണ്, നമ്മൾ പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. തലവേദന പിന്നെ ശരീരവേദന നല്ലപോലെ കാണും. ഡെങ്കി 0 ടൈപ്പ് 4 ജോയിന്റ് പെയിൻ, ആർത്രാലജിയെ കുറിച്ച് കൂടി നിൽക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ റീസെന്റ് കൂടുതൽ കേസസ് ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് 0 ടൈപ്പ് 3 നമുക്ക് കൂടി വന്നിട്ടുണ്ട്. അവിടെ ഈ വയറ് സംബന്ധമായ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിംപ്റ്റംസ്, പ്രത്യേകിച്ച് വയറുവേദന, ലൂസ് സ്റ്റൂൾസ്, വയറിളക്കം പോലെയുള്ളത്, ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നു. പിന്നെ രക്തം പൊടിയാനുള്ള ടെൻഡൻസി, രക്തസ്രാവം. മാത്രമല്ല ഡെങ്കി ഈ മൈൽഡ് ഡെങ്കി ഉണ്ട്, അതിനുശേഷം സിവിയർ ആവാം, സങ്കീർണതകൾ വരാം. ഗുരുതരമായി സിവിയർ ഡെങ്കി വളരെ കുറച്ചൊരു 10% അടുത്ത ആൾക്കാർക്ക് സിവിയർ ഡെങ്കിയിലേക്ക്

0: പോകാം. 15% ആൾക്കാരായിരിക്കും ആശുപത്രിയിൽ എത്തുന്നത്. ഒരു ഒരു 5% ആൾക്കാർ തീവ്ര പരിചരണ ആവശ്യമുള്ള രീതിയിലേക്കുള്ള സങ്കീർണതകളിലേക്ക് എത്തുകയും ഇതിന്റെ മരണനിരക്ക് നമ്മൾ എലിപ്പനിയുടെ അത്രയും മരണനിരക്കില്ല, ഒരു 1% താഴെയാണ്. പൊതുവേ നമുക്കൊരു 0.3-0.4% ആ ഒരു നിരക്കിലാണ് നിൽക്കാറ്. കാരണം നമുക്ക് ഒരു വർഷം ഇവിടെ ഏകദേശം കൺഫേംഡ് ഒരു 15,000-20,000 കേസസ് ആണ് ഇപ്പൊ കഴിഞ്ഞ 3-4 വർഷമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതും. ഒരു പ്രോബബിൾ എന്ന് പറയുന്നത്, അതായത് ഇത് ടെസ്റ്റ് പോസിറ്റീവ് അല്ല, നമ്മൾ ഡെങ്കി എന്ന് സംശയിക്കുന്നു, ക്ലിനിക്കലി സംശയിക്കുന്ന ഒരു ഏകദേശം ഒരു 40,000-50,000 ഇടയ്ക്കുള്ള കേസസ് ആണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വർഷം തന്നെ ഇപ്പോൾ 1,000 കൺഫേംഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ മരണനിരക്ക് എന്ന് വെച്ചാൽ ഒരു മൊത്തത്തിൽ ഇത് രണ്ടും പ്രോബബിളും കൺഫേംഡോട് ചേർന്ന് ഒരു 150-200 ഡെത്തുകളാണ് നമുക്കുണ്ടാവുന്നത്. 1% താഴെയാണ് അതിന്റെ മരണനിരക്ക്. അപ്പോൾ ഈ സങ്കീർണതകളിലേക്ക് പോകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സങ്കീർണ രക്തസ്രാവത്തോടു കൂടിയുള്ള ഡെങ്കിയാണ്. ഡെങ്കി ഹെമറേജിക് ഫീവർ എന്ന് പറയും, രക്തസ്രാവം ഉണ്ടാകും. അപ്പോൾ അതിൽ ബ്ലീഡിംഗ് ടെൻഡൻസി കാണിക്കും. ഒരു പ്രധാനപ്പെട്ട ലക്ഷണം അതുകൊണ്ട് മലത്തിന്റെ നിറം കറുത്ത നിറമാകും, മെല്ലേന എന്ന് പറയും. അതായത് നമ്മുടെ ഗ്യാസ്ട്രോ നമ്മുടെ ആന്തരികമായിട്ട് കുടലിൽ രക്തസ്രാവം ഉണ്ടാവുമ്പോൾ ഈ മലം കറുത്ത നിറത്തിലായിരിക്കും വരുന്നത്, മെല്ലേന. അതിൽ ശ്രദ്ധിക്കേണ്ട ലക്ഷണമാണ്. പിന്നീട് നമുക്ക് കയ്യിലൊക്കെ പൊടിക്കാം, വായിൽ നിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടാവാം, ഇത്തരത്തിൽ രക്തം പൊടിക്കുന്നതും അതൊരു അപകട സൂചനയാണ്. ഇതിൽ തന്നെ ഈ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് നമ്മൾ വാർണിംഗ് സൈൻസ് എന്ന് പറയും. അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ സാധാരണ പനിയാണ് എന്ന രീതിയിൽ വീട്ടിൽ ചികിത്സ എടുത്തുകൊണ്ടിരിക്കാതെ ആശുപത്രിയിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനെ മനസ്സിലാക്കുവാനാണ് വാർണിംഗ് സൈൻസ് എന്ന ഡെങ്കിയിൽ നമ്മൾ കുറച്ച് സിംറ്റംസിനെ പറയുന്നത്. അത് അതിതീവ്രമായ വയറുവേദന, പിന്നീട് ഈ ബോധവുമായിട്ട് ബന്ധം, ബോധക്ഷയം, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ശ്വാസത്തിന്റെ ഗതി വേഗതയിലാവുക, റെസ്പിറേറ്ററി റേറ്റ് കൂടുക, പിന്നീട് ഇത്തരത്തിലുള്ള ബ്ലീഡിങ് ടെൻഡൻസീസ്, രക്തസ്രാവം ഉണ്ടാവുക, ബി പി താഴോട്ട് പോകുന്നു, ക്ഷീണം, പിന്നെ എപ്പോഴും ഡെങ്കിയിലും പലപ്പോഴും മരണം വരുന്ന കേസുകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പം സഹിക്കാൻ വയ്യാത്ത തന്നെ ക്ഷീണം എന്ന് വെച്ചാൽ തലപൊക്കാൻ വയ്യാത്ത ക്ഷീണവും, പിന്നീട് ചിലർക്ക് വയറിളക്കവും, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്.
1: മാഡം, സാധാരണഗതിയിൽ ഡെങ്കിപ്പനിയുടെ പകർച്ചാരീതികൾ ഏതൊക്കെയാണ്?
0: ഇത് ഒരു കൊതുക് ജന്യ രോഗമാണ്. ഈ ഈഡിസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കൊതുകാണ് ഈ രോഗം പകർത്തുന്നത്. അതിൽ ഈഡിസ് ആൽബോപിക്റ്റസും പകർത്തും, ഈഡിസ് ഈജിപ്ഷ്യയും പകർത്തും. ഈ ആൽബോപിക്റ്റസ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കൊതുക്. പക്ഷെ ഈ ചുരുങ്ങിയ കുറച്ച് കാലമായിട്ട് ഈജിപ്ഷ്യയുടെ പ്രൊപ്പോർഷൻ കൂടുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നു. ഇതിൽ ഈജിപ്ഷ്യ കുറച്ചുകൂടി അപകടകാരിയാണ്. കാരണം ഈജിപ്ഷ്യ എന്ന് വെച്ചാൽ ഭയങ്കര സാധാരണ കൊതുകൾക്ക് ഒരു മുട്ടയിടാൻ സൈക്കിൾ പൂർത്തിയാകാൻ ഒരാളെ കടിച്ചാൽ മതി. പക്ഷെ ഈഡിസ് ഈജിപ്ഷ്യയ്ക്ക് അങ്ങനെയല്ല, മൾട്ടിപ്പിൾ പല ആളുകളെ കടിക്കാൻ പറ്റും. ആ സൈക്കിളിൽ അത് കടിക്കും മുട്ടയിടാനായിട്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ കയറി ഈ രോഗവാഹകനായ കൊതുക് വരികയാണെങ്കിൽ ആൽബോപിക്റ്റസോ മറ്റു കൊതുകുകളൊക്കെ ആണെങ്കിൽ ഒരാളെ കടിച്ചിട്ട് അയാൾക്ക് രോഗം ഉണ്ടാക്കിയിട്ട് പോകും. പക്ഷെ ഇത് ഈഡിസ് ഈജിപ്ഷ്യയാണ് വരുന്നെങ്കിൽ വീട്ടിലുള്ളവർ എല്ലാവരെയും ചറവറ കടിച്ച് രോഗമുണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡെങ്കി ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, ഒരു വീട്ടിൽ തന്നെ എല്ലാവർക്കും വരുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഒരു തവണ തന്നെ കൊതുക് എല്ലാവരെയും കടിക്കുന്നത്. രണ്ട്, ഈ കൊതുകുകൾ ഇതെവിടെയാണ് മുട്ടയിട്ട് എവിടെയാണിത് കാണപ്പെടുന്നത്? നമ്മുടെ വീടിനകത്തും വീടിന് തൊട്ടു ചുറ്റുമുള്ള സ്ഥലങ്ങൾ, പെരി ഡൊമസ്റ്റിക് ഏരിയയിലും ആയിരിക്കും കണ്ടുവരുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, വളരുവാനായിട്ട് നമ്മൾ വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ തന്നെ നമ്മളോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സുശീല ചേച്ചിയെ വളർത്തിയ കൊതുകെ നമ്മളെ കടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലോ നമ്മുടെ ഓഫീസിലോ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന കൊതുകുകളെ നമ്മളെ കടിക്കുകയുള്ളൂ. അപ്പം ദൂരെ നിന്ന് പറന്ന് വരില്ല, തൊട്ട് നമ്മുടെ മിക്ക കേസിൻ്റെ വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് സോഴ്സ് കിട്ടും. അതായത് ഈവൻ നമ്മുടെ വീട്ടിനകത്ത് വെച്ചിരിക്കുന്ന ഈ അലങ്കാര ചെടികൾ, ഫ്രിഡ്ജിൻ്റെ ട്രേ, കൂളറിൻ്റെ ട്രേ, നമ്മുടെ സൺഷെയ്ഡ്, പുറത്ത് ഈവൻ കരിയിലകൾ കൂടി കിടക്കുമ്പോൾ അത്രയും കുറച്ച് ഒരു ചെറിയ തുള്ളി വെള്ളം മതി ഇതിന്, വളരെ കരിയിലയിലേക്കുള്ള വെള്ളം മതി. നമ്മുടെ പൈനാപ്പിൾ കണക്കുള്ള ചെടികൾ, അല്ലെ വാഴയുടെയൊക്കെ ഇലയുടെ ഇടയ്ക്ക് ഒക്കെ വളരാം. പിന്നെ ചിരട്ടകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ, അടപ്പുകൾ, ഇവയൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞിരിക്കുന്ന വേസ്റ്റ്, പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിരിക്കുന്ന വെള്ളം, പിന്നെ റബ്ബർ തോട്ടങ്ങൾ, ഇത്തരത്തിൽ ടയർ വളരെ ഇഷ്ടമാണ് ഈ കൊതുകിന്. ഇവിടെ എല്ലാം ഇത് വളരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കൊതു എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ രോഗാണുമായിട്ടുള്ള കൊതുക് ഒരു മനുഷ്യനെ കടിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്, ഒരു 4-6 days ഇൻക്യുബേഷൻ പീരീഡിൽ രോഗലക്ഷണം വരുന്നു. ഇയാളെ മറ്റൊരു കൊതുക് കടിക്കുവാണെങ്കിൽ ആ കൊതുകിന് പിന്നെ ഒരു എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. അതൊരു 8-10 ദിവസമാണ്. 8-10 ദിവസം കഴിയുമ്പോൾ കൊതുക് ഈ രോഗം പകർത്തുവാൻ ഉള്ള പ്രാപ്തി നേടും. മാത്രമല്ല മുട്ടയിലൂടെയും ഈ രോഗം ട്രാൻസ്ഫോറിയൻ ട്രാൻസ്മിഷൻ എന്ന് പറയും, കൊതുകിന് കുഞ്ഞുങ്ങൾക്ക് നൽകാനുള്ള ശേഷിയുമുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു മഴക്കാലത്ത് ഈ ഇത്തരത്തിലുള്ള കൊതുകൾ മുട്ടയിട്ട് വെച്ചിരുന്നു, അതൊരു പാത്രത്തിന്റെ അറ്റത്ത് ആ മുട്ട പറ്റിയിരുന്നാൽ അടുത്ത് ഡ്രൈഡ് ആയിട്ട് ഇതൊരു 6 മാസം

0: സത്യത്തിൽ കൂടുതലൊക്കെ ഇരിക്കാം. അടുത്ത മഴക്കാലം വരുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു മഴ പെയ്യുമ്പം ഇത് കുതിർന്ന് വീണ്ടും ഇതിന് മുട്ട വിരിഞ്ഞു വരാം. സാധാരണ കൊതുകിന്റെ നമ്മൾ 7 ദിവസമാണ് ഒരു മുട്ടയിട്ട് വിരിഞ്ഞു വരാനുള്ള സൈക്കിൾ, 7 ദിവസമാണ് പറയുന്നത്. പക്ഷെ ഇത് ഡ്രൈഡ് ആയിട്ടിരിക്കാനുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ മഴക്കാലത്തിന് മുമ്പ് ഈ ഇത്തരത്തിലുള്ള പാത്രങ്ങളൊക്കെ ചുരണ്ടി വൃത്തിയാക്കി വേസ്റ്റുകളൊക്കെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രശ്നം തന്നെ നമുക്ക് തുടർന്ന് വരാനുള്ള സാധ്യതയും ഇതിലുണ്ട്.
1: അതുപോലെ തന്നെ മാഡം, ഈ കൊതുക് നശീകരണം മാത്രമാണോ ഇതിനുള്ള ഏക പ്രതിവിധി?
0: കൊതുക് നശീകരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ഇത് കൊതുകാണ് പരത്തുന്നത്. പക്ഷെ നമ്മൾ അതിനകത്ത് ഈ സീസൺ വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഡെങ്കി കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പ്രധാന കാര്യം പലപ്പോഴും പലരും മറന്നു പോകുന്നത്, ഈ രോഗികളെ കൊതുക് വലയിൽ കിടത്തണം. കാരണം ഈ നമ്മുടെ വീട്ടിൽ പലപ്പോഴും കിട്ടുന്നത് അല്ലെ ഓഫീസിൽ കിട്ടുന്നത് രോഗിയെ കടിച്ച കൊതുക് പിന്നീട് ഈ രോഗവാഹകനാകുന്നു. അപ്പോൾ രോഗിയെ കൊതുക് വലയിൽ കിടത്തുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പോൾ ഉള്ള ഒരു ഔട്ട്ബ്രേക്ക് സിറ്റുവേഷനിൽ നമ്മൾ ഓഫീസിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, അവിടെ നമുക്ക് നമ്മുടെ ഓഫീസും സ്കൂളിലും നമുക്ക് വൃത്തിയാക്കാം. ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നു, ബസ്സിൽ യാത്ര ചെയ്യുന്നു, ഒരു സ്ഥലത്ത് നിന്ന് പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാം. ഒന്ന്, റിപ്പല്ലൻസ്. നമ്മളിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റിപ്പല്ലൻസ് പലതരമുണ്ട്. അപ്പോൾ കുറച്ച് തൊലിപ്പുറത്ത് ഈ ഒരു സീസണിൽ പെരട്ടി എന്ന് പറഞ്ഞ വലിയ അപകടമൊന്നും ഉണ്ടാവാനില്ല. സാർ, നല്ല കമ്പനികളുടെയൊക്കെ റിപ്പല്ലൻസ്, നമ്മൾ മുസ്കിറ്റോ റിപ്പല്ലൻസ്, ആ ലേപനങ്ങൾ നമുക്ക് പുരട്ടാം. പിന്നെ കഴിവതും കവർ ചെയ്യുന്നുള്ള തുണി ധരിക്കുക. അപ്പൊ കാലും, ഈ സീസണിൽ നമ്മൾ കാലും കൈയുമൊക്കെ കവർ ചെയ്ത് കൊതുകടി ഏൽക്കാതിരിക്കുക. പിന്നെ നമ്മളെപ്പോഴും പറയുമായിരുന്നു, സന്ധ്യയാവുമ്പം വീടും കതവും വാതിലും ഒക്കെ അടച്ചിടുക. വീടുകളിലും ഓഫീസിലുമൊക്കെ മെഷ്, കൊതുക് വലകൾ, നെറ്റുകൾ നമ്മൾ വിൻഡോസിലും ഡോറിലും ഒക്കെ ഘടിപ്പിക്കുക. ഇത് പറയുന്നുണ്ട്. ഈ സന്ധ്യയ്ക്കും രാവിലെ മാത്രം കടിക്കുന്നുള്ള ഫിനോമിന പോലും കൊതുക് മാറ്റുന്നുണ്ട്. ഈ കാലാവസ്ഥ വ്യതിയാനമായിട്ടനുബന്ധിച്ച് കൊതുകിന്റെ സ്വഭാവം തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഒന്ന്, ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ കൊതുകിന്റെ എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് ഞാൻ നേരത്തെ പറഞ്ഞ 8 മുതൽ 10 ദിവസമൊക്കെ ചുരുങ്ങാം. പിന്നെ അതിന്റെ ലൈഫ് ലോഞ്ചിവിറ്റിയും കൂടും കൊതുകിന്റെ. അത് കൂടുതൽ മുട്ടയിടും. ഇത്തരത്തിൽ ഇതിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നേരത്തെ ഇല്ലാത്ത ഔട്ട്ബ്രേക്കിനെ കാട്ടി കൂടുതൽ ഔട്ട്ബ്രേക്കുകളും പുതിയ ഔട്ട്ബ്രേക്കുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അപ്പം ഇതിൽ പക്ഷെ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊതുകിനെ നശീകരിക്കാൻ, അത് തന്നെ നമ്മുടെ വീട്ടിനകത്തും ചുറ്റുമുള്ള ഈ ചെറിയ സോഴ്സസ്, ഇതിന്റെ ഉറവിടങ്ങളെ നശിപ്പിക്കുക. ഇതിന്റെ സൈക്കിൾ 7 ദിവസമാണ്. ഒരു മുട്ടയിട്ട് കഴിഞ്ഞത് വിരിഞ്ഞു വരാൻ 7 ദിവസം എടുക്കും എന്നുള്ളത് കൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുകയാണ്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് നടന്ന് സ്കൂളായാലും കോളേജായാലും ഓഫീസ് ആണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും ആഴ്ചയിൽ ഒരു ഫിക്സഡ് ഡേ നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകൾ, അവയൊക്കെ LSG പഞ്ചായത്തിൻ്റെയൊക്കെ കോർപ്പറേഷൻ്റെയൊക്കെ ഇടപെടലുകളോടുകൂടി ഈ പലപ്പോഴും ഈ സ്ക്രാപ്പൊക്കെ വിൽക്കുന്ന, നമ്മൾ പലപ്പോഴും ചില ഔട്ട്ബ്രേക്കുകൾ കാണുമ്പോൾ ഈ ആക്രിക്കടകൾ അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കാതെ, ചില പറമ്പുകൾ ശ്രദ്ധിക്കാതെ ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഈ ഔട്ട്ബ്രേക്ക് സീസണിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നീട് വലിയ ഔട്ട്ബ്രേക്ക് വരുന്ന സമയത്ത്, നമ്മൾ 2017 ഉണ്ടായ കണക്ക്, ആ സമയത്ത് നമ്മൾ ഫോഗിങ് അത്ര ശാസ്ത്രീയമല്ല. അതിന് കുറച്ച് ഇക്കോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എൻവയോൺമെന്റിനെയൊക്കെ ബാധിക്കും, അത്ര ശാസ്ത്രീയവുമല്ല. അപ്പോൾ നമ്മൾ ഫോഗിങ് കൂടി ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ വീടുകളിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, നമ്മൾ സാധാരണ മോസ്കിറ്റോയ്ക്ക് അടിക്കുന്ന നമ്മൾ സ്പ്രേകളുണ്ട്, പല കമ്പനി നല്ല കമ്പനികളുടെ ഉണ്ട്. ഈ സ്പ്രേകൾ ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. കാരണം വീട്ടിനകത്താണല്ലോ മിക്കവാറും പുറത്ത് നല്ല നമുക്ക് ഈ കൊതുകടി. അപ്പോൾ വീട് അല്ലെ ഓഫീസുകളിൽ നമുക്ക് അതും ഒരു ചുവരിന്റെ പകുതി തൊട്ട് താഴോട്ട് മതി. കാരണം ഈഡിസ് കൊതുകൾ എപ്പോഴും റെസ്റ്റ് ചെയ്യുന്നത് ഈ ഫർണിച്ചറിന്റെയൊക്കെ അടി, നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്ന തുണികളും. ഭിത്തി ആണെങ്കിൽ തന്നെ അങ്ങ് ഒത്തിരി പൊക്കത്തിലല്ല, ഒരു പകുതിയിൽ നിന്ന് താഴോട്ട് മതി. ആ താഴോട്ട് ഈ നമ്മൾ സ്പേസ് സ്പ്രേ ചെയ്യുകയും ഈ ഭിത്തികളിൽ നമ്മൾ ഈ കൊതുകിന്റെ സ്പ്രേ അടിക്കുകയും ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. അതെന്തിനാണ്? മറ്റേത് കൂത്താടികളെ കൊല്ലുവാനാണ് നമ്മൾ ഉറവിട നശീകരണം. ഇത് നല്ലൊരു സീസൺ ആകുമ്പോൾ അഡൽറ്റ് കൊതുക് വാഹകരാണ്. അപ്പൊ കൂത്താടിയെ കൊന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അഡൽറ്റ് കൊതുക് നമ്മളെ കടിക്കാൻ വരുന്നത്. അതുകൊണ്ട് അഡൽറ്റ് കൊതുകുകളെ കൊല്ലുവാൻ, വലിയ കൊതുകുകളെ കൊല്ലുവാൻ നമുക്ക് ഈ സ്പ്രേ തന്നെ ഉപയോഗിക്കാം. വീടിനകത്ത് തന്നെ സ്പ്രേകൾ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഈ ഫർണിച്ചറിന്റെ അടിയൊക്കെ ശ്രദ്ധിച്ചോ. കുഞ്ഞുങ്ങളെ രാവിലെ ട്യൂഷൻ വിടുമ്പം രാവിലെയും വൈകിട്ടാണല്ലോ അവർ ട്യൂഷന് പോകുന്നത്. നല്ല ഉടുപ്പ് നിറച്ച് കാലിലൊക്കെ, കാരണം ഈ ഫർണിച്ചറിന്റെ അടിയിൽ, മേശയുടെ അടിയിൽ നിന്ന് കടി കിട്ടി കുഞ്ഞുങ്ങൾക്ക് ഡെങ്കി വരാതെ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം.

ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിംഗ് പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 അക്ഷരഗീതങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 പ്രിയതര ഗീതങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

0: പ്രിയമുള്ള ഒരേ സമയം 10 മണി കഴിഞ്ഞ് 18 മിനിറ്റും ദാ 18 സെക്കൻഡും ആയിരിക്കുകയാണ്. ഇന്നത്തെ ഫുട്ബോൾ ബീറ്റ്സിൽ ഞാൻ ശൈലേഷ് മറയൂർ, കൂടെ
1: ഞാൻ ഷാജി ജോസഫ്.
0: സ്റ്റുഡിയോ സഹായം ഒരുക്കുന്നത് സബാ മെഹബൂബ് ആണ്. സാങ്കേതിക സഹായവുമായി
1: സേതൽവി,
0: പി സേതൽവിയും പി പി ഷംസീറുമാണ് സാങ്കേതിക സഹായവുമായി നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോ ഷാജി, ആദ്യം തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് ഒരാൾ ഇവിടെ അങ്ങനെ റെഡി ആയി നിൽക്കുന്നുണ്ട്.
1: ഓക്കെ,
0: അയാളോട് നമുക്ക് ആദ്യം തന്നെ ചോദിച്ചറിയാം
1: ഇന്നലത്തെ കളിയെ കുറിച്ച്.
0: എല്ലാ കളികളെ കുറിച്ചും, വരാൻ പോകുന്ന കളികളെ കുറിച്ചും എല്ലാം തന്നെ ചോദിക്കാം. ഹലോ,
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: പേരും അറിയോ?
2: എന്റെ പേര് ജലാൽ മേഗനസ് ആണ്. അറിയോ ആവോ?
0: ഓ, അറിയാതെ ഞാൻ കേട്ടിക്കണേ.
2: സന്തോഷായിരിക്കണേ.
0: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
2: സുഖായിരിക്കണേ.
0: ഞാൻ ആ ഇക്കണെന്ന് പറയുമ്പോഴേ കുറച്ച് മുമ്പുള്ള തലമുറയ്ക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഈ മാപ്പിളപ്പാട്ടിന്റെ വേറെ രീതിയിലേക്കാക്കി ആൽബം സോങ്സ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ദിൽഹേ ഫാത്തിമ, പ്രേമം, കിണ്, കല്ലായി, ഇങ്ങനെ കുറെ ആൽബം നല്ല യൂത്തിന് സമ്മാനിച്ച ആളാണ്.
2: തീർച്ചയായിട്ടും
0: ഒരുപാട് പേരിലൊരാൾ അല്ല, എന്നാലും ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് നിങ്ങള്.
2: തീർച്ചയായിട്ടും,
0: അതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞ കേട്ട് കിണ് എന്ന് പറഞ്ഞേ. ആ കിണ് വെച്ചിട്ട് ഇപ്പൊ നമ്മുടെ ഫുട്ബോൾ സമയമാണല്ലോ, അതുപോലെ അന്ന് എന്ത് പറഞ്ഞാലും എന്ത് പാടിയാലും കിണായിരുന്നല്ലോ നിങ്ങക്ക്.
2: എന്താണോ കാണുന്നത് അതൊക്കെ സ്പോട്ടിൽ കിണ് എന്നുള്ള അക്ഷരം വെച്ചിട്ട് പാടും.
0: അങ്ങനെയാണെങ്കിൽ ഫുട്ബോളിൽ ആയിട്ട് ഒരു കിണ് വരട്ടെ.
2: ഞാനത് സ്റ്റേജിൽ എങ്ങനെയാ പറയാന്ന് വെച്ചാല്, ആളുകൾ എന്ത് കാണിച്ചാലും എന്റെ കണ്ണിന്റെ മുന്നിൽ എന്ത് കണ്ടാലും ഇനി എന്റെ മുന്നിൽ വന്നിട്ട് ഏത് രീതിയിൽ പെർഫോം ചെയ്താലും അതൊക്കെ ഞാൻ കിണ് വെച്ചിട്ട് പാടും. കിണെന്ന അക്ഷരം ഉൾപ്പെടുത്തിയിട്ട് പാടും എന്നുള്ളതാണ്. പാടാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചോദിക്കുന്ന നഷ്ടപരിഹാരം പാരദോഷികൊക്കെ തരുന്നൊക്കെ പറയലുണ്ട്.
0: ഞങ്ങൾക്ക് തരുമോ ഷാജി? ഇങ്ങനെ അത് കേട്ടപ്പോ എന്റെ കണ്ണിലേക്ക് തീർച്ചു വെക്കുന്നുണ്ട്.
2: മറ്റേ കൂടെയുള്ള അർജന്റ് വരുന്നതിനു
0: ഷാജി ജോസഫ്.
2: ഷാജി ജോസഫിന് ചിലപ്പോ മനസ്സിലാവും. ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു പ്ലാനിങ് ഒന്നുമില്ല. സ്പോട്ടിൽ എന്താണോ എനിക്ക് പാടാൻ പറ്റുന്നത് എന്നുള്ളത്.

0: ഞാൻ പാടിത്തരാം.
1: ഓക്കെ റെഡി എന്നാ പാടിക്കോ.
0: ഞമ്മൾ നിന്നിക്കണ് ആകാശവാണി എന്ന് വിളിച്ചിക്കണ്, ശൈലേച്ച് വിളിച്ചിക്കണ്, ഒപ്പം ഷൈജു നിന്നിക്കണ്, വെൽക്കം പറഞ്ഞിക്കണ്, പിന്നെ സമയം പറഞ്ഞിക്കണ്, കൂടെ സെക്കൻഡും തിരിഞ്ഞിക്കണ്, സെക്കൻഡ് ടൈമായി മാറിക്കണ്, ഗസ്റ്റ് ഉണ്ട് പറഞ്ഞിക്കണ്, ഞമ്മൾ ഫോണൊന്ന് ചെയ്തിക്കണ്, നമ്മളോട് ആരാന്ന് ചോദിച്ചിക്കണ്, ജയലാൽ മാഗ്നസ് എന്ന് പറഞ്ഞിക്കണ്, പാടാൻ പറഞ്ഞിക്കണ്, രണ്ടാളും മന്ദം വിട്ട് നിന്നിക്കണ്, ഫുട്ബോളിനെ പറ്റി പറയാൻ പറഞ്ഞിക്കണ്, നമ്മൾ നട്ടം തിരിഞ്ഞിക്കണ്, മുഖത്തോട്ട് മുഖം നോക്കിക്കണ്, അവിടുത്തെ ടെക്നീഷ്യനെ പറഞ്ഞിക്കണ്, എല്ലാരും പരിചയപ്പെടുത്തി തുടങ്ങിക്കണ്.
1: സമയം 10 മണി കഴിഞ്ഞിക്കണ്, മിനിറ്റ് 21 കഴിഞ്ഞിക്കണ്,
2: അടിപൊളി അടിപൊളി
1: 21 കഴിഞ്ഞിക്കണ്, അടിപൊളിയായിട്ടാ,
0: അടിപൊളി അടിപൊളി.
1: പിന്നെ ആദ്യം മിമിക്രിയിൽ നിന്നല്ലേ ഇങ്ങനെ ഈ ഒരു ആൽബം ഫീൽഡിലേക്ക് വന്നത്?
0: ഞാന് പിന്നെ 8ാം ക്ലാസ്സില് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട്. അന്നത്തെ ഒരു ഭാഗ്യം എന്ന് പറയുകയാണെങ്കിൽ അന്ന് ഇന്ന് വലിയ വലിയ ആർട്ടിസ്റ്റുകളായിട്ടുള്ള കലാകാരന്മാരോടൊപ്പം അന്ന് പ്രൊഫഷണലായിട്ട് ആ ഒരു ചെറിയ പ്രായത്തിൽ മിമിക്രി അവതരിപ്പിക്കലാണ് തുടക്കമിട്ടത്. ജീവിതത്തിൽ അതൊരു വലിയ വൈദ്യമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ മിമിക്രി കലാകാരനാണ്.
1: അപ്പോ അതിലെ ഫേവറേറ്റ്, ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഫുട്ബോളിലായിട്ട് ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ശബ്ദം അനുകരിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറ്റുമോ?
0: ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ മിമിക്രി കലാകാരൻ സത്യത്തിൽ 20 കൊല്ലം മുന്നാണ് മിമിക്രിയിൽ തുടക്കം കുറിച്ച്. പിന്നെ കാസറ്റ് പ്രൊഡ്യൂസറായി, പിന്നെ മാഗ്നസ് ഓഡിയോസ് എന്ന് പറയുന്ന സ്ഥാപനം കുറെ വർക്കുകൾ ഇറക്കി. മിമിക്രിയാണ് ഇതിനൊക്കെ പ്രേരണ. ഒരു മിമിക്രി കലാകാരനെ സംബന്ധിച്ച് നമുക്ക് ഐഡിയകൾ ഉണ്ടാക്കാൻ പെട്ടെന്ന് പറ്റും, സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റും, അഭിനയിക്കാൻ പറ്റും, പാടാൻ പറ്റും, എല്ലാം പറ്റുന്ന ഒരു കലാകാരനാണ്.
1: അപ്പൊ കാസറ്റ് നിന്ന് പിന്നെ സിഡിയിലേക്ക് മാറി,
0: കാസറ്റ് ഇറക്കി, പിന്നെ കാലഘട്ടം
1: അനുസരിച്ച് മാറി,
0: സി ഡി ആയി മാറി, സി ഡി മൊത്തം ഇപ്പൊ യൂട്യൂബായി മാറി.
1: അതിൽ നമ്മളെ കൊല്ലം ഷാഫിക്കാന്റെ നിങ്ങൾ നല്ല കോമ്പിനേഷൻ ആയിരുന്നല്ലോ.
0: നമ്മളെ ഷാഫി ഞാനും ഉള്ള കൂട്ടുകാട്ടാണ് ഒരു പക്ഷെ നല്ല വർക്കുകൾ എനിക്ക് ഇറക്കാൻ പറ്റിയതും. അതിനുശേഷം ഷാഫി ഒരുപാട് പാട്ടുകളും ഒരുപാട് വർക്കുകളും ഇന്ന് എന്താ പറയാ, പാട്ട് ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ പാടിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്.
1: ഷാഫിയുടെ ഇടം കയ്യോ വലം കയ്യോ ഏതോ ഒന്നാണ്,
0: ഹൃദയമാണ്.
1: ഹൃദയമാണ് അല്ലേ, ചങ്കിടിപ്പാണ്. ചങ്കിലുള്ള ടീം ഏതാ?
0: പ്രത്യേകിച്ച് ടീം പറയേണ്ട ആവശ്യമില്ലല്ലോ.
2: അതെന്താ പറയേണ്ട ആവശ്യമില്ല.
1: ഞാനേ ഷാജി ഷാജിന്റെ ടീമാണോ ഞാൻ എന്റെ ടീമാണോ എന്ന് ഞാൻ ആലോചിക്കായിരുന്നു.
0: ചോദിക്കുമ്പോ തന്നെ നമ്മള് ചെക്കാവും തന്നെ എന്റെ ടീം ഏതാന്ന് എനിക്കറിയില്ല.
1: അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ അപ്പൊ ഇപ്രാവശ്യം ഫാൻ സോങ് ഇറക്കിയില്ലേ?
0: ഇപ്രാവശ്യം ജസ്റ്റ് ഇങ്ങനെ കൊറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു 4 വേൾഡ് കപ്പിന് 20 വർഷം മുൻപ് ഒരു വേൾഡ് കപ്പ് സോങ് ഇറക്കിയിട്ടുണ്ട്. ഒരു പക്ഷെ മലയാളത്തിൽ ആദ്യം ഇറങ്ങിയ മലയാളത്തിലുള്ള വേൾഡ് കപ്പ് സോങ് ആണത്. അതിനകത്ത് നമ്മള് മലപ്പുറത്ത് കളിക്കാൻ വരുന്ന നീഗ്രോസ്.
1: ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? പോയോ? വിശേഷങ്ങൾ നമുക്ക് തുടരാം. അതിനേ ഷാജി, ഇന്നലത്തെ കളിയുടെ
2: ഇന്നലത്തെ കളി ഇന്നലെ നടന്നത് നമ്മുടെ ഓസ്ട്രേലിയ അർജന്റീനയുള്ള കളിയില് 2 ഗോളിന് അർജന്റീന ഓസ്ട്രേലിയ തോപ്പിച്ചു. അപ്പൊ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമായി നമ്മുടെ ലയണൽ മെസ്സി
1: മാറിയിരിക്കുകയാണ്.
2: പിന്നെ മറ്റുള്ള മത്സരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് എച്ചില് സ്പെയിൻ സൗദി അറേബ്യ 4 ഗോളുകൾക്ക് തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ യുറോഗ്വായും കാമ്പോ സർദയും കൂടെ കളിച്ച് 2-2 സമനിലയിലായി. വേറൊരു മത്സരത്തിൽ ഗ്രൂപ്പ് ജിയില് ബെൽജിയം ഇറാനും കളിച്ചിട്ട് 0-0 ആരൊന്നും നേടിയില്ല. പിന്നൊരു മത്സരം ന്യൂസിലാൻഡും ഈജിപ്തും, ന്യൂസിലാൻഡ് 1-3. ഇതൊക്കെയാണ് ഇന്നലെ നടന്ന
1: മത്സരങ്ങളുടെ റിസൾട്ടുകൾ. അപ്പൊ ഏറ്റവും കൂടുതൽ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമായിട്ട് മെസ്സി മാറിയിരിക്കുകയാണ്. അപ്പോ അർജന്റീന ആരാധകർക്ക് വേണ്ടിയിട്ടൊരു പാട്ടായാലോ നമ്മളെ.
2: അതെ, ഓക്കെ.

0: സമയത പത്ത് മണി കഴിഞ്ഞ 27 മിനിറ്റ് 27 സെക്കൻഡ്. നമ്മളുടെ വിശേഷങ്ങളിലേക്ക് കൂട്ടുകാരൻ ഇവിടെ റെഡിയാണ്. ഹലോ
1: ഹലോ.
0: അതിനിടയിൽ ഒന്ന് ഡ്രോപ്പ് ആയി പോയില്ലേ? ആരാ മോനെ ദിനേശ ഈ പണിയൊക്കെ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയില്ല, എന്തോ സംഭവിച്ചു വരാം. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിണ്ടായിരുന്നത് പുതിയ പാട്ടിറക്കിയിട്ടുണ്ടോ, അതായത് ഈ വർഷം പാട്ടിറക്കിയിട്ടുണ്ടോ?
1: ഈ വർഷം ഇപ്പൊ ഞാന് ഇങ്ങനെ ഇരുന്ന സമയത്ത് പഴയ ഓർമ്മകളൊക്കെ മൈൻഡിൽ വന്നപ്പം ജസ്റ്റ് ഒരു 2 മണിക്കൂർ കൊണ്ട് പോയിട്ട് എന്താ പറയാ പാടി. ഞാന് നമ്മുടെ പ്രതിപാലനല്ലേ മിമിക്രി ആർട്ടിസ്റ്റ് ശൈലേഷിന്റെ കൂട്ടുകാരനും കൂടി ആയിട്ടുള്ള നമ്മൾ രണ്ടുപേരും കൂടെ പാടി. അന്ന് രാത്രി തന്നെ ജസ്റ്റ് കൂട്ടുകാരെയൊക്കെ വിളിച്ചു വന്ന് ഷൂട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇറക്കി.
0: അതിന്റെ ഒരു 4 വരി
1: അല്ല, അത് മൈൻഡിലില്ല,
0: മൈൻഡിലില്ല, പുതിയതായതുകൊണ്ടായിരിക്കും. ആയിക്കോട്ടെ. പിന്നെ നമ്മള് ഇഷ്ടപ്പെട്ട മിമിക്രിയുടെ കാര്യം അല്ലേ? ആ അപ്പൊ നമ്മൾ അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ പാതി വെച്ച് പോയത്. അപ്പൊ ഏതെങ്കിലും 2 സ്റ്റാറിനെ ഞങ്ങൾക്ക് നമ്മളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അനുകരിച്ചു തന്നാല്?
1: മിമിക്രിയില് ഞാന് പഴയ പ്രൊഡക്റ്റ് ആണ്, പുതിയ അപ്ഡേഷൻ ഒന്നുമില്ല. പഴയ ഇന്നസെന്റ് ജഗതി നമ്മള് ഈ ഓണത്തിനിടക്ക് പുട്ടിയാച്ചോടം ദേമാവേലി കുമ്പത്തൊക്കെ കേൾക്കും,
0: പഴയ കാലത്തെ കാസറ്റുകളിൽ വന്ന സമയത്ത് ദിലീപ് നാദിർഷ ടീമിന്റെ സമയം
1: ആ ടൈമിൽ കേട്ടിട്ടുള്ള കുറച്ച് ക്യാരക്ടറിന്റെ സൗണ്ട് എടുക്കുക.
0: ഓക്കെ ഓക്കെ.
1: അതില് പിന്നെ ഇന്നസെന്റും ജഗതിയും മാവേലും ഡ്യൂപ്പും ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ആ ഒരു വോയിസ് അതിന്റെ കൂട്ടത്തില് പറ്റുന്ന ചെയ്യാം.
0: ഓക്കെ ഓക്കെ, റെഡി.
2: ഡ്യൂപ്പേ, നമ്മൾ എവിടെയായി എത്തിയിരിക്കണെന്ന് നോക്കി. തിരുപേടി തിരുപേടി, ശൈലേഷ് പോയിരുന്നും ഷൈജു ചേർന്ന് എന്തൊക്കെയോ ചോദിക്കുന്നു. ആകാശവാണിയിൽ വന്നിട്ട് നിങ്ങളോടൊക്കെ സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഏതായാലും 2 വാക്ക് സംസാരിച്ചിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. ഞാൻ കാര്യമായിട്ട് പറയാ, ഒരു പാട്ട് പാടാൻ ഞാൻ എന്റെ കൂടെ ഒരു ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പാടക്കാങ്ങ, ഇതാരാതേ എന്താ നേരമായിട്ട് വർത്താനം പറഞ്ഞോണ്ടിരിക്കാണ്. ഇതാരായിരിക്കണ എനിക്ക് മനസ്സിലായില്ലല്ലോ. വളജോനേ, നമ്മളാണ് പാട്ടുകാരൻ ഇബ്രാഹിം മുലക്കാട്ടുകാര. നമ്മൾ പാടിയാ നിങ്ങൾ കേൾക്കുമെന്ന് പറയാം. എന്തായാലും പുള്ള രാത്രി മുഴുവൻ ഫുട്ബോൾ എന്നും പറഞ്ഞിട്ട് ഈ പുള്ളി പുള്ളി കളിയോടെ കളിയാണ്. എന്ത് പറഞ്ഞാലും അർജന്റീനയുടെ കൂടെ അല്ലാണ്ട് ഈ പുള്ളി നിൽക്കൂലന്നേ. എന്തായാലും നമ്മൾ അർജന്റീന ടീമാണ്, അതിലൊരു കോംപ്രമൈസും ഇല്ല. 2 പേരും കൂടെ ഞങ്ങളെ കൂടെ വന്ന് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ലട്ടാ അജി, ഇവിടെ മാവേലിയല്ലേ.
0: ഹലോ, ഞങ്ങളേ ഷാജി ഇങ്ങനെ അതിലേ ഇച്ചിരിക്കുന്നു കേട്ടോ.
3: പേര് മാറിപ്പോയി.
0: പിന്നെ നമ്മുടെ
1: ഷാജി
0: ഇനി ശരിയാവും, അടുത്ത് നമുക്ക് ശരിയാവും. പിന്നെ
1: ഞാനത് ഓർമ്മിക്കാൻ വേണ്ടി എന്താ മൈൻഡിലിട്ടോന്നറിയോ? നീ ആണല്ലോ നല്ലത് ഷാജി.

0: അല്ല, ഞാനത് പിന്നെ പറയാം.
1: ഇല്ല ഇല്ല, പറയണ്ട പറയണ്ട.
0: ആ ഓക്കെ ഓക്കെ, ശരി. പിന്നെ എന്തായാലും അർജന്റീന ഫാൻ ആണെന്നുള്ളത് ഞങ്ങൾക്ക് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. മെസ്സി ഇപ്പോ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിട്ടുള്ള ആളായിട്ട് മാറിയിട്ടുണ്ട്. ഇന്നലെ ഫസ്റ്റ് കിട്ടിയ പെനാൽറ്റി അത് പുറത്തേക്ക് പോയെങ്കിലും
1: രണ്ട് സന്തോഷം തന്നു.
0: ആ പിന്നെ സന്തോഷം തന്നു. പിന്നെ ചില ഫാൻസ് ആളുകളൊക്കെ പറയുന്നു പെനാൽറ്റി അത് വേണ്ട, നമുക്ക് അധ്വാനിച്ച് നയിച്ചിട്ട് കിട്ടുന്നത് മതി എന്ന് പറഞ്ഞ് നമ്മൾ ഏതായാലും നമ്മളെ നിരാശരാക്കിയിട്ടില്ല. ആയിക്കോട്ടെ, അത് അത് അടുത്ത ഗോൾ വരുമ്പോ നമുക്ക് അറിയാം കേട്ടോ. അപ്പൊ ഓക്കെ, സംസാരിക്കാൻ പറ്റിയ സന്തോഷം. ഓക്കെ, താങ്ക് യു താങ്ക് യു. ഇതാ വരുന്നു പാട്ട്. ഓക്കെ, സന്തോഷം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: പ്രിയമുള്ളവരെ, ഫുട്ബോൾ ബീറ്റ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 10 മണി കഴിഞ്ഞ 34:28. വിളിക്കേണ്ട നമ്പർ 0483 2950 300 0483 2950 800. ഷാജി
3: പറയൂ,
2: പോയിന്റ് നില എങ്ങനെയാണ് ഇപ്പോ?
3: അപ്പൊ നമുക്ക് ഗ്രൂപ്പ് എ ബി സി ഡി നാല് ഗ്രൂപ്പിന്റെ പോയിന്റ് നില നോക്കാം. ഗ്രൂപ്പ് എയില് 6 പോയിന്റുമായി മെക്സിക്കോ മുമ്പിലാണ്. ഗ്രൂപ്പ് ബിയിൽ 4 പോയിന്റുമായിട്ട് കാനഡ മുന്നിൽ നിൽക്കുന്നു. ഗ്രൂപ്പ് സിയിൽ ബ്രസീല് 4 പോയിന്റുമായിട്ടാണ് മുൻപിൽ നിൽക്കുന്നത്. ഗ്രൂപ്പ് ഡിയിൽ USA 6 പോയിന്റുമായിട്ട് മുന്നിൽ നിൽക്കുകയാണ്.
2: മുന്നേറ്റ നിരകൾ ഇങ്ങനെ തുടരുമ്പോ വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടി ഓർമ്മിച്ചു കൊടുത്തേ.
3: വിളിക്കേണ്ട നമ്പർ പറയാണ്, 0483 2950 300. മറ്റു നമ്പർ 0483 2950 800.
2: ഷാജി, പാമ്പ്
3: എവിടെ?
2: ഇവിടെയല്ല പാമ്പ്,
3: പിന്നെ
2: അങ്ങ് ന്യൂയോർക്ക്.

0: വർക്കിലെ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിന് മുന്നോടിയായിട്ടേ
1: അടിപൊളി വായിക്കേ.
0: അവിടെ എതിർ ടീമുകൾ ഇങ്ങനെ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാമ്പ് കടിക്കുമോ എന്നുള്ളൊരു പേടി വന്നത്. അതായത് ജർമ്മൻ ടീം അവിടെ അവര് നോർത്ത് കാലിനിയില് ജർമ്മൻ ടീം ക്യാമ്പിന്റെ അടുത്ത് വിഷപ്പാമ്പുകളെ കണ്ടു എന്നാണ് പറയുന്നത്.
1: അതെന്താ അവിടെ മഴയൊന്നുമില്ല, അതുകൊണ്ടാവും.
0: മഴ ഉണ്ടായിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണോ ഇനി കളി കാണാൻ പാമ്പ് വന്നതാണോ എന്തോ. ഒരാള് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോ കളി മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, കാല് ശ്രദ്ധിക്കണം. കാല് ശ്രദ്ധിക്കുമ്പോൾ കൂടെ തന്നെ പാമ്പിനെയും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥ. ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളെല്ലാം തന്നെ നമ്മുടെ കളിക്കാർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൂടുതൽ കൂടുതൽ ഗോളുകൾ നേടാൻ കഴിയട്ടെ.
1: നേടാൻ കഴിയട്ടെ അല്ലേ.
0: അപ്പോ നമ്മുടെ കൂടെ ഒരാൾ വിശേഷമായിട്ടുണ്ട്, ആരാ നോക്കാം നമുക്ക്. ഹലോ,

0: Non, kanka. Hello? Hello?
1: Hello?
0: Good morning, good morning.
1: Good morning, sir.
0: ഇത് യാര്?
1: ഇത് ജമാൽ എന്ന് പറയും, സാർ.
0: ജമാൽ എന്ന് പറയും. എവിടെ നിന്നാ വിളിക്കുന്നത്?
1: ഞാൻ കൊണ്ടോട്ടി നിന്നാ വിളിക്കുന്നത്.
0: കൊണ്ടോട്ടി എവിടെ?
1: കൊണ്ടോട്ടി കുമ്മിണിപ്പറമ്പ് സാറ്.
0: കുമ്മിണിപ്പറമ്പ് എയർപോർട്ടിനടുത്ത്.
1: കേട്ടിട്ടുണ്ടോ കുമ്മിണിപ്പറമ്പ്?
0: ആ, എയർപോർട്ടിനടുത്തല്ലേ.
1: അതെ അതെ.
0: എന്തൊക്കെയാണ് ഫുട്ബോൾ വിശേഷങ്ങൾ?
1: ഫുട്ബോൾ ഇങ്ങനെ കണ്ടു. ഇന്നലെ രാത്രി അർജന്റീനയുടെ കളി കണ്ടു. മെസ്സിന്റെ കോള് മിസ്സാക്കി, ഭയങ്കര ടെൻഷനായി.
0: അല്ല, ആ ടെൻഷൻ തീർത്തില്ലേ പിന്നെ?
1: ആ തീർത്തു. പക്ഷെ എന്നാലും അത് മനസ്സിൽ, ഞാൻ കമന്റ് ഇട്ടത് 3-0 എന്ന കമന്റ് ഇട്ടിരുന്നു.
0: ഏകദേശം അങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു.
1: അത് ടെൻഷനായി. ഇന്നലെ ഉറങ്ങിയിട്ടല്ലോ സാർ.
0: 8-ാം മിനിറ്റിൽ ഒരു 8-ന്റെ പണിയായി പോയി. പക്ഷേ 38-ാം മിനിറ്റിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ നല്ലൊരു മാന്ത്രിക ഗോൾ കിട്ടിയില്ലേ? പിന്നെ കഴിയാൻ സമയത്ത് ഒരു ഇരട്ടി മധുരമായിട്ട് ഇഞ്ചുറി ടൈം കഴിഞ്ഞ്, ലാസ്റ്റ് ടൈം കഴിഞ്ഞ് ആ സമയത്തും കിട്ടിയല്ലോ.
1: മറഡോണന്റെ പ്രാർത്ഥന ഇതൊക്കെ ഉണ്ടാവും, അതാണ് ഇങ്ങനെ മെസ്സിക്ക് ഒരു വലിയൊരു ഇത് കിട്ടുന്നത്.
0: തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ മലയാളികൾ തന്നെ എത്ര ആളാണ്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മറ്റുള്ള ഫാൻസും മെസ്സിയോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. അത് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവും. പിന്നെ വേറെ എന്തൊക്കെയാണ് വിഷയം? എന്താ ജോലി ചെയ്യുന്നത്?
1: ഞാനിതാ മദ്രസ അധ്യാപകനാണ്.
0: അപ്പൊ ഇന്ന് കഴിഞ്ഞു, രാവിലെ കഴിഞ്ഞു.
1: ആ, രാവിലെ കഴിഞ്ഞു.
0: ഇനി വൈകുന്നേരം ഉണ്ട്.
1: ഇനിയിപ്പോ വൈകുന്നേരം കളി കഴിഞ്ഞിട്ട് ഒരു 10:30
0: ഇതോടുകൂടി തന്നെ ഏത് ആരാധകനാന്ന് ഞങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഫൈനലിൽ എത്തുന്ന ടീം ഏതാന്നും ചോദിക്കുന്നില്ല. അർജന്റീനക്ക് എതിരാളിയായിട്ട് ആര് വരണം എന്നാണ് ജമാൽക്ക ഉദ്ദേശിക്കുന്നത്?
1: പോർച്ചുഗൽ അല്ലെങ്കിൽ സ്പെയിനോ വരണം.
0: പോർച്ചുഗലിന്റെ
2: ആളാണ് കേട്ടോ.
0: നമുക്ക് CR7 കിട്ടണം അല്ലേ?
2: CR7 കളിക്കണം.
1: അതെ,
2: കാണിച്ചു കൊടുക്കണം.
1: അർജന്റീന ആരാണ് കാണിക്കണം. ബ്രസീലൊക്കെ പോയി. ബ്രസീൽ പണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ബ്രസീൽ പറ്റപ്പോയി.
0: ഇല്ല, അവര് കേൾക്കണ്ട.
2: അവര് വരും, അവര് കേൾക്കണ്ട. അവര് ഫാൻ കേൾക്കണ്ട കേട്ടോ.
1: അവരൊന്നും ചൊടിപ്പിക്കുന്നതല്ലേ?
0: അല്ല, നല്ലതാണ്.
1: അവര് എന്ത് നേടി? അവർക്ക് ഒന്നും നേടാൻ
0: ഇല്ല. നെയ്മർ പരിക്കായിട്ടല്ലേ? നല്ല ക്ലാസിക്കൽ നല്ല കളിയാണ്. പക്ഷെ കളത്തിൽ ഇറങ്ങാനുള്ള ഒരു ഭാഗ്യം പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ, അതല്ലേ നമുക്ക് വേണ്ടത്.
1: പിന്നെ എന്റെ കൂടെ ഒരു വ്യക്തിയുണ്ട്.
0: ആരാത്?
1: ഹമീദ് എന്ന് പറയും.
0: ഹമീദ് എന്ന് പറയും.
1: മൂപ്പര് പിന്നെ ഇന്ത്യ എന്നാണോ കളിക്കുന്ന അന്ന് മുതലേ കളി കാണുള്ളൂ എന്ന് പറഞ്ഞാൽ കൊടുക്ക സാർ.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ.
3: ഹലോ
0: ഹമീദ് ഖാൻ, നമസ്കാരം.
3: നമസ്കാരം.
0: അങ്ങനൊരു വാക്ക് പറഞ്ഞത് സത്യമാണോ?
3: സത്യമാണതെ.
0: ഇന്ത്യ മറ്റേ നമ്മളെ ഒരു സിനിമയിലുണ്ടല്ലോ, നമ്മുടെ അടിച്ചിട്ട് എന്താ പറയാ, ആ സിനിമയുടെ പേരെന്തായിരുന്നു ഷാജിയെ? ചെരുപ്പിടുന്ന ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, ഇനി ആ തല്ലി ജയിച്ചിട്ട് ചെരുപ്പിടുള്ളൂ. മഹേഷിന്റെ പ്രതികാരം എന്ന പോലെ ഒരു പ്രതികാരമാണോ അത്?
3: പ്രതികാരമല്ലോ,
0: ആഗ്രഹമാണ്. ആഗ്രഹം എത്രയും പെട്ടെന്ന് സഫലമാവട്ടെ എന്ന് നമുക്കും നല്ല ആഗ്രഹമുണ്ട്. കാരണം നമ്മളുടെ ഒരു ജില്ലയില് ഉള്ള അത്ര ജനസംഖ്യയുള്ള ചില രാജ്യങ്ങള് ഭൂഖണ്ഡങ്ങളൊക്കെ ഇതില്
3: 1.5 ലക്ഷം,
0: വെറും 1.5 ലക്ഷം ഉള്ള രാജ്യങ്ങൾ വന്നിട്ട് വിസ്മയിപ്പിക്കുമ്പോ, കോടിക്കണക്കിന് ജനസംഖ്യയുള്ള നമുക്ക് എന്നാണ് അതിനൊരു അവസരം വരിക എന്ന് നമ്മൾ കാതോർത്ത് ഇരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഒരു പാട്ട് കേട്ടോ, നമ്മള് ഒരു പാട്ട് കേൾക്കാനി. ഓക്കെ, ഇതാ വരുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ ബീറ്റ്സ്. സമയം 10 മണി കഴിഞ്ഞ 44 മിനിറ്റും 4 സെക്കൻഡുമായിരിക്കുന്നു. ഷജി,
1: ആ പറയൂ.
0: പോയിന്റ് നേരത്തെ കുറച്ച് സമയമല്ലേ, കുറച്ച് ആളുകളുടേതല്ലേ പോയിന്റ് പട്ടിക പറഞ്ഞുള്ളൂ നേരത്തെ.
1: ഇനി ഗ്രൂപ്പ് ഇ മുതൽ പറയാണ്ട്.
0: ആ ആരൊക്കെയാന്ന് പറ.
1: ഗ്രൂപ്പ് ഇയില് ജർമ്മനിയാണ് മുന്നിട്ട് നിൽക്കുന്നത് 6 പോയിന്റുമായിട്ട്. ഗ്രൂപ്പ് എഫില് നെതർലൻഡ്സ് 4 പോയിന്റുമായിട്ട് മുൻപിലാണ്. ഗ്രൂപ്പ് ജിയില് ഈജിപ്ത് 4 പോയിന്റുമായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഗ്രൂപ്പ് എച്ചിൽ സ്പെയിൻ 4 പോയിന്റുമായും, ഗ്രൂപ്പ് ഐയില് നോർവേ 3 പോയിന്റുമായും, ഗ്രൂപ്പ് ജെയില് അർജന്റീന 6 പോയിന്റുമായിട്ട് മുന്നിലാണ്. പിന്നെ ഗ്രൂപ്പ് കെയില് കൊളംബിയ 3 പോയിന്റ്, നമ്മുടെ പോർച്ചുഗലിന് 1 പോയിന്റേ ഉള്ളൂ. ഗ്രൂപ്പ് എല്ലില് ഇംഗ്ലണ്ട് 3 പോയിന്റുമായിട്ട് മുൻപിൽ നിൽക്കുകയാണ്. ഇത്ര ഉള്ളു ഇന്നത്തെ പോയിന്റ്.
0: പിന്നെ
1: ആ പറ,
0: എവിടേക്കാണ് കളി നടക്കുന്നതെന്നറിയോ?
1: കഴിഞ്ഞ പ്രാവശ്യം ഖത്തറിലായിരുന്നു, ഇപ്രാവശ്യം
0: 3 രാജ്യങ്ങളിലാണ്. 3 രാജ്യങ്ങളിൽ എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരില്ല എങ്കിൽ ഞാനൊരു ചെറിയ ക്ലൂ പറഞ്ഞുതരാം. അമേരിക്കയിൽ എന്തായാലും കളി നടക്കുന്നുണ്ടല്ലോ. ആ ഈ അമേരിക്ക എന്ന് പറയുന്ന അതിൽ തന്നെ ഉണ്ട് ആ 3 രാഷ്ട്രങ്ങൾ കേട്ടോ. അമേരിക്ക, പിന്നെ രണ്ടാമത് അമേരിക്ക മേനല്ലേ മെക്സിക്കോ, പിന്നെ കാനഡ.
1: ഓക്കെ,
0: എങ്ങനെയുണ്ട് ഐഡിയ?
1: അടിപൊളി.
0: അമേരിക്ക എന്ന് മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. അമേരിക്ക,
1: മെക്സിക്കോ,
0: മെക്സിക്കോ ആൻഡ്
1: കാനഡ.
0: ഇനി പഠിച്ചില്ലേ?
1: ഞാൻ പഠിച്ചു.
0: ആ ഇങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചു വെക്കേണ്ടത്. നമ്മുടെ കൂടെ ആരോ ഒന്നുണ്ട്. ഹലോ, ഹലോ,
2: ഹലോ,
0: ആരാണ്? ഫാത്തിമ റന.
2: ഫ്രം ആലുക്കൽ.
0: ആലുക്കൽ, മഞ്ചേരി ആലുക്കൽ. ഫാത്തിമ എന്ത് ചെയ്യുന്നു?
2: ഞാനിപ്പോ
0: 10th കഴിഞ്ഞു.
2: 10th കഴിഞ്ഞു.
0: ഏതാണ് ഇഷ്ട ടീം?
2: ഇഷ്ട ടീം അർജന്റീനയാണ്.
0: അർജന്റീനയാണ് എല്ലാരും വിളിക്കുന്നവരെല്ലാരും അർജന്റീനയാണ് അല്ലേ?
2: ആണോ?
0: അതെ. ഞാനും.
1: ജേഴ്സി ഉണ്ടോ? ജേഴ്സി വാങ്ങിച്ചിട്ടുണ്ടോ?
2: ജേഴ്സി
1: വാങ്ങിച്ചു വരുന്നില്ല. പിന്നെ സ്കൂളിലൊക്കെ
0: അല്ല, നിങ്ങൾ അങ്ങനെ ഫാൻ പരിപാടികളൊക്കെ ഉണ്ടല്ലോ സ്കൂളുകളിൽ. ഇപ്പൊ
2: പക്ഷെ ഞാൻ കറന്റ് സ്കൂളില്, എനിക്ക് ജൂലൈയിലേ തുറക്കുള്ളൂ.
0: ആ ഇപ്പൊ 10th കഴിഞ്ഞതാണ്.
2: ആ 10th കഴിഞ്ഞതാ.
0: ആ എല്ലാ വിഷയത്തിലും പാസ്സായല്ലോ? എത്ര A+ ഉണ്ടെന്ന് ചോദിക്കുന്നില്ല, A+കളുടെ എണ്ണത്തിലല്ല കാര്യം. ഇനി നമ്മൾ നേടാൻ പോകുന്ന വിജയത്തിലേക്കാണ് നമുക്ക്.

0: പ്ലസ് വണ്ണിലേക്ക് കിട്ടിയോ?
1: ആ കിട്ടി കിട്ടി.
2: എവിടെ?
1: എനിക്കിപ്പോ എച്ചമ്പായിലാണ് കിട്ടിയത്. പക്ഷേ എന്റെ സ്കൂളിൽ തന്നെ കിട്ടിയ കുഴപ്പമില്ലാന്നുണ്ട്.
2: അതേതായിരുന്നു സ്കൂള്?
1: കൊട്ടുകര സ്കൂള്.
2: PPMHSS കൊട്ടുകര അല്ലേ? അപ്പൊ അവിടേക്ക് അലോട്ട്മെന്റ് കഴിഞ്ഞോ?
1: അലോട്ട്മെന്റ് ഒരു തേർഡ് അലോട്ട്മെന്റ് കൂടി വരാനുണ്ട്.
2: ശുഭാപ്തി വിശ്വാസം ഉണ്ടാവുക. കാരണം എന്താണെന്നറിയോ, കഴിഞ്ഞ ലോകകപ്പ് ഖത്തറിൽ വെച്ച് നടന്ന സമയത്ത് സൗദി അറേബ്യയോട് അർജന്റീന തോറ്റിരുന്നു. പക്ഷേ ഫൈനലിൽ കപ്പിൽ മുത്തമിട്ട് അവസാനിപ്പിച്ചതുപോലെ പ്രതീക്ഷകൾ കൈവിടരുതെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കളി കൂടിയാണ് ഫുട്ബോള്. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല ഫുള്ളായിട്ട് കളി കണ്ടോ?
1: ഞാൻ എണീച്ചത് 22nd മിനിറ്റ്.
2: അപ്പോഴേക്ക് പെനാൽറ്റിയുടേത് മിസ്സായത് കാണാൻ സാധിച്ചില്ല.
1: പെനാൽറ്റി മിസ്സായി, എന്നാലും ഗോൾ അടിക്കണൊക്കെ കണ്ടു.
2: 38th മിനിറ്റിലുള്ള ഗോളും കണ്ടു, ലാസ്റ്റ് ടൈമിലുള്ള ഗോളും കണ്ടു. സന്തോഷമായി ഗോപി ഏട്ട, സന്തോഷമായി.
1: ഇപ്പൊ എന്റെ അഗെയിൻസ്റ്റ് ആണ്.
2: ആരാ?
1: ഇപ്പൊ എന്റെ ഫാദർ എന്റെ അഗെയിൻസ്റ്റ് ആണ്.
2: അതേതാ ടീം?
1: ഞാൻ ഏതാണ്? അർജന്റീന സപ്പോർട്ട് ചെയ്യേല്ല.
2: ഉപ്പയുടെ ടീം ഏതാ?
1: ഇപ്പൊക്കെ ജയിക്കുന്ന ടീമാണ്, പക്ഷെ അർജന്റീന സപ്പോർട്ട് ചെയ്യില്ല. ഇന്ന് ജയിക്കാൻ ശ്രമിക്കൂല.
2: അങ്ങനെയാണല്ലേ. അതിന് നമുക്ക് ഫൈനലില് വരുമ്പോ
1: ജേഴ്സി ഒന്നും വാങ്ങിച്ചൊന്നില്ല.
2: തന്നില്ലേ?
1: ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറയാണ്, ഞാൻ ജയിക്കുന്ന ടീമാണ്, അർജന്റീന തോൽക്കുന്നു.
2: അതൊന്നുമില്ല, നമ്മള് ജയിച്ച് കാരണം എന്ന് പറഞ്ഞാലേ, കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു, നമ്മള് വിജയം ആവർത്തിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ.
1: അല്ലേ?
2: അപ്പോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. സമയത അങ്ങനെ കഴിഞ്ഞു പോകുന്നു.
0: ഇന്ന് രാത്രി ഗ്രൂപ്പ് കെ മത്സരത്തിൽ
2: വിളിച്ചതിൽ സന്തോഷം കേട്ടോ. ഓക്കെ, കേട്ടോണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു.
0: ഇന്ന് രാത്രി 10:30 ഗ്രൂപ്പ് കെ മത്സരത്തില് നമ്മുടെ പോർച്ചുഗലില് ഉസ്ബെക്കിസ്ഥാനെ നേരിടുന്നുണ്ട്. രാത്രി 1:30 ഗ്രൂപ്പ് എല്ലില് ഇംഗ്ലണ്ട് ഖാനെ നേരിടും. പുലർച്ചെ 4:30 ഗ്രൂപ്പ് എല്ലിൽ തന്നെ പനാമ ക്രൊയേഷ്യ നേരിടും.
2: അപ്പോ ഷാജിയുടെ ടീം കൂടിയാണല്ലോ പോർച്ചുഗല്.
0: നമ്മുടെ ടീമാണ് ശൈലേഷ്. നീ ഇന്ന് രാത്രി നോക്കോ,
2: ഇനിയാണ് കളി വരാൻ പോകുന്നത് അല്ലേ. ഏതായാലും വിജയിക്കാനാവട്ടെ, പോർച്ചുഗലിന് വേണ്ടി ആവട്ടെ. അടുത്ത പാട്ട് പോർച്ചുഗൽ ഫാൻസിന് വേണ്ടി ഇതാ പാട്ട് ഇരുന്നു.
0: ഓക്കെ.

0: പ്രിയമുള്ളവരെ, ഇന്നത്തെ ഫുട്ബോൾ ബീറ്റ്സിന്റെ സമയത ഇവിടെ കഴിയുകയാണ്. രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി ജനങ്ങളെ ഒന്നിപ്പിക്കാൻ കഴിവുള്ള ഏറ്റവും വലിയ ലഹരിയാണ് ഫുട്ബോൾ. ഇന്നത്തെ ഫുട്ബോൾ ബീറ്റ്സിൽ നിന്നും തൽക്കാലത്തേക്ക് ഞങ്ങൾ വിട പറയുകയാണ്. ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ശൈലേഷ് മൊറയൂർ,
1: ഞാൻ ഷാജി ജോസഫ്.
0: സ്റ്റുഡിയോ സഹായം ഒരുക്കിയത് സബ മെഹബൂബ്.
1: സാങ്കേതിക സഹായവുമായി PP ഷംഷീർ, PP സൈദലവി.
0: അപ്പോ ഓക്കെ, ടാറ്റ, ബൈ ബൈ. ഇനി ഫുട്ബോൾ ബീറ്റ്സ് നാളെ രാവിലെ 10:15.
1: ബൈ ബൈ.

0: FM പ്രധാന വാർത്തകൾ.
1: നമസ്കാരം. വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി ബജറ്റിൽ കുറച്ച സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തള്ളി. തുടർന്ന് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജനവികാരം ഗവൺമെന്റ് ഉൾക്കൊള്ളും എന്നാണ് പ്രതീക്ഷയെന്ന മുതിർന്ന നേതാവ് വി.എം. സുധീരൻ. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ ഏറെ പ്രതീക്ഷയുണ്ടെങ്കിലും ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് കത്തു നൽകിയതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മയക്കുമരുന്ന് കേസുകളിൽ ശിക്ഷ ഉറപ്പാക്കാൻ നിയമത്തിൽ അപാകതകൾ ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിലാണ് സ്പീക്കർ ഇക്കാര്യം പറഞ്ഞത്. കൊട്ടാരക്കര ടിപ്പർ ലോറി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മെഡിക്കൽ കോളേജിൽ വിവിധ സർജറി വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമിനെ സജ്ജമാക്കിയതായും മന്ത്രി പറഞ്ഞു. കൊട്ടാരക്കര ടിപ്പർ ലോറി അപകടസ്ഥലം മന്ത്രിമാരായ ബിന്ദു കൃഷ്ണയും പി സി വിഷ്ണുനാഥും സന്ദർശിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മന്ത്രിമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. കോങ്കോയിൽ എംബോള ബാധിതരുടെ എണ്ണം 1000-ൽ അധികമായി ഉയർന്നു. 267 പേരുടെ മരണം കോങ്കോ ആരോഗ്യ അധികൃതർ സ്ഥിരീകരിച്ചു. ലെബനനിൽ സമാധാനം നിലനിർത്തുന്നത് അമേരിക്ക ഇസ്രായേലി ലെബനൻ ഉദ്യോഗസ്ഥരുമായി ഈ ആഴ്ച ചർച്ച നടത്തും. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൌൺസിലർ ഡാൻ ഹോളറും പ്രതിരോധ അസിസ്റ്റന്റ് സെക്രട്ടറി ഡാൻ സിമ്മർമാനും ചർച്ചയ്ക്ക് നേതൃത്വം നൽകും. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1520 രൂപ താഴ്ന്ന് 1,07,000 രൂപയായി.

0: FM പ്രധാന വാർത്തകൾ.
1: മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
2: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30.
2: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
1: കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.

0: ട്രെയിൻ സമയം.
1: തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16606 തിരുവനന്തപുരം സെൻട്രൽ മാംഗ്ലൂർ സെൻട്രൽ ഏർനാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:33 ട്രെയിൻ നമ്പർ 16106 മാംഗ്ലൂർ സെൻട്രൽ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:38 ട്രെയിൻ നമ്പർ 16323 കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:48 ട്രെയിൻ നമ്പർ 12076 തിരുവനന്തപുരം സെൻട്രൽ കോഴിക്കോട് ജനശതാബ്ദി കൃത്യസമയം പാലിച്ച് 12:05 ട്രെയിൻ നമ്പർ 16605 ഏർനാട് മാംഗ്ലൂർ സെൻട്രൽ തിരുവനന്തപുരം എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 12:08 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: ട്രെയിൻ സമയം. ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:03.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ. ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, പി സി ഒ എസ്, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
4: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
5: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
1: നാട്ടുവൃത്താന്തം വായിക്കുന്നത് ശൈലേഷ് മൊറിയൂർ. നിപ്പ കണ്ടെത്തിയതിനെ തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ നടത്തിയ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്കെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഒരാളിൽ രോഗബാധ കണ്ടെത്തിയതിനെ തുടർന്ന് ഈ മാസം 11 മുതൽ കൃത്യമായ റൂട്ട് മാപ്പ് തയ്യാറാക്കി എല്ലാ സമ്പർക്ക സാധ്യതകളും കണ്ടെത്തി പഴുതടച്ച പ്രതിരോധമാണ് ആരോഗ്യവകുപ്പ് നടത്തിയത്. രോഗം കൂടുതൽ പേരിലേക്ക് പകർന്നിട്ടില്ല എന്ന കൃത്യമായ നിഗമനത്തിലാണ് കൂടുതൽ കണ്ടെയ്ൻമെന്റ് നടപടികൾ ഇല്ലാതെ തന്നെ രോഗം വരുതിയിലാക്കിയത്. ജില്ലാ കളക്ടർ, ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ, രോഗം കണ്ടെത്തിയ സ്വകാര്യ ആശുപത്രി ഡോക്ടർമാർ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ, ജനപ്രതിനിധികൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, ഫീൽഡിൽ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആശാപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ എന്നിവരെ മന്ത്രി അഭിനന്ദിച്ചു. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്ന് മന്ത്രി പറഞ്ഞു. നിപ്പ ബാധിച്ച് രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. നാട്ടുവൃത്താന്തം സമാപിച്ചു.
6: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
8: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
9: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
10: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
11: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
12: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
13: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി,
14: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
13: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
15: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
16: ശനിയും ഞായറും രാവിലെ 7:50.
15: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. പ്രിയമുള്ളവരെ, ഇപ്പോൾ കേൾക്കാം അക്ഷരഗീതങ്ങൾ.

അക്ഷരഗീതങ്ങളിൽ ആദ്യം അഭയദേവിന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന് എ എം രാജയും പി ലീലയും ചേർന്നാലപിച്ച ഗാനം. പൊൻകുന്നം വർക്കിയുടെ സ്നേഹസീമ എന്ന പേരിലുള്ള നോവലിനെ ആസ്പദമാക്കി അതേ പേരിൽ തന്നെ പുറത്തിറങ്ങിയ ചിത്രത്തിൽ നിന്ന്.

പാറപ്പുറത്തിന്റെ നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം ഇനി. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്, പാടിയത് പി ബി ശ്രീനിവാസും പി ലീലയും ചേർന്ന്.

ചിത്രം ആദ്യ കിരണങ്ങൾ. പാടിയത് പി. സുശീല. പി. ഭാസ്കരന്റെ വരികൾക്ക് സംഗീതം പകർന്നത് രഘുനാഥ്.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കുടുങ്ങി
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: അക്ഷരഗീതങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പി കേശവദേവിന്റെ ഒരു സുന്ദരിയുടെ ആത്മകഥ എന്ന നോവലിനെ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട ഒരു സുന്ദരിയുടെ കഥ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ്. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ.

പാറപ്പുറത്തിന്റെ നോവലിനെ ആസ്പദമാക്കി അദ്ദേഹം തന്നെ തിരക്കഥയും സംഭാഷണവും തയ്യാറാക്കിയ ചിത്രമാണ് അന്വേഷിച്ചു കണ്ടെത്തിയില്ല. ഈ ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

മുട്ടത്തുവർക്കിയുടെ നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ചലച്ചിത്രമാണ് പാടാത്ത പൈങ്കിളി. ഈ ചിത്രത്തിൽ കമുകറ പുരുഷോത്തമനും ശാന്ത പി നായറും ചേർന്നാലപിച്ച ഗാനം കേൾക്കാം. രചന തിരുനയിനാർ കുറിച്ചി.

കൊട്ടിയ മട്ടിൽ കൊന്നി കൊന്നി ചെണ്ടി നടക്കും കണ്ണും കാലും പൊട്ടിയ മട്ടിൽ കൊന്നി കൊന്നി ചെണ്ടി നടക്കും കരണവുമിട്ടൊരു ഹനു

എം ടി വാസുദേവൻ നായരുടെ കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രമായ ഇരുട്ടിന്റെ ആത്മാവ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഇനി പാടിയത് ജാനകി. ഗാനശില്പികൾ പി ഭാസ്കരൻ, എം എസ് ബാബുരാജ്.

അടുത്ത ഗാനം പാടിയത് യേശുദാസ്. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ഇളയരാജ. സി രാധാകൃഷ്ണന്റെ അതേ പേരിലുള്ള കഥയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ചിത്രമാണ് പിന്നിലാവ്. കേൾക്കാം ഈ ചിത്രത്തിലെ ഗാനം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

സമയം 11 മണി കഴിഞ്ഞ് 33 മിനിറ്റും 18 സെക്കൻഡുമായിരിക്കുന്നു. അക്ഷരഗീതങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം രുഗ്മ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം ബി ശ്രീനിവാസൻ. 1983 ചന്ദ്രകല എസ് കമ്മത്ത് എഴുതിയ രുഗ്മ എന്ന നോവൽ പി ജി വിശ്വംഭരൻ അതേ പേരിൽ തന്നെയാണ് സിനിമയാക്കിയത്.

ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എം ബി ശ്രീനിവാസൻ സംഗീതം പകർന്ന് പി ജയചന്ദ്രനും സെൽമ ജോർജും ചേർന്നാലപിച്ച ഗാനം. ഉൾക്കടൽ എന്ന ഈ ചലച്ചിത്രത്തിന്റെ കഥ ജോർജ് ഓണക്കൂറിന്റെ അതേ പേരിലുള്ള നോവലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്.

കാക്കനാടന്റെ അടിയറവ് എന്ന നോവലാണ് പാർവതി എന്ന ചിത്രത്തിന്റെ ആധാരം. ഈ ചിത്രത്തിൽ പി ജയചന്ദ്രനും വാണി ജയറാമും ചേർന്നു പാടിയ ഗാനം കേൾക്കാം. എം ഡി രാജേന്ദ്രന്റെ വരികൾക്ക് സംഗീതം പകർന്നത് ജോൺസൺ ആണ്.

വത്സലയുടെ നോവലിനെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ നെല്ല് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഇനി പാടിയത് യേശുദാസും മാധുരിയും ചേർന്ന്. രചന വയലാർ, സംഗീതം സലീൽ ചൗധരി.

മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച മഴ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് ചിത്ര. ഗാനരചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

അക്ഷരഗീതങ്ങളിൽ അവസാനമായി കേൾക്കാം ജി വേണുഗോപാൽ പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ജയ്സൺ ജെ നായർ. ഇത്രമാത്രം എന്ന കൽപ്പറ്റ നാരായണന്റെ കഥ അതേ പേരിൽ തന്നെയാണ് സിനിമയാക്കിയിട്ടുള്ളത്.

0: FM പ്രധാന വാർത്തകൾ.
1: കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാജിവച്ചു. ന്യൂനപക്ഷം, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നീ മന്ത്രാലയങ്ങളുടെ സഹമന്ത്രിയായിരുന്നു അദ്ദേഹം. പുതിയ സുരക്ഷാ ഭീഷണികളെയും വെല്ലുവിളികളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ന്യൂഡൽഹിയിൽ 16-ാമത് ബ്രിക്സ് ദേശീയ ഉപദേഷ്ടാക്കളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീറ്റ് യുജി 2026

0: ആറ് പുനഃപരിശോധനയോടനുബന്ധിച്ച് രാജ്യത്ത് താൽക്കാലിക നിരോധം ഏർപ്പെടുത്തിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ ടെലഗ്രാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തിരിച്ചെത്തി. പരീക്ഷാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കാനും തട്ടിപ്പ് നടത്താനും സംഘടിത തട്ടിപ്പ് സംഘങ്ങൾ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരോപിച്ചതിനെ തുടർന്നാണ് കേന്ദ്രം ടെലഗ്രാമിന് വിലക്ക് ഏർപ്പെടുത്തിയത്. കൊട്ടാരക്കര ടിപ്പർ അപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം താലൂക്ക് ആശുപത്രിയിൽ നടത്താൻ സൌകര്യമൊരുക്കിയതായി മന്ത്രി പി സി വിഷ്ണുനാഥ്. പോലീസ് സർജനെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചാണ് പ്രത്യേക സൌകര്യമൊരുക്കുന്നതെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മാന്യമായ ഭാഷയിലല്ല വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിക്കുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. കെ കെ മഹേഷിന്റെ മരണത്തെക്കുറിച്ച് നടത്തിയ പ്രതികരണമാണ് വെള്ളാപ്പള്ളി നടേശനെ പരിഭ്രാന്തിയിലാക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ശോചനീയാവസ്ഥയിലായ പോലീസ് സ്റ്റേഷൻ കെട്ടിടങ്ങൾ നവീകരിക്കുമെന്നും ഇതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി രമേശ് ചെന്നിത്തല. മുൻഗണനാക്രമത്തിലാണ് നവീകരണമെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് നഴ്സുമാർ ജില്ലാ ലേബർ ഓഫീസറെ ഉപരോധിക്കുന്നു. രാവിലെയാണ് ഉപരോധം തുടങ്ങിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജെയിൽ അൾജീരിയയ്ക്ക് ജയം. സാന്താക്ലാരയിൽ ജോർദാനെ 1-0 2 ഗോളിനാണ് അൾജീരിയ പരാജയപ്പെടുത്തിയത്.
1: പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 12076 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 12-5 ട്രെയിൻ നമ്പർ 16605 മംഗളൂരു തിരുവനന്തപുരം എറണാട് എക്സ്പ്രസ് 12-8 ട്രെയിൻ നമ്പർ 16345 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 2:07 വൈകി 12:35 ട്രെയിൻ നമ്പർ 16159 ചെന്നൈ മംഗളൂരു എക്സ്പ്രസ് 1:08 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനുള്ളിൽ 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.

0: ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ആയിഷ ഗർഭിണിയാണോലേ?
3: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
2: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
4: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
2: തന്നെയോ? അതേതായാലും നന്നായി.
4: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
2: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
5: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
9: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
10: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
9: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744555.

0: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15
1: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
2: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
3: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
7: ശനിയും ഞായറും രാവിലെ 7:50.
6: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
8: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
9: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ. അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി. ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
8: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
9: അമ്മയ്ക്ക് കരുതലായി,
8: കുഞ്ഞിന് കാവലായി.
9: അലോഹ ഹോസ്പിറ്റൽ.
10: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
11: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
10: രാവിലെ 8:23.
8: പ്രായോജകർ മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
10: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
8: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം. ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:10.
12: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
13: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലില് പോവാം.
8: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
14: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
15: അടുത്ത ഗാനം പാടിയത് അഫ്സൽ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
4: കാർഷിക വൃത്താന്തം
3: എന്നും രാവിലെ 6:30.
4: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
3: കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
7: വാക്കും
6: പൊരുളും. പ്രായോജകർ,
7: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
6: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
8: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
9: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
10: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായില്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
11: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
10: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫ എന്ന് ചെയ്താ പോരെ.
11: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫ എന്നോ?
10: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
11: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
12: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
11: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
12: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
13: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630.
14: മീഡിയ വാണി
13: നമ്പർ മറക്കല്ലേ, 90-20-620-630.
15: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
16: എന്നും രാവിലെ 8:30.
15: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
16: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.

ഇസൽ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ജാലകം കേൾക്കാം. വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് 2026-27 അധ്യയന വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷാ പരിശീലനത്തിന് ധനസഹായം.

0: നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ആറുമാസത്തിൽ കുറയാത്ത കാലയളവിൽ എൻട്രൻസ് കോച്ചിങ്ങിന് പങ്കെടുത്തവർക്കാണ് ആനുകൂല്യം. അപേക്ഷിക്കുന്നതിന് പ്രത്യേക വരുമാന പരിധിയില്ല. അർഹരായവർക്ക് https://service-online-gov.in കേരള എന്ന വെബ്സൈറ്റ് മുഖേന അടുത്ത മാസം 25 വൈകിട്ട് 5 അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ മലപ്പുറം ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 0483-273-4932. വിവിധ മേഖലകളിൽ അസാധാരണ നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികളെ ആദരിക്കുന്നതിനായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ 2026 5 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. https://award.gov.in മുഖേന ജൂലൈ 31 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0495-23-78-9-20. SSLC പ്ലസ് ടു കോഴ്സുകളിൽ 2025-26 വർഷം ഉന്നത വിജയം കൈവരിച്ച പട്ടിക വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പ്രോത്സാഹന ധനസഹായം നൽകുന്നു. അട്ടപ്പാടി ബ്ലോക്ക് ഒഴികെയുള്ള അർഹരായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാം. വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റ്, ജാതി, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം നിശ്ചിത ഫോമിൽ തയ്യാറാക്കിയ അപേക്ഷ ഈ മാസം 30 മുമ്പായി പാലക്കാട് ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിലോ പാലക്കാട്, ചിറ്റൂർ അല്ലെങ്കിൽ കൊല്ലംകോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലോ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0491-291-0366, ഇത് പാലക്കാട് നമ്പർ, 0492-329-1915, ഇത് ചിറ്റൂർ നമ്പർ, 0492-329-1155 കൊല്ലംകോട് നമ്പർ, 0491-250-5381, ഇത് ജില്ലാ പട്ടികവർഗ വികസന ഓഫീസറുടെ നമ്പർ. വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് 2025-26 അധ്യയന വർഷത്തിൽ ഒറ്റത്തവണ ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. സ്റ്റേറ്റ് സിലബസിൽ 10 ക്ലാസ് പ്ലസ് ടു ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങളിലും എ അല്ലെങ്കിൽ എ പ്ലസ് ലഭിച്ചവർക്കും CBSE, ICSE സ്ട്രീമുകളിൽ 90% മുകളിൽ മാർക്ക് അഡീഷണൽ വിഷയങ്ങൾ ഒഴികെ ലഭിച്ചവർക്കുമാണ് അവസരം. അപേക്ഷകൾ അടുത്ത മാസം സർവീസ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ ഓൺലൈനായി നൽകാം. അവസാന തീയതി അടുത്ത മാസം 31. വിശദ വിവരങ്ങൾ പാലക്കാട് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ നിന്നും ലഭിക്കും. ഫോൺ നമ്പർ 0491-297-1633. ജാലകം സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തിരുവനന്തപുരത്ത്. വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ, ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമലാമേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബഹളം. പ്രതിപക്ഷത്തുനിന്നും KN ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്.

0: വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നും പ്രതിപക്ഷം സഹകരിക്കണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കോളേജുകളിൽ ക്യാമ്പസ് വ്യവസായം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ. പുതിയ MSME കൾ ആരംഭിക്കും. യുവാക്കൾക്ക് നല്ല ആശയങ്ങളുണ്ടെങ്കിൽ പുതിയ പദ്ധതികൾ തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 2 മുതൽ 17 വരെ 2954 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 3176 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തതായും മന്ത്രി അറിയിച്ചു.
1: മയക്കുമരുന്ന് തടയാനുള്ള എല്ലാ നടപടികളുമാണ് ഗവൺമെന്റ് കൈക്കൊള്ളുന്നത്. ഇതിന് ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉത്തരമേഖല IG വിമല പുട്ടാദിത്യയെ കോർഡിനേറ്ററായി വെച്ചുകൊണ്ട് 87 ഡിവിഷനിലും ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ്. 140 MLA മാർക്ക് ഞാൻ കത്തിലൂടെ ഇതിന്റെ ആവശ്യകത അവരെ അറിയിക്കുകയും അവരുടെ സഹകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം ആളുകൾ റീഹാബിലിറ്റേഷനും അതോടൊപ്പം തന്നെ വിഡ്രോവൽ സിൻഡ്രം അടക്കമുള്ള കാര്യങ്ങളിൽ സഹായവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്.
0: June 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ എല്ലാ MLA മാരും സ്വന്തം നിയോജക മണ്ഡലത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലേക്കെത്തുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ലഹരി മരുന്നുകളും തടയാൻ വിവിധ സംസ്ഥാനങ്ങളുടെ സഹകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള നീക്കം ദ്രുതഗതിയിൽ നടക്കുന്നതായി KN ബാലഗോപാൽ MLA. ഈ നീക്കത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമന്യേ അതൃപ്തിയുള്ളതായും അദ്ദേഹം ആരോപിച്ചു. സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ടിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. കോഴിക്കോട് നിപ ഉറവിട പരിശോധനയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. നിപ പ്രഭവ കേന്ദ്രത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് പരിശോധനയ്ക്കായുള്ള സാമ്പിളുകൾ എടുത്തത്. ഈ പ്രദേശങ്ങളിലെ വളർത്തുമൃഗങ്ങളുടെയും വവ്വാലുകളുടെയും സ്രവങ്ങളാണ് പരിശോധനയ്ക്ക് അയച്ചത്. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവച്ചു. കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് രാജി. രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജി സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ ഭാഗമായി സായ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലിംഗ് ബൈ ദ സീ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. എല്ലാ ഞായറാഴ്ചയും സൈക്ലിംഗ് നടത്താൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയാണ് സൈക്ലിംഗ്. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ടിപ്പർ ലോറിയിൽ ഉണ്ടായിരുന്ന മണ്ണ് ആളുകളുടെ മുകളിലേക്ക് വീണിട്ടുണ്ട്. മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. രാവിലെ 7 മണിയോടെ മുക്കോണിമുക്കിലായിരുന്നു അപകടം. ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ത്രിമാരായ ബിന്ദു കൃഷ്ണയും PC വിഷ്ണുനാഥും അപകടസ്ഥലം സന്ദർശിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മന്ത്രിമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. രാത്രി 10:30 മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് പരാജയപ്പെടുത്തി. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ ജോർദാനെതിരെ അൾജീരിയ വിജയിച്ചു. ഇന്നലെ നടന്ന അർജന്റീന ഓസ്ട്രിയ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്.

0: കണ്ണൂർ കേളകം പഞ്ചായത്തിൽ ജനങ്ങളെ ഭീതിയിലാക്കിയ പുള്ളിപുലി വനം വകുപ്പിന്റെ കെണിയിൽ കുടുങ്ങി. കഴിഞ്ഞ ദിവസം വളർത്തുമൃഗങ്ങളെ കൊന്നുതിന്ന പുലിയാണ് കുടുങ്ങിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: വെണ്ടേക്കുംചാൽ, മീശക്കവല എന്നിവിടങ്ങളിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച പുലിയാണ് മീശക്കവലിയെ സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. ഈ പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ വനംവകുപ്പിലെ 32 വരുന്ന ഉദ്യോഗസ്ഥ സംഘം വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നു. തുടർന്ന് കൂടുകളും ക്യാമറ ട്രാപ്പുകളും സ്ഥാപിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം 2 പുലി ഭക്ഷിക്കുകയും മറ്റൊരാടിനെയും പശുവിനെയും ആക്രമിക്കുകയുമുണ്ടായി. കൂട്ടിലകപ്പെട്ട പുലിയെ നിരീക്ഷണത്തിനും പരിശോധനയ്ക്കുമായി ആറളത്തെ RRT ഓഫീസിലേക്ക് മാറ്റി.
0: CBSE പരീക്ഷയുടെ പുനർ മൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11

0: സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. യോഗ്യതാ പരീക്ഷയ്ക്ക് നേടിയ മാർക്കുകൾ പരിശോധിക്കുന്നതിനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംസ്ഥാനത്തെ പ്ലസ് വൺ രണ്ടാംഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകിട്ട് 5 മണി വരെ പ്രവേശനം നേടാം. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിരപ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 352 പോയിന്റ് താഴ്ന്ന് 76,733ലും നിഫ്റ്റി 116 പോയിന്റ് നഷ്ടത്തിൽ 23,976ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,520 രൂപ താഴ്ന്ന് 1,07,000 രൂപയും ഗ്രാമിന് 13,375 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പൈതൽ മലയിൽ സഞ്ചാരികൾ പ്രവേശിക്കുന്നതിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. മിന്നലേറ്റ് യുവതി മരണപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ നിയന്ത്രണം തുടരുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ സമാപിക്കും. ഒരു മാസക്കാലത്തോളം നീണ്ടുനിന്ന മഹോത്സവത്തിന് തൃക്കലാശോട്ടോടെയാണ് സമാപനമാകുന്നത്. അവസാനത്തേതായ അത്തം ചതുശതം ഇന്ന് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
2: എബോള അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ സംസാരിക്കുന്നു.
3: ആഫ്രിക്കയിലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോൺഗോ രാജ്യത്ത് അപൂർവമായ ഒരു എബോള വൈറസ് വ്യാപനം വേഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടന ഇത് പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനകം 600-ലധികം സംശയാസ്പദ കേസുകളും 240-ന് മുകളിൽ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില കേസുകൾ കമ്പാലയിലും കണ്ടെത്തിയിട്ടുണ്ട്. എബോള ഒരു ഗുരുതര വൈറസ് രോഗമാണ്. സാധാരണയായി കാട്ടുമൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതാണ് തുടക്കം. പ്രത്യേകിച്ചും പഴന്തേനി വവ്വാലുകൾ പ്രധാന ഉറവിടമാകാമെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം. ഇവ കൂടാതെ കുരങ്ങുകൾ, ചിമ്പാൻസികൾ, ഗൊറില്ല എന്നിവയിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരാം. രോഗബാധിതരായ ആളുകളുടെ ശരീരസ്രവങ്ങൾ, രക്തം, ഉമിനീർ, ഛർദി, വയറിളക്കം തുടങ്ങിയ വഴി മറ്റുള്ളവരിലേക്ക് രോഗം പകർന്നു പിടിക്കാം. 1976 കോങ്കോയിലെ എബോള നദിയുടെ തീരത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ഈ രോഗം ആദ്യമായി കണ്ടെത്തുന്നത്. എബോള വൈറസ് ഡിസീസ്, എബോള ഹെമറജിക് ഫീവർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന എബോള മനുഷ്യരിൽ മാരകമായ രക്തസ്രാവത്തോടുകൂടി പനിയുണ്ടാക്കുന്ന ഒരു വൈറസ് രോഗം തന്നെയാണ്. കണ്ണുകളിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്ന എബോളയുടെ വകഭേദ ലക്ഷണങ്ങൾ അപൂർവമായിട്ടേ കാണുന്നുള്ളൂ എന്നാണ് ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത്. എബോള വൈറസ് കുടുംബത്തിൽ 6 വ്യത്യസ്ത ഇനം വൈറസുകളാണുള്ളത്. ഇതിൽ സൈർ എബോള വൈറസ്, സുഡാൻ എബോള വൈറസ്, ബുണ്ടിബഗോ എബോള വൈറസ്, തായ് ഫോറസ്റ്റ് എന്നീ 4 വകഭേദങ്ങളാണ് മനുഷ്യരിൽ രോഗമുണ്ടാക്കാൻ ശേഷിയുള്ളവ. ഇതിൽ ഏറ്റവും മാരകമായത് സൈർ വകഭേദമാണ്. 1976 കോങ്കോയിലും സുഡാനിലുമാണ് എബോള ആദ്യമായി പൊട്ടിപ്പുറപ്പെടുന്നത്. 318 പേർ രോഗബാധിതരാവുകയും 280 പേർ മരണമടയുകയും 88% മരണനിരക്ക് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു.

0: 2014 കാലയളവിൽ സിയർലിയോൺ, ലൈബീരിയ, ഗിനി എന്നീ രാജ്യങ്ങളിലുണ്ടായ എബോള വൻതോതിൽ പടർന്നു പിടിച്ചത് ലോകമെമ്പാടും ആശങ്കയുണ്ടാക്കിയിരുന്നു. 2018-2020 കാലത്ത് കോങ്കോയിൽ വീണ്ടും എബോള പൊട്ടിപ്പുറപ്പെടുകയും 3500 പേർ രോഗബാധിതരാകുകയും 2300 പേർ മരിക്കുകയും ചെയ്തിരുന്നു. 2021 ഫെബ്രുവരിയിൽ ഒറ്റപ്പെട്ട കേസുകൾ കോങ്കോ, ഗിനി എന്നീ രാജ്യങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എബോള വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 ദിവസം മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. പനി, തുടവേദന, തലവേദന തുടങ്ങിയവയാണ് ആദ്യകാല ലക്ഷണങ്ങൾ. പിന്നീട് അത് അതിശക്തമായ വയറിളക്കം, ശരീരവേദന, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങളിലേക്ക് മാറുന്നു. ആന്തരികമോ ബാഹ്യമോ ആയ രക്തസ്രാവവും വൃക്ക, കരൾ തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ ക്ഷയിക്കുന്നതും രോഗം പുരോഗമിക്കുന്ന വഴി ഉണ്ടാകുന്നു. അത് മരണത്തിന് കാരണമാകുകയും ചെയ്യുന്നു. എലൈസ, RT-PCR പോലുള്ള ടെസ്റ്റുകളിലൂടെ രോഗനിർണയങ്ങൾ നടത്താം. രോഗത്തെക്കുറിച്ചുള്ള ആധുനിക അറിവുകൾ അതിജീവിച്ചവരിൽ തലവേദന, ദീർഘകാല സന്ധിവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ വർഷങ്ങളോളം തുടരാമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. മരണനിരക്ക് 50% വരുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ. COVID-19 പോലെയുള്ള വൈറസുകൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ആഗോള മഹാമാരിയായി മാറാൻ കാരണമായത് അവയുടെ വ്യാപനശേഷി കൂടുതലായതും രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് മുൻപ് തന്നെ
1: രോഗിയിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് വൈറസ് പകരുന്നത് വഴിയുമാണ്.
0: എന്നാൽ എബോള, നിപ്പ തുടങ്ങിയ വൈറസുകളുടെ കാര്യത്തിൽ സാഹചര്യം ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇത്തരം വൈറസ് ബാധകൾക്ക് തീവ്രമായ ലക്ഷണങ്ങളാണുള്ളത്: രക്തസ്രാവം, അതികഠിനമായ പനി, അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാകുക തുടങ്ങിയവ വഴി രോഗി ശാരീരികമായി വളരെ വേഗം അവശനാവുകയും കിടപ്പാകുകയും ചെയ്യുന്നു. രോഗം ഗുരുതരമാകുമ്പോൾ രോഗിക്ക് ചലനശേഷി നഷ്ടപ്പെടുകയും ആശുപത്രിയിലേക്ക് മാറാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്നു. ഇതുമൂലം കൊണ്ടും രോഗവ്യാപനം വേഗത്തിൽ തടയാൻ സഹായിക്കുന്നു. രോഗി വേഗം തന്നെ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായ നിരീക്ഷണവും ഐസൊലേഷനും വഴി വൈറസ് സമൂഹത്തിലേക്ക് പടരുന്നത് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. ചൈർ വൈറസ് ബാധയ്ക്കെതിരെ നിലവിൽ അംഗീകൃതമായ വാക്സിനുകളും ചികിത്സകളും ലഭ്യമാണെങ്കിലും സുഡാൻ വൈറസിനെതിരെ പ്രത്യേക വാക്സിനുകളോ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചികിത്സകളോ ലഭ്യമല്ല എന്നത് രോഗത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തവണ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലും ഉഗാണ്ടയിലും
1: ബുണ്ടിബഗോ വകഭേദം പടർന്നു പിടിച്ചതിനെ തുടർന്ന്
0: ലോകാരോഗ്യ സംഘടന ഒരു പൊതുജന ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിക്കുകയാണുണ്ടായത്. 2007 ഉഗാണ്ടയിലാണ് ആദ്യമായി ഈ വകഭേദം തിരിച്ചറിഞ്ഞത്. ഈ വകഭേദം താരതമ്യേനെ അപൂർവമാണ്. സൈർ വൈറസിനെതിരെ നിലവിലുള്ള വാക്സിനുകളോ ചികിത്സകളോ ബുണ്ടിബഗ വൈറസിനെതിരെ ഫലപ്രദമല്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇത്തവണ ഈ വൈറസ് കോങ്കോയിലെ ഇറ്റൂരി, നോർത്ത് കിവു, സൗത്ത് കിവു പ്രവിശ്യകളായി പടരുകയും അതിർത്തി കടന്ന് ഉഗാണ്ടയിലെത്തുകയും ചെയ്തിട്ടുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങളും സംഘർഷങ്ങളും കാരണം രോഗബാധിതരെ കണ്ടെത്താനും ഐസൊലേറ്റ് ചെയ്യാനും ആരോഗ്യ പ്രവർത്തകർ വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്. എബോളയുടെ വ്യാപനം തടയുന്നതിനും രോഗികൾക്ക് ശരിയായ ചികിത്സ ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ ലോകാരോഗ്യ സംഘടന വിപുലമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. രോഗം പൊട്ടിപ്പുറപ്പെട്ടാൽ സാങ്കേതികവും സാമ്പത്തികവുമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനോടൊപ്പം വാക്സിനുകളും മറ്റു മരുന്നുകളും ഇതിനായി വികസിപ്പിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ലോകാരോഗ്യ സംഘടന നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. രോഗനിർണയ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും അവർ മുൻകൈയെടുക്കുന്നു. നിലവിൽ സുഡാൻ ബുണ്ടിബഗോ വൈറസുകൾക്കെതിരെയുള്ള വാക്സിൻ വികസനം വേഗത്തിലാക്കാനും പരീക്ഷണാടിസ്ഥാനത്തിലുള്ള മരുന്നുകൾ എത്തിക്കാനും അന്താരാഷ്ട്ര ഗവേഷണ ഏജൻസികൾ ഊർജിതമായി പ്രവർത്തിക്കുന്നുണ്ട്. എബോളയുടെ കാര്യത്തിൽ ഇന്ത്യയും കേരളവും ആശങ്കപ്പെടേണ്ടതില്ലെങ്കിലും ജാഗ്രത അത്യന്താപേക്ഷിതമാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് നേരിട്ട് വ്യോമഗതാഗതം കുറവായത് വൈറസ് എത്താനുള്ള സാധ്യത കുറയ്ക്കുന്നു. എങ്കിലും ആഫ്രിക്കയിൽ നിന്ന് വരുന്ന യാത്രികരെ കൃത്യമായി പരിശോധിക്കുകയും രോഗലക്ഷണങ്ങളുള്ളവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു വരുന്നുണ്ട്. കേരളത്തിലെ 4 രാജ്യാന്തര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും യാത്രക്കാരുടെ പരിശോധനയും തീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിൽ രോഗം പൊട്ടിപ്പുറപ്പെട്ടാൽ രോഗപ്രതിരോധത്തിനായി നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗബാധിതരുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം കഴിവതും ഒഴിവാക്കുക. കൈകൾ ഇടയ്ക്കിടെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. രോഗബാധയുള്ള പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക എന്നിവ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആഗോള യാത്രകളും വ്യാപാര ബന്ധങ്ങളും വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിന്റെ

0: ഇത് ഭാഗത്തുണ്ടാകുന്ന രോഗങ്ങളും മറ്റിടങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത വളരെയധികമാണ്. അതിനാൽ രോഗത്തെ സംബന്ധിച്ചുള്ള ആരോഗ്യ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ആരോഗ്യ പ്രവർത്തകരുടെ സഹായത്തോടെ നിരീക്ഷിക്കുകയും ബോധവൽക്കരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കോവിഡിനെയും നിപ്പായുമൊക്കെ നേരിട്ട നമുക്ക് ഭയമല്ല, യഥാർത്ഥ ജാഗ്രതയോടെ കൃത്യമായ ആരോഗ്യ പരിരക്ഷ സാധിക്കും.
1: എബോള അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ. കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മലമ്പനി, മന്ത് തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ഏക പോംവഴി കൊതുക് കൂത്താടി നിയന്ത്രണമാണ്. അതിനാൽ കൊതുക് നിവാരണ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ നാം ഓരോരുത്തരും പങ്കുചേർന്നാൽ മാത്രമേ കൊതുകുജന്യ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കൂ.
2: ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ ശുദ്ധജലത്തിലാണ് മുട്ടയിട്ട് പെരുകുന്നത്. നാം വലിച്ചെറിയുന്ന ടയറുകൾ, ചിരട്ടകൾ, പ്ലാസ്റ്റിക് തുടങ്ങിയ ദ്രവിക്കാത്ത മാലിന്യങ്ങൾ, ഉപയോഗശൂന്യമായ പാത്രങ്ങൾ തുടങ്ങിയവയാണ് ഇവയുടെ ഉറവിടം. ആഴ്ചയിലൊരിക്കൽ നമ്മുടെ തൊടിയിലും പറമ്പിലും നിന്ന് ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. വീടിന്റെ ടെറസിലും സൺഷെയ്ഡിലും കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുകിക്കളയുക.
1: ഫ്രിഡ്ജിന് പുറകിലെ ട്രേ, ചെടിച്ചട്ടികൾക്കടിയിലെ പാത്രം, വളർത്തുമൃഗങ്ങൾക്ക് വെള്ളം നൽകുന്ന പാത്രം തുടങ്ങിയവയിലെ വെള്ളം ആഴ്ചയിലൊരിക്കൽ മാറ്റി കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക.
2: പറമ്പിൽ വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള കരിക്കിൻതുണ്ട്, കമുകിൻ പാള, മരപ്പൊത്തുകൾ എന്നിവ നശിപ്പിക്കുകയും റബ്ബർ തോട്ടത്തിലെ ചിരട്ടകൾ കമഴ്ത്തി വയ്ക്കുകയും ചെയ്യുക.
1: പനി ഒരേ പ്രദേശത്ത് കൂടുതൽ പേർക്ക് വരുന്നെങ്കിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ്.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച കേരള നിയമസഭയിൽ പുരോഗമിക്കുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനാണ് US നേതൃത്വത്തിൽ ചർച്ച. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തിരുവനന്തപുരത്ത്. ജില്ലയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ദശകത്തിൽ ഗതാഗത കണക്ടിവിറ്റി അടിസ്ഥാന സൌകര്യങ്ങളിലുണ്ടായ ഗണ്യമായ വികാസം രാജ്യത്തെ സമസ്ത മേഖലയെയും ത്വരിതപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. റോഡ്, ഹൈവേകൾ, ജലപാതകൾ, വിമാനത്താവളങ്ങൾ എന്നിവ മികച്ച വളർച്ചയാണ് കൈവരിച്ചതെന്നും പ്രധാനമന്ത്രി.
2: आज करीब 1,28,00,000 लोग हर रोज मेट्रो से सफर कर रहे हैं. बीते वर्षों में एयरपोर्ट की संख्या डबल हुई है. इससे कई छोटे छोटे शहरों में भी मिडिल क्लास को हवाई यात्रा की सुविधा पहली बार मिली है. पिछले 12 वर्षों के जो भी सिद्धियां देश की रही है उनके मूल में राष्ट्र प्रथम की भावना ही केंद्र में है.
1: നാഷണൽ അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പുതിയ പോർട്ടൽ ലക്ഷ്യമിടുന്നതെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ പ്രധാന ഡിജിറ്റൽ ജനക്ഷേപ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണം.

0: എന്ന് ആവശ്യപ്പെട്ട് കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന് അറിയിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. വികസിത രാഷ്ട്രത്തിലേക്കുള്ള യാത്രയിൽ സൈക്ലിംഗ് വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ആരോഗ്യകരമായ ജീവിതശൈലി സാധ്യമാക്കുന്നതിലുപരി മലിനീകരണം നിയന്ത്രിക്കാനും ട്രാഫിക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഇന്ധനം ലാഭിക്കാനുമെല്ലാം സൈക്ലിംഗ് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായി സ്പോർട്സ് അതോറിറ്റി തിരുവനന്തപുരത്ത് ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ നടത്തിയ സൈക്ലിംഗ് പരിപാടിയായ സൈക്ലിംഗ് ബൈ ദ സീ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 2 മുതൽ 17 വരെ 2954 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 3176 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തതായും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ സെൻസെക്സ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.government.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടക്കും. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഒരു റിപ്പോർട്ട്.
2: ഈ വർഷം സർക്കാർ ആകെ 131 പത്മ അവാർഡുകളാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഉൾപ്പെടുന്നു. അവാർഡ് ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. കേരളത്തിൽ നിന്ന് ജസ്റ്റിസ് KT തോമസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകനായ P നാരായണൻ എന്നിവർക്ക് പത്മവിഭൂഷണും, നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷണും, നർത്തകി കലാമണ്ഡലം വിമല മേനോന് പത്മശ്രീയും രാഷ്ട്രപതി സമ്മാനിക്കും. 16 പേർക്ക് മരണാനന്തര ബഹുമതിയായി പുരസ്കാരം സമർപ്പിക്കും. 1954 സ്ഥാപിതമായ പത്മ അവാർഡുകൾ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് പ്രഖ്യാപിക്കുന്നത്. കലാസാഹിത്യം, വിദ്യാഭ്യാസം, കായികം, വൈദ്യശാസ്ത്രം, സാമൂഹിക പ്രവർത്തനം, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, പൊതുകാര്യങ്ങൾ, വ്യാപാരം, വ്യവസായം തുടങ്ങി വിവിധ മേഖലകളിലെ അസാധാരണമായ നേട്ടങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കൂടുതൽ ശക്തമാക്കാനും മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനുമാണ് US നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ചർച്ചകൾക്ക് മുന്നോടിയായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായും സംസാരിച്ച് സാഹചര്യം വിലയിരുത്തി. മേഖലയിൽ വീണ്ടും ഒരു യുദ്ധ സാഹചര്യം ഒഴിവാക്കാനുള്ള US നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ദീർഘവീക്ഷണമുള്ള നേതാവും മികച്ച ഒരു വിദ്യാഭ്യാസ വിദഗ്ധനുമായിരുന്നു ശ്യാമപ്രസാദ് മുഖർജിയെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. ദേശീയ താൽപര്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധത രാജ്യം എക്കാലവും സ്മരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. രാത്രി 10:30 മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന അർജന്റീന ഓസ്ട്രിയ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കേരളത്തിൽ വരും ദിവസങ്ങൾ

0: ിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മന്ത്രിസഭയിൽ നിന്നും രാജിവച്ചു. രാജ്യസഭാ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് രാജി. രാഷ്ട്രപതി ദ്രൌപദി മുർമു അദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചു. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെയും ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രാലയത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായിരുന്നു ശ്രീ ജോർജ് കുര്യൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെയും അറിയിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 75 പോയിന്റ് ഉയർന്ന് 77167 നിഫ്റ്റി 26 പോയിന്റ് നേട്ടത്തിൽ 24129 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1520 രൂപ താഴ്ന്ന് 1,07,000 രൂപയും ഗ്രാമിന് 13,375 രൂപയുമാണ് ഇന്നത്തെ വില. CBSE പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. യോഗ്യതാ പരീക്ഷയ്ക്ക് മാർക്ക് നേടിയ മാർക്കുകൾ പരിശോധിക്കുന്നതിനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച കേരള നിയമസഭയിൽ പുരോഗമിക്കുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. ഇസ്രായേൽ ലെബനാൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനാണ് US നേതൃത്വത്തിൽ ചർച്ച. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തിരുവനന്തപുരത്ത്. ജില്ലയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ച് അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെയും കത്തുകളിലൂടെയും ആവശ്യപ്പെട്ടത്. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 പ്രിയതര ഗീതങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 5:00 തിരുവനന്തപുരം നിലയം റിലേ പരിപാടികളിൽ 5:45 ഞാറ്റുവേല. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും തുടങ്ങിയവയും കേൾക്കാം. നിങ്ങളിപ്പോൾ കേട്ടത് ഈ നിലയം ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

ഇപ്പോൾ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സാപ്പിലൂടെയും ആവശ്യപ്പെട്ടത്. നിങ്ങൾക്കും ഈ പരിപാടിയിലേക്ക് വാട്സാപ്പിലൂടെ ഗാനങ്ങൾ ഇപ്പോൾ തന്നെ ആവശ്യപ്പെടാം. അയക്കേണ്ട നമ്പർ 9495050506000. നമ്പർ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കൂ, 9495050506000.

ഈ പരിപാടിയിൽ ആദ്യം സുനില സി കെ കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിരി ആവശ്യപ്പെട്ട ഗാനമാണ്. ചിത്രം ഫ്രണ്ട്സ്, യേശുദാസാണ് പാടിയിരിക്കുന്നത്. കവിതപ്പുറത്തിൻ്റെ വരികൾക്ക് ഇളയരാജയുടെ ഈണം.

ചിത്രം കൃഷ്ണ ഗോപാലകൃഷ്ണ, പാടിയത് ചിത്ര. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ബാലചന്ദ്ര മേനോന്റെ സംഗീതം. ഈ ഗാനത്തിനായി വാട്സപ്പിലൂടെ സന്ദേശം അയച്ചിരിക്കുന്നു കുറ്റിപ്പുറം മിനി പമ്പയിൽ നിന്ന് രാമകൃഷ്ണൻ, രാധ, രാജീവ്, ദേവനന്ദ, രാഗിഷ.

ചിത്രം ചന്ദ്രഹാസം, പാടിയത് വാണി ജയറാം. രമേശൻ നായരുടെ വരികൾക്ക് കെ ജെ ജോയിയുടെ സംഗീതം. ഈ ഗാനത്തിനായി കഥ രചിച്ചിരിക്കുന്നു ഗിരീഷ് ചിറ്റണ്ട.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ. ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
0: മോളുടെ പ്രസവത്തീയതേക്ക് അടുത്ത് വരല്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ചിത്രം എന്റെ കാണാക്കുയിൽ, പാടിയത് ചിത്രയും സംഘവും. കെ ജയകുമാറിന്റെ വരികൾക്ക് എ ജെ ജോസഫിന്റെ സംഗീതം. ഈ ഗാനത്തിനായി വാട്സാപ്പിലൂടെ കത്തയച്ചിരിക്കുന്നു ചെറുതുരുത്തിയിൽ നിന്നും റസിയ.

ചിത്രം അമരം, പാടിയത് യേശുദാസ്, ചിത്ര ലതിക എന്നിവർ ചേർന്ന്. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. ഈ ഗാനത്തിനായി വാട്സാപ്പിലൂടെ സന്ദേശം അയച്ചിരിക്കുന്നു അനിൽ വെട്ടിച്ചിറ.

അടുത്ത ഗാനം കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു. പാണ്ടിക്കാട് ഓറവംപുറത്തു നിന്നും അമ്പാടി അനു എന്നിവർ. ചിത്രം കടുവ, പാടിയത് അതുൽ നരഗര. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ജാക്സ് ബിജോയുടെ സംഗീതം.

ചിത്രം കാബൂളിവാല, പാടിയത് യേശുദാസ്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷിൻ്റെ സംഗീതം. ഈ ഗാനത്തിനായി വാട്സപ്പിലൂടെ സന്ദേശം അയച്ചത് സരോജിനി മേല.

ചിത്രം യത്തീം. പാടിയത് യേശുദാസ്. പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതം. ഈ ഗാനത്തിനായി കത്തയച്ചത് കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടിയിൽ നിന്നും പ്രിയം അഷ്റഫ്.

ചിത്രം ഇത്തിരി പൂവേ ചുവന്ന പൂവേ, പാടിയത് യേശുദാസും ലതികയും ചേർന്ന്. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ്റെ ഈണം. ഈ ഗാനത്തിനായി കത്തെഴുതിയത് പട്ടാമ്പി കരിമ്പുള്ളി രാജൻ, ഭാര്യ അജിത, മക്കൾ ഷീബ, അനീദ്, റിൻസി, അനൂപ്, കൊച്ചുമോൻ ആരുഷ്.

0: காதரம்.
1: ചിത്രം മണിച്ചിത്രത്താഴ്, പാടി ദേശദാസ്. ബിച്ച് തിരുമലയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് പാണ്ടിക്കാട് അയനിക്കോടുള്ള രേഷ്മ, അലൻ, ആശ്രിത്, സുജീഷ് എന്നിവർ.

0: പ്രിയമുള്ളവരെ, നിങ്ങൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി 2:30 ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപതി മുർമു വൈകിട്ട് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിലാണ് പുരസ്കാര ചടങ്ങ്. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ തുടങ്ങിയവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടും. നാഫെഡ് രാജ്യത്തെ 74 ലക്ഷം കർഷകരെ സഹായിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ അടൽ അക്ഷയ് ഊർജ്ജ ഭവനിൽ നാഫെഡിന്റെ ലേല പോർട്ടലായ നാഫെക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത രാഷ്ട്രയാത്രയിൽ സൈക്ലിംഗിന് വലിയ പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായി സായ് സെന്റർ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലിംഗ് ബൈ ദ സീയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കയും ഇറാനും തമ്മിലെ സമാധാന കരാറിനെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിസ് ഡോവൽ. ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നത് ലോകമെമ്പാടും ഊർജ്ജ സുരക്ഷയെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്തെ ടിപ്പർ അപകടത്തിൽ പരിക്കുപറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് സംസ്ഥാന ഗവൺമെന്റ് വഹിക്കുമെന്ന് മന്ത്രി പി സി വിശ്വനാഥ്. മരിച്ചവരുടെ ആശ്രിതർക്ക് ധനസഹായം നൽകുന്നതിന് മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി വേണമെന്നും മന്ത്രി പറഞ്ഞു. കരിമണൽ ഖനനത്തിൽ തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും ഇക്കാര്യത്തിൽ അവരുമായി ചർച്ച ചെയ്യണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. ചില കാര്യങ്ങളിൽ ഗവൺമെന്റുമായി വിയോജിപ്പുണ്ടെന്നും ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതായും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി തള്ളി.

0: തുടരന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും പ്രതി തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും പോലീസ് കോടതിയിൽ അറിയിച്ചിരുന്നു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ഹൂസ്റ്റണിലാണ് മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
7: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
0: ട്രെയിൻ നമ്പർ 1205 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 219, ട്രെയിൻ നമ്പർ 16324 മംഗലൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 234, ട്രെയിൻ നമ്പർ 16650 കന്യാകുമാരി മംഗലൂരു പരശുരാം എക്സ്പ്രസ് 255, ട്രെയിൻ നമ്പർ 12201 ലോകമാന്യ തിലക് കൊച്ചുവേളി ഗരീബ് രാത് 27 മിനിറ്റ് വൈകി 2:56 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 254, ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 41 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു.
8: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനുള്ളിൽ 2:00 മിഡേ ന്യൂസ് കേൾക്കാം.
9: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ ആം വത്സ വില്യംസ് വിത്ത് മിഡ് ഡേ ന്യൂസ്. The headlines. President Draupadi Murmu to present Padma Awards during second round of civil investiture ceremony at Rashtrapati Bhavan this evening. Home Minister Amit Shah says Shyama Prasad Mukherjee's dream realized with abrogation of Article 370. National Security Advisor Ajit Doval says opening of Strait of Hormuz will strengthen energy security around the world. Enforcement Directorate conduct searches at 18 places in Tamil Nadu in connection with alleged teacher recruitment exam manipulation case. Lionel Messi becomes the highest goal scorer in FIFA World Cup history, leads Argentina into knockout stage. And in hockey, India to face Pakistan in opening match of the FIH Pro League in London today. President Draupadi Murmu will present the Padma Awards at the second civil investiture ceremony at Rashtrapati Bhavan this evening. Padma Awards, one of the highest civilian awards of the country, are conferred in three categories: Padma Vibhushan, Padma Bhushan and Padma Shri. The President will confer 65 Padma Awards today. More from our correspondent.
10: This year, the government has announced a total of 131 Padma Awards. These include 5 Padma Vibhushan, 13 Padma Bhushan and 113 Padma Shri Awards. Among the awardees, 19 are women, while 16 individuals will be awarded posthumously. The Padma Awards, namely Padma Vibhushan, Padma Bhushan and Padma Shri, are amongst the highest civilian awards of the country. Tennis legend Vijay Amritraj, actor Mammootty, playback singer Alka Yagnik and cricketer Rohit Sharma are among 65 prominent personalities who will receive the Padma Awards from the President today. Instituted in 1954, these awards are announced on the occasion of the Republic Day every year. The award seeks to recognize work of distinction and is given for distinguished and exceptional achievements in various fields and disciplines, including art, literature, education, sports, medicine, social work, science and engineering, public affairs and trade and industry. Soumya Sharan, Akashwani News, Delhi.
9: Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have paid tribute to Dr. Shyama Prasad Mukherjee on his martyrdom day. In a social media post, the Vice President described Dr. Mukherjee as a visionary leader, renowned educationist and staunch patriot. In a social media post, Prime Minister Modi said, Dr. Mukherjee dedicated his life to the country's development.

0: Argentina's star captain Lionel Messi has created history after he scored 18 goals, surpassing Germany's Miroslav Klose's record of 16 goals to become the highest goal scorer in World Cup history. In a super clash, Argentina defeated Austria 2-0 in their Group J match in Arlington, United States last night to secure a place in the round of 32. With this win, Argentina has entered the knockout stage. Meanwhile, Algeria thrashed debutants Jordan 2-1 in a Group J encounter in Santa Clara, USA today. In hockey, the Indian men's hockey team will take on arch-rivals Pakistan in the opening match of the FIH Pro League today. This will be the first encounter between India and Pakistan since their Asian Champions Trophy clash in Ulaanbaatar, China in 2024, where India emerged victorious with a 2-1 win. Benchmark domestic equity indices were trading nearly 1% lower in the afternoon session today. The Sensex plunged 653 points to 76,441, while the Nifty lost 220 points to 23,883 when reports last came in. And now before we end the bulletin, the headlines once again. President Draupadi Murmu to present Padma Awards during second round of civil investiture ceremony at Rashtrapati Bhavan this evening. Home Minister Amit Shah says Shyama Prasad Mukherjee's dream realized with abrogation of Article 370. National Security Advisor Ajit Doval says opening of Strait of Hormuz will strengthen energy security around the world. Enforcement Directorate conducts searches at 18 places in Tamil Nadu in connection with alleged teacher recruitment exam manipulation case. Lionel Messi becomes the highest goal scorer in FIFA World Cup history, leads Argentina into knockout stage, and in hockey, India to face Pakistan in opening match of FIH Pro League in London today. With that, we end the midday news.
1: ആകാശവാണി ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 53rd ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സുദർശനൻ കുടപ്പനമൂട്. സംവിധാനം പി എ ബിജു.
2: പെട്രോവിച്ച് എന്ന നിലക്കണ്ണാടിക്കു മുന്നിൽ വിവസ്ത്രനാകുന്ന നിക്കോവാണ് രംഗത്ത്. നിക്കോവ് ഒരു കൊലപാതകിയും പെട്രോവിച്ച് അയാളെ ചോദ്യം ചെയ്യുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനും. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ നിക്കോവ് രണ്ടു സ്ത്രീകളെ കൊന്നുവെന്ന സത്യം വിഴുങ്ങിയും തികട്ടിയും നടന്ന് അവസാനം സോണിയ എന്ന പെൺകുട്ടിയുടെ മുന്നിൽ ഏറ്റുപറഞ്ഞിരിക്കുകയാണ് നിക്കോവ്. പക്ഷേ കുറ്റാന്വേഷകനായ പെട്രോവിച്ചിനു മുന്നിൽ അയാൾ മനസ്സിന് തിരശീലയിട്ടിരിക്കുന്നു. കൊലപാതകത്തിന് മുമ്പ് നിക്കോവ് എഴുതിയ ചില അസാധാരണ ലേഖനങ്ങളും കൊലപാതക ശേഷം അയാളിൽ ദർശിച്ച അസാധാരണ സ്വഭാവ വിശേഷങ്ങളുമാണ് പെട്രോവിച്ചിനെ പ്രതിയിലേക്ക് എത്തിച്ചത്. ഏതു കാലഘട്ടത്തിലും പ്രസക്തമായ ആശയങ്ങളുടെ സംഘട്ടനമാണ് ഈ വിചാരണയിൽ ഉടനീളം.
3: എനിക്ക് നിങ്ങളുടെ ലേഖനം ഇഷ്ടപ്പെട്ടു. ഉറക്കമില്ലാത്ത രാത്രികളിൽ ഹൃദയത്തുടിപ്പോടും അടക്കിപ്പിടിച്ച ഉത്സാഹത്തോടും കൂടി നടത്തിയ രചനയാണത്. യുവാക്കളിൽ അമർത്തപ്പെട്ട ഉത്സാഹം അപകടകരമാണ്.
4: ആ ഉത്സാഹത്തിന് പൊട്ടിത്തെറിക്കാനുള്ള ത്രാണിയുണ്ട്.
3: എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. യുവത്വത്തിന്റെ ഊഷ്മളത നിറഞ്ഞ ലേഖനങ്ങൾ. നിങ്ങളുടെ ലേഖനം അസാധാരണമാണ്, പക്ഷേ യുക്തിഹീനമാണ്.
4: ആത്മാർത്ഥമാണത്, യുവത്വത്തിന്റെ ആത്മാഭിമാനമാണത്.
3: മനുഷ്യൻ സാധാരണ മാർഗത്തിലൂടെ സഞ്ചരിക്കില്ല. ഞാനെന്ന അക്കാര്യം വെറുതെ മനസ്സിൽ കുറിച്ചിട്ടു. ആശയങ്ങളുടെയോ ആദർശങ്ങളുടെയോ പേരിൽ ഒരു നിയമജ്ഞൻ തീരുമാനത്തിലെത്താൻ പാടില്ല.
4: ആശയങ്ങളും ആദർശങ്ങളും

0: ഇല്ലാത്ത ജീവിതം വ്യർത്ഥമാണ്.
1: യഥാർത്ഥ തെളിവുകളോടെയാണ് നിക്കോളെ എന്റെ അടുത്ത് വന്ന് പെട്ടത്. പക്ഷേ കുറ്റം സമ്മതിച്ചതാണെന്ന് തോന്നി. നിങ്ങളെ കുറ്റവിമുക്തിയിലേക്ക് ഞാൻ മാറ്റി, ഓർക്കുന്നില്ലേ?
0: എന്തിനായിരുന്നു അത്? അതൊരു നാടകമായിരുന്നു. യഥാർത്ഥ പ്രതിയെ പിടിച്ചില്ലേ?
1: അന്ന് നിങ്ങളുടെ മുറി പരിശോധിക്കാൻ വന്നില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നു. ഔദ്യോഗികമല്ല, ഒരു സാധാരണ സന്ദർശനം. എല്ലാ സാധനങ്ങളും സൂക്ഷ്മ പരിശോധന നടത്തി. അപ്പോഴേ എനിക്ക് ബോധ്യമായി, ഈ മനുഷ്യൻ അധികം താമസിയാതെ എന്റെ അടുത്ത് വരും. അതുപോലെ സംഭവിച്ചു.
0: നിങ്ങൾ വിളിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ വന്നത്.
1: അല്ലാതെയും നിങ്ങൾ പലതവണ വരാനൊരുങ്ങി. പാതി വഴിയിൽ വച്ച് തടസ്സങ്ങളുണ്ടായി, ശരിയല്ലേ?
0: അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു?
1: അത് മനഃശാസ്ത്രം. കുറ്റവാളിയാണെങ്കിൽ വരും, മറ്റൊരാളാണെങ്കിൽ വരില്ല. നിങ്ങളുടെ ദേഷ്യവും ചങ്കൂറ്റവും കണ്ട് സമറ്റവും ഞെട്ടിപ്പോയി. ഒരു ഭക്ഷണശാലയിൽ ഇരുന്ന് അലറുന്നത് ഒന്ന് ഓർത്തു നോക്കൂ. ഞാനവരെ കൊന്നു എന്ന്? അത് വല്ലാത്ത ചങ്കൂറ്റം തന്നെ. ഞാൻ സ്വയം ചിന്തിച്ചു, അയാൾ കുറ്റവാളിയാണെങ്കിൽ ശക്തമായി എതിർക്കുകയല്ലേ ഉള്ളൂ.
0: മാനസിക സമ്മർദ്ദത്തിന്റെ നാളുകളായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞെന്ന് എനിക്ക് പോലും അറിയില്ല.
1: ഈ നശിച്ച മനഃശാസ്ത്രം ഇരുതല വാളാണ്. രണ്ടു വിധത്തിലും വ്യാഖ്യാനിക്കാം. അന്നൊരിക്കൽ നിങ്ങൾ ചിരിച്ചുകൊണ്ടുവന്നപ്പോൾ ആ കല്ല് തൊണ്ട് സാധനങ്ങൾ കുഴിച്ചിട്ടതിന്റെ മുകളിൽ ഞാൻ കണ്ടു. അടുക്കളത്തോട്ടത്തിലാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? മൈതാനത്തിന്റെ അരികിൽ.
0: അതും കണ്ടെത്തിയോ? കല്ല് കണ്ടെത്തിയോ?
1: ഇപ്പോൾ എന്തോ മനസ്സിൽ പറഞ്ഞു, കണ്ടെത്തി കണ്ടെത്തി. ഒരു തെളിവ് പോരാ, കുറ്റകൃത്യത്തിന് പല തെളിവുകൾ വേണം. ഞാനന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളോട് കൗശലം എന്തെങ്കിലും പ്രയോഗിച്ചോ? പിന്നെന്താണ് വീണ്ടും വീണ്ടും അവിടേക്ക് വരാൻ തോന്നിയത്? ആരോ നിങ്ങളെ പറഞ്ഞയച്ചതുപോലെയായിരുന്നല്ലോ ആ വരവ്. ദൈവമേ, ആ നേരത്ത് നിക്കോള നമ്മളെ വേർപിരിച്ചില്ലായിരുന്നെങ്കിൽ. നിക്കോളയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
0: അയാളല്ലേ യഥാർത്ഥ പ്രതി.
1: യഥാർത്ഥ പ്രതി? യഥാർത്ഥ പ്രതി ആരെന്ന് മനസ്സിലായില്ലേ? നിക്കോള കുറ്റവാളിയാണെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾ രക്ഷയുടെ പരിധികൾ അന്വേഷിച്ചു, എന്നിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞോ?
0: നിക്കോള പിന്നെ കുറ്റസമ്മതം നടത്തിയതോ?
1: നിക്കോളയെക്കുറിച്ചാണെങ്കിൽ അയാൾ ശരിക്കും ഒരു ശിശുവിനെ പോലെയാണ്. ഭീരുവായതുകൊണ്ടല്ല അയാൾ കുറ്റസമ്മതം നടത്തിയത്. ഒരു ശുദ്ധ കലാകാരൻ, പോലീസല്ലേ, കെട്ടിവെച്ചു. ഒരു സങ്കല്പ ലോകത്ത് ജീവിക്കുന്ന പാവം. പാട്ടുപാടും, നൃത്തം ചെയ്യും, വരയ്ക്കും, കഥ പറയും എന്നെല്ലാം ജനം പറയുന്നു. ഞാൻ ആദ്യമേ മനസ്സിലാക്കി അയാളല്ല കുറ്റവാളിയെന്ന്. പക്ഷേ അയാളാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി, അത്രമാത്രം.
0: കുറ്റകൃത്യത്തിന്റെ ഉദ്ദേശം കണ്ടെത്തിയോ?
1: ഇതൊരു വിചിത്രമായ കുറ്റകൃത്യമാണ്, ആധുനിക രീതിയിലുള്ള കുറ്റകൃത്യം. ഒരു മനുഷ്യന്റെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ, ജീവിത ലക്ഷ്യം സന്തോഷവും സമാധാനവുമാണെന്ന് തിരിച്ചറിയുമ്പോൾ നടത്തപ്പെടുന്ന സംഭവമാണിത്. പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്വപ്നങ്ങളും ആദർശങ്ങളുമാണ് ഇതിനുത്തരവാദി.
0: അപ്പോൾ ആരാണ് ആ കൊലപാതകി?
1: എന്ത്? നിങ്ങൾ തന്നെ, റസ്കോൾനിക്കോ. നിങ്ങളാണ് കൊലപാതകി. എന്താ സംശയം? സംശയമുണ്ടോ? സംശയമുണ്ടോ?
0: അവരെ കൊന്നത് ഞാനല്ല.
1: അതേ.

0: അത് നിങ്ങളാണ്, നിങ്ങൾ മാത്രം. നിങ്ങളല്ലാതെ മറ്റാരുമല്ല. നിങ്ങൾ വീണ്ടും പഴയ തന്ത്രം പ്രയോഗിക്കുന്നു. ഒരു വേട്ടമൃഗത്തെ നായാടി പിടിക്കുന്നത് പോലെ പിടികൂടി കൊണ്ടുപോകാനല്ല ഞാൻ വന്നത്. നിങ്ങൾ കുറ്റസമ്മതം നടത്തിയാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. അതൊന്നുമില്ലാതെ തന്നെ എനിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്.
1: അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ കുറ്റവാളിയാണെങ്കിൽ എന്നെ എന്തുകൊണ്ട് നിങ്ങൾ ജയിലിൽ അടയ്ക്കുന്നില്ല?
0: എനിക്ക് താങ്കളോട് യാതൊരു വൈരാഗ്യവുമില്ല. നിങ്ങളെ ഞാൻ ജയിലിൽ അടയ്ക്കും. മുൻകൂട്ടി അക്കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ സ്വയം കീഴടങ്ങി കുറ്റസമ്മതം നടത്തണം. അത് നിങ്ങൾക്കും എനിക്കും വളരെ പ്രയോജനപ്രദമായിരിക്കും.
1: അതുകൊണ്ടുള്ള മെച്ചം?
0: നിങ്ങളുടെ മനസ്സിന്റെ ഭാരമൊഴിയും. എന്റെ പ്രയത്നം സഫലമാകും. കീഴടങ്ങിയാൽ ശിക്ഷ കുറച്ചു കിട്ടും.
1: ശിക്ഷ കുറച്ചു കിട്ടുന്നതിൽ എനിക്ക് ഒരു താല്പര്യമില്ല.
0: ഏയ്, ജീവിതത്തെ ഒരിക്കലും അവജ്ഞയോട് കാണരുത്. നിങ്ങളുടെ മുന്നിൽ ജീവിതം നീണ്ടു കിടക്കുകയാണ്. നിങ്ങൾക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയാമോ? അന്വേഷിക്കുവിൻ, കണ്ടെത്തും. നിങ്ങളെ ദൈവത്തോടടുപ്പിക്കാനുള്ള അവന്റെ മാർഗമായിരിക്കാം ഇത്. പിന്നെ ഇത് ജീവപര്യന്തമൊന്നുമല്ല, കാലാവധി കുറച്ചു കിട്ടും.
1: നിങ്ങൾ എന്നാണ് എന്നെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
0: ഒന്ന് രണ്ടു ദിവസം സ്വതന്ത്രനായി വിഹരിക്കുവാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം. നന്നായി ആലോചിച്ചു നോക്കൂ. ദൈവത്തോട് പ്രാർത്ഥിക്കൂ.
1: ഈ രണ്ടു ദിവസത്തിനിടയിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടാലോ?
0: ഇല്ല, നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാനാവില്ല. ഒരു ഗ്രാമീണൻ ചിലപ്പോൾ ഓടിപ്പോകും. പരിഷ്കാരിയായ ഒരു കലാപകാരി ഓടിപ്പോകും. എന്നാൽ സിദ്ധാന്തങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടവനാണ് നിങ്ങൾ. അതുകൊണ്ട് എന്തിനു വേണ്ടി നിങ്ങൾ ഓടിപ്പോകും? ഒളിവിലിരുന്ന് നിങ്ങൾ എന്തു ചെയ്യും? അഭയാർത്ഥിയുടെ ജീവിതം നിങ്ങൾക്ക് വെറുപ്പും ബുദ്ധിമുട്ടും ഉണ്ടാക്കും. ഓടിപ്പോയാൽ നിങ്ങൾ സ്വയം തിരിച്ചെത്തും, ഉറപ്പ്.
1: സർ, ഇന്ന് നിങ്ങളോട് കുറ്റസമ്മതം നടത്തിയെന്ന് ധരിക്കണ്ട. നിങ്ങളൊരു വിചിത്ര മനുഷ്യനാണ്. കേവലം ജിജ്ഞാസ കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് ഇത്രയും നേരം ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്നത്.
0: എനിക്കറിയാം റസ്കോൽനിക്കോവ്, നിങ്ങളെക്കാൾ നിങ്ങളെ എനിക്കറിയാം. നിങ്ങളുടേതായ മാർഗത്തിലൂടെ നീങ്ങൂ. കുറച്ചു ദൂരം നടന്നാൽ മതി, അധിക ദൂരം നടക്കാൻ നിങ്ങൾക്കാവില്ല. രണ്ടു ദിവസത്തിനുള്ളിൽ വിചിത്രമായ രീതിയിൽ അന്ത്യം കുറിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മഹത്യയോ മറ്റോ, അത് ബുദ്ധിഹീനമായ പ്രവൃത്തിയാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. രണ്ടു വരിയിൽ വ്യക്തമായ ഒരു കുറിപ്പെഴുതി ആ കല്ല് എവിടെയാണെന്ന് അറിയിക്കുക. ഞാൻ ഇറങ്ങുന്നു. നമുക്ക് കാണാം വൈകാതെ.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 53-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച്, സുദർശനൻ കുടപ്പനമൂട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ

0: ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യം എം ജി ശ്രീകുമാറും സുജാതയും പ്രഭാകരനും മോഹൻലാലും ചേർന്ന് പാടിയ ഗാനമാണ് ചിത്രം രാവണപ്രഭു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.
1: േ കോടി പറന്നേ ആണ്ടി മനസ്സേ തൈ പിറന്നേ കോടി പറന്നേ മാരിയപ്പരയിഴുക്ക് എന്നാച്ചിമുത്ത് മത്തളം കൊട്ടേ

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനമാണിനി ചിത്രം ജോണി വാക്കർ.

ചലച്ചിത്രഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അറിയിപ്പുകളെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് പ്രിയതര ഗീതങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം തുടർന്ന് നാട്ടുവൃത്താന്തം. 5 മണിക്കുള്ള തിരുവനന്തപുരം നിലയം റിലേ പരിപാടികളിൽ 5:45 ഞാറ്റുവേല, 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും തുടങ്ങിയവയും കേൾക്കാം. നിങ്ങളിപ്പോൾ കേട്ടത് ഈ നിലയം ഇനി ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്.

ഇനി ഇന്നലെയും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. നാളെ 5:55 വന്ദേ മാതരം, 6 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സിന്ധു സുധീർ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി. കാർഷിക വൃത്താന്തം. പോഷകമൂല്യങ്ങൾ പുരട്ടി വിത്തുകളെ പരിചരിക്കുന്നത് എങ്ങനെ? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളയുടെ മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജർ എം കെ നസീമ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 ആൽറിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃശ്യി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് ചലച്ചിത്ര ഗാനം. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോർട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം, റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. 7:05 ആഷ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകം, നിപ്പ പ്രതിരോധവും ചികിത്സയും. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ സംസാരിക്കുന്നത് കേൾക്കാം.

75 ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന: യോസെ മൗരോ ദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം. അവതരണം: ബോബി. മലയാള പരിഭാഷ: വി എം ഗിരിജ. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ: 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീത സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐക്യർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര: മേരി ജോൺ കൂത്താട്ടുകുളത്തിൻ്റെ വാളെടുത്താൽ വാളാൽ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം അംബിക ഷിബു. 7:50 ഒറ്റപ്പാലം ഐക്യർ ഹോസ്പിറ്റൽ, തോട്ടക്കര ഒറ്റപ്പാലം, ജീവിതപാഠം. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐക്യർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ടിപ്സ്: സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപ്പുറം അസബ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ ലത്തീഫ് CM സംസാരിക്കുന്നത് കേൾക്കാം. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 രസമുഖളം. 8:20 വാത്സല്യം ഡേ കെയർ, പുതുപറമ്പ റോഡ്, കോട്ടക്കൽ, രംഗഗീതം. തുടർന്ന് ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം 8:25 എൻ്റെ ഗാനം. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം.

പത്ത് മണിക്ക് റേഡിയോ ഹെൽത്ത് ആരോഗ്യ കേരളം 10:15 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോൺ ഇൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 സ്മൃതി ഗീതങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 ഇശൽ. 12:25 ജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വിലനിലവാരം തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 തുടർന്ന് ആടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4:00 നാല് മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം തുടർന്ന് നാട്ടുവൃത്താന്തം. 5:00 തിരുവനന്തപുരം നിലയം റിലേ പരിപാടികളിൽ. 5:45 ഞാറ്റുവേല. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും തുടങ്ങിയവയും കേൾക്കാം. നിങ്ങളിപ്പോൾ കേട്ടത് ഈ നിലയം ഇന്ന് നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: മിഷൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേതനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ മിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555-0424.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23.
3: പ്രായോജകർ, മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
5: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി.
8: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ILAC MRI അംഗീകാരം.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:03.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
5: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
5: കണ്ടംകുളത്തി പ്രസവരക്ഷ.
9: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
10: ദിവസവും കാലത്ത് 6:35.
11: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
12: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിലൊന്ന് പോയി നോക്കൂ.
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
2: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ
13: 7:45.
14: അതിനെന്താ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
2: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
10: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
5: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
5: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ.
0: FM പ്രധാന വാർത്തകൾ.
15: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർ കൂടി രാഷ്ട്രപതി ദ്രൗപതി മുർമു വൈകിട്ട് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിലാണ് പുരസ്കാര ചടങ്ങ്. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ തുടങ്ങിയവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടും. നാഫത്ത് രാജ്യത്തെ 74 ലക്ഷം കർഷകരെ സഹായിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ അടൽ അക്ഷയ ഊർജ്ജ ഭവനിൽ നാഫിഡിന്റെ ലേല പോർട്ടലായ നാഫെക്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത രാഷ്ട്രയാത്രയിൽ സൈക്ലിംഗിന് വലിയ പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായി സായ് സെന്റർ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലിംഗ് ബൈ ദ സീയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കയും ഇറാനും തമ്മിലെ സമാധാന കരാറിനെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നതായി ദേശീയ സുരക്ഷാ

0: ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് ലോകമെമ്പാടും ഊർജ്ജ സുരക്ഷയെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. കൊല്ലം കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ അപകടത്തിൽ പരിക്കുപറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് സംസ്ഥാന ഗവൺമെന്റ് വഹിക്കുമെന്ന് മന്ത്രി പി സി വിശ്വനാഥ്. മരിച്ചവരുടെ ആശ്രിതർക്ക് ധനസഹായം നൽകുന്നതിന് മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി വേണമെന്നും മന്ത്രി പറഞ്ഞു. കരിമണൽ ഖനനത്തിൽ തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും ഇക്കാര്യത്തിൽ അവരുമായി ചർച്ച ചെയ്യണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. ചില കാര്യങ്ങളിൽ ഗവൺമെന്റുമായി വിയോജിപ്പുണ്ടെന്നും ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതായും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കാഫിർ സ്ക്രീൻ ഷോർട്ട് കേസിലെ പ്രതി ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി തള്ളി. തുടരന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും പ്രതി തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും പോലീസ് കോടതിയിൽ അറിയിച്ചിരുന്നു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ഹൂസ്റ്റണിലാണ് മത്സരം.
1: പ്രധാന വാർത്തകൾ.
0: ട്രെയിൻ നമ്പർ 1957 തിരുനെൽവേലി ജനറൽ മെയിൽ എക്സ്പ്രസ് 3:49. ട്രെയിൻ നമ്പർ 1634 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06. ട്രെയിൻ നമ്പർ 5163 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം.
3: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം.
2: പ്രിയതര ഗീതങ്ങൾ.

0: ഇന്നത്തെ പ്രിയതര ഗീതങ്ങളിൽ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നു ആകാശവാണി മഞ്ചേരി എഫ് എം അവതാരകൻ കെ അബ്ദുസമദ്.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഓർമ്മ വെച്ച നാൾ മുതൽ പാട്ടുകൾ കൂടെയുണ്ട്. കുഞ്ഞുനാൾ മുതൽക്കേ റേഡിയോയിലൂടെയും ടേപ്പ് റെക്കോർഡറിലൂടെയും പാട്ടുകൾ കേട്ട് വളർന്ന ആളാണ് ഞാൻ. പാട്ടു കേൾക്കാത്ത ഒരു ദിവസം ഓർക്കാനേ വയ്യ. വീട്ടിലും ജോലിസ്ഥലത്തും യാത്രകളിലും പാട്ടുകൾ ഒപ്പമുണ്ട്. കേട്ടാലും കേട്ടാലും കൊതി തീരാത്ത ഒരുപാട് അനശ്വര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ആ നല്ല കലാകാരന്മാരുടെ ഇമ്പമാർന്ന ഗാനങ്ങൾ കേൾക്കുമ്പോൾ ആ ഭാവനാ സൗകുമാര്യത്തിൽ നാം അലിഞ്ഞുചേരുന്നു. വീണ്ടും വീണ്ടും കേൾക്കുന്ന, കേൾക്കുമ്പോഴെല്ലാം കാതിൽ തേന്മഴ പെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട പാട്ടുകൾ പ്രിയതര ഗീതങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു.

0: എന്റെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ടതും എന്നെന്നും കേൾക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഗാനമാവട്ടെ ആദ്യം. വൈശാഖമാസത്തിലെ സന്ധ്യയുടെ ഭംഗിയാണ് നായികയ്ക്കെന്നും അവരുടെ പ്രണയത്തിനും ആ ഭംഗിയുടെ അത്രയും നിർമ്മലതയുണ്ടെന്നും പറഞ്ഞ പാട്ടാണ് നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിലെ വൈശാഖ സന്ധ്യ എന്ന് തുടങ്ങുന്ന ഗാനം. പേരറിയാത്തൊരു നൊമ്പരമാണ് പ്രണയമെന്നെഴുതിയ കാവ്യഭാവനയ്ക്ക് ഇവിടെ യൂസഫലി കേച്ചേരി നൽകിയത് സന്ധ്യാഭംഗിയാണ്. അതിന് ശ്യാമാംബരത്തിൻ ചേലുള്ള ഈണമിട്ടത് ശ്യാമും. ഇരുവരുടെയും മാസ്റ്റർ പീസ് ഗാനങ്ങളിലൊന്നാണ് നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഈ പാട്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ ഓരോ മലയാളിയും കൈപിടിച്ച് കൂടെ ചേർത്തൊരു പ്രണയഗീതം.
1: വൈശാഖ സന്ധ്യ നിൻ ചുണ്ടിലെന്തേ അരു

മലയാള ചലച്ചിത്ര ഗാനങ്ങളിലെ സുവർണഗീതികളായ പഴയ പാട്ടുകൾ കേൾക്കാൻ മാത്രമുള്ളതാണ് എന്റെ ചില ദിവസങ്ങൾ. കേട്ടുതീരുമ്പോൾ വീണ്ടും കേൾക്കണമെന്ന് തോന്നുന്ന കുറച്ച് പാട്ടുകളുണ്ട്. ഓരോ കേൾവിയിലും കൂടുതൽ പുതുമയോടെ, കൂടുതൽ മാധുര്യത്തോടെ മനസ്സിൽ നിറയുന്നവ. അങ്ങനെയൊരു പാട്ട് എസ് ജാനകിയുടെ സ്വരത്തിൽ കാതിലേക്ക് ഒഴുകിയെത്തുമ്പോൾ അറിയാതെ കൂടെ മൂളിപ്പോകും. കുളി കഴിഞ്ഞു കോടി മാറ്റിയ ശിശിരകാല ചന്ദ്രികേ എന്ന് തുടങ്ങുന്ന ഈ പാട്ട് ആദ്യം കേട്ടപ്പോൾ മുതൽ ഒരുപാട് ഇഷ്ടമാണ്. കവിത തുളുമ്പുന്ന വരികളും ഹൃദയത്തിൽ തൊടുന്ന സംഗീതവും എസ് ജാനകിയുടെ ആലാപനവും എല്ലാം ചേർന്ന് വല്ലാത്തൊരു ഫീൽ തരുന്ന പാട്ട്. 1967 പുറത്തിറങ്ങിയ മുൾക്കിരീടം എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. രചന പി ഭാസ്കരൻ. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന ഒരു ശിശിര രാത്രിയെ മനോഹരമായ കാവ്യബിംബങ്ങളിലൂടെ എത്ര ഭംഗിയായാണ് കവി കൂടിയായ ഗാനരചയിതാവ് വരച്ചുകാട്ടുന്നത്. ഒരു ഗസൽ പോലെ സുന്ദരമായ ഈ ഗാനം എം എസ് ബാബുരാജ് ഈണമിട്ടത് എന്നായിരുന്നു ആദ്യം ധരിച്ചിരുന്നത്. പിന്നീടാണ് മനസ്സിലായത് സംഗീത സംവിധായകന്റെ പേര് പ്രതാപ് സിംഗ് എന്നാണെന്ന്. മുൾക്കിരീടം എന്ന ഈ ചിത്രം കൂടാതെ 1973 മുത്ത് എന്ന ചിത്രത്തിനു വേണ്ടിയും അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചു. ആ ചിത്രത്തിൽ രാധാ വിശ്വനാഥ് പാടിയ വിമൂക ശോക സ്മൃതികൾ ഉണർത്തി വീണ്ടും പൗർണമി വന്നു എന്ന ഗാനവും ഓരോ മലയാളിയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഗാനങ്ങളിലൊന്നാണ്.

ഖയാമത് സേ ഖയാമത് തക്. 1988 മൻസൂർ ഖാന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അമീർ ഖാനും ജൂഹി ചൗളയും നായികാ നായകന്മാരായി അഭിനയിച്ച ഈ ഹിന്ദി ചിത്രം എനിക്ക് പ്രിയങ്കരമായത് സംഗീത സംവിധായകനായ ആനന്ദ് മിലിന്ദ് കൂട്ടുകെട്ട് ഈ ചിത്രത്തിനായി ഒരുക്കിയ സംഗീതം കൊണ്ടായിരുന്നു. മജ്റൂഹ് സുൽത്താൻപുരിയുടെ രചനയിൽ ആനന്ദ് മിലിന്ദ് സംഗീതം നിർവഹിച്ച ഗാനങ്ങളെല്ലാം തന്നെ ആ കാലത്ത് പുതുമ കാത്തുസൂക്ഷിക്കുന്നവയായിരുന്നു. ചിത്രത്തിന്റെ വിജയത്തിന് ഈ ഗാനങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല. വരികളിലും ഈണങ്ങളിലും ആലാപനത്തിലും യുവത്വം നിറഞ്ഞുനിന്ന ഇതിലെ ഗാനങ്ങളെല്ലാം തന്നെ എനിക്ക് പ്രിയപ്പെട്ടവയാണ്. ഉദിത് നാരായൺ, അൽക യാഗ്നിക് എന്നിവരുടെ മാന്ത്രിക ശബ്ദം കൂടി ചേർന്നപ്പോൾ ഹിന്ദി സിനിമയിലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഗാനങ്ങളിലൊന്നായി മാറി. ഏ മരേ ഹംസഫർ എന്നാരംഭിക്കുന്ന ഈ ഗാനം

കൈതപ്രം രവീന്ദ്രൻ യേശുദാസ് കൂട്ടുകെട്ട് മലയാള സിനിമാ സംഗീതത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. എത്രയെത്ര മനോഹരമായ ഗാനങ്ങളാണ് ഈ കൂട്ടുകെട്ട് മലയാളത്തിന് സമ്മാനിച്ചത്. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ പ്രമദവനം വീണ്ടും, ഭരതത്തിലെ രാമകഥാ ഗാനലയം, കമലദളത്തിലെ സായന്തനം ചന്ദ്രികാലോലമായി, മഴയത്തും മുൻപയിലെ എന്തിനു വേറൊരു സൂര്യോദയം എന്നിങ്ങനെ നിരവധി ഗാനങ്ങൾ. ഈ കൂട്ടുകെട്ടിൽ പിറന്ന ഒരു ഗാനം തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെ വളരെയധികം വിഷമമാണ്. ഈ കൂട്ടുകെട്ടിൽ പിറന്ന സംഗീതത്തിന് ഏറെ പ്രാധാന്യം നൽകിയ ചിത്രങ്ങളിൽ കമലദളം എന്ന ചിത്രത്തിലെ സായന്തനം ചന്ദ്രികാലോലമായി എന്ന ഈ ഗാനത്തോട് ഒത്തിരി ഇഷ്ടം കൂടുതലുണ്ട്. എത്രയോ വേദനാപൂർണമായ ഓർമ്മകളിലേക്ക് നയിക്കുന്ന കൈതപ്രം മെനഞ്ഞെടുത്ത വാക്കുകളുടെയൊരു വശ്യത ഈ ഗാനത്തിൽ കാണാം. ഋതുവീണതൻ കരുണാർദ്രമാം ശ്രീരാഗമേ എങ്ങു നീ, കുളിരോർമ്മയിൽ പദമാടുമെൻ പ്രിയരാധികേ എങ്ങു നീ എന്നു വറ്റാത്ത പ്രണയമെഴുതിയ കൈതപ്രത്തിന്റെ വരികൾ, അതിന് രവീന്ദ്രൻ നൽകിയ മാസ്മരിക സംഗീതവും കൂടിയായപ്പോൾ മനസ്സിൽ നിന്നും ഒരിക്കലും മായാത്ത ഗാനം.

സുറുമയെഴുതിയ മിഴികളെ, പ്രണയമധുര തേൻ തുടുമ്പും സൂര്യകാന്തിപ്പൂക്കളെ, ഓരോ മലയാളിയുടെയും മനസ്സിൽ പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും തേന്മഴ പെയ്യിക്കുന്ന അനശ്വരഗാനം. ഈ പാട്ടെഴുതുമ്പോൾ ഭാര്യ ഖദീജയായിരുന്നത്രേ യൂസഫലി കേച്ചേരിയുടെ മനസ്സിൽ. പാട്ട് ചിട്ടപ്പെടുത്തിയ ശേഷം ഹാർമോണിയത്തിൻ്റെ ശ്രുതിയൊപ്പിച്ച് സംഗീത സംവിധായകൻ MS ബാബുരാജ് ഈ ഗാനം അതിൻ്റെ ഭാവങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പാടുന്നത് കേട്ട് യൂസഫലി കേച്ചേരി വിതുമ്പിക്കരഞ്ഞ കഥയ്ക്ക് ഈ പാട്ടിനോളം തന്നെ പഴക്കമുണ്ട്. യേശുദാസ് പാടിയ ഈ ഗാനം 1967 പുറത്തിറങ്ങിയ ഖദീജ എന്ന ചിത്രത്തിലേതാണ്. ഹിന്ദുസ്ഥാനി സംഗീതം ആത്മലഹരിയാക്കിയ ബാബുരാജ് പറഞ്ഞറിയിക്കാനാവാത്ത ഭാവചാരുത പകർന്ന ഗാനം. പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ആളുകൾ ഇന്നും ഇഷ്ടപ്പെടുന്ന ഗാനം. യേശുദാസ് എന്ന ഗാനഗന്ധർവന്റെ സ്വരത്തിലെ യൗവനകാന്തിയും പട്ടുപോലെ മൃദുലമായി അനുഭവിക്കാനാകുന്ന ആലാപന മാധുര്യവും കൊണ്ടുകൂടിയാണ് ഈ ഗാനം എനിക്ക് പ്രിയതരമായത്. മറവിയുടെ കാണാക്കയത്തിൽ മുങ്ങിമറയാത്ത ഇത്തരം ഗാനങ്ങളാണ് എനിക്കെന്നും പ്രിയതരം.

തമിഴ് സിനിമാ സംഗീത രംഗത്തെ രണ്ട് ഇതിഹാസങ്ങളാണ് എം എസ് വിശ്വനാഥനും ഇളയരാജയും. 1986 മെല്ലെ തിരന്തത് കഥവ് എന്ന ചിത്രത്തിനുവേണ്ടി ഈ അപൂർവ പ്രതിഭകൾ ഒന്നിച്ചപ്പോൾ നമുക്ക് ലഭിച്ചത് മികച്ച ഗാനങ്ങളായിരുന്നു. അതിൽ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഗാനമായിരുന്നു ജാനകിയമ്മ പാടി അനശ്വരമാക്കിയ ഊരുസനം തൂങ്കിരിച്ച് എന്ന ഗാനം. തമിഴ് സിനിമയിലെ ഏറ്റവും മികച്ച ഗാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഗംഗൈ അമരന്റെ വരികൾക്ക് എം എസ് വിശ്വനാഥൻ സംഗീതം പകർന്നപ്പോൾ ഈ ഗാനത്തിന്റെ ഓർക്കസ്ട്രേഷനും പശ്ചാത്തല സംഗീതവുമെല്ലാം കൈകാര്യം ചെയ്തത് ഇളയരാജയായിരുന്നു.

ഇല്ലിക്കാടും മാലേയമണിയും മുഗിലോരത്തെങ്ങാൻ തിങ്കൾ തെളിഞ്ഞാൽ. 1995 ഏഴരക്കൂട്ടം എന്ന ചിത്രത്തിനുവേണ്ടി ജോൺസൺ ഈണം നൽകിയ ഗാനമാണിത്. ഷിബു ചക്രവർത്തിയുടേതാണ് രചന. അകാലത്തിൽ അന്തരിച്ച സ്വർണലത എന്ന വേറിട്ട ശബ്ദത്തിനുടമയായ ഗായികയുടെ ആലാപന സൗന്ദര്യം ഈ ഗാനത്തെ മനോഹരമാക്കി. ചൈനീസ് ഗാനങ്ങളുടെ ശൈലിയിലാണ് ജോൺസൺ മാസ്റ്റർ ഈ ഗാനത്തിന്റെ ഈണം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്.

പുലരിത്തൂ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം. ഈ പ്രപഞ്ചം ഒരു മഞ്ഞുതുള്ളിയിൽ പ്രതിഫലിക്കുന്നതും അതിന്റെ ഭാരം താങ്ങാൻ കഴിയാതെ വീണുടയുന്നതും വരച്ചിടുന്നു കവിയായ കാവാലം നാരായണ പണിക്കർ. ഇവിടെ എരിഞ്ഞടങ്ങുന്ന മോഹഭംഗത്തിൽ നിന്നുടലെടുത്ത ദുഃഖത്തിൽ നിന്നുമാണ് പ്രതീക്ഷയുടെ പുതിയ പുലരികൾ പിറക്കുന്നതെന്ന സത്യവും ആർദ്രമായ മണ്ണിന്റെ മനസ്സിനെ ആകാശം തൊട്ടുണർത്തുന്ന അഴകാർന്ന വർണ്ണചിത്രവും അദ്ദേഹം വരച്ചിടുന്നു. ചാരുകേശിയിൽ അണിയിച്ചൊരുക്കിയ ദേവരാജ സംഗീതത്തിന്റെ ഉദാത്തത ഉടനീളം കവിഞ്ഞൊഴുകുന്ന 1989 പുറത്തിറങ്ങിയ ഉത്സവ പിറ്റേന്ന് എന്ന ചിത്രത്തിലെ ഈ ഗാനം അതിന്റെ ഗാനസന്ദർഭവും കഥാപാത്രഘടനയും വരികളുടെ അർത്ഥവ്യാപ്തിയും ഈണത്തിന്റെ ആഴവും പരപ്പും ഉൾക്കൊണ്ട് അങ്ങേയറ്റം ഭാവദീപ്തിയോടെ ആലപിച്ചിരിക്കുന്നത് യേശുദാസ്, മലയാളത്തിലെ എക്കാലത്തെയും മികച്ച വിഷാദഗാനങ്ങളിൽ ഒന്ന്.

സിനിമയുടെ സമസ്ത മേഖലകളിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച കിഷോർ കുമാർ എന്ന ബഹുമുഖ പ്രതിഭയുടെ ഗാനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയുണ്ടാകില്ല. അന്യഭാഷാ ചിത്രങ്ങളിൽ നിന്നും നിരവധി പ്രതിഭകൾ മലയാള സംഗീത ലോകത്തിന്റെ ഭാഗമായതുപോലെ തന്നെ കിഷോർ കുമാറും മലയാളികൾക്ക് പ്രിയങ്കരനായ ഗായകനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അധികം മലയാള ഗാനങ്ങൾ കേൾക്കാനുള്ള ഭാഗ്യം മലയാളികൾക്ക് ഉണ്ടായിട്ടില്ല. മലയാളത്തിൽ അയോധ്യ എന്ന ചിത്രത്തിനു വേണ്ടിയാണ് കിഷോർ കുമാർ പാടിയത്. എങ്കിലും എനിക്കേറെ ഇഷ്ടപ്പെട്ട അദ്ദേഹം പാടി അഭിനയിച്ച ഒരു ഹിന്ദി ഗാനമുണ്ട്. 1964 മിസ്റ്റർ എക്സ് ഇൻ ബോംബെ എന്ന ചിത്രത്തിനു വേണ്ടി ആനന്ദ് ബക്ഷി രചിച്ച്, ലക്ഷ്മികാന്ത് പ്യാരേലാൽ കൂട്ടുകെട്ട്, സംഗീത സംവിധാനം നിർവഹിച്ച മേരെ മെഹബൂബ് ഖയാമത്ത് ഹോഗി എന്ന ഗാനം. ന്യൂജൻ യുഗത്തിലെ പാട്ടുകാർ റിയാലിറ്റി ഷോകളിൽ ഹിന്ദി ഗാനം ആലപിക്കാൻ തെരഞ്ഞെടുക്കുന്ന ഗാനങ്ങളിൽ ഒന്നാമതാണ് കിഷോർ കുമാർ പാടിയ ഈ ഗാനം.

പ്രിയപ്പെട്ട ഒരാൾ എവിടെ നിന്നോ വരുന്നുണ്ട്. അരികിലൂടെ തെന്നിത്തെറിച്ചു കടന്നുപോകുന്ന കാറ്റിന് കുറേ നാളായി അതേ പറയാനുള്ളൂ. ഉള്ളിൽ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും കാരണമറിയാതെ ഉത്തരമറിയാത്തൊരു അന്വേഷണത്തിൽ അപ്പോഴും തിരഞ്ഞു നടപ്പാണ് അയാൾ. അമ്മും മക്കിളി വായാടി അല്ലിപ്പൂമ്പുഴ താന്തോന്നി പാടാനുള്ള എളുപ്പം കൊണ്ടോ എന്തോ 1997 പുറത്തിറങ്ങിയ ചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ ഈ പാട്ട് ഞാൻ ഹൃദയത്തോട് ചേർത്തുവെച്ചു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇലത്തലപ്പുകളിലൂടെ തുള്ളിപ്പോകുന്നൊരു ഇളം കാറ്റിന്റെ ചാരുതയുണ്ടായിരുന്നു. ബേണി ഇഗ്നേഷ്യസ് ഒരുക്കിയ സംഗീതത്തിന് വരികളുടെ എത്രയും മനോഹാരിതയും കൂടിയായപ്പോൾ ചിത്രയുടെ ശബ്ദത്തിൽ വർഷങ്ങളും കടന്ന് അതിങ്ങനെ മനസ്സിൽ ഒരു തരംഗമായി ഒഴുകി നടക്കുന്നു.

ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിൻനിഴൽ മാത്രം വരും. മലയാളികളുടെ മനസ്സിൽ ഓർമ്മകളുടെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ഗാനം. ഹൃദയരാഗങ്ങളുടെ കവി എന്നറിയപ്പെടുന്ന ശ്രീകുമാരൻ തമ്പിയുടെ അർത്ഥസമ്പുഷ്ടമായ വരികൾ എം ബി ശ്രീനിവാസന്റെ മാന്ത്രിക സംഗീതത്തിൽ എസ് ജാനകിയുടെ ശബ്ദത്തിലൂടെ ബഹിർഗമിക്കുമ്പോൾ എന്റെ മനസ്സിൽ മലയാള സിനിമാ സംഗീതത്തിന്റെ നഷ്ടസൗകുമാര്യത്തിന്റെ നൊമ്പരം. കടൽ എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്നും മറക്കാൻ കഴിയാത്ത, കേൾക്കുമ്പോൾ നൊമ്പരമുണർത്തുന്ന ഒരു ശോകഗാനം.

എനിക്ക് എന്തെന്നും പ്രിയപ്പെട്ട എ ആർ റഹ്മാൻ സംഗീതം നൽകിയ പ്രണയഗാനമാണിനി. ഒരിക്കൽ ഒരു കാറ്റുവന്ന് എന്റെ വാതിലിനെ മെല്ലെ തുറന്നു. ഞാൻ അതിനോട് എന്താണ് നിന്റെ പേര് എന്ന് ചോദിച്ചു. കാറ്റു പറഞ്ഞു, എന്റെ പേര് കാതൽ എന്ന്. ഇത്രമേൽ ഭംഗിയോടെ പ്രണയത്തെക്കുറിച്ചു പാടിയ പാട്ട് വൈരമുത്തു എഴുതിയ അതിമനോഹരമായ പ്രണയഗാനം കാറ്റേ എൻ വാസൽ വന്തായ്. ഒരു പാട്ട് കേട്ടാൽ അതിന്റെ മൂടെന്താണോ അതിലേക്ക് കേട്ടിരിക്കുന്നവരും അലിഞ്ഞില്ലാതാകണം. അതുപോലെയാണ് റിഥം എന്ന ചിത്രത്തിലെ ഈ പാട്ട്. പി ഉണ്ണികൃഷ്ണനും കവിതാ സുബ്രഹ്മണ്യവും ചേർന്നു പാടിയത്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ക്ലാസിക്കായ ഗാനങ്ങളിലൊന്നാണിത്. എപ്പോഴും പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർ കേൾക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളിലൊന്നാണ്.

ഒരുപാട് അനശ്വര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ആ നല്ല കലാകാരന്മാരുടെ ഗാനപ്രപഞ്ചത്തിൽ നിന്നും എനിക്കിഷ്ടപ്പെട്ട ഏതാനും ചില ഗാനങ്ങൾ മാത്രമാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഇനിയും എത്രയോ മനോഹര ഗാനങ്ങൾ മനസ്സിന്റെ ചെപ്പിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ ഗാനങ്ങൾ വീണ്ടും ഒരിക്കൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാമെന്ന പ്രതീക്ഷയിൽ ഞാൻ അവതരിപ്പിച്ച എന്റെ ഇഷ്ടഗാനങ്ങൾ നിങ്ങൾ ഓരോരുത്തരുടെയും ഇഷ്ടഗാനങ്ങളായിരിക്കും എന്ന് കരുതിക്കൊണ്ട് പ്രിയതര ഗീതങ്ങൾ എന്ന ഈ പരിപാടിയിൽ നിന്ന് തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.

ആകാശവാണി മഞ്ചേരി എഫ് എം അവതാരകൻ കെ അബ്ദുസമ്മദ് അവതരിപ്പിച്ച പ്രിയതര ഗീതങ്ങളാണ് കേട്ടത്. സഹായം ജയൻ മുത്തേരി, നിർവഹണം ടി കെ മനോജൻ.

പ്രിയതര ഗീതങ്ങൾ സമാപിക്കുന്നു. പ്രിയതര ഗീതങ്ങൾ

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
1: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
6: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: FM പ്രധാന വാർത്തകൾ.
8: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർ കൂടി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രം എന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിന്റെ പ്രചാരണ പരിപാടി ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ അല്പസമയത്തിനകം തിരുവനന്തപുരം നഗരത്തിൽ ആരംഭിക്കും. ഗവർണർ രാജേന്ദ്ര ബിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തുടങ്ങിയവർ മുഖ്യാതിഥികളാകും. 2024-25 സാമ്പത്തിക വർഷത്തെ CIG റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് 39,230 കോടി രൂപയെന്ന് റിപ്പോർട്ട്. സംസ്ഥാന ഫലമായ ചക്കയുടെ ഔഷധ മൂല്യങ്ങൾ പ്രചരിപ്പിക്കാൻ ആരോഗ്യവകുപ്പുമായി ആലോചിച്ച് ഫലപ്രദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി TE സിദ്ദിഖ്. സംസ്ഥാനത്തെ എബോള വ്യാപനം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിൽ രാജീവ്

0: ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ ഗവേഷണ സൌകര്യങ്ങൾ നിർണായക പങ്കുവഹിച്ചെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചുകയറി 3 പേർ മരിച്ചു, 5 പേർക്ക് പരിക്ക് പറ്റി. ടിപ്പർ ലോറികളുടെ അമിത വേഗതയും അതുമൂലമുണ്ടാകുന്ന അപകടങ്ങളും തടയാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. സംസ്ഥാനത്തെ പ്ലസ് വൺ രണ്ടാം ഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകിട്ട് 5 മണിവരെ പ്രവേശനം നേടാം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, ട്രെയിൻ നമ്പർ 1630 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50, ട്രെയിൻ നമ്പർ 1660 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, ട്രെയിൻ നമ്പർ 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 അങ്ങാടിപുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
0: ആകാശവാണി 102.7 മഞ്ചേരി FM.

പ്രിയമുള്ളവരെ, നാലുമണിപ്പൂക്കളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് June 23, 2026. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. 1894 June 23 അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി പാരീസിൽ സ്ഥാപിതമായത്. കായിക രംഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളിൽ അവബോധം വളർത്താനും ലോകമെമ്പാടും കായിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. കൂടാതെ മറ്റു രണ്ട് ദിനങ്ങൾ കൂടി ഇന്നുണ്ട്. ഇന്ന് വിധവാ ദിനമായി ആചരിക്കുന്നു. എല്ലാ വർഷവും June 23 ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര വിധവാ ദിനമായി ആചരിക്കുന്നു. ഏഷ്യൻ രാജ്യങ്ങളിലെ വിധവകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ലുംഭ ട്രസ്റ്റ് ആണ് വിധവകളുടെ ദിനം ആചരിക്കുന്നത്. ബ്രിട്ടൻ മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറിന്റെ ഭാര്യ ചെറി ബ്ലെയർ 2025 ഈ സംഘടനയ്ക്ക് രൂപം നൽകിയത്. മറ്റൊരു ദിനം കൂടി അന്താരാഷ്ട്ര വനിതാ എഞ്ചിനീയറിംഗ് ദിനം. അപ്പോൾ എല്ലാവർക്കും നാലുമണിപ്പൂക്കളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങൾക്കൊപ്പമുള്ളത് ഞാനാണ് ഷാജി ജോസഫ്.

0: മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ധാരാളം ചിത്രങ്ങൾ എടുക്കുന്നവരാണ് നാം മിക്കവരും. ഈ ചിത്രങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുമുള്ള എളുപ്പ വഴിയുണ്ട്, അതറിയുമോ? മുനി റാമയോട് സംസാരിക്കുന്നു.
1: ചിത്രങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനല്ല, എന്ത് തരത്തിലുള്ള എഡിറ്റിംഗ് നടത്തുവാനും എഫക്റ്റുകൾ നൽകുവാനും ഒക്കെ അഡോബ് ഫോട്ടോഷോപ്പ് ഉണ്ടല്ലോ എന്നാകും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ ഇതിലും എളുപ്പത്തിൽ പെട്ടെന്ന് ഒരൊറ്റ ക്ലിക്കിൽ ഇത് സാധ്യമാകുമെങ്കിലോ? അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റ് പറഞ്ഞുതരാം. പെട്ടെന്ന് കുറിച്ചെടുത്തോളൂ. www.remove.bg. സ്പെല്ലിംഗ് പറയാം. www.remove.bg. www.remove.bg. ഈ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിത്രം അപ്ലോഡ് ചെയ്യുവാനുള്ള ഓപ്ഷൻ കാണാം. ഇങ്ങനെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കിയ ചിത്രം ലഭിക്കും. ഇതിന് പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നൽകുകയോ പവർ പോയിന്റിലോട്ടോ മറ്റെവിടെ വേണമെങ്കിലും പേസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കൂട്ടോ.
2: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം
6: എന്നും രാവിലെ 6:30.
3: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
6: കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
6: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
7: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
3: അമ്മയ്ക്ക് കരുതലായി,
6: കുഞ്ഞിന് കാവലായി.
3: അലോഹ ഹോസ്പിറ്റൽ,
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15.
10: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാലി എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്, കരുതൽ.

0: കൃഷിയും പരിസ്ഥിതിയും. നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രം ഡയറക്ടറും അസിസ്റ്റന്റ് കൃഷി ഓഫീസറുമായ ജയപ്രകാശ് നിലമ്പൂർ സംസാരിക്കുന്നത് ശ്രദ്ധിക്കാം.
1: ഒരു ചൈനീസ് പഴമൊഴി ഇങ്ങനെയാണ്, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നവരാണ് യഥാർത്ഥ കർഷകർ. 4 മാസമോ 1 വർഷമോ 7 വർഷമോ കഴിഞ്ഞു കിട്ടാവുന്ന വിളവിനെക്കുറിച്ച് സ്വപ്നം കണ്ട് മണ്ണിലും മനസ്സിലും ഒരുപോലെ വിളവിറക്കുന്ന കർഷകർ തന്റെ കൃഷിയിടത്തിലെ പരിസ്ഥിതി, കാലാവസ്ഥ, മാറുന്ന ഹൃദുഭേദങ്ങൾ, മണ്ണിന്റെ ഉർവരത, മണ്ണ് ജല സംരക്ഷണം, സഹജീവികളുടെ ജീവിതക്രമങ്ങൾ, കീടരോഗ നിയന്ത്രണം, കാര്യക്ഷമമായ വിളവെടുപ്പ്, വിപണിയിലെ ആവശ്യകത എന്നിവയെല്ലാം കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് കാർഷിക വിജയവും മികച്ച വിളവും വരുമാനവും നേടാനാവുന്നത്. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ കൃഷി ചെയ്യുന്നവർ കൃഷിയിലെ പരാജയപ്പെടുന്ന കാരണവും മറ്റൊന്നല്ല. മികച്ച കർഷകർ എല്ലാ കാലത്തും മണ്ണിന്റെ ഉൽപ്പാദനക്ഷമത, ജലലഭ്യത, കാലാവസ്ഥ, കാലം എന്നിവയെല്ലാം നന്നായി പരിഗണിച്ച് കൃഷി ചെയ്തവരായിരുന്നു. നാളും തിഥിയും കാർഷിക കലണ്ടറും ചന്ദ്രന്റെയും സൂര്യന്റെയും സഞ്ചാരവും ഞാറ്റുവേലകളും ഹൃദ്യസ്ഥമായിരുന്ന കാർഷിക പ്രവരന്മാർക്ക് തലമുറകളിലൂടെ പകർന്നു കിട്ടിയിരുന്ന അപൂർവവും കാലോചിതവുമായ അറിവുകൾ അവരുടെ നിരന്തര അന്വേഷണത്തിന്റെയും നിരീക്ഷണത്തിന്റെയും പരീക്ഷണങ്ങളുടെയും ഫലമായി ലഭിച്ചതായിരുന്നു. കാർഷിക കൂട്ടായ്മകളിലൂടെ തലമുറകളിലൂടെ കൈമാറി വന്ന ഇത്തരം അറിവുകൾ ആധുനിക കാലത്ത് അനാവശ്യവും അപ്രസക്തവും

0: മായി കരുതുന്ന സമീപനങ്ങൾ സജീവമായതോടെ ഹരിത വിപ്ലവത്തിനോടൊപ്പം പടർന്ന പുതിയ കാർഷിക രീതികൾ പരമ്പരാഗത നാട്ടറിവുകളും നാടൻ വിത്തുകളും പ്രാദേശിക കാർഷിക വൈവിധ്യവും പ്രാദേശിക കൃഷി കൂട്ടായ്മകളും വിസ്മൃതിയിലാക്കി. ഞാറ്റുവേലക്കാലത്തെ പ്രകൃതിയിലെ മാറ്റങ്ങൾ നന്നായി നിരീക്ഷിച്ച് രൂപപ്പെടുത്തിയിരുന്ന ഓരോ പ്രദേശത്തെയും കാർഷിക മുറകൾ കീടരോഗബാധകൾ കുറച്ച് മികച്ച വിളവുണ്ടാക്കുന്നതിൽ മികച്ച പങ്കുവഹിച്ചിരുന്നു. പ്രാദേശിക പരിസ്ഥിതി വിഭവങ്ങളുടെ പ്രാധാന്യം നന്നായി മനസ്സിലാക്കിയിരുന്നവർ കാവും കുളവും ഗ്രാമപരിസ്ഥിതിയും നന്നായി പരിപാലിക്കുന്നതിലും നല്ല ശ്രദ്ധ വച്ചിരുന്നു. എന്നാൽ നെൽപ്പാടത്ത് തരം മാറ്റി ദീർഘകാല വിളകൾ നിർബാധം കൃഷി ചെയ്യാൻ ആരംഭിച്ചതും നിലനികത്തി വൻകെട്ടിടങ്ങളും വീടുകളും നിർമ്മിക്കാൻ ആരംഭിച്ചതും നീരൊഴുക്ക് തടസ്സപ്പെട്ട് കൃഷി അസാധ്യമായി തീർന്ന അനേകായിരം കൃഷിയിടങ്ങൾ ഇന്ന് എവിടെയും കാണാനാവും. കാർഷിക ജീവിതക്രമങ്ങളിൽ നിന്നകന്ന് വിപണി ഭക്ഷണത്തിൽ അഭിരമിച്ച് ശരീരത്തെ പരിഗണിക്കാത്ത ഭക്ഷണപാനീയ ജീവിതശൈലികളിലൂടെ പരസ്യത്തിന്റെ അംഗീകാരമുള്ള നുണകളിൽ മഴങ്ങി കഴിഞ്ഞ 30-40 വർഷത്തിനിടയിൽ വ്യാപകമായ ഏറ്റവും വികലമായ ജീവിത രീതികളിലൂടെയാണ് മലയാള ജനത കടന്നുപോകുന്നത്. ഹൃദ്രോഗം, കരൾ, വൃക്കരോഗങ്ങൾ, പ്രമേഹം, വാതപിത്ത ത്വക്ക് രോഗങ്ങൾ എന്നിവ സമൂഹത്തിൽ വ്യാപകമായി പടരുമ്പോഴും കാർഷിക സംസ്കാരത്തിൽ നിന്നുള്ള തിരിച്ചുപോക്കിനൊപ്പം പ്രബലമായ വിപണി ഭക്ഷണശീലം വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും മുതിർന്നവർക്കൊപ്പം രോഗാതുരതയിലെത്തിച്ചിരിക്കുന്നു. 60s മുതൽ നാട്ടിൽ നിർബാധ ഉപയോഗിച്ച രാസ, കള, കീട, കുമിൾനാശിനികൾക്ക് ആരൊക്കെ ന്യായീകരിച്ചാലും ഇത്തരം വ്യാപക രോഗാതുരതയ്ക്ക് വലിയ പങ്കുണ്ട്. പരിസ്ഥിതി സുരക്ഷയിലാവട്ടെ നിയമങ്ങളും നടപടികളും ഒരുപാടുണ്ടെങ്കിലും തെറ്റായ രീതികളും വലിച്ചെറിയ സംസ്കാരവും ഒറ്റത്തവണ ഉപയോഗവും അഹന്തയും നീതിബോധമില്ലായ്മയും നാടിനെ മാലിന്യ കൂമ്പാരമാക്കാൻ കാരണമായിരിക്കുന്നു. മലയോരത്ത് കാട് നടുവിലുള്ള നാടുകാണി ചുരം മുതൽ കടലോരം വരെ നിർബാധം നിരന്തരം മാലിന്യങ്ങൾ തള്ളുന്നവർ വരും തലമുറകളെയാണ് വെല്ലുവിളിക്കുന്നത്. നമ്മുടെ അടുക്കളയിലും ടോയ്ലറ്റിലും വൃത്തിയുടെ പേരിൽ നിത്യേന ഉപയോഗിക്കുന്ന വർണ്ണ സൊല്യൂഷനുകൾ തോട്ടിലൂടെ പുഴയിലൂടെ കടലിലെത്തി മീനുകളിലൂടെ തിരിച്ചെത്തി നമുക്ക് ക്യാൻസർ ഹേതുവാകുന്നുണ്ടെന്ന് എത്ര പേർക്കറിയാം. പുതിയ തലമുറകളിലാണ് ഇനി പ്രതീക്ഷ. പരിസ്ഥിതി വിഭവത്തോടെ അവരെ വളർത്താൻ കൂട്ടായ ശ്രമങ്ങൾ വേണ്ടിയിരിക്കുന്നു. പ്രകൃതിയിലേക്ക്, ഗ്രാമ പരിസ്ഥിതിയിലേക്ക്, കാർഷിക പ്രവർത്തനങ്ങളിലേക്ക്, സഹജീവികളിലേക്ക്, മണ്ണിലെ പല ജാതി ജീവന്റെ ഉർവരതയിലേക്ക് അവരെ നയിക്കലാണ് ആദ്യപടി. മുറ്റത്തോ ടെറസിലോ ഒരു ചെറു അടുക്കള തോട്ടം എല്ലാ വീട്ടിലും നിർമ്മിച്ച് ഇതാരംഭിക്കാം. അതിന് അച്ഛനമ്മമാർ മുൻകൈയെടുക്കണം. മണ്ണിലിറങ്ങുന്നത് മോശമായി കരുതുന്ന കുട്ടികൾ മുറ്റത്തെ മണ്ണ് വരുന്നത് തടയുന്ന ഒരു സമൂഹത്തിൽ മണ്ണ്, വെള്ളം, ജൈവസമ്പത്ത് എന്നിവ ഒരുപോലെ സംരക്ഷിച്ചു മാത്രമേ ആരോഗ്യമുള്ള ജനതയായി നമുക്ക് നിലനിൽക്കാനാവൂ എന്ന് നാം തെളിയിക്കേണ്ടതുണ്ട്. മറ്റൊരുപാട് മേഖലകളിൽ നാം മുന്നേറിയതുപോലെ ലോക നിലവാരത്തിൽ നാം ആദ്യമെത്തേണ്ടത് നമ്മുടെ സുസ്ഥിര ജീവിത ഭക്ഷണ പാനീയ പരിസ്ഥിതി മേന്മകളിലാണ്.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
2: എന്നും രാവിലെ 7 മണിക്ക്
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
7: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ
9: 7:45.
10: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
8: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്.
11: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
12: മോളുടെ പ്രസവത്തിയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് തന്നെ എടുക്കണം.
11: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
13: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗാനമാധുരി ശനിയാഴ്ച രാവിലെ 8:20.
14: വന്ധ്യതാ നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: ഇപ്പോൾ നമ്മൾ ധാരാളമായി കേൾക്കുന്ന ഒരു രോഗമാണല്ലോ ഷിഗല്ല. ഈ ഷിഗല്ല രോഗം ഗുരുതരമാവുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ ഷുബിൻ സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ.
1: നാല് തരത്തിലുള്ള ഷിഗല്ല ബാക്ടീരിയ ഉണ്ട്. അതിൽ ഷിഗല്ല സോണി എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഷിഗല്ല സോണിയാണ്. അപ്പോൾ അത് നേരിട്ട് തലച്ചോറിന് ബാധിച്ചിട്ട് തലച്ചോറ് നീർക്കെട്ടുണ്ടാക്കിയിട്ട് മരണം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വളരെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഈ ഒരു രോഗാണ് ശരീരത്തിൽ എത്തിയിട്ട് മണിക്കൂറുകൾക്കകം വേണമെങ്കിൽ രോഗബാധിതനായിട്ട് മരണത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഒരു ഷിഗല്ലേനെ വ്യത്യസ്തമാക്കുന്നത്. കൊളറ പോലെ തന്നെയാണ്, കൊളറ ഇതിലും ഫാസ്റ്റാണ്. മണിക്കൂറുകൾ കൊണ്ട് രോഗി മരണപ്പെടും. കാരണം ശരീരത്തു നിന്ന് ജലാംശം മാർന്നു പോയിട്ട് രോഗി മരണപ്പെടുന്ന ഒരു സാഹചര്യം കൊളറയിലുണ്ടാകുന്നത്. പക്ഷേ കൊളറ നമുക്ക് റെയറാണ്, ഇത് കുറച്ചും കോമൺ ആണ്. അപ്പോൾ ഇതും ആ ഒരു റിസ്ക്കാണ്, ആ ഒരു ഫാസ്റ്റായിട്ട് ഡിസീസ് പ്രോഗ്രസ് ചെയ്യുന്ന റിസ്ക്കാണ് ഇവിടെ ഷിഗല്ലേനെ വ്യത്യസ്തമാക്കുന്നത്. ഇപ്പോൾ ഈ വയറുവേദനയോ പനിയോ അല്ലെങ്കിൽ മലത്തിൽ രക്തം കലർന്നോ ഇല്ലാതെ തന്നെ, ഇപ്പോൾ ഒരു സാധാരണ ഒരു വയറിളക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തിൽ ഒരു 3 പ്രാവശ്യത്തിൽ കൂടുതൽ ലൂസായി പോവുകയാണെങ്കിൽ അതിനെ വയറിളക്കമായിട്ട് നമ്മൾ കണക്കാക്കും. അപ്പം അത് തന്നെ ഒരു 3 ദിവസത്തെ കൂടുതൽ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി ദീർഘമായിട്ടുള്ളൊരു വയറിളക്കമായിട്ട് എടുക്കും. അപ്പോൾ അത്തരമൊരു രോഗിയിൽ പോലും നമ്മൾ ഷിഗല്ലോസിസ് സംശയിക്കണം. കൂടുതലും കണ്ടുള്ള വെച്ചാൽ നീണ്ടു നിൽക്കുന്ന വയറിളക്കമാണ്. ഒരു 3 ദിവസത്തെ കൂടുതൽ നമ്മളെ വീട്ടിൽ ആർക്കെങ്കിലും വയറിളക്കം ഉണ്ടെങ്കിൽ അത് നമ്മൾ സാധാരണ വയറിളക്കം അല്ല എന്നുള്ളതും അത് ഈ പറഞ്ഞ ഷിഗല്ലോസിസ് ആവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതും ഉണ്ട് ഡോക്ടറെ അവിടെ കാണിക്കുന്നത്. സാധാരണ വയറിളക്കമാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ORS കൊടുക്കുകയും മറ്റ് ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു 3 ദിവസത്തിനകത്ത് അത് മാറേണ്ടതാണ്. ഏതൊരു രോഗം എന്നുള്ളതുപോലെ ഏറ്റവും കൂടുതൽ ആ ഒരു ഇമ്മ്യൂൺ മെക്കാനിസം പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് വീക്കായതുകൊണ്ടോ റിസ്ക് കൂടുതലുള്ളത് എപ്പോഴും 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കും അതുപോലെ ഒരു 65 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ളവർക്കും രോഗം ഗുരുതര രോഗമുള്ളവർക്കൊക്കെയാണ് എപ്പോഴും ഏത് രോഗവും കൂടുതൽ ഗുരുതരമാവാൻ സാധ്യതയുള്ളത്. ഇവിടെയും പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഷിഗല്ലോസിസ് ഗുരുതരമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല ഹൈജീൻ പ്രാക്ടീസസ്, കുട്ടികളാണെങ്കിൽ പറഞ്ഞ പോലെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് കുട്ടികൾ പലതും എടുത്ത് വായിലിടും, അതുപോലെ ഉപയോഗിച്ച സാധനങ്ങൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അങ്ങനത്തെ ഒക്കെ വരുമ്പോഴാണ് കുട്ടികളുടെ റിസ്ക് കൂടുന്നത്. അസുഖം വരാനുള്ള റിസ്ക് തന്നെ വളരെ കൂടുതലാണ്. സ്കൂളോ അല്ലെങ്കിൽ അംഗനവാടിയോ അല്ലെങ്കിൽ ഒരു പ്ലേ സ്കൂളൊക്കെ കാണിച്ചാൽ കുട്ടികൾ ഇതൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത, രോഗം വരാനുള്ള സാധ്യത റിസ്ക് കൂടുതലാണ്.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
4: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരുവാട്ടോ, നോക്കിക്കോ, ഇനി ACയുടെയും വില കൂടും.
5: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
6: പിട്ടപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
7: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
8: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15.
9: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാലി എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
10: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
11: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
10: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
11: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.

0: ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
0: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
1: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.

0: ഒരു സെന്റ് സ്ഥലത്ത് പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ വിത്തിന്റെ അളവ് എത്രയാണ്? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജർ കെഎം നസീമ സംസാരിക്കുന്നു.
1: വിവിധ പച്ചക്കറികളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഒരു സെന്റ് പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ വിത്തിന്റെ അളവ് അല്ലെങ്കിൽ വിത്തിന്റെ തോത് എത്രയാണ് എന്ന് നമുക്ക് നോക്കാം. മഴക്കാലത്ത് ഇത്തിരി പ്രശ്നമുണ്ടെങ്കിലും മഴ മാറിയാൽ ഏറ്റവും നല്ല വിളവ് തരുന്നതാണ് ചീര എന്ന പച്ചക്കറി കൃഷി. 4 ഗ്രാം വിത്താണ് പറിച്ച് നടുകയാണെങ്കിൽ നമുക്ക് ആവശ്യം 20 ദിവസം പ്രായമായ മുളപ്പിച്ച തൈകൾ നമുക്ക് പറിച്ച് നടാം. നേരിട്ട് പാകുകയാണെങ്കിൽ 10 ഗ്രാം ഒരു സെന്റിന് ആവശ്യമായി വരും. 54 to 140 ദിവസം വരെയും നമുക്ക് ചീര വിളവെടുക്കാം. അടുത്തതായി ശീതകാല പച്ചക്കറി വിളകളാണ്. സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസം വിത്ത് പാകി 25 ദിവസം പ്രായമായ തൈകൾ പറിച്ചു നടുന്ന രീതിയാണ് ശീതകാല പച്ചക്കറി വിളകളെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രത്യേകിച്ചും കാബേജ്, കോളിഫ്ലവർ പോലെയുള്ള വിളകൾക്ക് 2 ഗ്രാം വിത്ത് ഒരു സെന്റിന് മതിയാവും. മുളപ്പിച്ച തൈകൾ 25 ദിവസം കഴിഞ്ഞ് പറിച്ചു നടാം. ഇത് കാബേജ് ആണെങ്കിൽ 1.5 അടി 1.5 അടി, അതായത് 45 സെന്റിമീറ്റർ വരികൾ തമ്മിലും 45 സെന്റിമീറ്റർ ചെടികൾ തമ്മിലുമാണ് ഇടയകലം നൽകേണ്ടത്. 70 ദിവസം കൊണ്ട് കാബേജ് നമുക്ക് പാകമാകും വിളവെടുക്കാൻ. കോളിഫ്ലവർ ആകട്ടെ 60 സെന്റിമീറ്റർ വരികൾ തമ്മിലും ചെടികൾ തമ്മിൽ 45 സെന്റിമീറ്ററുമാണ് ഇടയകലം സ്പേസിംഗ് നൽകേണ്ടത്. 80 ദിവസം കൊണ്ട് നമുക്ക് കോളിഫ്ലവർ പാകമാകും. കോളിഫ്ലവറും കാബേജും തൈകൾ പറിച്ച് നടുന്ന രീതിയാണെങ്കിൽ കാരറ്റ്, റാഡിഷ്, ബീട്രൂട്ട് പോലെയുള്ള ശീതകാല പച്ചക്കറി വിളകളും സാമ്പിളിനാണെങ്കിലും നമുക്ക് കർഷകർ ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ കാരറ്റ് ആണെങ്കിൽ 25 മുതൽ 30 ഗ്രാം വിത്ത് ഒരു സെന്റിന് ആവശ്യമായി വരും. റാഡിഷ് അഥവാ മുള്ളങ്കി 35 മുതൽ 40 ഗ്രാം വിത്ത് ഒരു സെന്റിന് ആവശ്യമായി വരും. ബീട്രൂട്ട് 35 മുതൽ 40 ഗ്രാം വിത്ത് ഒരു സെന്റിന് ആവശ്യമായി വരും. ഇവയെല്ലാം തന്നെ വരികൾ തമ്മിൽ 45 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1.5 അടിയും ചെടികൾ തമ്മിൽ 10 or 20 സെന്റിമീറ്റർ മാത്രം ഇടയകലം കൊടുത്താൽ മതി. കാരറ്റ് 90 ദിവസം കൊണ്ട് പാകമാകുന്നതും ബീട്രൂട്ടും 90 ദിവസം കൊണ്ട് പാകമാകുന്നതും, എന്നാൽ റാഡിഷ് അല്പം നേരത്തെ 60 ദിവസം കൊണ്ട് തന്നെ 60 or 70 ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. ഇവയെല്ലാം തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസമാണ് ഏറ്റവും നല്ല നടിൽ സമയം. അമരപ്പയറും ചതുരപ്പയറും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവയുടെ ഏറ്റവും നല്ല നടീൽ സമയം ജൂലൈ ഓഗസ്റ്റ് മാത്രമാണ്. കാരണം ആ സമയം മാത്രമേ പൂവിടൽ എന്ന് പറയുന്ന പ്രക്രിയ ഈ അമരപ്പയർ ചതുരപ്പയറിലൊക്കെ സംഭവിക്കുന്നുള്ളൂ. ഏകദേശം 1 സെന്റിന് 8 ഗ്രാം വിത്താണ് ആവശ്യം വരുന്നത്. 120-150 ദിവസം കൊണ്ട് നമുക്ക് കാലാവധി പൂർത്തിയാക്കും അമരപ്പയറും ചതുരപ്പയറും. നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്തായി നമുക്ക് തണ്ണിമത്തൻ കൃഷി കർഷകർ ഏറ്റെടുത്തിട്ടുണ്ട്. നവംബർ ഡിസംബർ ആണ് ഏറ്റവും നല്ല നടീൽ സമയം. അതിന്റെ വിത്ത് ഏകദേശം 5 മുതൽ 6 ഗ്രാം വിത്ത് ഒരു സെന്റിന് ആവശ്യമായി വരും. 3 മീറ്റർ വരികൾ തമ്മിലും 2 മീറ്റർ ചെടികൾ തമ്മിലുമാണ് ഇടയകലം അല്ലെങ്കിൽ സ്പേസിംഗ് നൽകുന്നത്. ചില വിത്തുകൾ, ഹൈബ്രിഡ് വിത്തുകൾ 60 ദിവസം കൊണ്ട് പാകമാകുന്നതും ഉണ്ട്. 90 ദിവസം ഏകദേശം കാലാവധി ആവശ്യമായി വരും.

0: ഇക്കഴിഞ്ഞ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീത നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന്.
1: യോഗ എന്നാൽ ആസനങ്ങൾ മാത്രമാണോ? അല്ല, ആസനങ്ങൾ യോഗയുടെ ഒരു ഭാഗം മാത്രമാണ്. യോഗ യഥാർത്ഥത്തിൽ ഒരു സമഗ്ര ജീവിത ദർശനമാണ്. യോഗ ഗ്രന്ഥങ്ങളിൽ യോഗയെ ഒരു വൃക്ഷമായി ചിത്രീകരിക്കുന്നു. ആസനങ്ങൾ അതിന്റെ ഒരു ശാഖ മാത്രം. വേരുകൾ അതിലും ആഴത്തിലാണ്. പതഞ്ജലി മഹർഷി തന്റെ യോഗസൂത്രങ്ങളിൽ അവതരിപ്പിച്ച അഷ്ടാംഗയോഗം 8 അംഗങ്ങളുള്ള അല്ലെങ്കിൽ 8 ഘട്ടങ്ങളിലുള്ള ഒരു ജീവിതയാത്രയാണ്. ആ 8 അംഗങ്ങൾ ഇവയാണ്: യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ആദ്യത്തെ 2 ഘട്ടങ്ങളായ യമവും നിയമവും വളരെ പ്രധാനപ്പെട്ടവയാണ്.

കാരണം അവയാണ് യോഗയുടെ ധാർമ്മിക അടിത്തറ. യമങ്ങൾ, യമങ്ങൾ എന്നാൽ സമൂഹവുമായി നമ്മൾ എങ്ങനെ ഇടപെടണം, അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അഞ്ചെണ്ണമാണ് അഹിംസ, സത്യം, അസ്തേയ, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഇതിൽ അഹിംസ പറയുന്നത് ശാരീരികമായി മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക മാത്രമല്ല, വാക്കുകളിലൂടെ വേദനിപ്പിക്കാതിരിക്കുക, ചിന്തകളിലൂടെ പോലും വൈരാഗ്യം വളർത്താതിരിക്കുക. ഇന്നത്തെ സോഷ്യൽ മീഡിയ ലോകത്ത് അഹിംസയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. അടുത്ത യമം സത്യം. സത്യം സംസാരിക്കുക, എന്നാൽ സത്യം പോലും കരുണയോടെ പറയുക. സത്യം ഒരു ആയുധമല്ല, ഒരു ശക്തിയാണ്, ഒരു പ്രകാശമാണ്. അസ്തേയ, മോഷ്ടിക്കാതിരിക്കുക. പണം മാത്രമല്ല, മറ്റുള്ളവരുടെ സമയം മോഷ്ടിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ പരിശ്രമത്തിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാതിരിക്കുക. ബ്രഹ്മചര്യം, ഊർജത്തെ വിവേകത്തോടെ ഉപയോഗിക്കുക. ശാരീരിക തലത്തിൽ മാത്രമല്ല, മാനസിക ഊർജവും പാഴാക്കാതിരിക്കുക. അപരിഗ്രഹ, അമിതമായ സമ്പാദത്തിന്റെയും ആസക്തിയുടെയും അടിമയാകാതിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തെ ലളിതമാക്കുക. ഇത്രയുമാണ് യമങ്ങൾ. ഇവയെല്ലാം നമ്മുടെ മാനസിക ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. മാത്രമല്ല, ഇന്ന് മാനസികാരോഗ്യ വിദഗ്ധർ പോലും ഈ മൂല്യങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇനി നിയമങ്ങൾ എന്തെന്ന് നോക്കാം. യമങ്ങൾ സമൂഹത്തിൽ പാലിക്കേണ്ടതാണെങ്കിൽ നിയമങ്ങൾ വ്യക്തിയുടെ ശീലങ്ങളാണ്. അതും അഞ്ചെണ്ണമാണ്: ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വരപ്രണിധാനം. ശൗചം, ശരീരത്തിന്റെയും മനസ്സിന്റെയും ശുചിത്വം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സന്തോഷം, സന്തോഷം എന്നത് പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയല്ല, ഏത് പ്രശ്നങ്ങൾക്കിടയിലും സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള കഴിവാണ് സന്തോഷം. തപസ്, ഒരു തപസ്സിയായി കാട്ടിൽ പോയിരിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. അച്ചടക്കം, നല്ല ശീലങ്ങൾ തുടർച്ചയായി പിന്തുടരാനുള്ള ശക്തി, ഇതാണ് തപസ്സിൽ ഉദ്ദേശിക്കുന്നത്. സ്വാധ്യായം, സ്വയം മനസ്സിലാക്കൽ, സ്വയം പഠിക്കൽ, അവനവന്റെ ഗുണവും ദോഷവും പ്ലസ്സും മൈനസും മനസ്സിലാക്കൽ. അടുത്തത് ഈശ്വരപ്രണിധാനം, ഒരു ഉയർന്ന ശക്തിയിലോ സത്യത്തിലോ ഉള്ളൊരു വിശ്വാസം. നമ്മുടെ അഹങ്കാരത്തെ കുറയ്ക്കാൻ അത് സഹായിക്കുന്നു.

0: സന്തോഷവും സങ്കടവും ജീവിതത്തിന്റെ ഭാഗമാണ്. സുഖമുള്ളപ്പോൾ സന്തോഷിക്കുകയും ദുഃഖവേളയിൽ സങ്കടപ്പെടുകയും ചെയ്യുന്നവരാണ് നാം മനുഷ്യർ. ഡോക്ടർ മൻസൂർ ഒദായിയുടെ വാക്കുകൾ ശ്രദ്ധിക്കാം.
1: സന്തോഷവും സങ്കടവും ജീവിതത്തിന്റെ ഭാഗമാണ്. സുഖമുള്ളപ്പോൾ സന്തോഷിക്കുകയും ദുഃഖവേളയിൽ സങ്കടപ്പെടുകയും ചെയ്യുന്നവരാണ് മനുഷ്യർ. സങ്കടങ്ങളെ ഉള്ളിൽ ഒതുക്കുന്നവരും കരഞ്ഞും പറഞ്ഞും അത് പ്രകടിപ്പിക്കുന്നവരുമുണ്ട്. കരച്ചിലിനെ ഒരു അപായ സൂചനയായാണ് നാം കാണാറുള്ളത്. തൊട്ടരികിൽ ഒരാൾ കരയുന്നത് കാണുമ്പോൾ ഏതൊരാളും ചോദിക്കും, എന്താ, എന്തു പറ്റി? പ്രിയമുള്ളവർ കരയുന്നത് കാണുമ്പോൾ അരികിലെത്തി ആശ്വസിപ്പിക്കുന്നവരാണ് നമ്മൾ. കരയുന്നതിനെ ദൗർബല്യമായും പോരായ്മയായും തെറ്റിദ്ധരിച്ചവരുമുണ്ട്. കരച്ചിൽ കാര്യം നേടാനുള്ള മാർഗമായി ഉപയോഗിക്കുന്നവരുമുണ്ട്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നാണല്ലോ ചൊല്ല്. എന്നാൽ കരച്ചിൽ അങ്ങനെ കൊച്ചായി കാണേണ്ട കാര്യമല്ല. ദുഃഖവും സങ്കടവുമുള്ള സന്ദർഭങ്ങളിൽ കരയുന്നത് മനസ്സിനും ശരീരത്തിനും ഗുണകരമാണെന്ന് ശാസ്ത്രം പറയുന്നു. മനോവിഷമങ്ങളും സംഘർഷങ്ങളും ലഘൂകരിക്കാനുള്ള ഔഷധമായിട്ടാണ് മനഃശാസ്ത്രം കരച്ചിലിനെ വിശേഷിപ്പിക്കുന്നത്. ക്രൈങ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് സേഫ്റ്റി വാൽവ്. ഉള്ളിൽ ഉരുണ്ടുകൂടുന്ന സംഘർഷങ്ങളെ പുറന്തള്ളാനുള്ള സുരക്ഷാമാർഗമെന്നർത്ഥം. മറ്റുള്ളവരുമായുള്ള വൈകാരിക അടുപ്പം വർദ്ധിപ്പിക്കാൻ കരച്ചിൽ സഹായകമാവും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അനുകമ്പയും പിന്തുണയും നേടി മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ കരച്ചിൽ ഉപകാരപ്പെടും. എന്നിട്ടും കരച്ചിൽ വീരുത്തമായി കരുതുന്നു ചിലർ. മറ്റുള്ളവരുടെ മുമ്പിൽ വച്ച് കരയുന്നത് കുറച്ചിലല്ലേ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. കരയുന്നത് പൗരുഷത്വത്തിന് ചേർന്നതല്ല എന്ന് വിചാരിക്കുന്നു ചിലർ. ആണൊരുത്തൻ സങ്കടം സഹിക്കാനാവാതെ കരഞ്ഞുപോയാൽ പെണ്ണുങ്ങളെപ്പോലെ കരയുന്നോ എന്ന് പരിഹസിക്കാനും ആളുകളുണ്ട്. ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും മുമ്പിൽ ധൈര്യം പ്രകടിപ്പിച്ച് സങ്കടം മുഴുവൻ ഉള്ളിലൊതുക്കുന്നവരെയും കാണാം. ഒന്നു കരയാൻ സാധിച്ചെങ്കിൽ എന്ന് ആത്മഗതം ചെയ്യുന്നവരാണിവർ. പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ മനുഷ്യ ജീവിതമില്ലല്ലോ. ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ട ദൈവദൂതന്മാരുടെ ജീവിതം വായിക്കുമ്പോൾ

അവരെല്ലാം നിരവധി പ്രയാസങ്ങൾ നേരിട്ടവരായിരുന്നു. ജീവിതത്തിൽ ഏറെ സങ്കടങ്ങൾ അനുഭവിച്ച വ്യക്തിയായിരുന്നു മുഹമ്മദ് നബി. എന്നാൽ ദുഃഖവേളയിൽ ഒരിക്കൽ പോലും അദ്ദേഹം സ്വന്തത്തെ പഴിച്ചില്ല, സാഹചര്യത്തെ കുറ്റപ്പെടുത്തിയതുമില്ല. വികാരസാന്ദ്രമായ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. തിരുനബി കരയുന്നത് കണ്ട് ശിഷ്യൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചോദിച്ചു, പ്രവാചകരെ, അങ്ങ് കരയുകയോ? അദ്ദേഹം പറഞ്ഞു, ഇത് കാരുണ്യമാണ്. കണ്ണുകൾ കണ്ണീർ വാർക്കും, ഹൃദയം വിതുമ്പും, എങ്കിലും രക്ഷിതാവായ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും നാം പറയില്ല. ദുഃഖവേളയിൽ കരയുന്നത് ഒരു ന്യൂനതയല്ലെന്നും അത് മനുഷ്യസഹജമാണെന്നുമാണ് ഈ വചനത്തിൻ്റെ പൊരുൾ. മനുഷ്യഹൃദയത്തിൽ സൃഷ്ടാവായ ദൈവം കനിഞ്ഞേകിയ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമാണ് കരച്ചിൽ. ദുഃഖങ്ങളിൽ ക്ഷമിക്കുന്നതോടൊപ്പം കരഞ്ഞും പറഞ്ഞും സങ്കടങ്ങൾ പങ്കുവെക്കണം. കാരണം അത് മനസ്സിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ഉത്തമ മാർഗമാണ്.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് 39,230 കോടി രൂപയെന്ന റിപ്പോർട്ട്. സംസ്ഥാന ഫലമായ ചാക്കയുടെ ഔഷധ മൂല്യങ്ങൾ പ്രചരിപ്പിക്കാൻ ആരോഗ്യവകുപ്പുമായി ആലോചിച്ച് ഫലപ്രദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രചാരണ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ ദേശീയ ഗെയിംസ് ഷൂട്ടിംഗ് റേഞ്ചിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET UG ഫലം പ്രഖ്യാപിച്ചു. CUET ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഫലം പരിശോധിക്കാവുന്നതാണ്. CBSE പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെ മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വെളുപ്പിന് 1:30 ഇംഗ്ലണ്ട് ഘാനയുമായി ഏറ്റുമുട്ടും.
1: FM പ്രധാന വാർത്തകൾ.
0: ട്രെയിൻ നമ്പർ 1660 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, ട്രെയിൻ നമ്പർ 5660 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, ട്രെയിൻ നമ്പർ 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
0: നാട്ടുവൃത്താന്തം വായിക്കുന്നത് ഷാജി ജോസഫ്. 2036 ഒളിമ്പിക്സിനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ ആരംഭിച്ച ഒളിമ്പിക്സ് ഫോറസ്റ്റ് പദ്ധതിയിൽ ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വസതിയിൽ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ തൈനട്ടു. ജില്ലാ ഹോക്കി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് തൈനടിയിൽ നടന്നത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് യു തിലകൻ അധ്യക്ഷത വഹിച്ചു. മയക്കുമരുന്നിനെതിരെ സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തുഫാൻ പദ്ധതിയിൽ 20 ദിവസം കൊണ്ട് 372 കേസുകൾ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തു. 422 പ്രതികളെ അറസ്റ്റ് ചെയ്തതിൽ 38 പേരെ റിമാൻഡ് ചെയ്തു. നാട്ടുവൃത്താന്തം സമാപിച്ചു.
2: വികസന വാർത്തകൾ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി കേൾക്കാം. തിരുവനന്തപുരം നിലയം റിലേ.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

0: ആകാശവാണി ഇപ്പോൾ
1: തുടിതാളം പഞ്ചവാദ്യം അവതരിപ്പിക്കുന്നത് തൃക്കാര്യൂർ സുരേഷ് മാരാരും സംഘവും.

തുടിതാളത്തിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ചത് തൃക്കാരിയൂർ സുരേഷ് മാരാരും സംഘവും. പങ്കെടുത്തവർ വലവൂർ വിനോദ് മാരാർ, തൃക്കാരിയൂർ സതീഷ്, കറുകടം സന്തോഷ്, കൂടുമഠം കൃഷ്ണകുമാർ, കൊടുങ്ങൂർ ഉണ്ണികൃഷ്ണൻ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ആകാശവാണി ഇപ്പോൾ ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർ

0: കപ്പലിൽ നിന്നിറങ്ങി ഗാന്ധി പുറത്തു വന്നപ്പോൾ ചില ചെറുപ്പക്കാരായ വെള്ളക്കാർ അവിടെ കൂടി നിൽക്കുന്നതായി കണ്ടു. അവർക്ക് ഗാന്ധിയെ മനസ്സിലായി. ഗാന്ധി ഗാന്ധി എന്നലറിക്കൊണ്ട് അവർ അദ്ദേഹത്തിന്റെ ചുറ്റും തിരക്കിക്കൂടി. ഗാന്ധിയെ തെറ്റിദ്ധാരണ മൂലം ജനങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് പോലീസ് സൂപ്രണ്ട് അലക്സാണ്ടറുടെ ഭാര്യ ആ വഴിക്ക് വന്നിരുന്നത്. ഗാന്ധിയുടെ പരിതാപകരമായ സ്ഥിതി കണ്ടപ്പോൾ അവർ വേഗത്തിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന കുട തുറന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്നു. മിസസ് അലക്സാണ്ടർക്ക് ഒന്നും പറ്റാതെ ഗാന്ധിയെ ഉപദ്രവിക്കുക ജനക്കൂട്ടത്തിന് സാധ്യമല്ലായിരുന്നു. അപ്പോഴേക്കും പോലീസും അവിടെയെത്തി. ഗാന്ധിക്ക് പോകാനുള്ള വഴിക്കായിരുന്നു പോലീസ് സ്റ്റേഷൻ. അതിനുള്ളിൽ രക്ഷപ്രാപിക്കാനായി പോലീസ് സൂപ്രണ്ട് മിസ്റ്റർ അലക്സാണ്ടർ ഗാന്ധിയെ ഉപദേശിച്ചു. എന്നാൽ ആ ക്ഷണം ഗാന്ധി സ്വീകരിച്ചില്ല. കുറെ കഴിഞ്ഞപ്പോൾ ആൾക്കൂട്ടം ശാന്തരാകുമെന്നും തങ്ങളുടെ തെറ്റ് അവർ മനസ്സിലാക്കുമെന്നും ഗാന്ധി പറഞ്ഞു. ഗാന്ധിയെ ഉപദ്രവിച്ചവരുടെ നേരെ കേസ് നടത്തുവാനായി നെറ്റാൾ ഗവൺമെന്റിനോട് ചെമ്പർലൈൻ ആവശ്യപ്പെട്ടു. ചെമ്പർലൈനിന്റെ ഈ സന്ദേശം എസ്കോംബ് ഗാന്ധിയെ അറിയിച്ചു. അതിന് ഗാന്ധിയുടെ മറുപടി ഇതായിരുന്നു: ആരുടെ പേരിലും കേസ് നടത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരെ ശിക്ഷിച്ചിട്ട് പ്രയോജനമില്ല. അവരുടെ പ്രവൃത്തിക്ക് അവരെയല്ല കുറ്റപ്പെടുത്തേണ്ടത്. നെറ്റാളിലെ വെള്ളക്കാരെപ്പറ്റി ഞാൻ ഇന്ത്യയിൽ പറഞ്ഞത് വികൃത രൂപത്തിലാണ് അവിടുത്തെ പത്രങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയത്. ആ റിപ്പോർട്ട് വായിച്ചവർ ഇപ്രകാരം ക്ഷുഭിതരായതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. അവരെ ഈ അക്രമപ്രവൃത്തിക്ക് പ്രേരിപ്പിച്ച നേതാക്കന്മാരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. കപ്പലിറങ്ങിയ ദിവസം നെറ്റാൾ അഡ്വർടൈസർ എന്ന പത്രത്തിന്റെ പ്രതിനിധിയെ ഗാന്ധി കണ്ടിരുന്നു. ഇന്ത്യയിൽ താൻ ചെയ്ത പ്രസംഗത്തിന്റെ പകർപ്പ് റിപ്പോർട്ടർക്ക് കൊടുത്തു. അതിൽ കണ്ടതിലധികമൊന്നും താൻ എവിടെയും പറയുകയുണ്ടായിട്ടില്ലെന്ന് അറിയിച്ചു. വാസ്തവത്തിൽ നെറ്റാളിൽ ഗാന്ധി ചെയ്ത പ്രസംഗത്തേക്കാൾ എത്രയോ മിതസ്വരത്തിലായിരുന്നു ഇന്ത്യയിൽ ചെയ്ത പ്രസംഗങ്ങൾ. ഈ റിപ്പോർട്ട് നെറ്റാൾ പത്രത്തിൽ കണ്ടപ്പോൾ വെള്ളക്കാർക്ക് പശ്ചാത്താപം തോന്നി. തന്നെ ഉപദ്രവിച്ചവരുടെ നേരെ കേസ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഗാന്ധി പറഞ്ഞത് അവർക്ക് അദ്ദേഹത്തെക്കുറിച്ച് മതിപ്പുളവാക്കി. എന്നാൽ ഈ ചിത്രത്തിന് ഒരു മറുവശമുണ്ടായിരുന്നു. ഇന്ത്യക്കാർക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിതമായി അച്ചടക്കത്തോടെ പൊരുതുവാൻ കഴിയുമെന്ന് വെള്ളക്കാർക്ക് ബോധ്യമായി. ഇതിന് ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ സഹായിച്ചു.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

തിരിമുറിയാ മഴ പെയ്യുന്ന തിരുവാതിര ഞാറ്റുവേലക്കാലം വന്നെത്തിക്കഴിഞ്ഞു. ചേറിന്റെ മണമുള്ള പാടത്ത് വിത്തിറക്കലിനും കാർഷിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനും അനുഗുണമായ സമയം. കേരളക്കരയാകെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് പ്രകൃതി ഒരുക്കിയ ഞാറ്റുവേലക്കാലത്തെ വരവേൽക്കുകയാണ്. ഇപ്പോൾ മുളയ്ക്കുന്നതൊന്നും പാഴാകില്ല എന്ന വിശ്വാസം, പഴമക്കാർ തുടർന്നു വന്ന പാരമ്പര്യം, അതിലൂടെ സമ്പന്നമായ കൃഷിയിടങ്ങൾ, ആവശ്യത്തിന് മഴയും വെയിലും അമൃതമഴയും മണ്ണിന്റെ ഉർവരതയുമെല്ലാം കൈകോർക്കുന്ന പ്രത്യേകതകൾ നിറഞ്ഞ രണ്ടാഴ്ചക്കാലം, ഒരു വർഷത്തെ വിളവിന്റെ വിജയരഹസ്യം സൂക്ഷിക്കുന്ന പ്രാധാന്യമേറിയ നാളുകൾ, അതാണ് തിരുവാതിര ഞാറ്റുവേലക്കാലം. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യം പേറുന്ന ഞാറ്റുവേലക്കാലം ഈ മാറിയ നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെ കാലത്തും പ്രസക്തമാണ്. ഞാറ്റുവേലയുടെ പ്രാധാന്യം പഴമയിൽ നിന്നും പുതുതലമുറയ്ക്കും പകർന്നു നൽകുന്നതിന് കൃഷിവകുപ്പും ത്രിതല ജനകീയ സ്ഥാപനങ്ങളും ഇന്നും ഒരേ മനസ്സോടെ കൈകോർക്കുകയാണ്. ഓരോ പ്രദേശത്തെയും പരമ്പരാഗത കൃഷിക്ക് പ്രാധാന്യം നൽകി പൂർവികരായ കർഷകരെയും ചെറുപ്പക്കാരെയും വനിതകളെയും വിദ്യാർത്ഥികളെയും ഒരു കുടക്കീഴിൽ നിർത്തി കൃഷിയുടെ പ്രാധാന്യവും പകർന്നു നൽകി വേണ്ട അറിവുകളും സാഹചര്യങ്ങളും ഒരുക്കി പാടത്തേക്കിറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ അന്നദാതാവാകാൻ ഓരോ പ്രദേശത്തെയും വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം നാം അനുഷ്ഠിച്ചു വന്നിരുന്ന തിരുവാതിര ഞാറ്റുവേല പോലുള്ള കാർഷിക ആചാരങ്ങളുടെ പ്രാധാന്യവും പെരുമയുമെല്ലാം കൈകോർക്കുമ്പോൾ കൃഷി എന്നും സമ്പദ് സമൃദ്ധിയുടെ പ്രതീകമാണ് എന്ന സന്ദേശം കൂടിയാണ് ഇവർ പകർന്നു നൽകുന്നത്. സംസ്ഥാന കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തയുടെയും ഉദ്ഘാടനം ഇന്നലെ നടക്കുകയുണ്ടായി. ഒരു നാട് മുഴുവൻ പാടത്തേക്ക് ഇറങ്ങിക്കൊണ്ടാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടന്ന കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് തിരുവാതിര ഞാറ്റുവേലയെ വരവേറ്റത്. നിയമം ഗവൺമെന്റ് UPSലെ കുട്ടികൾക്കൊപ്പം തികഞ്ഞ ഒരു കർഷകനായി ചേറിലിറങ്ങി ഞാറ് നട്ട് കൃഷിക്ക് തുടക്കം കുറിച്ച ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ T. സിദ്ദിഖ് കുട്ടികൾക്കും കൂടെയുള്ളവർക്കും ആവേശമായി മാറി.

0: ബഹുമാനപ്പെട്ട കോവളം MLA ശ്രീ എം വിൻസെന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രൗഢമായ ചടങ്ങ് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു.
1: എല്ലാ സ്കൂളുകളിലും കൃഷി ക്ലബ്ബുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുകയും ആ തീരുമാനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അതിന് നോഡൽ ടീച്ചറും അതിനൊരു ബാക്കപ്പ് കമ്മിറ്റിയും അതിനുള്ള ട്രെയിനിങ്ങും പ്രോഗ്രാമും എല്ലാം ഉണ്ടാവും. കാർഷിക വൃത്തിക്ക് നഷ്ടപ്പെട്ടതായിരിക്കുന്ന ചെറുപ്പത്തെ വീണ്ടെടുക്കാനുള്ള ഒരു വലിയ പ്രവർത്തനമാണ്. കുട്ടികളെപ്പോഴും ലൈവായിരിക്കും. അവരുടെ ഊർജ്ജസ്വലതയെ ദുരുപയോഗം ചെയ്യുന്ന മേഖലയാണ് നാർക്കോട്ടിസം എന്നുള്ളത്, ലഹരി എന്നുള്ളത്. കേരളത്തിൽ വിദ്യാർത്ഥികളോടൊരു പുതിയ മുദ്രാവാക്യം നമ്മൾ പ്രദാനം ചെയ്യാം. കൃഷിയാണ് ലഹരി, സിന്തറ്റിക് ലഹരിയല്ല ലഹരി എന്ന ഒരു പുതിയ മുദ്രാവാക്യം വിദ്യാർത്ഥികളിലേക്ക് കതിർ ക്ലബ്ബുകളിലൂടെ സമ്മാനിക്കുകയാണ് കേരളത്തിലെ കൃഷി വകുപ്പ്. കേരളത്തിന്റെ തനതായിട്ടുള്ള കാർഷിക സംസ്കാരവും പാരമ്പര്യമുള്ള കാർഷിക സംസ്കാരമാണ് നമ്മുടെ. ആ കാർഷിക വൃത്തിയും കാർഷിക സംസ്കാരവും മണ്ണും കാലാവസ്ഥയുമായി

അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആ അഭേദ്യമായ ബന്ധത്തിന്റെ പ്രഖ്യാപനമാണ് ഞാറ്റുവേല എന്നുള്ളത്. ഞാറ്റുവേലകളുടെ കേമനാണ് തിരുവാതിര ഞാറ്റുവേല. പഴമക്കാർ പറയുന്ന പ്രധാനപ്പെട്ടതായിരിക്കുന്ന വാചകം, തിരുവാതിരയിൽ നട്ടാൽ അത് പിടിക്കും എന്നാണ്. ഇവിടെ വിവിധങ്ങളായിട്ടുള്ള വിളകൾ, കുരുമുളക്, വാഴയുൾപ്പെടെ, തെങ്ങ്, അടയ്ക്ക, കൊക്കോ, ജാതി, ഫലവൃക്ഷങ്ങൾ, ഔഷധ സസ്യങ്ങൾ തുടങ്ങി എല്ലാത്തിന്റെയും പറ്റുന്ന സമയമാണ്. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, മുൻകാലങ്ങളിലെ ഞാറ്റുവേല പോലെയല്ല ഇപ്പൊ വരുന്ന ഞാറ്റുവേലകൾ. നല്ല മഴയായിരിക്കും സാധാരണഗതിയിൽ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നവും പ്രഭാവവും നമ്മുടെ കാർഷിക വൃത്തിയും കർഷകരും ഏറ്റെടുത്ത് മുന്നോട്ട് പോവാം. അത് തരണം ചെയ്യാനുള്ള മാർഗത്തെക്കുറിച്ച് കൃഷിവകുപ്പ് ഗൗരവത്തോടുകൂടി ആലോചിച്ചും പദ്ധതികൾ വിഭാവനം ചെയ്തുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലൈമറ്റിക് ചേഞ്ചും ക്ലൈമറ്റിക് വേരിയേഷൻ, അത് രണ്ടും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതായ ഒരു മേഖല എന്നുള്ള നിലക്ക് കാർഷിക വൃത്തിയെ സമൃദ്ധമാക്കി സംരക്ഷിക്കാനുള്ള എല്ലാ ഇടപെടലുകൾക്കും കൃഷിവകുപ്പ് നേതൃത്വം കൊടുക്കും എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. നാട്ടിൽ പ്രചരിച്ചതായിരിക്കുന്ന ഒരു കഥയാണ്, കോഴിക്കോടങ്ങാടിയിലൊക്കെ കമ്പോളങ്ങളിലും കൃഷിയിടങ്ങളിലുമൊക്കെ ഈ സംസാരവും. പോർച്ചുഗീസുകാർ വന്ന് കുരുമുളക് വള്ളികൾ അവർ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തപ്പോ സാമൂതിരി രാജാവിന്റെ അടുത്ത് പോയി കർഷകരും ആളുകളൊക്കെ പറഞ്ഞു, തമ്പ്രാനെ നമ്മുടെ കുരുമുളക് വള്ളിയെ അവർ കൊണ്ടുപോവുക. അപ്പൊ സാമൂതിരി പറഞ്ഞൊരു വർത്തമാനമുണ്ട്, നമ്മുടെ കുരുമുളക് വള്ളിയെ അവർക്ക് കൊണ്ടുപോകാം, പക്ഷെ നമ്മുടെ തിരുവാതിര ഞാറ്റുവേലയെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അത്രയും പ്രാധാന്യമുള്ളതായിരിക്കുന്ന കാർഷിക മേഖലയുമായി ഏറ്റവും വലിയ അഭേദ്യമായ ബന്ധമുള്ളതായ മൺസൂൺ തുടങ്ങുന്ന, വിത്തിനങ്ങൾ എറിയുന്ന, തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ദിവസത്തെ അന്വർത്ഥമാക്കി പരമ്പരാഗതമായിട്ടുള്ള കൃഷി അറിവുകളും ആധുനിക വൈജ്ഞാനികമായിട്ടുള്ള കൃഷി രീതികളും സമന്വയിപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തെ കൂടുതൽ പ്രശോഭിതമാക്കി നമ്മുടെ കാർഷിക മേഖലയെ സമൃദ്ധമാക്കാം എന്നുള്ളതുകൂടെ നിങ്ങളുമായി പങ്കുവച്ചു. ഒരു കിലോ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങുമ്പോ എന്റെ ഭാര്യക്കും മക്കൾക്കും ഞാൻ അതിന്റെ ഒരു ഭാഗം, ഏറ്റവും വലിയ വിഷം കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മലയാളികൾക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയം അതിക്രമിച്ചു. കതിർ പദ്ധതി വിഭാവനം ചെയ്യാനുള്ള കാരണം അതാണ്. വിദ്യാർത്ഥികളിൽ നിന്ന് നമ്മൾ തുടങ്ങുക, ഒരു ഘട്ടം കഴിഞ്ഞാൽ അത് കുടുംബശ്രീയിലേക്കും റെസിഡൻസിലേക്കും വരും, സ്ഥാപനങ്ങളിലേക്ക് വരും, കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലേക്കും വ്യവസായ സ്ഥാപനങ്ങളിലേക്കും വരും, അതുപോലെ വ്യാപാരികളിലേക്ക് വരും, മട്ടുപ്പാവ് കൃഷിയിലേക്ക് വരും. അങ്ങനെ രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് പരമാവധി കൃഷിയിലേക്ക് ജനങ്ങളെ പുനഃസംഘടിപ്പിച്ച് പുനർനിർവചിച്ചടിക്കാനുള്ള ഒരു വലിയ പ്രയാണത്തിലാണ് കേരളത്തിലെ കൃഷിവകുപ്പ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നു. നമുക്കൊരു പ്രതിജ്ഞയെടുക്കണം, കേരളത്തിന്റെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ, കേരളത്തിലെ ജനതയുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ കൃഷിയിലേക്ക് തിരിച്ചു പോകുകയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഞാറ്റുവേല അതിലേറ്റവും പ്രധാനപ്പെട്ട സമയം, അതൊരിക്കലും മാഞ്ഞു പോകാതെ നമ്മുടെ ജീവിത സംസ്കാരത്തിന്റെ ഭാഗമായി നിലനിർത്താനുള്ള ആ വലിയ പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരും വ്യാപൃതരാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു.

0: ബഹുമാനപ്പെട്ട കോവളം MLA ശ്രീ എം വിൻസെന്റിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന്.
1: കേരളത്തിലെ കാർഷിക മേഖലയിൽ വനിതാ ശാക്തീകരണം സാധ്യമാക്കുന്നതിനുള്ള നൂതനങ്ങളായ പദ്ധതിയുടെ പ്രഖ്യാപനത്തോടു കൂടിയിട്ടാണ് കേരളത്തിലെ കൃഷിമന്ത്രി കാർഷിക മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി കേരളത്തിന്റെ യഥാർത്ഥ ശക്തിയായ സ്ത്രീശക്തിയെ കാർഷിക മേഖലയിൽ അണിനിരത്താനുള്ള വ്യത്യസ്തങ്ങളും വൈവിധ്യങ്ങളുമാർന്ന പരിപാടികൾ അതിന്റെ ഭാഗമായി നടത്തിവരികയാണ്. കേരളത്തിൽ കർഷകർക്ക് ലഭിക്കുന്ന 24 വരുന്ന ഞാറ്റുവേലകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഞാറ്റുവേലയാണ് തിരുവാതിര ഞാറ്റുവേല. കാർഷിക കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാറ്റുവേല. കാർഷിക മേഖലയിൽ വിത്തിറക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സന്ദർഭമാണ് തിരുവാതിര ഞാറ്റുവേല. മിഥുനം മാസം 1 സൂര്യൻ തിരുവാതിര നക്ഷത്രത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഞാറ്റുവേല ആരംഭിക്കുകയാണ്. 21 ഞായറാഴ്ച

0: ആഴ്ചയാണ് ഈ വർഷത്തെ ഞാറ്റുവേല ആരംഭിച്ചത്. വാഴയും ചേമ്പും ചേനയും എല്ലാം കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സന്ദർഭം. കാലാവസ്ഥയും അനുകൂലം, ഇടമുറിയാതെ പെയ്യുന്ന മഴ. പക്ഷേ ഇപ്പൊ നമുക്ക് ആ മഴ ഒന്ന് തലകാണിച്ചു പോയ ഒരു അവസ്ഥയിലാണ്. എങ്കിലും ഈ മഴ നമ്മുടെ മണ്ണിനെ കൂടുതൽ ഫലഭൂയിഷ്ഠമാക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ എല്ലാം കൊണ്ടും കർഷകരെ സംബന്ധിച്ചിടത്തോളം തിരുവാതിര ഞാറ്റുവേല ഒരു സുവർണമായ സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ കർഷകർക്ക് കൂടുതൽ വിളവ് ലഭിക്കാനും അവരുടെ അധ്വാനത്തിന് കൂടുതൽ വില ലഭിക്കുന്നതിനും കഴിയട്ടെ.
1: സംസ്ഥാന കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തയുടെയും ഉദ്ഘാടന വേളയിൽ അമ്പൂരിയിൽ നിന്നെത്തിച്ച പരമ്പരാഗത നടീൽ വസ്തുക്കൾ കൃഷിമന്ത്രി ഏറ്റുവാങ്ങി. പരിപാടിയുടെ ഭാഗമായി തിരുവാതിര ഞാറ്റുവേലയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടി മണ്ണിനോടുള്ള സ്നേഹവും കൃഷിയോടുള്ള ബഹുമാനവും പകർന്ന് മന്ത്രിയും നേമം ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികളും ചേർന്ന് പച്ചപ്പിന്റെ പുതിയ അധ്യായത്തിന് ഉപ്പന്നൂർ പാടശേഖരത്തിൽ ഞാറ് നട്ട് തുടക്കമിട്ടു. നേമം ഗവൺമെന്റ് യു പി എസിലെ വിദ്യാർത്ഥി പാർത്ഥന്റെ വാക്കുകളിലേക്ക്.
2: നല്ല രസമുണ്ട്, കൊള്ളാം. ഇത് ചെളിയിലേക്ക് ഇറങ്ങി ഞാൻ നട്ടത് നല്ല ഒരു കൊള്ളായിരുന്നു, പുതിയൊരു അനുഭവമായിരുന്നു.
1: ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകൾ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയും ബഹുമാനപ്പെട്ട കോവളം എം എൽ എ എം വിൻസെന്റും ചേർന്ന് കൃഷിയിടത്തിൽ നട്ടു. തിരുവാതിര ഞാറ്റുവേലയുടെ പ്രാധാന്യം ഉദ്ഘോഷിച്ച കടമ്പന്റെ അവതരണം വേറിട്ട കാഴ്ചയായി. തെയ്യവും കുട്ടികളുടെ നാടോടി നൃത്തവും നാടൻ പാട്ടുമൊക്കെയായി സംസ്ഥാന കർഷക സഭകൾക്കും ഞാറ്റുവേല ചന്തകൾക്കും വർണ്ണാഭമായ തുടക്കമായി. സംസ്ഥാനത്തെ എല്ലാ കൃഷിഭവൻ പരിധികളിലും ജൂൺ 22 മുതൽ ജൂലൈ 5 വരെ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ ഞാറ്റുവേല അധിഷ്ഠിത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനുമാണ് കൃഷിവകുപ്പ് ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ കാക്കാമൂല ബിജു സ്വാഗതവും ആത്മ പ്രോജക്ട് ഡയറക്ടർ ശ്രീമതി ഷക്കീല പി നന്ദിയും രേഖപ്പെടുത്തി. ചടങ്ങിൽ കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ കാർഷിക കോളേജ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. കലാ സാംസ്കാരിക പരിപാടികൾ, ജൈവ വിത്തുകളുടെ പ്രദർശനം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന പരിപാടികളാൽ ചടങ്ങ് വർണ്ണാഭമായി.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

भविष्यवाणी। പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: എസ് അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ഈ പദ്ധതിയെക്കുറിച്ച് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ സംസാരിക്കുന്നു.
1: അക്കാദമിക് ഗവേഷകർ, MSME കൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ വർദ്ധിച്ചുവരുന്ന കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നതിനായി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ സ്ഥാപിച്ചു. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആദ്യ ശ്രമമാണിത് എന്ന് പറയാം. പൂനെയിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗും ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ദേശീയ അക്കാദമിക് ഗവേഷണ വികസന സ്ഥാപനങ്ങളെ 7 വർഷ കാലയളവിൽ 4,500 കോടി രൂപ ചിലവിൽ 70-ലധികം ഉയർന്ന ശേഷിയുള്ള കമ്പ്യൂട്ടിംഗ് സൌകര്യങ്ങളുടെ ഒരു ഗ്രിഡുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രഖ്യാപിച്ചത്. പ്രസ്തുത പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ എണ്ണം മെച്ചപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് ഈ പദ്ധതി. ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ നാഷണൽ നോളജ് നെറ്റ്വർക്ക് വഴി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഗ്രിഡിലും നെറ്റ്വർക്ക് ചെയ്യും. മിഷന്റെ ഭാഗമായി അക്കാദമിക് സ്ഥാപനങ്ങളെയും ഗവേഷണ വികസന ലാബുകളെയും ഒരു അതിവേഗ നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കുന്നു. സാങ്കേതിക ഉപദേശക സമിതിയുടെയും എക്സിക്യൂട്ടീവ് ബോർഡിന്റെയും അംഗീകാരത്തോടെ വാങ്ങൽ നിർമ്മാണം സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതുക്കിയ പദ്ധതി എന്ന നിലയിലാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. തദ്ദേശീയമായി അസംബിൾ ചെയ്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരംശിവായ് IITയിൽ സ്ഥാപിക്കുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതുപോലെ 14-ാമത്തെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ഗുവാഹത്തി IITയിൽ രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കാലാവസ്ഥാ നിരീക്ഷണം, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ്, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ മേഖലകളെ പഠിക്കുന്നതിനുള്ള ആപ്ലിക്കേഷനുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നു. NSM പ്രധാന നേട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. മൊത്തം 24.83 PFHPC മെഷീനുകളുടെ ശേഷി പ്രാദേശികമായി നിർമ്മിച്ച് രാജ്യത്തുടനീളം കമ്മീഷൻ ചെയ്യാൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു. രുദ്ര സെർവർ ബോർഡ് 1.0, ത്രിനേത്ര HPC ഇന്റർകണക്ടുകൾ, HPC സിസ്റ്റം സോഫ്റ്റ്വെയർ സ്റ്റാക്ക് 1.1, വിവിധ ബെഞ്ചുമാർക്കുകൾ, ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ വികസനം ഈ പദ്ധതിയിലൂടെ സാധ്യമാക്കി. ഉയർന്ന പെർഫോമൻസ് കമ്പ്യൂട്ടിംഗിൽ ഇതുവരെ 17,500 പേർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകി. NSM പുരോഗതി. 2019 വാരണാസിയിലെ IIT BHU പരംശിവായ് എന്ന് പേരിട്ടിരുന്ന NSM ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിച്ചു. ഇതിന് 837 ടെറാഫ്ലോപ്പ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ശേഷിയുണ്ട്. രണ്ടാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 1.66 പെറ്റാഫ്ലോപ്പ് ശേഷിയുള്ള രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ IIT ഖരഗ്പൂറിൽ സ്ഥാപിച്ചു. മൂന്നാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 797 ടെറാഫ്ലോപ്പ് ശേഷിയുള്ള IISER പൂനെയിൽ സ്ഥാപിച്ചു. സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഇന്ത്യ വരാനിരിക്കുന്ന കാലങ്ങളിൽ ആർജിക്കുന്ന നേട്ടങ്ങളുടെ അടിത്തറയായി സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേഖലയിലും മറ്റ് അനുബന്ധ മേഖലകളിലുമുള്ള കുതിച്ചുചാട്ടത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിലെ വളർച്ച അനിവാര്യമായതുകൊണ്ട് തന്നെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രതീക്ഷയോടെയാണ് രാജ്യം കണക്കാക്കുന്നത്.
0: NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: ഗുഡ് ഈവനിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
1: മുൻ സർക്കാർ ദളിത് സമൂഹത്തിന് അർഹതപ്പെട്ട പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുത്തിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നടത്തിയ അയ്യങ്കാളി ചരമദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങളെല്ലാം പുനഃസ്ഥാപിക്കാനാണ് ഈ സർക്കാർ മുൻഗണന നൽകുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ പുതിയ ADMI സി പ്രേംജി ചുമതലയേറ്റു. അമ്പലപ്പുഴ തഹസാറായും ദേശീയപാതാ വിഭാഗം ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷണൽ ഓഫീസറായി പ്രവർത്തിക്കുകയായിരുന്നു. പുന്നപ്ര പറവൂർ സ്വദേശിയാണ്. വായനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ചേർത്തല തുറവൂർ TD ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾ അക്ഷര വൃക്ഷമൊരുക്കി. വൃക്ഷക്കൊമ്പിൽ മലയാളത്തിലെ എഴുത്തുകാരുടെയും പുസ്തകങ്ങളുടെയും പേരുകൾ കെട്ടിത്തൂക്കിയാണ് അക്ഷരവൃക്ഷമൊരുക്കിയത്. നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് മരമൊരുക്കിയത്. കവിയത്രി സുഗതകുമാരിയുടെ ആശ എന്ന കവിതയുടെ ഹ്രസ്വചിത്രവും തയ്യാറാക്കി. സംസ്ഥാന ബജറ്റിൽ ആലപ്പുഴ ജില്ലക്കായി പല വികസന പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴയെ രാജ്യത്തെ ബ്ലൂ ഇക്കണോമിക് തലസ്ഥാനമായി വികസിപ്പിക്കുമെന്ന പ്രഖ്യാപനമാണ് ശ്രദ്ധേയം. ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനവും നേട്ടമാണ്. വിനോദസഞ്ചാരം, ആരോഗ്യരംഗം, തീരദേശ വികസനം, മാലിന്യ സംസ്കരണം, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയ്ക്ക് പ്രത്യേക പരിഗണന നൽകുന്ന പദ്ധതികളാണ് ആലപ്പുഴയ്ക്കായി ബജറ്റിലുള്ളത്. സാമ്പത്തിക വളർച്ച ലക്ഷ്യമാക്കി തെക്കൻ ജില്ലകളെ ഏകീകൃത മേഖലയായി സംയോജിപ്പിക്കുന്ന സദേൺ എക്കണോമിക് കോറിഡോർ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായുള്ള മൂന്നാമത്തെ മേഖലയാണ് ആലപ്പുഴയെ ഇന്ത്യയുടെ ബ്ലൂ എക്കണോമിക് തലസ്ഥാനമായി മാറ്റുന്നത്. ജില്ലയിലെ പ്രധാന ആരാധനാലയങ്ങളെയും ചരിത്ര സ്മാരകങ്ങളെയും ബന്ധിപ്പിച്ച് തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതിയാണ് മറ്റൊരു പ്രഖ്യാപനം. അർത്തുങ്കൽ ബസിലേക്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം, കക്കാഴംപള്ളി, മണ്ണാറശാല ക്ഷേത്രം, കൃഷ്ണപുരം കൊട്ടാരം, ഇതിനു പുറമെ മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിർ ക്ഷേത്രം എന്നിവിടങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളതാണ് പദ്ധതി. വേമ്പനാട്ട് കായലിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പാതിരാമണൽ ദ്വീപിന്റെ വികസനത്തിനായി ബൃഹത് പദ്ധതി തയ്യാറാക്കും. ദ്വീപിലേക്കുള്ള സഞ്ചാരം ആകർഷകമാക്കുന്നതിനായി മുഹമ്മദ് ജെട്ടിയിൽ നിന്ന് പാതിരാമണലിലേക്ക് റോപ്പ് വേ സംവിധാനം ഒരുക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചതിന്റെ 80th വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീളുന്ന ആഘോഷങ്ങൾക്ക് അമ്പലപ്പുഴയിൽ തുടക്കമായി. സംഘം ജന്മം കൊണ്ട അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിലാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത്. ഇതോടൊപ്പം സംസ്ഥാനതല വായനാ ദിനാചരണവും PN പണിക്കർ അനുസ്മരണ സമ്മേളനവും നടന്നു. സാഹിത്യകാരൻ പ്രൊഫസർ SK വസന്തൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരാൻ അധ്യാപകർ ഇടപെടണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ധർമ്മരാജ് അഡാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി BK മധു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് P വിശ്വംബര പണിക്കർ, G കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഏർപ്പെടുത്തിയ KSRTC പ്രിയദർശിനി ബസിൽ യാത്രക്കാരിയായ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനും എത്തി. ഡെപ്യൂട്ടി സ്പീക്കർക്ക് വലിയ സ്വീകരണമാണ് ബസിൽ ഒരുക്കിയിരുന്നത്. ആലപ്പുഴ നഗരസഭ അധ്യക്ഷ മോളി ജേക്കബ്, ജില്ലാ പഞ്ചായത്ത് അംഗം ബബിത ജയൻ, വൈസ് പ്രസിഡന്റ് സീനത്ത് നാസർ, R ബേബി റഹ്മത്ത്, സേതു രവി, വത്സര രാമേന്ദ്രൻ, ഷോളി സിദ്ധകുമാർ തുടങ്ങിയവരും ഡെപ്യൂട്ടി സ്പീക്കർക്കൊപ്പം യാത്രയിൽ പങ്കെടുത്തു. പട്ടണക്കട ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ചെമ്പകശ്ശേരി പാടത്തെ മുഴുവൻ സമയവും മത്സ്യകൃഷി അനുവദിക്കില്ലെന്ന് ജനകീയ സമരസമിതി. 242 ഏക്കർ വരുന്ന പാടത്തെ നെൽകൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി മുൻ കൃഷിമന്ത്രി P പ്രസാദ് 2.2 കോടി രൂപ അനുവദിച്ചിരുന്നു. ഈ തുക ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പാടശേഖരം പൂർണ്ണമായും മുഴുവൻ സമയ മത്സ്യകൃഷിക്കായി ലേലം ചെയ്തിരിക്കുകയാണെന്നാണ് ജനകീയ സമരസമിതിയുടെ ആരോപണം.
0: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴ ടു എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495 9643 21 അല്ലെങ്കിൽ 9496 59 6321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495 9643 21 അല്ലെങ്കിൽ 9496 59 6321. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം June 26 വെള്ളിയാഴ്ച രാവിലെ 11:30. അതിഥി ചലച്ചിത്ര നടൻ അരുൺകുമാർ. അറിയിപ്പ് സമാപിച്ചു.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്ത്.

പ്രിയ ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമത് ഖാൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495565321. ഒരു നമ്പർ കൂടി 9495565321. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ഇന്ന് 6:50 വയലും വീടും. ഇതിൽ മികച്ച ആദായത്തിനായി ടിഷ്യൂ കൾച്ചർ തേക്ക് സോജൻ കെ ജോസഫുമായി അഭിമുഖം. ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ.

0: സമയം 6 മണി കഴിഞ്ഞ് 19:54. ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായഃ.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രണ്ടാംഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി നിർവഹിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ജേതാക്കളായ ജസ്റ്റിസ് KT തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകനായ പി നാരായണൻ, പത്മഭൂഷൺ ജേതാക്കളായ നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, പത്മശ്രീ ജേതാവ് വിമല മേനോൻ എന്നിവർ പുരസ്കാരം സ്വീകരിച്ചു. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ സഭ നിർത്തി വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നറിയിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയും സഭയിൽ നടന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ രാവിലെ വീണ്ടും ചേരും. 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റൽ കിഫ്ബി ബാധ്യതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262.6 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് വകമാറ്റിയിരിക്കുന്നുവെന്നാണ് പ്രധാന കണ്ടെത്തൽ. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് 39,230 കോടി രൂപയാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ചെലവ് കൂടിയെങ്കിലും വരവിൽ നേരിയ വർധനയുണ്ടായെന്നും CAG നിരീക്ഷിച്ചിട്ടുണ്ട്. ആഭ്യന്തര ഉൽപ്പാദനം 9.3% നിന്ന് 9.97% ഉയർന്നു. കേന്ദ്ര സഹായത്തിൽ 42% കുറവുണ്ടായെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. റവന്യൂ ചെലവിന്റെ 64.40% വരവിന്റെ 80% സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്കെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ധനമാനേജ്മെന്റിലെ പാളിച്ചയ്ക്കും 2024-25 സാമ്പത്തിക വർഷത്തെ അധിക ചെലവിനും കാരണം ഹ്രസ്വകാല വായ്പയുടെ തിരിച്ചടവാണെന്നാണ് CAG കണ്ടെത്തൽ.
0: സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10.00 ലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രൊമോഷൻ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക കാര്യങ്ങളിൽ കേരളത്തിൽ ദൃശ്യമാകുന്ന ഊർജ്ജവും ഉത്സാഹവും പങ്കാളിത്തവും ഏറെ പ്രചോദനമേകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: The energy, excitement and participations for sporting event are truly inspiring. 115 athletes from Kerala, including 69 women athletes, are part of the Khelo India programs, training to become India's future champions. The contributions of gods of our countries to Indian sports is legendary.
0: കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചുകയറി 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി VD സതീശൻ. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. പരിക്ക് പറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രി

0: ആരായ പി സി വിഷ്ണുനാഥും ബിന്ദുകൃഷ്ണയും അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസ് ഹൌസിംഗ് ആന്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സീറോയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. പോലീസ് സ്റ്റേഷൻ പരിസരങ്ങൾ ശുചിയാക്കുന്നതോടൊപ്പം പദ്ധതിയിലൂടെ പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടും ഒഴിവാക്കും. നിലവിൽ സ്റ്റേഷനുകളിലുള്ള വാഹനങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്തി നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ ജിഒവി, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. സംസ്ഥാനത്ത് ഡിജിറ്റൽ ക്രോപ്പ് സർവേ വ്യാപകമാക്കും. ഓരോ വിളക്കാലത്തെയും നെൽ ഉൽപാദന തോത് ശാസ്ത്രീയമായി നിർണ്ണയിക്കുകയാണ് ലക്ഷ്യം. ഈ ഒന്നാം വിള മുതൽ പദ്ധതി നടപ്പാക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: പാലക്കാട് ജില്ലയിലെ ചില വില്ലേജുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ വിവരശേഖരണ പദ്ധതിയാണ് 9 ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് സർവേ പൂർത്തിയാക്കുക. ഓരോ വില്ലേജിലും 45 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന സർവേയുടെ വിവരങ്ങൾ വിളവെടുപ്പിന് 15 ദിവസം മുൻപ് പ്രസിദ്ധീകരിക്കുമെന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. യു എസിലെ ഹ്യൂസ്റ്റണിൽ വെച്ച് രാത്രി 10:30 മത്സരം. യു എസിലെ ബോസ്റ്റണിൽ പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഖാനയെ നേരിടും. കാനഡയിലെ ടൊറന്റോയിൽ വെച്ച് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ പനാമയുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 4:30 മത്സരം. എഫ് ഐ എച്ച് പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. സംസ്ഥാനതല ഞാറ്റുവേല ചന്തയും കർഷക സഭയും പദ്ധതിക്ക് ആവേശകരമായ തുടക്കം. തിരുവാതിര ഞാറ്റുവേലയെ വരവേറ്റ് ഉപനിയൂർ പാടശേഖരത്തിൽ വിദ്യാർത്ഥികളോടൊപ്പം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഞാറുനട്ടു. കോവളം എംഎൽഎ എം വിൻസെന്റും നേമം ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികളും നാട്ടുകാരും ഒപ്പമിറങ്ങിയപ്പോൾ ചടങ്ങ് കാർഷികോത്സവമായി മാറി. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും ചികിത്സയ്ക്കായി തൃശൂരിൽ പുതിയ സി ജി എച്ച് എസ് വെൽനസ് സെന്റർ സ്ഥാപിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സി ജി എച്ച് എസ് ഗുണഭോക്തൃ വെൽനസ് അസോസിയേഷന്റെ പ്രഥമ സമ്മേളനവും അംഗത്വ വിതരണവും ഈ മാസം 25 നടക്കും. തൃശൂർ ടൌൺ ഹാളിൽ 10 മണിക്ക് നടക്കുന്ന സമ്മേളനം കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഗവൺമെന്റിന്റെ സർവ്വജന പെൻഷൻ പദ്ധതിയായ എൻ പി എസ് സഞ്ജായിയുടെ പ്രചാരണം ലക്ഷ്യമിട്ട് കൊല്ലത്ത് ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. 85 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൌരനും എൻ പി എസ് സഞ്ജായ് പദ്ധതിയിൽ അംഗമാകാം. വിവിധ പ്രായപരിധികളിൽ പദ്ധതിയിൽ ചേർന്നാൽ ലഭിക്കുന്ന പെൻഷൻ തുകയെക്കുറിച്ച് പെൻഷൻ കാൽക്കുലേറ്റർ മുഖേന പരിപാടിയിൽ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 893 പോയിന്റ് ഇടിഞ്ഞ് 76,200 നിഫ്റ്റി 278 പോയിന്റ് താഴ്ന്ന് 23,824 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,06,040 ഗ്രാമിന് 13,255 നിലവിലെ വില. ബിരുദ പ്രവേശനത്തിനായുള്ള സർവകലാശാല പൊതുപ്രവേശന പരീക്ഷ കുവൈറ്റിന്റെ ഫലങ്ങൾ പ്രഖ്യാപിച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കുവൈറ്റിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ഫലമറിയാൻ കഴിയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച രാഷ്ട്രപതി ദ്രൌപദി മുർമു. രണ്ടാം ഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ സി എ ജി റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായിക രംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. എഫ് ഐ എച്ച് പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി നമസ്കാരം. നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി തിരുവനന്തപുരം ലേഖകൻ, അവതരണം നരേന്ദ്രമോഹൻ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 16-ാം കേരള നിയമസഭയുടെ ആദ്യ ബജറ്റിന്റെ ചർച്ചകളാണ് രണ്ടു ദിവസമായി നടക്കുന്നത്. പി എം ശ്രീ പദ്ധതി, വീര്യം കുറഞ്ഞ മദ്യം എന്നിവയിൽ രൂക്ഷമായ ചർച്ചയ്ക്കിടെ ഇന്ന് സി എ ജി റിപ്പോർട്ടും മേശപ്പുറത്തുവച്ചു. ഡെപ്യൂട്ടി സ്പീക്കർക്ക് സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും അവതരിപ്പിക്കണമെന്ന നിർണായക റൂളിംഗും സ്പീക്കർ നടത്തി. ബജറ്റിനുശേഷം തിങ്കളാഴ്ചയാണ് സഭ ബജറ്റ് ചർച്ചയ്ക്കായി ചേർന്നത്. 16-ാം സമ്മേളനത്തിന്റെ ചോദ്യോത്തരത്തിനും സബ്മിഷനുകൾക്കും തിങ്കളാഴ്ച തുടക്കം കുറിച്ചു. പകർച്ചപ്പനിയും പകർച്ചവ്യാധികളും സംബന്ധിച്ച് അടിയന്തര പ്രമേയ നോട്ടീസ് പ്രതിപക്ഷം നൽകി.

പദ്ധതി, വീര്യം കുറഞ്ഞ മദ്യം എന്നിവയിൽ രൂക്ഷമായ ചർച്ചയ്ക്കിടെ ഇന്ന് CAG റിപ്പോർട്ടും മേശപ്പുറത്ത് വച്ചു. ഡെപ്യൂട്ടി സ്പീക്കർക്ക് സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും അവതരിപ്പിക്കണമെന്ന നിർണായക റൂളിംഗും സ്പീക്കർ നടത്തി. ബജറ്റിനുശേഷം തിങ്കളാഴ്ചയാണ് സഭ ബജറ്റ് ചർച്ചയ്ക്കായി ചേർന്നത്. 16-ാം സമ്മേളനത്തിന്റെ ചോദ്യോത്തരത്തിനും സബ്മിഷനുകൾക്കും തിങ്കളാഴ്ച തുടക്കം കുറിച്ചു. പകർച്ചപ്പനിയും പകർച്ചവ്യാധികളും സംബന്ധിച്ച് അടിയന്തര പ്രമേയ നോട്ടീസ് പ്രതിപക്ഷം നൽകി. മുഹമ്മദ് റിയാസാണ് നോട്ടീസ് അവതരിപ്പിച്ചത്. എന്നാൽ നിപ ഉൾപ്പെടെ രോഗങ്ങളെ നിയന്ത്രിക്കാനായെന്നും ആരോഗ്യവകുപ്പിൽ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. വീഴ്ചകൾ ഉണ്ടാകുന്നതിന് കാരണം ഇപ്പോഴും ചില ഉദ്യോഗസ്ഥർ ഭരണം മാറിയത് അറിഞ്ഞിട്ടില്ലെന്നും അത്തരക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും ഭയപ്പെടാനുള്ള സാഹചര്യം ഇല്ലെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ പ്രമേയ അവതരണത്തിന് അനുമതി നിഷേധിച്ചു. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനം ഗൌരവപൂർവമല്ലെന്നും പ്രതിരോധത്തിലും ഏകോപനത്തിലും വലിയ വീഴ്ചകളുണ്ടായെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിലെ വീഴ്ചകൾ ചർച്ച ചെയ്യാത്തതിനാൽ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. തുടർന്ന് വന്യജീവി ആക്രമണം സംബന്ധിച്ച് പഴകുളം മധുവും ലേബർ കോഡ് സംബന്ധിച്ച് NK അക്ബറും ശ്രദ്ധ ക്ഷണിച്ചു. ഫിഫ ഫുട്ബോളിന്റെ സ്ക്രീൻ പ്രദർശനത്തിന് യൂസർ ഫീ ഈടാക്കുന്നതിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് റിയാസിന്റെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇതുൾപ്പെടെ 10 സബ്മിഷനുകൾ സഭയിലെത്തി. തുടർന്നാണ് ബജറ്റ് ചർച്ചയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ തുടക്കം കുറിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർമാർക്ക് സഭയിൽ സംസാരിക്കാനുള്ള ഏക അവസരം ബജറ്റ് ചർച്ചയുടെ തുടക്കം മാത്രമാണെന്നും അതിനാൽ മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ ഉന്നയിക്കാനാകുന്നില്ലെന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും അവതരിപ്പിക്കാൻ അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഈ നിർദ്ദേശത്തെ സ്പീക്കർ അംഗീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കറിന് സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും അവതരിപ്പിക്കാമെന്ന് ഇന്ന് റൂളിംഗ് നൽകി. ചർച്ചകൾ നടക്കുന്നതിനിടെ പോലീസ് ജലപീരങ്കിയിൽ ഉപയോഗിക്കുന്നത് ചെളിവെള്ളമാണെന്ന വിമർശനവുമായി പിണറായി വിജയൻ സഭയിലെത്തി. കുപ്പിയിൽ നിറച്ച ചെളിവെള്ളവുമായാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത്. ഇത് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. തുടർന്ന് BJP നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാർ ഉൾപ്പെടെ 23 പേർ ചർച്ചയിൽ പങ്കെടുത്തു. ഇന്ന് രാവിലെ ചോദ്യോത്തരത്തോടെ ആരംഭിച്ച സഭ അടിയന്തര പ്രമേയ നോട്ടീസോടെ കലുഷിതമായി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിനെ സംബന്ധിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസുമായി എത്തിയത്. പ്രതിപക്ഷത്തുനിന്നും KN ബാലഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. എന്നാൽ ബജറ്റ് ചർച്ചകൾ നടക്കുന്നതിനാൽ തന്നെ തീരുമാനമാകാത്ത വിഷയത്തിൽ പ്രമേയം സഭയിൽ അനുവദിക്കാനാകില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ഇക്കാര്യങ്ങൾ സഭയിൽ ചർച്ച ചെയ്യാൻ ഇന്നും നാളെയും അവസരമുണ്ടെന്നും അതുകൊണ്ടുതന്നെ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്നും ചൂണ്ടിക്കാട്ടി സ്പീക്കർ നോട്ടീസ് തള്ളുകയും ചെയ്തു. ഇതോടെ പ്രതിപക്ഷ MLA മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിൽ ഇറങ്ങി. ഇതിനിടയിൽ സഭാ നടപടികൾ സ്പീക്കർ തുടർന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സംസാരിക്കാനായി എഴുന്നേറ്റപ്പോൾ പ്രതിപക്ഷ MLA അവരുടെ സീറ്റിലേക്ക് മടങ്ങുകയും ചെയ്തു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊണ്ടുവരാനുള്ള സർക്കാർ നടപടി കേരളത്തിൽ മദ്യമൊഴുക്കുന്നതിന്റെ ഭാഗമായുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പുതിയ നികുതി നിർദ്ദേശങ്ങൾ ബജറ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ പറഞ്ഞിരുന്നില്ല. സ്വകാര്യ മദ്യക്കമ്പനിക്ക് അമിത ലാഭമുണ്ടാക്കാനുള്ള നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. 251% നികുതി നിലവിൽ 125% കുറയ്ക്കുകയാണ്. ഇത് ആർക്കു വേണ്ടിയാണെന്നും സാധാരണക്കാർക്കോ മനുഷ്യർക്കോ വേണ്ടിയുള്ള ഒന്നല്ല നിർദ്ദേശമെന്നും ഇതിന്റെ ഗുണഭോക്താവ് കർണാടകയിലെ മദ്യക്കമ്പനിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സോഫ്റ്റ് ഡ്രിങ്ക് പോലെ സംസ്ഥാനത്ത് ഇതും വ്യാപകമാക്കാനാണ് സർക്കാർ നീക്കമെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ സഭ ഒഴിവാക്കിയ അടിയന്തര പ്രമേയത്തിലെ വിശദാംശങ്ങളിലേക്ക് പ്രതിപക്ഷ നേതാവിന് കടക്കാനാകില്ലെന്ന് പ്രസംഗത്തിൽ ഇടപെട്ടുകൊണ്ട് സ്പീക്കർ അറിയിച്ചു. പ്രതിപക്ഷ നേതാവിന് മൈക്ക് നിഷേധിച്ചതോടെ വീണ്ടും പ്രതിപക്ഷ MLA മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി. എന്നാൽ എത്ര പ്രതിഷേധമുണ്ടായാലും വാച്ചാൻ വാർഡിനെ വിളിക്കില്ലെന്ന് പറഞ്ഞ സ്പീക്കർ അടുത്ത നടപടിക്രമത്തിലേക്ക് കടന്നു. കുറച്ചു സമയത്തിനുശേഷം വീണ്ടും പ്രസംഗിക്കാനെഴുന്നേറ്റ പ്രതിപക്ഷ നേതാവ് സ്വകാര്യ കമ്പനിയാണ് ഇതിന് പിന്നിലെന്നും ഇതുമായി ബന്ധപ്പെട്ട ഫയൽ ശരവേഗത്തിൽ നീങ്ങുകയാണെന്നും ആരോപണമുന്നയിച്ചു. എന്നാൽ വീണ്ടും സ്പീക്കർ ഇടപെട്ടതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും വാക്കൌട്ട് നടത്തുകയും ചെയ്തു. എന്നാൽ സഭ അവതരണാനുമതി നിഷേധിച്ച അടിയന്തര പ്രമേയ നോട്ടീസിലെ ആരോപണങ്ങൾ സംബന്ധിച്ച് തങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാത്തതിനാൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ രേഖയിൽ കാണരുതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവർ സ്പീക്കറോട് ആവശ്യപ്പെട്ടു. സഭയിൽ ഗുരുതര ചട്ടലംഘനമുണ്ടായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് സ്പീക്കർ ഇരുവരെയും അറിയിച്ചു. തുടർന്ന് സബ്മിഷനുകളിലേക്ക് നീങ്ങി.
പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കുന്നതിന്

കമ്മീഷനെ നിയോഗിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ചു വരികയാണ്. ജില്ലാതല വികസന അസമത്വം കുറയ്ക്കുകയും ജനസംഖ്യയും പിന്നാക്കാവസ്ഥയും പരിഗണിച്ചുള്ള വിഭവ വിതരണം ഉറപ്പാക്കുകയും മലബാർ ഉൾപ്പെടെയുള്ള സേവനക്ഷാമമുള്ള പ്രദേശങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ടി വി ഇബ്രാഹിം എംഎൽഎ ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ നടക്കുന്ന മൂലം വള്ളംകളിക്ക് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുമെന്ന് റെജി ചെറിയാൻ ഉന്നയിച്ച സബ്മിഷനും മുഖ്യമന്ത്രി മറുപടി നൽകി. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുന്ന കാര്യം സർക്കാർ പരിശോധിക്കുന്നതാണെന്നും ടി പി അഷ്റഫ് അലിയുടെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇതിനിടെ കൊട്ടാരക്കരയിൽ ബസ്സുകാത്തുനിന്നവരിലേക്ക് ടിപ്പർ ലോറി മറിഞ്ഞ് സ്കൂൾ വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർ മരണപ്പെടുകയും ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അവർക്ക് ചികിത്സ ഉറപ്പാക്കണമെന്നും കെ എൻ ബാലഗോപാൽ സഭയെ അറിയിച്ചു. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാനും മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം വേഗത്തിലാക്കാനും നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മദ്യനയവും പിഎം ശ്രീ കേരളത്തിൽ നടപ്പാക്കാനുള്ള തീരുമാനവുമാണ് ഭൂരിഭാഗം അംഗങ്ങളും ഉന്നയിച്ചത്. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കി 2024-25 വർഷത്തെ സി എ ജി റിപ്പോർട്ടും സഭയിലെത്തി. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയെന്ന് സി എ ജി പറയുന്നു. തീർപ്പാക്കാത്ത ബാധ്യത മാത്രം 3,511 കോടിയാണ്. ദുരിതാശ്വാസ നിധിയിൽ നിന്നും 262 കോടി രൂപ സഞ്ചിത നിധിയിൽ ക്രമരഹിതമായി മാറ്റിയെന്നും ധനമാനേജ്മെന്റിലും പാളിച്ച ഉണ്ടെന്നും സി എ ജി കണ്ടെത്തി. സംസ്ഥാനത്ത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയെന്ന് വ്യക്തമാക്കുന്നതാണ് സി എ ജി റിപ്പോർട്ട്. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി എ ജി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഓഫ് ബജറ്റ് കടബാധ്യത 39,230 കോടി രൂപയാണ്. സംസ്ഥാനത്ത് കടമെടുപ്പ് തുടരുകയാണെന്ന് സി എ ജി വിശദമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും വകമാറ്റലുണ്ടായി. ദുരിതാശ്വാസ നിധിയിൽ നിന്നും 262.06 കോടി സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി മാറ്റിയെന്നും സി എ ജി റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ന് ബജറ്റിലെ ചർച്ച അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി മറുപടി നൽകും. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി തിരുവനന്തപുരം ലേഖകൻ.

ഇന്ന് 7:35 യുവവാണി. ഇതിൽ യുവ വയലിനിസ്റ്റ് എസ് മാളവികയുമായി മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം. തുടർന്ന് സതി പോർട്ടൽ ലഘുവിവരണം ഇന്ന് 7:35 യുവവാണിയിൽ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി ഇപ്പോൾ
1: വയലും വീടും
0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, കഴിഞ്ഞു പോയതിനെ ഓർത്ത് ദുഃഖിക്കാതെ വരാനിരിക്കുന്നതിനായി കാത്തിരിക്കാതെ ഈ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കുക. ഇവിടെയുണ്ട് ദൈവത്തിന്റെ പൂർണ്ണ സാന്നിധ്യം. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും

0: ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ മികച്ച ആദായത്തിനായി ടിഷ്യൂ കൾച്ചർ തേക്ക് സോജൻ കെ ജോസഫുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പതിവ് പോലെ നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ. ചോദ്യം ഇതാണ്: ശുദ്ധജല മത്സ്യകൃഷിക്ക് അനുയോജ്യമായ കാർപ്പ് മത്സ്യങ്ങളെ പ്രേരിത പ്രജനനം വഴി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സമയത്താണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. വൈക്കോൽ തുറു. ഒരു കാലത്ത് കാർഷിക സംസ്കൃതിയുടെ ഭാഗമായിരുന്നു വൈക്കോൽ തുറു അഥവാ കച്ചിത്തുറു. നെൽകൃഷിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് തുറുവും തുറുവിൻ കാലും. പഴയ കാലത്തുള്ള കാർഷിക കുടുംബങ്ങളിൽ മൂന്നും നാലും പശുക്കളും ഉഴവുകാളകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവയ്ക്ക് തീറ്റയായി വൈക്കോൽ കൊടുക്കുമായിരുന്നു. ഈ വൈക്കോൽ കൊയ്ത്തു കാലത്തിന് ശേഷം ചിക്കി ഉണക്കി അടുത്ത കൊയ്ത്തുകാലം വരെ തുറുവിട്ടാണ് സൂക്ഷിച്ചിരുന്നത്. പണ്ട് കൃഷിക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നതുകൊണ്ട് ഒരു കുടുംബത്തിന്റെ ധനസ്ഥിതി വിളിച്ചോതുന്നത് അവിടുള്ള വൈക്കോൽ തുറുവിന്റെ എണ്ണം നോക്കിയായിരുന്നു. ഒന്നും രണ്ടും പശുവുള്ളവർ പറമ്പിലെ ഏതെങ്കിലും മരത്തിൽ താൽക്കാലികമായി സ്ഥാപിച്ച കഴയിൽ തുറുവിടുമായിരുന്നു. കുറെയേറെ പശുക്കളുള്ളവർ തുറുവിടുന്നതിനായി ചെറിയ അടിത്തറയുണ്ടാക്കി സിമെന്റ് കൊണ്ട് വാർത്തുണ്ടാക്കിയ തുറുവിൻകാല് അഥവാ തൂണ് ബേസ്മെന്റിന്റെ മധ്യത്തിലായി ഉറപ്പിച്ചു നിർത്തുകയോ അല്ലെങ്കിൽ കനമുള്ള തേക്കിന്റെയോ മറ്റോ കഴ ഉറപ്പിക്കുകയോ ചെയ്യും. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ജോലിയാണ് തുറുവിടൽ. വൈക്കോൽ അൽപാൽപമായി കഴയുടെ ചുറ്റുമായി വൃത്താകൃതിയിൽ നിരത്തുന്നു. കൈകൊണ്ട് കുടഞ്ഞു നിരത്തുകയും കാൽകൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നന്നായി ഉറപ്പിച്ചില്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളം കിനിഞ്ഞിറങ്ങി വൈക്കോൽ അഴുകുകയും ചെയ്യും. യന്ത്രങ്ങളൊന്നുമില്ലാതിരുന്ന കാലത്ത് അരിവാൾ കൊണ്ട് കൊയ്തെടുക്കുന്ന നെൽമണിത്തണ്ടുകൾ കറ്റകളാക്കി കെട്ടി തലയ്ക്ക് ചുമന്ന് ചാണകം മെഴുകിയ കളങ്ങളിൽ അട്ടിയിടും. കാലുകൊണ്ട് ചവിട്ടി മെതിച്ചാണ് നെൽമണി വേർതിരിക്കുക. പിന്നെയും അവശേഷിക്കുന്ന വൈക്കോൽ തുമ്പിലെ നെൽമണി വേർതിരിക്കുന്നതും തുറുവിടാനുള്ള വൈക്കോൽ തയ്യാറാക്കുന്നതും വൈക്കോൽ തല്ലുകാർ എന്ന് പറയുന്ന വിഭാഗമാണ്. വൈക്കോലിന്റെ അളവിനനുസരിച്ചാണ് അതിന്റെ വട്ടവും ഉയരവും തീരുമാനിക്കുക. അവസാനം തുറുവിൽ നിന്നും വൈക്കോൽ കയർ പോലെ പിരിച്ച് അതായിരിക്കും ഏറ്റവും മുകളിലിട്ട് ചവിട്ടി ഒതുക്കുക. ഇങ്ങനെയിട്ടാൽ ഒരു തുള്ളി വെള്ളം പോലും അകത്തു കയറി നശിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാകും. മഴയും വെയിലും കൊണ്ട് മാസങ്ങളോളം കേടുവരാതെ വൈക്കോൽ തുറു ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. നെൽകൃഷിക്ക് വ്യാവസായിക പരിവേഷം ലഭിച്ചതോടെ യന്ത്രവൽക്കരണം നടപ്പിലാക്കാൻ തുടങ്ങി. ഞാറ് നടാനും കൊയ്യാനും വൈക്കോൽ വൈവിധ്യമാർന്ന രീതിയിൽ കെട്ടാനും വരെ യന്ത്രങ്ങളായി. ഇതോടെ വൈക്കോൽ തുറു എന്ന സാധാരണ കാഴ്ച ഗ്രാമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങി. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. ദീർഘകാല നിക്ഷേപത്തിലൂടെ മികച്ച വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് തേക്ക് കൃഷി ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ്. ഉറപ്പും ഈടും ഭംഗിയും കൊണ്ട് വിലമതിക്കപ്പെടുന്ന തേക്ക് മരം വർഷങ്ങൾ കഴിയുംതോറും കൂടുതൽ മൂല്യം നേടുന്നു. മികച്ച ആദായത്തിനായി ടിഷ്യൂ കൾച്ചർ തേക്ക്, ഇതിനെക്കുറിച്ച് നമുക്കിന്ന് കൂടുതൽ അറിയാം. കോട്ടയം ജില്ലയിലെ പാലാ ഭരണങ്ങാനത്തുള്ള സോജൻ കെ ജോസഫുമായി ജി സന്തോഷ് കുമാർ നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: സോജൻ, എങ്ങനെയാണ് ഈ തേക്ക് കൃഷിയിലേക്ക് വന്നത്?
2: ഞാൻ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ വളർന്ന ജനിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് എനിക്ക് ഒരു 3 ഏക്കറോളം സ്ഥലമുണ്ട്. അവിടെ റബ്ബർ കൃഷി ചെയ്ത് ഞാൻ തന്നെ ടാപ്പ് ചെയ്ത് ഞങ്ങൾ തന്നെ ആദായം എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
1: വേറെന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടോ?
2: ഞാൻ എനിക്ക് ബാങ്കിൽ അവിടുത്തെ തലപ്പലം സർവീസ് സാധാരണ ബാങ്കിലെ ജീവനക്കാരനാണ്. കൃഷി എനിക്ക് വലിയ പാഷനാണ്. അപ്പം ഈ എന്റെ റബ്ബർ ടാപ്പിങ് കടുപ്പെട്ട് വെട്ടി തീർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു 100 തേക്ക് എങ്കിലും നല്ല മരം വെക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു.
1: എന്തുകൊണ്ടാണ് ഈ തേക്ക് തന്നെ വെക്കണമെന്നുള്ളൊരു തോന്നൽ?
2: തേക്ക് എന്ന് പറയുന്നത് രാജകീയ വൃക്ഷമാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന മരവുമാണ്, ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മരവുമാണ്. കാരണം അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏതൊരു സാധാരണക്കാരന്റെയും ഒരു വീടിന്റെ ഫ്രണ്ട് വാതിലെങ്കിലും തേക്കിട്ട് പണിയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പണം ഇല്ലെങ്കിൽ പോലും അവന്റെ മനസ്സിൽ ആഗ്രഹം കാണും. ആ ആഗ്രഹം തന്നെയാണ് തേക്ക് കൃഷിയിലേക്ക് എന്നെ ആകർഷിപ്പിച്ചത്. മാത്രമല്ല നമ്മുടെ സർക്കാർ

0: കാരെ ഒരു തേക്കിന് വേണ്ടിയിട്ട് തന്നെ ഒരു മ്യൂസിയം നിലമ്പൂരുണ്ട്.
1: തുടങ്ങിയതിന്
0: ശേഷമാണ് ഞാൻ ഇതിലേക്ക് പിന്നെ. അപ്പൊ എനിക്ക് ശരിക്കും പറയാം, 100 തേക്ക് വെക്കുക. അപ്പൊ 100 തേക്ക് വെച്ച് ഒരു 15 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു മോളെ കെട്ടിക്കുന്ന സമയത്തേക്ക് ഒരു വരുമാനം എന്നുള്ള രീതിയിലാണ് ഞാൻ അത് തുടങ്ങിയത്. അപ്പൊ അത് 100 തേക്ക് നന്നായിട്ട് വളർന്നത് കണ്ടു കഴിഞ്ഞപ്പോ ബാക്കി ഭാഗത്ത് റബ്ബർ വെച്ചിരുന്നു. ആ റബ്ബറൂടെ വെട്ടിക്കളഞ്ഞിട്ട് ഈ 3 ഏക്കർ കംപ്ലീറ്റ് തേക്ക് വെക്കുക.
1: അത്
0: 2016. അപ്പൊ ഈ തേക്ക് വളരുന്നത് കണ്ടപ്പം എന്റെ സുഹൃത്തുക്കളും അയൽക്കാരും ബന്ധുക്കളും ഒക്കെ കുറേശ്ശെ തൈ തരാമോന്ന് ചോദിക്കുന്നു. ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അത് എന്റെ വൈഫാണ് ശരിക്കും ആ നഴ്സറി ഓടിക്കുന്നത്. ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരിയാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇതിന്റെ പറമ്പിൽ പണിയുകയും അതിന് വളവിടുകയും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് ഇതിനുണ്ടാകുന്ന ആദ്യത്തെ സ്റ്റേജുകളിൽ ഉണ്ടാകുന്ന ഓരോ രോഗങ്ങളും ഓരോ സ്റ്റേജുകളും ഞങ്ങൾക്ക് ഇതിനെ കാണാൻ പാടുവാണ്. അപ്പോൾ ഇപ്പൊ ഒരു തേക്ക് വളരുന്നത് കണ്ടു കഴിയുമ്പോൾ അതിന്റെ ഒരു പിക്ചർ കണ്ടാൽ എനിക്കറിയാം അത് എത്രമാത്രം ഗ്രോത്തിലാണ് വളരുന്നത്. അതിന് എന്താണ് നമുക്ക്
1: ഈ തേക്ക് നടുന്നതേ? സാധാരണ നമ്മൾ തൈ നടുന്ന പോലെയാണല്ലോ, സ്റ്റംപ് അല്ലേ നടാറുള്ളത്?
0: സ്റ്റംപ്, അത് സീഡ് മുളപ്പിക്കുന്ന തേക്കാണ് സ്റ്റംപ് നടുന്നത്. പക്ഷെ ഇത് നമ്മൾ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞാൻ കൊണ്ടുവന്ന് വെച്ചതും ടിഷ്യൂ കൾച്ചർ തേക്കാണ്.
1: സംസ്ഥാനത്ത് സുലഭമാണോ
0: ഇത്? ഈ സാധനം നമ്മുടെ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് സീമാ ബയോടെക് കോലാപ്പൂരാണ്. അവിടുന്നാണ് ഞാൻ തൈ കൊണ്ടിരുന്നത്. അവിടുന്ന് തൈ കൊണ്ടുവന്ന് 100 വെച്ചു, അത് വിജയിച്ചു. ബാക്കി 3 ഏക്കറിലേക്കും വെച്ചു, അതും വിജയിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പൊ അങ്ങനെയാണ് ഒരു നേഴ്സറി പോലെ ആയിട്ട് എന്റെ വൈഫാണ് ഇപ്പൊ അത് ഓടിക്കുന്നത്.
1: ടിഷ്യൂ കൾച്ചർ തേക്ക് തൈകൾ ഇങ്ങനെ ലഭിക്കുമെന്നും അല്ലെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം എന്നൊക്കെയുള്ള അറിവ് എങ്ങനെയാണ് ഉണ്ടായത്?
0: അത് എനിക്ക് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, എന്റെ ഒരു കസിൻ പാലക്കാടുണ്ട്. പാലക്കാട് പുള്ളി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുവാണ്. അദ്ദേഹം എനിക്ക് ഒരു ഐഡിയ തരുന്നു ഈ തേക്ക് വെക്കണമെന്ന്. ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ആശയം പങ്കുവച്ചപ്പോൾ എനിക്ക് ടിഷ്യൂ കൾച്ചർ തേക്ക് അപ്പൊ എവിടെ കിട്ടുമെന്ന് എനിക്ക് അപ്പോൾ ആവേശം ഒന്ന് കയറി, എവിടെ കിട്ടുമെന്ന് ഞാൻ ചോദിക്കുന്നു. അപ്പൊ പറഞ്ഞു പുള്ളി വെച്ചത് അന്ന് വാൻസേലയിലാണ് വന്ന്, അന്ന് ഒരു തേക്കിന് 70 വിലയാണ്. അപ്പം പുള്ളി വെച്ചിട്ട് ഒരു 15 മേലിലായിട്ട് കാണും. അപ്പൊ വാൻസേലെ വന്നപ്പോൾ 70. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നെറ്റിൽ കയറി സെർച്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നെറ്റിൽ കയറി സെർച്ച് ചെയ്തു. നെറ്റിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓരോന്നിനെ കുറിച്ചും പഠിച്ച് ചെന്ന് കഴിഞ്ഞപ്പം നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു വിലയിലും കൂടെ സാധനം കിട്ടണമല്ലോ. അപ്പൊ അങ്ങനെയാണ് സീമാ ബയോടെക്കിൽ ചെന്നെത്തുന്നത്. ഇപ്പോ ലക്ഷക്കണക്കിന് തൈകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിൽക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല
1: അവർ അയച്ചു തരുമോ?
0: അയച്ചു തരും. നമ്മൾ ഇവിടുന്ന് ഓർഡർ കൊടുത്തു കഴിയുമ്പോൾ സാധനം ഇവിടെ ഒരു 3 കൊണ്ട് ഇവിടെ സാധനം വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടി വരുന്നത് 30 മണിക്കൂർ. നമുക്കൊരു തൈക്കൊന്നും ഒരു ഡാമേജും ഇല്ല. നമുക്ക് വിൽക്കാറായ തൈകളാണ്, അതായത് ഫസ്റ്റ് ഹാർഡനിങ്ങും സെക്കൻഡ് ഹാർഡനിങ്ങും കഴിഞ്ഞ് 1 മേലെയുള്ള തൈകളാണ് നമുക്ക് ഇവിടെ വരുന്നത്. ആ തൈകൾ ഒരു 1 കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ക്ഷീണം മാറും. അപ്പം മുതൽ ആൾക്കാർ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇതിനകത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രവാസികൾ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ, ഇവർക്കൊക്കെ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഉള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ലേബർ വളരെ കുറവ്, ലേബർ കോസ്റ്റ് കൂടുന്നു, പിന്നെ മറ്റ് കൃഷിയിൽ നിന്നുള്ള ഇൻകം കുറയുന്നു. അപ്പോൾ അതിനകത്ത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഈ തേക്ക് കൃഷി ഇപ്പം ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇത് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മരവും കൂടിയാണ് തേക്ക്. അതുകൂടാതെ നമുക്ക് ഇത് വളർന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു 60 ഇഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മരത്തിന് ഞങ്ങളുടെയൊക്കെ, അതായത് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലൊക്കെ എന്ന് പറയുന്നത് 1 ലക്ഷം വരെ ഒരു മരത്തിന് കിട്ടും. ബാക്കിയുള്ള ഏരിയയിലേക്ക് ഈ അത് മണ്ണിന്റെ ഘടന അനുസരിച്ച് തടിയുടെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അത്
1: കാതലിന്
0: വ്യത്യാസം വരും, എന്റെ കടുപ്പത്തിൽ വ്യത്യാസം വരും. അപ്പൊ ഓരോ ഏരിയയിലും ആൾക്കാരിങ്ങനെ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ എന്റെ അടിയിൽ കമന്റ് ഇടും, ഇത്രയും വില കിട്ടൂല എന്നൊക്കെ പറയുമ്പോൾ കമന്റ് ഇടും. അത് അവരെ നമുക്ക് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരുടെ ഏരിയയിലെ മണ്ണിന്റെ വ്യത്യാസം കൊണ്ടാണ് അത് അങ്ങനെ. ഞങ്ങളുടെ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ നല്ല മരങ്ങൾ കിട്ടുന്ന. കോട്ടയം, പത്തനംതിട്ട, തൊടുപുഴ ആ ഭാഗങ്ങൾ എന്ന് പറയുന്നത് മണ്ണിന്റെ ഘടനയുടെ വ്യത്യാസം. അത് പൈനാപ്പിൾ കൃഷി ചെയ്യുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാലും അവർ പറയും ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ വലിയ ചക്ക കിട്ടുന്നത് ആ ഭാഗത്തെ മണ്ണ്, ആ മണ്ണിന്റെ വ്യത്യാസം കൊണ്ടുള്ളത് എന്ന് വെച്ച് തേക്ക് നമുക്ക്
1: കേരളത്തിൽ എവിടെ വേണമെങ്കിലും
0: വളരും. ആ വളർച്ചയുടെ വ്യത്യാസം ഞാൻ ഇത്രയും വർഷങ്ങൾ കൊണ്ടുള്ള നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, വ്യത്യാസമുണ്ട്. ഇല്ല, ഞാൻ പറയുന്നില്ല.
1: ടിഷ്യൂ കൾച്ചർ തേക്കും തൈയുടെ പ്രത്യേകതകൾ
0: എന്ന് പറയുന്നത്, ഇത് ഏറ്റവും നല്ല മാതൃവൃക്ഷത്തിൽ നിന്നാണ്, ഇതിന്റെ മൂലകത്തിൽ നിന്നാണ് വളർത്തുന്നത്. അപ്പം ഈ മാതൃവൃക്ഷത്തിന്റെ അതേ ഗുണങ്ങളാണ് ഈ ടിഷ്യൂ കൾച്ചർ തൈകൾ ഉണ്ടാകുന്നത്. മറ്റ് തൈകളുമായിട്ട് ഉള്ള വ്യത്യാസം, മറ്റ് സീഡ് മുളപ്പിക്കുന്നു, അപ്പൊ പോളിനേഷൻ നടക്കുമ്പം ഏത് മരത്തിന്റെയാണ് എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പൊ നല്ല മരത്തിന്റെ കായ എടുത്തുകൊണ്ട് നമ്മൾ നട്ടാലും പോളിനേഷൻ ചിലപ്പം വേറൊരു മരത്തിന്റെ ആയിരിക്കും നടന്നിരിക്കുന്നത്, അതുകൊണ്ട് അതിന്റെ ഗ്രോത്ത് കുറയും. ഇതെന്ന് പറയുന്നത് യൂണിഫോം ഗ്രോത്ത്, അതുപോലെ തന്നെ ഡബിൾ ഗ്രോത്ത്. അത് ഓരോ തോട്ടങ്ങളും വന്ന് നമുക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും, ഇത് ഒരു 200 മരം വെച്ചാൽ ആ 200 മരം ഒരേപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം.

0: ഒരു കൃഷിയായിട്ട് തന്നെ എടുക്കണമെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. 3 വർഷം എന്ന് പറയുന്നത് ഇതൊരു പ്രിലിമിനറി സ്റ്റേജ് ആണ്. ആ 3 വർഷത്തെ നോട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആണ്ടിലൊന്നോ രണ്ടോ തവണ ചാണകപ്പൊടിയോ കോഴിവളോ അല്ലെങ്കിൽ ഏതെങ്കിലും രാസവളോ ആണെങ്കിലും ഇട്ട് കൊടുത്താൽ, പന്നിയുള്ള ഏരിയയിൽ നമുക്ക് രാസവളം ഇട്ട് വളർത്തുന്നതായിരിക്കും നല്ലത്. കാരണം പന്നി കുത്തുന്ന ഒരു സമയം ജൈവവളം ഇട്ട് കഴിയുമ്പോൾ പന്നി കുത്തിക്കളയും, അപ്പം ഈ ചെടി കളയാനുള്ള സാധ്യതയുണ്ട്. ആദ്യത്തെ ഒരു 3 വർഷത്തേനപ്പം നമുക്ക് മരമൊന്ന് വളരുന്നവരെ നമുക്ക് രാസവളം കൊടുത്തിട്ട് പിന്നെ ജൈവവളം കൊടുത്താലും കുഴപ്പമില്ല.
1: അപ്പം താങ്കള് 2016 100 തൈ വെച്ചത്, ഇപ്പൊ അത് ഒരു 10 വർഷം,
0: 10 വർഷം കൊണ്ട് 45 ഇഞ്ച് വരെ വളർന്നിട്ടുണ്ട്. അപ്പം 10 വർഷത്തെ ഞാൻ അന്ന് വെക്കുമ്പോൾ എന്ന് പറയുന്നത് പഴയ രീതിയിൽ തന്നെ ഒരു 8 അടി ഒക്കെ ഒരു അകലത്തിലാണ് വെച്ചത്. പക്ഷേ ഇന്നിപ്പം ഞാൻ ഇതിന് കാലഘട്ടങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മിനിമം 15x15 അടി അകലം, ഒരു 1.5 മീറ്റർ എങ്കിലും ഉണ്ടെങ്കിലാണ് ഏറ്റവും നല്ലത്. അതായത് 1 ഏക്കറിൽ നമുക്കൊരു 200 മരം വരെ വെച്ചാൽ മതി. പഴയ ഫോറസ്റ്റ് സാധാരണ സ്റ്റംപ്തേക്ക് പറയുന്നത് 500 എണ്ണം വരെ വെക്കണമെന്നാണ് പറയുന്നത്. 500 എണ്ണം വരെ വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ 500 എണ്ണം കുഴി കുത്തി 500 എണ്ണത്തിന് വളവിട്ട് 500 എണ്ണം നമ്മൾ സംരക്ഷിച്ചു വരികയാണ്. 500 എണ്ണം സംരക്ഷിച്ചു വരുമ്പോൾ ഇത് ഒരു 3 വർഷമായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഇടമുറിക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ 3 വർഷത്തെ ഇതിന്റെ പരിപാലന ചെലവ് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം കൂടുതലാണ്. പക്ഷേ ഈ ടിഷ്യൂ കൾച്ചറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 ഏക്കറിൽ 200 എണ്ണം വെച്ചാൽ മതി. അപ്പൊ 200 എണ്ണം വെച്ച് 200 എണ്ണത്തിന്റെ വളവിട്ട് 200 എണ്ണം സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് യൂണിഫോം ഗ്രോത്ത് ആയിട്ട് വളർന്നും കിട്ടും. അപ്പൊ ഇതിനകത്ത് തൈക്ക് വിലയിൽ വ്യത്യാസമുണ്ട്.
1: അപ്പൊ ഈ തേക്ക് കൃഷിയുടെ അതിന്റെ ഈ നടീലിന്റെ പ്രത്യേകത അത് ഏത് രീതിയിലാണ് സംരക്ഷിക്കേണ്ടത്, ഏതൊക്കെയാണ് വളപ്രയോഗം, എങ്ങനെയാണ് അതെ കുറിച്ചൊക്കെ ഒന്ന്
0: പറയാം. അതായത് ടിഷ്യൂ കൾച്ചറത്തേക്കാണല്ലോ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു 1.5 അടി കുഴി എടുക്കുക. 1.5 അടി കുഴി എടുത്തിട്ട് അടിയിൽ വന്നിശലി ഇല്ലാത്ത ഏരിയയിലാണ് അടിവളം കൊടുക്കാം. അത് സ്റ്റെറാമിൽ പോലെയോ ചാണകപ്പൊടി പോലെയുള്ള വളങ്ങൾ കൊടുക്കാം. എല്ലുപൊടി നമുക്ക് അധികം കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ജൈവവളം കൊടുത്ത് മണ്ണുമായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ലേശം മേൽമണ്ണ് വീണ്ടും അതിന്റെ മേലെ ഇടുക. ഒരു 1.5 ഇഞ്ച് മണ്ണ് ഇടുക. അതായത് വളം മിക്സ് ചെയ്ത മണ്ണിലേക്ക് നേരിട്ട് തൈ വെക്കാതിരിക്കുക. എന്നിട്ട് കവർ പൊട്ടിച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്ക് മണ്ണിന്റെ ലെവലിൽ നിന്നും 1 ഇഞ്ച് താഴ്ന്നു നിൽക്കണം. അതായത് കൂടയുടെ മണ്ണിന്റെ മേലെ 1 ഇഞ്ച് മണ്ണ് വീഴുക. പിന്നെ വെള്ളം യാതൊരു കാരണവശാലും കെട്ടി കിടക്കാൻ പാടില്ല. തേക്ക് നടാൻ ഏറ്റവും നല്ല ഭൂമി എന്ന് പറയുന്നത് നീർവാർച്ചയുള്ള കരഭൂമിയാണ്. ചതുപ്പ് നിലത്ത് നമുക്ക് തേക്ക് കൃഷി വിജയിക്കത്തില്ല. നീർവാർച്ചയുള്ള ഭൂമി തന്നെ വേണം. അതിനുശേഷം നമ്മൾ തൈ നട്ടതിന് ശേഷം, അതായത് പന്നിശലി ഇല്ലാത്ത ഏരിയയിലാണ് ചുമ്മാ അങ്ങ് നട്ടാൽ മതി. അതിനുശേഷം ഫാക്ടംബോസ് രാസവളം തന്നെ കൊടുത്ത് നമുക്ക് വളങ്ങൾ കൊടുത്ത് നമുക്ക് കയറ്റിയെടുക്കാം. ഈ പന്നിശല്യം ഇല്ലാത്ത ഏരിയയിലാണെങ്കിൽ 1 തവണ ജൈവവളം കൊടുത്ത് 1 തവണ രാസവളം കൊടുത്ത് ഓൾട്ടർനേറ്റീവായിട്ട് മാറി മാറി കൊടുക്കുകയാണെങ്കിൽ കണ്ടന്റുകളെല്ലാം നമുക്ക് കിട്ടും. ചെടി നന്നായിട്ട് തന്നെ വളരുകയും ചെയ്യും. അപ്പോൾ 1 വർഷം കൊണ്ട് ഇതൊരു 15 അടി ഹൈറ്റ് മിനിമം വരും. അത് എല്ലാം തന്നെ വരികയും ചെയ്യുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത.
1: അപ്പൊ ഈ വളർത്തുന്ന സമയത്ത് ഒരു പരിവായി ഒരു 3-4 വർഷമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ നാട്ടുപ്രദേശത്തെ കർഷകർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ ബ്രാഞ്ചസ് കോതാറുണ്ട്. അത് ശരിക്കും ആവശ്യമുണ്ടോ, അതായത് നല്ലതാണോ?
0: സാറേ, ഇതിന്റെ ബ്രാഞ്ച് കോതുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചെയ്യരുത് എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ബ്രാഞ്ച് കോത് നിയന്ത്രിതമായിട്ട് വേണേൽ മാത്രം, അതായത് നേരെ പോകുന്ന നേർഗണയ്ക്ക് ബദലായിട്ട് വളരുന്ന ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അത് നീട്ടിക്കട്ട് ചെയ്യാം. സൈഡ് ബ്രാഞ്ചുകളെല്ലാം നിർത്തണം. അതായത് ഒരു 10 അടി വരെയുള്ളത് നമുക്കത് കട്ട് ചെയ്ത് കളയാം. 10 അടിക്ക് മേലോട്ടുള്ളത് നമുക്ക് നിർത്തുകയാണ് ചെയ്യേണ്ടത്. അത് മരം വളരുന്നതനുസരിച്ച് ഉണങ്ങി ഉണങ്ങി ഉണങ്ങി താഴേക്ക് പോകുന്നതായിട്ടാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഈ ബ്രാഞ്ച് കോതുക എന്ന് പറയുന്നത് പഴയ കാലത്ത് നമ്മൾ ബ്രാഞ്ച് കോതുന്ന എനിക്ക് തോന്നുന്നത് അന്നത്തെ കാലത്ത് കുറുമ്പൂപ്പ് കൃഷി, അതായത് ചേന ചേമ്പ് അങ്ങനെയുള്ള കൃഷിക്ക് വേണ്ടിയിട്ട് സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പരിധിവരെ കാരണവന്മാർ അങ്ങനെ കോതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ തേക്ക് നമുക്കറിയാം ഏതൊരു മരത്തിൻ്റെയും ബ്രാഞ്ചിൻ്റെ അടിയിലേക്ക് മരത്തിന് വണ്ണം കൂടുതലായിരിക്കും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ യാതൊരു കാരണവശാലും തേക്കിൻ്റെ ബ്രാഞ്ച് കോതരുത്. വനത്തിൽ ആരെങ്കിലും ഗോതിയിട്ടാണോ മരം വണ്ണം വെക്കുകയും മരം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നത്?
1: അപ്പൊ ഇതിനകത്ത് മറ്റുള്ള ഈ നമ്മുടെ കുരുമുളക് പോലെയുള്ള അതൊക്കെ പടർത്തുന്നത് നല്ലതാണ്?
0: കുരുമുളക് നമുക്ക് ഇതിൽ പടർത്തി കഴിഞ്ഞാൽ ഇതിന്റെ അട്ടക്കാൽ, അതായത് വള്ളിയുടെ അട്ടക്കാൽ ഇതെ പിടിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ കെട്ടിക്കെട്ടി കൊടുക്കേണ്ടി വരും. പിന്നെ എന്റെ ഒരു കാഴ്ചപ്പാടില് വേറൊരു കാലിട്ട് ഇതിന്റെ ഇടയ്ക്ക് കൃഷി ചെയ്യാം. ഇടകൃഷിയായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് കാപ്പി, കൊക്കോ, കുരുമുളക്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കവുങ്ങ്. ആദ്യത്തെ വർഷങ്ങളിൽ
1: താങ്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇടകൃഷി?
0: ഇടകൃഷി ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യത്തെ വർഷങ്ങളിൽ നമുക്ക് യാതൊരു കാരണവശാലും ചെയ്യരുതാത്ത കപ്പയും വാഴയും ചെയ്തുകൂടാ.
1: ഇത് എന്തുകൊണ്ടാണ്?
0: വേര് മുറിയുന്നുണ്ടല്ല. ഇത് കപ്പയും വാഴയും ചെയ്ത് കണ്ടമാനം ഇത് അടയും. അടഞ്ഞ് ഇത് കാറ്റടി കിട്ടണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഈ വളരുന്ന സ്റ്റേജിൽ ആദ്യത്തെ 2 വർഷത്തേനെന്ന് പറയുന്നത് തേക്കിന്റെ തൊലി ടെൻഡറാണ്, അതിന് കടുപ്പം കുറവാണ്. അപ്പോൾ

0: കാറ്റടി കിട്ടി, അതായത് ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ഉള്ള സാധ്യത കുറയണം. അപ്പം അതായത് ഇപ്പോൾ രണ്ടാഴ്ചയൊക്കെ തുടർച്ചയായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ അതിൻ്റെ തൊലിയിൽ റബ്ബറിനുണ്ടാകുന്ന ചീക്ക് പിങ്ക് രോഗം അതുണ്ടാവും, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുണ്ടാകാൻ സാധ്യത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കാറ്റടി കയറണം. അതുപോലെ തന്നെ നമുക്ക് ഇതിന് തേക്കിനുണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തണ്ടുതുരപ്പൻ, രണ്ടാമത് ഇല.
1: അതേത് പ്രായത്തിലാണ് ഉണ്ടാകുന്നത്?
0: അതെല്ലാം 3 വർഷത്തിനുള്ളിലാണ് ഇതെല്ലാം. 3 വർഷം കഴിഞ്ഞ് അപൂർവമായിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം നമുക്ക് കീടനാശിനികൾ വെച്ച് നമുക്ക് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ 3 വർഷത്തെ മഴക്കാലമാണ് നമുക്ക് തേക്ക് കൃഷി ശ്രദ്ധിക്കേണ്ടത്. വേനൽക്കാലത്ത് ഇത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇലപ്പുഴു വരും, ഇലയിൽ തൂങ്ങി തൂങ്ങി വരുന്ന ഒരു പുഴുണ്ട്,
1: അത്
0: പുതുമഴ വരുന്ന സമയത്താണ്
1: നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും.
0: നിയന്ത്രിക്കാൻ ആദ്യം മരുന്നടിച്ചാൽ നിയന്ത്രിക്കാം, ആദ്യത്തെ വർഷങ്ങൾ നിയന്ത്രിക്കാം. പക്ഷേ മരം വളർന്നു
1: കഴിഞ്ഞാൽ പിന്നെ
0: നിയന്ത്രിക്കാൻ പറ്റത്തില്ല, കാരണം നടക്കുന്ന കാര്യമില്ല. പക്ഷെ 44% വരെ വളർച്ച കുറയുമെന്നാണ് ഫോറസ്റ്റ് പറയുന്നത്. പുതുമഴ വരുമ്പോഴാണല്ലോ ഈ മരം ഇളതാകുക എന്ന്. ഇളതാകുമ്പം വെയിറ്റ് കൂടും. അപ്പൊ ഇതങ്ങ് വന്ന് തിന്നുകയാണെങ്കിൽ കാറ്റിന്റെ ശല്യം ഇരി തേക്ക് ഒടിയുന്നതിനെ ഇരിച്ചിലാണ്, ഇരിച്ചില് ശല്യം കുറയും. പണ്ട് ബ്രിട്ടീഷുകാരുടെ മുമ്പ് മുതൽ ഉരു ഉണ്ടാക്കുന്ന കാലഘട്ടം മുതൽ നമുക്ക് ഇന്ത്യയിലെ തേക്ക്, അതായത് പ്രത്യേകിച്ച് കേരളത്തിൽ തേക്കിന് ഡിമാൻഡുണ്ട്. ബ്രിട്ടീഷുകാര് ബെക്കിംഗ കൊട്ടാരം പണിതിരിക്കുന്നത് പോലും നിലമ്പൂർ തേക്കിട്ടാണ്. നിലമ്പൂരേക്ക് റെയിൽവേ വരുന്നത് പോലും ഈ അവിടുന്ന് തേക്ക് കടത്താൻ വേണ്ടിയിട്ടാണ് അവർ റെയിൽവേ പാളം പണിതെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ തേക്കിന് ലോകോത്തരമായ ഒരു ഡിമാൻഡുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് കൂടിയാണ് അപ്പം എല്ലാവരും ചോദിക്കും തേക്ക് വെച്ച് വ്യാപകമായി കഴിഞ്ഞാൽ ഇതിന് മാർക്കറ്റ് ഇടിയ, ഒരിക്കലും മാർക്കറ്റ് ഇടിയില്ല. ഇത് നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന ഒരു വൃക്ഷമാണ്. നമ്മൾ ഇത് രാജകീയ വൃക്ഷമായിട്ട് ഗവൺമെന്റ് തന്നെ അംഗീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഒരു കാലഘട്ടത്തിൽ തേക്ക് മുറിക്കരുതെന്ന്, തേക്കിന് ഷോർട്ടേജ് ഉണ്ടായി. അപ്പം തേക്ക് ഇന്ത്യയിൽ കുറഞ്ഞു, അവർ മുറിച്ച് മുറിച്ച് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേ മുറിച്ച് കുറഞ്ഞപ്പോഴാണ് അവിടെ പ്ലാന്റേഷനായിട്ട് വെച്ചു പിടിപ്പിച്ച തോട്ടമാണല്ലോ നിലമ്പൂരുള്ളത്. ഇപ്പം ഗവൺമെന്റ് തന്നെ ധാരാളം തേക്ക് വെച്ച് പിടിപ്പിച്ചോളാൻ നമുക്ക് പ്രോത്സാഹനം
1: മുറിക്കാനൊന്നും പെർമിഷൻ വേണ്ടല്ലോ.
0: ആ വേണ്ട, വലിയ പ്രശ്നങ്ങളില്ലല്ലോ. ചെറിയ 1-2 വില്ലേജിന്റെ ഒരു പേപ്പർ, അതൊക്കെ ഒന്നും പ്രശ്നങ്ങളല്ല, കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ധാരാളം ആൾക്കാർ ഈ തേക്ക് വെക്കുന്നത് തന്നെ. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് യൂത്തെല്ലാം അതിലെ 1-2 വീട്ടിൽ പിള്ളേരെ ന്യൂക്ലിയർ ഫാമിലിയാണ്, പിള്ളേരെ എണ്ണം കുറയുന്നു. അപ്പോൾ ഈ ലാൻഡെല്ലാം വെറുതെ കിടക്കാൻ,
1: തൊഴിലാളികളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്,
0: ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളോട് ശരിക്കും കാരണവന്മാർ പറഞ്ഞു തന്നിരിക്കും ലാൻഡ് വെറുതെ ഇടാൻ ഒരിക്കലും ചെയ്യരുതാത്തല്ലേ. അപ്പോൾ എന്തെങ്കിലും കൃഷി ചെയ്യുക. അപ്പോൾ നമ്മൾ എന്നോട് തൈ മേടിച്ചുകൊണ്ട് പോകുന്നൊരു അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ 25 വയസ്സുള്ള ഒരാള് കൃഷി ചെയ്താൽ 45 വയസ്സ് 50 വയസ്സാകുമ്പോഴൊക്കെ സുഖമായിട്ട് കോടികൾ ഒരേക്കറിൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റും.
1: അപ്പൊ താങ്കള് ആദ്യം വെച്ച 100 തൈകൾ ഇപ്പം 10 വർഷം കഴിഞ്ഞു.
0: 10 വർഷം കഴിഞ്ഞു,
1: 20 വർഷം
0: 40. ഞാന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മരങ്ങളോട് സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്ക് മുറിക്കാൻ
1: താല്പര്യം
0: ഇല്ല. അതും എന്റെ മോനോട് പറഞ്ഞിരിക്കും ഹാൻഡ് ഓവർ ചെയ്ത് അങ്ങ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ മനസ്സിലെ പ്ലാൻ.
1: എത്ര വർഷം നിർത്താം, എത്ര വർഷം വേണം?
0: എത്ര വർഷം വേണം നിൽക്കാവല്ലോ, അതൊരു പ്രശ്നമേ അല്ല. നിൽക്കും തോറും അസറ്റ് കൂടുമല്ലേ നമ്മുടെ കുടുംബത്തിന്. ഞാൻ അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം സാറേ, നമ്മുടെ വീടിന്റെ മുന്നിൽ ഒരു 10 തേക്ക് മരം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഗാംഭീര്യം ഒരു വലുതല്ലേ നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് സംഭവം എന്ന് പറഞ്ഞാൽ. അത് ഒരു 3 ഏക്കർ തേക്കും തോട്ടം നമുക്ക് ഉള്ളപ്പം നമുക്ക് എനിക്ക് ആ തേക്കും തോട്ടത്തിനകത്തോടെ ഇറങ്ങി നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് റബ്ബർ മുറിച്ച് കളഞ്ഞിട്ട് വെച്ച്, അന്നേരം റബ്ബർ മുറിച്ചപ്പോൾ എല്ലാ വിമർശനങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ വളരെ
1: ഹാപ്പിയാണ്. നല്ല തീരുമാനമാണ്.
0: ആ തീരുമാനം മാർത്താണ്ഡം മുതൽ അങ്ങ് സുള്ളിയ വരെ ഞാൻ തൈ കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രം എനിക്ക് തൈ കൊടുക്കുക എന്നുള്ളതല്ല, ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ആര് എന്ത് സംശയം ചോദിച്ചാലും ഞാൻ അതിനെ കൃത്യമായ മറുപടി, എനിക്കറിയാവുന്ന മറുപടി ഞാനത് കൃത്യമായിട്ട് കൊടുക്കും. എപ്പോൾ വേണമെങ്കിലും വിളിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഞാൻ ഓഫീസിൽ പോകുന്ന സമയമാണ് എൻ്റെ വൈഫ് ആണ് അത് എടുക്കുന്നത്. പുള്ളിക്കാരിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ചെടി വളരുന്നതിൻ്റെ പിക്ചർ കണ്ടാൽ എനിക്കറിയാം അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയുണ്ട്, നന്നായിട്ടാണോ വളരുന്നതെന്ന്. അല്ലെങ്കിൽ ഞാൻ പറയും ഇത് വളവിട്ട് കൊടുക്കുക, ഇത്ര ഇനി ഇന്നത് ചെയ്യാം, ഇലയിൽ എന്തെങ്കിലും പുഴു വരുകയോ അത് ഇന്നലെ കേട് വന്നാൽ അത് ഇന്ന മെഡിസിൻ അടിക്കുക എന്നല്ല ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്കൊരു പാഷനാണ് ഇത് സംഭവം.
1: സോജന്റെ സ്വന്തം അനുഭവങ്ങളാണ് പറഞ്ഞത്, വേറെ ഒന്നുമല്ല. അപ്പൊ നിരവധി ഇത് ശ്രോതാക്കൾ ഇത് കേട്ടിട്ട് കൂടുതൽ ആൾക്കാർ ഈ തേക്ക് കൃഷിയിലേക്ക് കടന്നു വരട്ടെ, കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പരിപാടിയിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി സംസാരിച്ചതിൽ താങ്കളോടുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: താങ്ക് യു സർ.
2: മികച്ച ആദായത്തിനായി ടിഷ്യൂ കൾച്ചർ തേക്ക്. ഇതേക്കുറിച്ച് കോട്ടയം ജില്ലയിലെ പാലാ ഭരണങ്ങാനത്തുള്ള സോജൻ കെ ജോസഫുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. സോജൻ കെ ജോസഫിന്റെ ഫോൺ നമ്പർ പറയാം, 9

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: തൈര് ഭക്ഷണത്തിനൊപ്പം ഇവനുണ്ടോ, പല്ലും എല്ലും ഹൃദയവും സുരക്ഷിതം. വല്ലപ്പോഴും ആക്കണ്ട, ദിവസേന കഴിക്കാം. ഗുണങ്ങൾ അറിഞ്ഞോളൂ. പ്രാതലിനും ഊണിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു പാലുൽപ്പന്നമാണ് തൈര്. പാല് പുളിപ്പിച്ചാണ് തൈര് നിർമ്മിക്കുന്നത്. പ്രോബയോട്ടിക്സ്, പ്രോട്ടീനുകൾ, വിറ്റാമിനുകൾ, കാൽസ്യം, ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമാണ് തൈര്. ദിവസേന കഴിക്കുന്ന ഭക്ഷണത്തിൽ തൈര് ഉൾപ്പെടുത്തുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ അറിയണ്ടേ? തൈരിന്റെ ഉപയോഗം കൊളസ്ട്രോളിന്റെ അളവും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കുന്നു. ഇത് ഹൃദയ സംബന്ധമായ

0: അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കും. തൈര് പോലുള്ള പുളിയുള്ള പാലുൽപ്പന്നങ്ങൾ മെച്ചപ്പെട്ട ഹൃദയാരോഗ്യത്തിന് നല്ലതാണെന്ന് പഠനങ്ങൾ പറയുന്നു. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ സമ്പന്നമായ ഉറവിടമാണ് തൈര്. അസ്ഥികളുടെ ഉറപ്പുകൂട്ടാനും എല്ലിന്റെ ആരോഗ്യത്തിനും വേണ്ട ധാതുക്കൾ തൈരിലുണ്ട്. ഇത് എല്ലുകൾ ക്ഷയിക്കുന്ന ഓസ്റ്റിയോപൊറോസിസ് അവസ്ഥയുണ്ടാക്കാതെ തടയും. ഭക്ഷണത്തിൽ തൈര് ഉപയോഗിക്കുന്നത് വിശപ്പ് നിയന്ത്രിക്കാനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇതിലൂടെ ശരീരഭാരം കുറയ്ക്കാനും കഴിയും. തൈര് പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുകയും അസുഖങ്ങൾ കുറയ്ക്കാനും ദോഷകരമായ രോഗകാരികളെ ഫലപ്രദമായി ചെറുക്കാനും സഹായിക്കുന്നു. ഇതുകൂടാതെ തൈരുപയോഗം മുടികൊഴിച്ചിൽ കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കും.
1: ഇന്ത്യയിലെ മത്സ്യമേഖല ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സമൃദ്ധിക്കും ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഈ പദ്ധതിയുടെ മുഖ്യ ദർശനം ബ്ലൂ റവല്യൂഷൻ ആണ്. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഇൻലാൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മത്സ്യക്കുളങ്ങൾ, കേജ് കൾച്ചർ, ഹാച്ചറികൾ, ബയോഫ്ലോക്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ സഹായം ലഭ്യമാണ്. സമുദ്ര മത്സ്യബന്ധനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ, ആധുനിക വള്ളങ്ങൾ, ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സ്യം പിടിച്ചതിനു ശേഷം നഷ്ടം കുറയ്ക്കാൻ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റുകൾ, ശീതീകരിച്ച ഗതാഗത സൗകര്യങ്ങൾ എന്നിവയും പദ്ധതി പിന്തുണയ്ക്കുന്നു. ഇതിലൂടെ മത്സ്യത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനും നല്ല വില ലഭിക്കാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പരിശീലനം, നൈപുണ്യ വികസനം, വനിതാ സംരംഭകത്വം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മത്സ്യോൽപാദനം മാത്രമല്ല, സുസ്ഥിര വികസനവും സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തിയും രാജ്യത്തിന് പോഷക സമൃദ്ധിയും നൽകുന്നു.
0: വയലുംവീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ശുദ്ധജല മത്സ്യകൃഷിക്ക് അനുയോജ്യമായ കാർപ്പ് മത്സ്യങ്ങളെ പ്രേരിത പ്രജനനം വഴി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സമയത്താണ്? ശരിയുത്തരം ഇടവപ്പാതി, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ വെട്ടിക്കവല ബ്ലോക്കിന് കീഴിലുള്ള കുളക്കട, മേലില, ഉമ്മന്നൂർ, മൈലം, പവിത്രേശ്വരം, വെട്ടിക്കവല എന്നീ കൃഷിഭവനുകളിൽ ആറിനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് വെട്ടിക്കവല ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9447428729 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓണക്കാല ചെണ്ടുമല്ലി കൃഷിക്കായി അമ്പലവയൽ സെന്റർ ഓഫ് എക്സലൻസിൽ ഹൈബ്രിഡ് തൈകൾ തയ്യാറായിട്ടുണ്ട്. 100

ത്തിന് മുകളിൽ ഹൈബ്രിഡ് തൈകൾ വാങ്ങുന്നവർക്ക് വില 4.5 രൂപയും 100-ൽ താഴെ തൈകൾക്ക് 5 രൂപയുമാണ് വില. തൈകൾ അമ്പലവയൽ ഫാമിലെ റാസ് സെയിൽസ് കൌണ്ടറിൽ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9447689863 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നെല്ല്, തെങ്ങ്, വാഴ, കമുക്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, ഏലം, റബ്ബർ, പച്ചക്കറികൾ ഉൾപ്പെടെ 27 വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയേകാൻ സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി. വരൾച്ച, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, ചുഴലിക്കാറ്റ്, വന്യജീവി ആക്രമണം തുടങ്ങി 11 തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്കെതിരെ സംരക്ഷണം. ഓൺലൈനായി എളുപ്പത്തിൽ AIMS പോർട്ടൽ വഴി അപേക്ഷിക്കാം. നഷ്ടം സംഭവിച്ചാലുടൻ കൃഷിഭവനെ അറിയിക്കുക. 15 ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കാർഷിക വിവര സാങ്കേത ടോൾ ഫ്രീ നമ്പർ 1800024251661 എന്ന നമ്പറിലോ കൃഷിഭവനുമായോ ബന്ധപ്പെടുക. 2025 സംസ്ഥാന ജൈവവൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കായി കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. ഹരിത വ്യക്തി, മികച്ച സംരക്ഷ കർഷകൻ, കർഷക, ജൈവവൈവിധ്യ പത്രപ്രവർത്തകൻ, പത്രപ്രവർത്തക, മികച്ച കാവ് സംരക്ഷണ പുരസ്കാരം, മികച്ച ജൈവവൈവിധ്യ പരിപാലന സമിതി, മികച്ച ജൈവവൈവിധ്യ വിദ്യാലയം, മികച്ച ജൈവവൈവിധ്യ കലാലയം, മികച്ച ജൈവവൈവിധ്യ സംരക്ഷണ സ്ഥാപനം, മികച്ച ജൈവവൈവിധ്യ ക്ലബ്ബ് എന്നീ പുരസ്കാരങ്ങളാണ് നൽകുന്നത്. അവാർഡിനുള്ള അപേക്ഷകൾ തപാൽ മാർഗം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും ജൂലൈ 31 മെമ്പർ സെക്രട്ടറി, കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ്, കൈലാസം, TC 24/32 നമ്പർ 43, ബെൽഹാവൻ ഗാർഡൻസ്, കവടിയാർ PO, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. ഫോൺ 04712724740. മൃഗാരോഗ്യം, ക്ഷീരനവീകരണം, ഗ്രാമീണ സംരംഭകത്വം എന്നീ മേഖലകളിലെ പുതുമയാർന്ന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിന്റെ കെ അക്ടക് ലോഞ്ച് പാഡും വെറ്റിനറി സർവകലാശാലയിലെ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററും ചേർന്ന് വെറ്റിക്സ് 2026 സംഘടിപ്പിക്കുന്നു. 2026 ജൂലൈ 15 പൂക്കോട് വെറ്റിനറി കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും യുവ സംരംഭകർക്കും പങ്കെടുക്കാം. ആകർഷകമായ സമ്മാനങ്ങളും മികച്ച ടീമുകൾക്ക് ഇൻക്യുബേഷൻ പിന്തുണയും ഒരുക്കിയിരിക്കുന്ന പരിപാടിയിലേക്ക് താൽപര്യമുള്ളവർ www.kaegtechlaunchpad.com എന്ന വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ 9995624888 എന്ന ഫോൺ നമ്പറിൽ വിളിച്ചും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 21,600, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 27,000. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,100, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിങ്കര 20,000, കായംകുളം 19,000, നാളികേരം തൊണ്ടില്ലാത്തത് നെയ്യാറ്റിങ്കര 18,000, കുരുമുളക് അൺഗാർബിൾഡ്, നെടുമങ്ങാട് 66,000, പുത്തൂർ 69,000, കൊച്ചി 69,300, കുരുമുളക് ഗാർബിൾഡ്, കൊച്ചി 71,300, കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പരവൂർ 5,300, നെടുമങ്ങാട് റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 22,000, പുനലൂർ 26,000, പുത്തൂർ 26,300, കോട്ടയം 23,300. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 56 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രണ്ടാംഘട്ട പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. 5 മലയാളികൾ ഉൾപ്പെടെ 65 പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വരും ദശാബ്ദങ്ങളിലെ ഭരണപരമായ ഓരോ തീരുമാനവും വികസിത ഭാരതമെന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നാഫെഡിന്റെ ലേല പോർട്ടൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ഹോർമൂസ് തുറക്കുന്നത് ആഗോള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇന്ത്യൻ കായിക രംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ഭവനിൽ 2026 രണ്ടാമത് പത്മ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിസ്തുല സംഭാവനകൾ നൽകിയ പ്രമുഖർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്നും 5 രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയത്. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ എന്നിവരെയാണ് പത്മവിഭൂഷൺ നൽകി ആദരിച്ചത്. നടൻ മമ്മൂട്ടിയും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷണും, നർത്തകി കലാമണ്ഡലം വിമല മേനോൻ പത്മശ്രീ പുരസ്കാരവും ഏറ്റുവാങ്ങി. ഈ വർഷം 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. വരും ദശാബ്ദങ്ങളിലെ ഓരോ ഭരണപരമായ തീരുമാനവും വികസിത ഭാരതം എന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ IAS ബാച്ചിന്റെ 40%ത്തിലധികം വനിതാ ഓഫീസർമാരാണ് എന്നത് രാഷ്ട്രനിർമ്മാണത്തിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി നിയമിതരായ 2024 ബാച്ചിലെ 183 IAS ട്രെയിനികളുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഭരണത്തിന്റെ കേന്ദ്രബിന്ദുവായി ജനങ്ങളെ പ്രതിഷ്ഠിക്കാൻ യുവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഉൽപാദന മേഖലയിലെ വളർച്ച, ഊർജ്ജ സുരക്ഷ, യുവാക്കൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയ്ക്കാണ് ഇന്ത്യ ഇന്ന് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വകുപ്പുകൾ തമ്മിലുള്ള ശക്തമായ ഏകോപനം ശാശ്വതമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. നാഫെഡ് പുരോഗതിയുടെ പാതയിലാണ്. 12 മുൻപ് സാമ്പത്തിക പ്രയാസങ്ങൾ അലട്ടിയിരുന്ന നാഫെഡ് ഇന്ന് 74 കർഷകർക്ക് സേവനം നൽകുന്നുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ 500 ലാഭത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ന്യൂഡൽഹിയിൽ നാഫെഡിന്റെ ലേല പോർട്ടൽ നാഫെഡ് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. രാജ്യത്ത് കാർഷിക വിളകളുടെ ഉൽപാദനം കഴിഞ്ഞ ദശകത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചുവെന്ന് ചടങ്ങിൽ സംസാരിക്കവേ കൃഷി കർഷകക്ഷേമ വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി സംഭരണം കർഷക സൌഹൃദവും സുതാര്യവുമാക്കിയ നാഫെഡിന്റെയും നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷന്റെയും ഉദ്യോഗസ്ഥരെയും മന്ത്രി അഭിനന്ദിച്ചു. നാഫെഡ് പോർട്ടലിലൂടെ കർഷകർക്ക് 48 മണിക്കൂറിനുള്ളിൽ ഉൽപ്പന്നങ്ങളുടെ വില അവരുടെ ബാങ്ക് അക്കൌണ്ടിലെത്തുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടന്ന 16 ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തെ അഭിസംബോധന ചെയ്യവെയാണ് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നിലപാട് വ്യക്തമാക്കിയത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനെ സ്വാഗതം ചെയ്ത അദ്ദേഹം മേഖലയിലെ സുഗമമായ കപ്പൽ ഗതാഗതം സാമ്പത്തിക പുരോഗതിക്ക് വഴിവെക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. ആഗോള ഊർജ്ജ സുരക്ഷയും ഉറപ്പാകും. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ദുരുപയോഗം, തീവ്രവാദത്തിന്റെ പുതിയ രൂപങ്ങൾ, ഡിജിറ്റൽ ലോകത്തെ സൈബർ ഭീഷണികൾ എന്നിവ നേരിടാൻ കൂട്ടായ ശ്രദ്ധ ആവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
1: We need to be cognizant of the new security threats and challenges. Non-traditional threats have transcended national borders and have developed defeat systems against conventional responses. Innovative disruptive technologies, more camouflaged variants of terrorism, cyber threats in a world which is getting increasingly digitized, they all constitute an important threats for us.
0: ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ച ശേഷം ഇന്ത്യയിലേക്കുള്ള 11 കപ്പലുകൾ ഹോർമൂസ് കടന്നുവെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യൻ പതാക വഹിക്കുന്ന 10 കപ്പലുകൾ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഇപ്പോഴുണ്ട്. ഖത്തറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പൊട്ടിത്തെറിയിൽ 12 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റ 66 പേർ ചികിത്സയിലാണെന്നും മൃതദേഹങ്ങൾ ഇന്ത്യയിലെത്തിക്കാൻ നടപടികൾ പുരോഗമിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. പാക് അധീന കശ്മീരിലെ അശാന്തിക്ക് കാരണം ഇന്ത്യയാണെന്ന പാകിസ്ഥാൻ പ്രതിരോധമന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫിന്റെ ആരോപണം തള്ളി ഇന്ത്യ. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നതായി അദ്ദേഹം പറഞ്ഞു.

0: We categorically reject these fabricated claims with the contempt that they deserve. The ongoing protests in Pakistan-occupied Kashmir are a direct consequence of Pakistan's decades-long policy of systemic economic exploitation, denial of fundamental rights, and administrative oppression. We hope the international community will hold Pakistan accountable for its misdeeds and abuses.
1: 2026 ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ചരിത്രം കുറിക്കുമെന്നും കേരളത്തിൽ നിന്നുള്ള കായിക താരങ്ങൾ അതിൽ നിർണായക പങ്കുവഹിക്കുമെന്നും കേന്ദ്ര കായികമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഇന്ത്യൻ കായികരംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യ പ്രാപ്തമാണെന്ന് ലോകത്തിന് കാണിച്ചുകൊടുക്കേണ്ട സമയമാണിതെന്ന് ചടങ്ങിൽ സംസാരിച്ച ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 370 അസാധുവാക്കിയതോടെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചരമവാർഷിക ദിനത്തിൽ ശ്യാമപ്രസാദ് മുഖർജിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET UG ഫലം പ്രഖ്യാപിച്ചു. CUET ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഫലം പരിശോധിക്കാവുന്നതാണ്. 11 ലക്ഷത്തിലധികം പേർ എഴുതിയ പരീക്ഷ രാജ്യത്തും വിദേശത്തുമായി 321 കേന്ദ്രങ്ങളിലായി May 11 മുതൽ 31 വരെ തീയതികളിലാണ് നടന്നത്. പുരുഷ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വെളുപ്പിന് 1:30 ഇംഗ്ലണ്ട് ഘാനയെയും 4:30 മത്സരത്തിൽ പനാമ ക്രൊയേഷ്യയുമായും ഏറ്റുമുട്ടും. നാളെ രാവിലെ 7:30 കൊളംബിയയും കോംഗോയും തമ്മിലുള്ള മത്സരം നടക്കും. മഴക്കാലത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഓപ്പറേഷൻ മൺസൂൺ പദ്ധതിയുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. തൃശൂർ ജില്ലയിൽ നടത്തിയ വ്യാപക പരിശോധനയിൽ പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: തൃശൂർ ശക്തൻ മാർക്കറ്റിലെ മത്സ്യമാംസ വിപണന കേന്ദ്രങ്ങളിലും വിവിധ സർക്കിളുകളിലെ ഹോട്ടലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിലുമാണ് പ്രത്യേക പരിശോധനകൾ നടന്നത്. പരിശോധനയിൽ കണ്ടെത്തിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത 20 കിലോഗ്രാമോളം പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം ഉൾപ്പെടെ കണ്ടെത്തുന്നതിനായി ഭക്ഷ്യവസ്തുക്കളുടെയും കുടിവെള്ളത്തിന്റെയും 22 സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് കാക്കനാട് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനയുണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽ നിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടാംഘട്ട പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. 5 മലയാളികൾ ഉൾപ്പെടെ 65 പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വരും ദശാബ്ദങ്ങളിലെ ഭരണപരമായ ഓരോ തീരുമാനവും വികസിത ഭാരതമെന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നാഫെഡിന്റെ ലേല പോർട്ടൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത ഇന്ത്യ. ഹോർമൂസ് തുറക്കുന്നത് ആഗോള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ. ഇന്ത്യൻ കായികരംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി യുവവാണി
4: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം.

0: ഇന്നത്തെ യുവവാണിയിൽ കേരള ഹയർ സെക്കൻഡറി യുവജനോത്സവത്തിൽ വെസ്റ്റേൺ വയലിൻ വായനയിൽ എ ഗ്രേഡ് നേടിയ എസ് മാളവികയുമായി മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് യുവവാണിയിൽ നമ്മളോടൊപ്പമുള്ളത് ഒരു യുവ കലാകാരിയാണ്, വയലിൻ ആർട്ടിസ്റ്റ് മാളവിക എസ്. മാളവിക ഹയർ സെക്കൻഡറി യൂത്ത് ഫെസ്റ്റിവലിലെ വെസ്റ്റേൺ വയലിനിൽ എ ഗ്രേഡ് നേടിയ സംഗീതജ്ഞയാണ്. അപ്പോൾ നമുക്ക് മാളവികയുടെ വിശേഷങ്ങളും സംഗീതത്തിലുള്ള യാത്രയും ഒക്കെ പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് മാളവിക.
2: താങ്ക് യു സർ.
1: മാളവിക ഒന്ന് പരിചയപ്പെടുത്താമോ, എവിടെ പഠിച്ചിരുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു?
2: ഞാൻ കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ വഴുതക്കാടിലാണ് പഠിച്ചത്. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്.
1: എപ്പോ മുതലാണ് വയലിൻ പഠിച്ചു തുടങ്ങിയത്?
2: ഞാൻ ഈസ്റ്റേൺ വയലിനും പഠിക്കുന്നുണ്ട്, വെസ്റ്റേൺ വയലിനും
1: പഠിക്കുന്നുണ്ട്.
2: ഈസ്റ്റേൺ ഞാൻ കൊച്ചിലേ തൊട്ടേ പഠിക്കുന്നുണ്ട്. ഒരു 9 വയസ്സായപ്പോ തൊട്ടേ ഞാൻ ഈസ്റ്റേൺ പഠിച്ചു തുടങ്ങുന്നുണ്ട്. വെസ്റ്റേൺ ഞാൻ 2 ബാക്ക് ആണ് തുടങ്ങിയത്.
1: അടുത്തിടെ തുടങ്ങിയതാണ് വെസ്റ്റേൺ വയലിനല്ല, ഇപ്പൊ സമ്മാനം കിട്ടിയ വെസ്റ്റേൺ വയലിന് 2 വർഷമായിട്ടുള്ളൂ. പക്ഷെ ആ പണ്ട് മുതലേ പഠിച്ചു തുടങ്ങിയതിന്റെ ഒരു ബാക്കിംഗ് ഉണ്ട്, ചെറുപ്പത്തിലെ വയലിനുമായിട്ട് പരിചയമുണ്ട്. സ്വന്തമായി തീരുമാനിച്ചു പോയതാണോ അതോ വീട്ടിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ സംഗീതമായിട്ട്?
2: ഇല്ല ഇല്ല, വീട്ടിൽ അങ്ങനെ വയലിൻ ായിട്ട് അങ്ങനെ ഇല്ല. സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് തന്ന്.
1: മ്യൂസിക്കിലേക്കുള്ള ഒരു വഴി തുറന്നു തന്നത് സ്കൂളിൽ നിന്ന് ഭാഗത്തു നിന്നുള്ള ഒരു പുഷ് ആയിരുന്നു?
2: ഇല്ല, വീട്ടിൽ നിന്നും ചേച്ചിയൊക്കെ ഇതുപോലെ കവിതയ്ക്കും പാട്ടിനൊക്കെ പോകാറുണ്ട്.
1: അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോ ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കണമെന്ന് തോന്നി വയലിൻ എടുത്തതാണ്, അതോ ആരെങ്കിലും പറഞ്ഞതാണ് വയലിൻ പഠിച്ചാൽ മതിയെന്ന്?
2: അങ്ങനെ ഇല്ല,
1: അല്ല, സ്വന്തമായി തീരുമാനിച്ചതാണ്. വയലിനാണ് ഇഷ്ടപ്പെട്ടത്. കാര്യം പൊതുവെ ഇപ്പോ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത് ഇപ്പോ ആദ്യമായി എല്ലാരും കീബോർഡ് ഒക്കെ പഠിക്കാൻ തുടങ്ങും, പക്ഷെ വയലിൻ കുറച്ചുകൂടി ടഫ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്നാലും കുഴപ്പമില്ല, ഞാനിത് പഠിക്കാം വയലിൻ തന്നെ എന്ന്.
2: ഇഷ്ടമാണ്.
1: ടഫ് ആണോ അതോ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസിലൂടെ ഇത് കുഴപ്പമില്ല, ഐ കൻ ഡു ഇറ്റ് എന്നൊരു ഫീലിംഗ് ആയിരുന്നു?
2: ടഫ് ആണ്, പക്ഷെ കോൺസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് വായിക്കാൻ പറ്റും നന്നായിട്ട്.
1: എത്ര സമയം പ്രാക്ടീസ് ചെയ്യും? റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ?
2: ഇടയ്ക്ക് വെച്ച് ഈ എക്സാംസ് ഒക്കെ ആയ ടൈമിൽ സ്റ്റോപ്പ് വന്നായിരുന്നു, അല്ലാതെ യൂത്ത് ഫെസ്റ്റിവൽ ടൈമിനൊക്കെ എപ്പോഴും മെജോറിറ്റി ടൈം ഇൻസ്ട്രുമെന്റ്സ്.
1: നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യം, ഇപ്പോ ഒരുപാട് പേര് ചെറുപ്പത്തിൽ ഇത് പഠിച്ചു തുടങ്ങാൻ പോവുമെങ്കിലും പല സമയത്തും ഇതെന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിർത്തിപ്പോ. അതുകൊണ്ടാണ് പലരും അവരുടെ പൊട്ടൻഷ്യലിൽ അച്ചീവ് ചെയ്യാത്തത്. തുടങ്ങും, പക്ഷെ നിരന്തരമായി സാധന ചെയ്യാതെയോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാതെയോ ഒക്കെ ഇത് വഴിക്ക് വെച്ച് നിർത്തും. അപ്പൊ മാളവിക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ട് എനിക്ക് വേണ്ട, ഇത് ഇതിന്റെ സമയം പോകുന്നു, എനിക്ക് കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ഇതിനോട് അത്ര സ്നേഹം തോന്നിയിരുന്നു?
2: അങ്ങനെ തോന്നിയിട്ടില്ല. ക്ലാസ്സിനൊക്കെ പോവും,
1: റെഗുലർ ആയിട്ട് പോകുമായിരുന്നു.
2: ഈ എക്സാം ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ബ്രേക്ക് ആവുന്നത്.
1: തിരുവനന്തപുരത്ത് തന്നെയാണോ ഇത് പഠിച്ചത്?
2: ഈസ്റ്റേൺ വയലിൻ ജഗതിയിൽ മുട്ടറ രവീന്ദ്രൻ സാറിന്റെ അടുത്താണ് പഠിച്ചത്. വെസ്റ്റേൺ വയലിൻ പേരൂർക്കട മേസ്ട്രോ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണകുമാർ സാറിന്റെ അടുത്താണ്.
1: നേരത്തെ പറഞ്ഞു എക്സാം വരുമ്പോൾ ഇത് ചെറിയൊരു തടസ്സം ഉണ്ടാവും, അപ്പൊ അല്ലെങ്കിൽ എങ്ങനെയാണ് പഠനവും ഇതും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്?
2: ഇപ്പൊ
1: രണ്ട് സ്റ്റൈല് പഠിച്ചു എന്ന് പറഞ്ഞല്ലോ, ഇതിനോടാണ് കൂടുതൽ താല്പര്യം?
2: ഞാൻ തുടങ്ങിയത് ഈസ്റ്റേൺ ആയതുകൊണ്ട് ആ സ്റ്റൈൽ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. വെസ്റ്റേൺ ഇപ്പോ 2 വർഷമല്ലേ ആയുള്ളൂ, അത് കാരണം ഈസ്റ്റേൺ ആണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്.
1: മാളവിക്ക് തോന്നുന്ന ഒരു വ്യത്യാസം എന്തോന്നാണ് ഈ രണ്ട് സിസ്റ്റം? ഇപ്പൊ രണ്ടും ഏതാണ്ട് ഇപ്പം ഇതിലിപ്പോ സമ്മാനം കിട്ടി, മറ്റേത് ഒരുപാട് വർഷം പഠിച്ചു, അപ്പൊ ഈ രണ്ട് സിസ്റ്റം തമ്മിലുള്ള രണ്ടും പഠിച്ച ഒരാളെന്ന നിലയിൽ എന്താണ് ഒരു വ്യത്യാസം തോന്നുന്നത്, അല്ലെങ്കിൽ സിമിലാരിറ്റി തോന്നുന്നത് എന്തൊക്കെയാണ്?
2: വ്യത്യാസം ഒരുപാടുണ്ട്. ഇതിപ്പം ട്യൂണിംഗ് ഒക്കെ ആയാലും ഭയങ്കര വ്യത്യാസമാണ് ഈസ്റ്റേണും വെസ്റ്റേണും തമ്മിൽ. പിന്നെ ഫിംഗറിംഗ്, അതിന്റെ പൊസിഷൻസ്, ഈ ഗമകൊക്കെ കൊടുക്കുന്ന രീതി, വൈബ്രാറ്റോ, അതൊക്കെ രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പം ഈസ്റ്റേൺ പഠിച്ചിട്ട് വെസ്റ്റേൺ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വെസ്റ്റേണില് ഈസ്റ്റേണിന്റേതായിട്ടുള്ള ഒരു ടച്ച് കാണും, അങ്ങനെ വരാൻ പാടില്ല. ഈ വെസ്റ്റേൺ വായിക്കുമ്പം ഈസ്റ്റേൺ ഒരു സ്ഥലത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വെസ്റ്റേൺ വായിക്കണം, അങ്ങനത്തെ ഒരു രീതിയിലാണ് വായിക്കേണ്ടത്, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ആയിപ്പോ. വെസ്റ്റേൺ വരുവാണെങ്കിൽ ഓരോ ഫിക്സഡ് നോട്ട്സ് അല്ലേ, CDEF അങ്ങനെ പോകുന്നതല്ലേ. ഈസ്റ്റേണിലാണെങ്കിൽ സരിഗമപ്പ. അപ്പൊ ഞാൻ ഈസ്റ്റേൺ ആണ് ആദ്യം പഠിച്ചു തുടങ്ങിയത് കൊണ്ട് വെസ്റ്റേൺ ആദ്യം തുടക്കത്തിൽ ഇപ്പൊ ഈ നോട്ട് നോക്കി വായിക്കുമ്പോഴൊക്കെ ഈ CDE അങ്ങനെ അല്ല മൈൻഡിൽ വരുന്നത്, എന്റെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി സരിഗമ എന്നാണ് വരുന്നത്. അങ്ങനെ അല്ല CDEF ആ സംഭവമാണ് വരേണ്ടത്, പക്ഷെ ഓട്ടോമാറ്റിക്കലി സരിഗമ എന്നുള്ള സംഭവത്തിലോട്ട് പോകും. അപ്പൊ അത് കുറച്ച് വെസ്റ്റേണിനൊന്ന് ഡിഫിക്കൾട്ട് ആക്കാറുണ്ടായിരുന്നു എനിക്ക്.
1: ഈസ്റ്റേൺ പഠിക്കുമ്പോൾ ലാംഗ്വേജ് ഉണ്ട്, ഈ പറഞ്ഞതുപോലെ നമുക്ക് അറിയാവുന്ന ഒരു ഭാഷയാണ്, മലയാളമാണ്, ഒരു പക്ഷെ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. മറ്റൊന്ന് പുതിയൊരു ഭാഷ പഠിച്ചെടുക്കണമല്ലോ. ഷീറ്റ് മ്യൂസിക്കില് സിമ്പിൾസ് ആണ്, ഓരോ സിമ്പിളിനും മീനിങ് ഉണ്ട്. അപ്പൊ അതിന്റെ വ്യത്യാസം

0: ങ്ങളും അതിനെന്തെങ്കിലും പ്രയാസമുണ്ടോ അതോ അത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഓക്കെയാണ് അത് കണ്ടാൽ മനസ്സിലാവും എന്നങ്ങനെയാണ്?
1: സരിഗമ നമുക്ക് നോക്കുമ്പോ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന സംഭവമാണ്, പെട്ടെന്ന് നോക്കി വായിക്കാൻ പറ്റും. പക്ഷേ വെസ്റ്റേൺ ആ നോട്ട് നമ്മൾ ഭയങ്കര സൂക്ഷിച്ചു നോക്കി ഓരോ നോട്ട് ഏതൊക്കെയാണോ ഒന്ന് മാറിപ്പോയാൽ തെറ്റുമല്ലോ. അപ്പോ അത് ഭയങ്കര പ്രയാസമായിരുന്നു എനിക്ക്. അപ്പൊ അത് പതുക്കെ പതുക്കെ പഠിച്ച് പഠിച്ച് വന്ന് ഇപ്പോഴും കുറച്ച് പ്രയാസമൊക്കെ ആണ് എനിക്കത്.
0: അതിനോട് ചേർന്നൊന്ന് ചോദിക്കുവാണ്, ഇപ്പൊ ലോകത്തിപ്പോ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട് ഈ ഷീറ്റ് മ്യൂസിക് ഒരുപാട് ആളുകൾ പറയുന്നത് നിർത്തി ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എല്ലാവർക്കും ആക്സസബിൾ ആകുന്ന രീതിയിൽ ഈ നൊട്ടേഷൻസ് ഒന്ന് മാറ്റി എഴുതിയാൽ ഒരുപാട് പേർക്ക് ഇത് വായിക്കാൻ പറ്റും എന്ന് കുറച്ച് സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. മാളവിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ, അങ്ങനെ ആകണമെന്ന്, അങ്ങനെ ഒരുപാട് പേര് ഒന്ന് വായിച്ചേനെന്ന് തോന്നുന്നുണ്ടോ?
1: അങ്ങനെ തോന്നുന്നില്ല. നൊട്ടേഷൻസ് ഒക്കെ
0: ഇതുപോലെ തന്നെ
1: നിൽക്കും,
0: വേറെ ആരും പഠിക്കണ്ടാണ്. നമുക്ക് ഒരുപക്ഷെ ഒരു ഈസ്റ്റേൺ നോട്ട് വായിച്ചാൽ മനസ്സിലാവുമല്ലോ. ഷീറ്റ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ആ ലാംഗ്വേജ് പഠിക്കുന്നതിന്

0: ഒരു ഈസ്റ്റേൺ നോട്ട് വായിച്ചാൽ മനസ്സിലാവുമല്ലോ. ഷീറ്റ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ആ ലാംഗ്വേജ് പഠിക്കുന്നതിന് ഒത്തിരി സമയമെടുക്കും.
1: നൊട്ടേഷൻസിൽ ഇതുപോലെ നമുക്ക് ഈ വൈബ്രാറ്റോ കൊടുക്കാനുള്ളതായാലും പിസിക്കാറ്റോ കൊടുക്കാനുള്ളതായാലും ഈ സ്ലേർ ഒക്കെ കൊടുക്കാനുള്ളതായാലും മാർക്ക് ഇത് വെച്ചിട്ടുണ്ട്. നോട്ട് മാത്രമല്ല ഈ ഷീറ്റ് മ്യൂസിക് നോക്കി നമ്മൾ വായിക്കുന്നത്. ബോ ഇടുന്ന രീതി അപ്പ് ബോ ആണോ ഡൗൺ ബോ ആണോ, പിന്നെ ടൈം സിഗ്നേച്ചർ ഏത് കീ ആണ്, അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ നോക്കി നമ്മൾ വായിക്കാറുണ്ട്. നോട്ടിൽ മാത്രം ഒതുങ്ങുന്ന സംഭവം അല്ല ഈ ഷീറ്റ് മ്യൂസിക്. ഇപ്പോ ഈ ബോ ഇടുന്ന രീതിയിൽ പോലും ഡിഫറൻസ് കൊണ്ടുവരാൻ ഈ ഷീറ്റ് മ്യൂസിക്കിന് സാധിക്കും.
0: കുറച്ചുകൂടി സ്റ്റാൻഡേർഡൈസ്ഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട് ഈ പറയുന്ന. ഇപ്പം ഒരുപക്ഷെ ഈസ്റ്റേണിൽ നമുക്ക് അങ്ങനെ നമ്മൾ വായിക്കുന്ന ഈ പറഞ്ഞ പോലെ ഇപ്പം ഗമകം ഓക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ടാവില്ല എന്നാണോ? അതോ
1: അങ്ങനല്ല, നമുക്ക് നമ്മുടേതായ മാറ്റങ്ങൾ ഗമകങ്ങളിൽ കൊണ്ടുവരാം. അത് മാത്രമല്ല നമ്മൾ സാഹിത്യം അനുസരിച്ചാണ് ഈസ്റ്റേണിൽ വായിക്കുന്നത്. നമ്മൾ ഈ കീർത്തനങ്ങളായാലും പാടുന്ന കണക്കിന് സാഹിത്യം അനുസരിച്ചാണ് വായിക്കുന്നത്. അത് വരുമ്പോഴത്തേക്കും അതിന്റേതായ ഈ ബോ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും.
0: ചേഞ്ചസ് ഉണ്ടാവും വെസ്റ്റേണില്, പക്ഷെ നമുക്കൊരു കമ്പോസിഷൻ ഉണ്ടാവും, അതിന് കൃത്യം നോട്ട് ഉണ്ടാവും, അതിന് ബാക്കിംഗ് ആയിട്ട് സാഹിത്യം ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല.
1: ഇല്ല, നോട്ട് എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും വായിക്കണം.
0: അപ്പൊ അത് കുറച്ചുകൂടി റിജിഡ് ആണോ? അല്ല, ഈസ്റ്റേൺ ഇപ്പോൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കമ്പോസിഷൻസ് ഉണ്ട്, അതൊക്കെ കേൾക്കുന്നുണ്ടാവും. വെസ്റ്റേണിൽ അങ്ങനെ പഠിക്കുന്നതിന് പുറമെ അങ്ങനെ വെസ്റ്റേൺ വയലിൻ കമ്പോസിഷൻസ് ഒക്കെ കേൾക്കാറുണ്ടോ?
1: ക്ലാസിക്കൽ പീസസ് ഉണ്ടല്ലോ, വിവാൽഡിയുടെ ഒക്കെ
0: പീസസ് ഇഷ്ടമാണ്. അങ്ങനെ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും കമ്പോസർ ഉണ്ടോ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് പറ്റുന്ന ഒരു സ്റ്റൈലാണ്, അങ്ങനെ തോന്നി എന്തെങ്കിലും ഉണ്ടോ?
1: പറ്റുന്ന സ്റ്റൈലാണ് അങ്ങനെ തോന്നിയിട്ടില്ല, പക്ഷെ കേൾക്കാൻ ഇഷ്ടമുള്ളത് ഉണ്ട്. വിവാൽഡിയുടെ ഫോർ സീസൺസ് എന്ന് പറഞ്ഞ ആ ഫോർ പീസസ് ഭയങ്കര ഇഷ്ടമാണ്.
0: മറ്റെന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് പഠിച്ചിട്ടുണ്ടോ? ആദ്യമൂലം വയലിൻ തന്നെയാണ്. വയലിൻ എന്ന് പറയുന്നത് മാളവിക്ക് ഒരു പെർഫോമൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണോ, അതോ തനിച്ചിരിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ മാളവിക പോകുന്ന എടുത്ത് വായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണോ?
1: തനിച്ചിരിക്കുമ്പോ വായിക്കാറുണ്ട്,
0: ബോറടിച്ചിരിക്കുമ്പോൾ എടുത്ത് അഭയസ്ഥാനം പോലെ എന്റർടൈൻമെന്റിനെ സ്വയം സന്തോഷിക്കാനും ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോ എന്താണ് വയലിനിലുള്ള ഭാവി ചിന്തകൾ? ഇതിൽ തന്നെ തുടർന്നു പോകുന്നോ അതോ പഠനത്തിന്റെ കൂടെ കൊണ്ടുപോകാനാണോ ഉദ്ദേശം? എന്താണ്
1: ഇപ്പോ പഠനത്തിന്റെ കൂടെ സൈഡായിട്ട് കൊണ്ടുപോകാനാണ്
0: ഇപ്പൊ പോകുന്ന പോലെ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ കോമ്പറ്റീഷൻ അനുഭവം ഒന്ന് പറയാമോ? ഇപ്പൊ കോമ്പറ്റീഷനിൽ സാധാരണ നമ്മൾ എന്താണ് വായിക്കുന്നത്, അതിന്റെ ഒരു റുട്ടീൻ എങ്ങനെയാണ്?
1: കോമ്പറ്റീഷൻസിന് ഇതുപോലെ ക്ലാസിക്കൽ പീസസ് ഉണ്ട് വെസ്റ്റേണിന്റെ, അപ്പൊ അത് നമ്മൾ ഷീറ്റ് മ്യൂസിക് വെച്ച് നോക്കി വായിക്കാം.
0: അപ്പോ മാളവിക്ക് സമ്മാനം കിട്ടിയ ഒരു കമ്പോസിഷൻ ഈ അടുത്ത് വായിച്ച പീസ് നമുക്കൊന്ന് എല്ലാവർക്കും വേണ്ടി വായിക്കാം. അതിനു മുമ്പ് അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: ഓസ്കർ യിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ജർമ്മൻ വയലിനിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പീസാണ് കൺസേർട്ടോ ഇൻ ബി മൈനർ. ആ പീസ് മൂന്ന് മൂവ്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് മൂവ്മെന്റും തേർഡ് മൂവ്മെന്റും ആണ്.
0: നമുക്കപ്പോ മാളവികയ്ക്ക് സമ്മാനം നേടിക്കൊടുത്ത ഓസ്കർ യിൽഡിംഗിന്റെ ആ വയലിൻ പീസ് കേൾക്കാം.

കേരള ഹയർ സെക്കൻഡറി യുവജനോത്സവത്തിൽ വെസ്റ്റേൺ വയലിൻ വായനയിൽ എ ഗ്രേഡ് നേടിയ എസ് മാളവികയുമായി മൃദുൽ ജേക്കബ് നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

അടുത്തതായി യുവവാണിയിൽ വിവിധ പ്രവേശന പരീക്ഷകൾക്കും മത്സര പരീക്ഷകൾക്കും സൗജന്യ പരിശീലനം നൽകുന്ന സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഹെൽപ്പ് ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ അഥവാ സാത്തി പോർട്ടലിനെ കുറിച്ചുള്ള ഒരു ലഘു വിവരണം കേൾക്കാം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൺപൂരിന്റെ സഹകരണത്തോടെ 2023 നവംബറിൽ സാത്തി സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഹെൽപ്പ് ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ പോർട്ടൽ ആരംഭിച്ചു. രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികൾക്ക് ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ JEE, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് NEET, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് CLAT, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ പ്ലാറ്റ്ഫോം എല്ലാ വിദ്യാർത്ഥികൾക്കും, പ്രത്യേകിച്ച് സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുമുള്ള സൌജന്യ വിദ്യാഭ്യാസ ഉള്ളടക്കവും മാർഗനിർദ്ദേശവും നൽകുന്നു. മത്സര പരീക്ഷകൾക്കായുള്ള തയ്യാറെടുപ്പിന് വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകളും പോലുള്ള പ്രമുഖ സ്ഥാപനങ്ങളിലെ അക്കാദമിക് വിദഗ്ധർ അവരുടെ വൈദഗ്ധ്യം പങ്കുവച്ച പഠന സാമഗ്രികൾ ഇതിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ ലഭ്യമായ പ്രധാന സൌകര്യങ്ങൾ ഇവയൊക്കെയാണ്: സോൾവ് വിത്ത് മീ എന്ന മാർഗനിർദ്ദേശത്തോടെയുള്ള പ്രശ്ന പരിഹാര സെഷനുകൾ, 60,000-ലധികം ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന മൂല്യനിർണയ പ്ലാറ്റ്ഫോം NCERT, വീഡിയോ പരിഹാരങ്ങൾ, തത്സമയ ക്ലാസുകൾ, NCERT അടിസ്ഥാനമാക്കിയ പഠന സൌകര്യങ്ങൾ, പരീക്ഷാ തയ്യാറെടുപ്പിനുള്ള ഫലപ്രദമായ തന്ത്രങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്ന AI അധിഷ്ഠിത ചാറ്റ് ബോർഡ്, AI സംയോജിപ്പിച്ച ഫീഡ്ബാക്ക് സംവിധാനം തുടങ്ങിയുള്ളവയാണ് ഈ പ്ലാറ്റ്ഫോമിൽ ലഭ്യമായ പ്രധാന സൌകര്യങ്ങൾ. JEE, NEET, SSC തുടങ്ങിയ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഉള്ളടക്കങ്ങൾ DTH പ്ലാറ്റ്ഫോമിലൂടെയും സംപ്രേഷണം ചെയ്യുന്നു. വിദ്യാർത്ഥികൾക്ക് ഈ പഠന സാമഗ്രികൾ വെബ് പോർട്ടലിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും ഉപയോഗിക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ സാത്തി SATHEE.IITK.AC.IN. എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. നിങ്ങളുടെ മത്സര പരീക്ഷാ സ്വപ്നങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകാൻ സാത്തി നിങ്ങളോടൊപ്പമുണ്ട്. ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി, നമസ്കാരം. നിർവഹണം മൃദുൽ ജേക്കബ്, നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം.

ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമദ് ഖാൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടി 9496556321. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

വാക്കുകൾ വെറും അക്ഷരങ്ങളല്ല, കാലത്തെയും മനുഷ്യനെയും ജീവിതത്തെയും വായിച്ചെടുക്കാനുള്ള ചെനാലകളാണ്. മനുഷ്യ ജീവിതത്തെയും സമൂഹത്തെയും പുതിയ കാഴ്ചപ്പാടുകളിലൂടെ സമീപിക്കുന്ന ഡേവിഡ് മാത്യുവിന്റെ 2.5 നൂറ്റാണ്ടിന്റെ സർഗസംവേദനം എന്ന പ്രഭാഷണവും വ്യത്യസ്ത ഭാവങ്ങളും വികാരങ്ങളും നിറഞ്ഞ കലാം പാങ്ങോടിന്റെ കവിതകളുമാണ് ഇന്ന് സാഹിത്യരംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിന്തയും സൗന്ദര്യവും സമന്വയിക്കുന്ന ഈ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി കലാം പാങ്ങോടിന്റെ കവിതകൾ കേൾക്കാം. കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും സാംസ്കാരിക പാരമ്പര്യവും ചരിത്രത്തിന്റെ തിളക്കമുള്ള അധ്യായങ്ങളും ചേർത്ത് ആവിഷ്കരിക്കുന്ന കവിതയാണ് കേരളീയ കവിതയെന്ന്

ഈ കവിത. നാടിന്റെ ആത്മാവിനെ വാക്കുകളിലൂടെ വരച്ചിരുന്ന കവി മലയാള മണ്ണിന്റെ മണവും രുചിയും നിറവും പ്രകൃതിയും കണ്ടറിഞ്ഞ് മലയാള തനിമയെ നെഞ്ചേറ്റി പാടുകയാണ് ഇവിടെ.

പ്രകൃതിയുടെ ഓരോ ചലനത്തിലും ഒരു കഥ ഒളിഞ്ഞിരിക്കുന്നുവെന്നും ഇനിയും ഒരുപാട് കഥകൾ എഴുതാനുണ്ടെന്നും കവി പ്രകൃതി സൂക്തമെന്ന ഈ കവിതയിലൂടെ സൂചിപ്പിക്കുന്നു. ഒടുവിൽ പിറകെ വരുന്നവർക്കൊരു വിളവ് കൂട്ടുവാൻ ഉഴവുചാല് പൂട്ടുന്ന കവി കവിതയിൽ പല വേഷഭൂഷിതനായി പ്രകൃതിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു.

0: നൂറ്റാണ്ടുകൾ കടന്നുപോയിട്ടും വായനക്കാരുടെ ഹൃദയങ്ങളിൽ നിന്നും ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരിയാണ് ജെയ്ൻ ഓസ്റ്റിൻ. കാലം മാറിയെങ്കിലും മനുഷ്യരുടെ വികാരങ്ങളും ബന്ധങ്ങളും അതേപോലെ നിലനിൽക്കുന്നതിലാണ് ജെയ്ൻ ഓസ്റ്റിന്റെ എഴുത്തുകൾ ഇന്നും പുതിയ വായനക്കാരെ കണ്ടെത്തുന്നത്. ജെയ്ൻ ഓസ്റ്റിനെയും അവരുടെ അനശ്വരമായ സാഹിത്യ ലോകത്തെയും ഓർമ്മിപ്പിക്കുകയാണ് ഡേവിഡ് മാത്യു തന്റെ പ്രഭാഷണത്തിലൂടെ. രണ്ടര നൂറ്റാണ്ടിന്റെ സർഗസംവേദനം.
1: 250 വർഷമായിട്ടും കൂടുതൽ തിളക്കത്തോടെ സാഹിത്യത്തിൽ കാലാതീതമായി വാഴുക, 19-ാം നൂറ്റാണ്ടിലെ സാഹിത്യ വിസ്മയമായ ജെയ്ൻ ഓസ്റ്റിനാണ് ആ പദവിക്ക് അർഹയായിരിക്കുന്നത്. ഉത്തമ വായനക്കാരുള്ള കാലത്തോളം അത് തുടരും. താൻ ജീവിച്ച കാലഘട്ടത്തിലെ ജീവിതത്തെ അവർ ഒപ്പിയെടുത്തു. ഇംഗ്ലീഷ് സാമൂഹ്യ ചരിത്രത്തിലെ ഒരു സുവർണകാലമായിരുന്നു 19-ാം നൂറ്റാണ്ട്.

ഏതാണ്ട്. ജെയ്ൻ ഓസ്റ്റന്റെ പുസ്തകങ്ങൾ വായിച്ചാൽ അന്നത്തെ സാമൂഹ്യ ഘടനയും ജീവിതവും പരോക്ഷമായി നമ്മിലേക്ക് സന്നിവേശിക്കപ്പെടും. ജെയ്ൻ ഓസ്റ്റന്റെ മാസ്റ്റർ പീസായ സെൻസ് ആൻഡ് സെൻസിബിലിറ്റിയിൽ നിന്ന് ഒരു ഭാഗം എടുത്തുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ടൈം ഓർ ഓപ്പർച്യൂണിറ്റി ദാറ്റ് ഈസ് ടു ഡിറ്റർമൈൻ ഇന്റിമസി, ഇറ്റ് ഈസ് ഡിസ്പൊസിഷൻ എലോൺ. 7 years would be insufficient to make some people acquainted with each other, and 7 days are more than enough for others. മനുഷ്യർ തമ്മിലുള്ള അടുപ്പത്തെ നിർവചിക്കുന്നത് സമയവും അവസരങ്ങളുമല്ല, മനോഭാവവും മനസ്ഥിതിയുമാണ് അത് നിർണയിക്കുന്നത്. ചില മനുഷ്യർക്ക് പരസ്പരം മനസ്സിലാക്കാനും പരിചയപ്പെടാനും 7 വർഷം കിട്ടിയാലും പോരാ, മറ്റു ചിലർക്ക് 7 ദിവസം തന്നെ അധികം. ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങളാണ് ജെയ്ൻ ഓസ്റ്റിനെ വ്യത്യസ്തയാക്കുന്നത്. പുരുഷന്മാർ മരിയോ പുസോയുടെ ദ ഗോഡ് ഫാദറിൽ നിന്ന് ഉദ്ധരിക്കുന്നത് പോലെ ഏത് സ്ത്രീക്കും ജെയ്ൻ ഓസ്റ്റിനെ ഉദ്ധരിക്കാം. കാരണം ജെയ്ൻ സംസാരിച്ചത് അവർക്ക് വേണ്ടിയായിരുന്നു. പ്രൈഡ് ആൻഡ് പ്രെജുഡ്യൂസ് അവർക്ക് ഉദ്ധരിക്കാൻ പാകത്തിലാണ്. ജെയ്ൻ ഓസ്റ്റിനെ കുറിച്ച് പല നറേറ്റീവുകളുണ്ട്. നോവൽ സാഹിത്യത്തിലെ അവരുടെ ഔന്നത്യമാണ് അതിലൊന്ന്. അതുല്യമായ ഒരു ശൈലിയായിരുന്നു അവരുടേത്. ഷീ വാസ് എ സ്റ്റൈലിസ്റ്റ്. മാറി മാറി വരുന്ന കാലഘട്ടങ്ങളിൽ ജെയ്ൻ ഓസ്റ്റിന്റെ പ്രിയതയ്ക്ക് ഒരു കാരണമതാണ്. ഓരോ തലമുറയും ജെയ്നിനെ വായിച്ച് ആസ്വദിക്കുന്നു, പഴക്കമോ ചെടിപ്പോ കൂടാതെ. സ്ത്രീകളുടെ ഹൃദയം തൊട്ടറിഞ്ഞ ഗ്രന്ഥകാരി, യൂറോപ്പ് മുഴുവൻ പരക്കെ അംഗീകാരം നേടിയ ആദ്യത്തെ സ്ത്രീ നോവലിസ്റ്റ്. ജെയ്ൻ സൃഷ്ടിച്ച സ്ത്രീ കഥാപാത്രങ്ങൾ ഗ്രന്ഥകാരിയുടെ പത്രങ്ങളാണ്. ആ പത്രങ്ങളിലൂടെ നാം ഓസ്റ്റിനെ വായിച്ചറിയുന്നു. കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിൽ ഗ്രന്ഥകാരി ഇടപെടാറില്ല. ഫ്രീ ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, അതാണ് അവരുപയോഗിക്കുന്നത്. സ്വതന്ത്രവും പരോക്ഷവുമായ ഭാഷയാണ് ഓസ്റ്റിന്റെ നോവലുകളുടെ പ്രത്യേകത. ഒരു കഥാപാത്രത്തെ പോലും അവർ ന്യായീകരിക്കുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നുമില്ല. കഥാപാത്രങ്ങൾക്കും വായനക്കാർക്കും സമ്പൂർണ്ണ സ്വാതന്ത്ര്യം. ജെയ്ൻ ഓസ്റ്റിന്റെ നോവലുകൾ സാമൂഹിക യാഥാർത്ഥ്യത്തിന്റെ നേർചിത്രങ്ങളാണ്, സോഷ്യൽ റിയലിസം. സ്ത്രീകളുടെ പെരുമാറ്റ രീതികൾ, വിവാഹം, വരുമാനം എന്നിവയാണ് ജെയ്ൻ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ. അന്നത്തെ പോലെ അവ ഇന്നും പ്രസക്തമാണ്. ആദ്യ നോവലായ സെൻസ് ആൻഡ് സെൻസിബിലിറ്റി 1811 ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അതൊരു റൊമാൻറ്റിക് നോവലാണ്. എലീനർ, മരിയാന എന്നീ 2 സഹോദരിമാരുടെ ജീവിതങ്ങളിലൂടെ നാം കടന്നുപോകുന്നു. 2.5 നൂറ്റാണ്ട് മുമ്പുള്ള പ്രേമവും ഹൃദയദ്രവീകരണവും സാമൂഹ്യ പ്രതീക്ഷകളും നാം പരിചയപ്പെടുന്നു. സമകാലിക ജീവിതത്തിന്റെ വിശ്വസ്ത ദർപ്പണങ്ങളാണ് ജെയ്ൻ നോവലുകൾ. എലീന പ്രതിനിധീകരിക്കുന്നത് പ്രായോഗികതയും സംയമനവുമാണ്. അതിനെ സെൻസ് എന്ന് വിശേഷിപ്പിക്കാം. എന്നാൽ മരിയാന ഡാഷ്ഫുഡ് വികാരങ്ങളുടെയും പ്രകടനപരതയെയും ധ്വനിപ്പിക്കുന്നു. അതിനെ സെൻസിബിലിറ്റി എന്ന് വിശേഷിപ്പിക്കാം. നോവലിന്റെ പേര് സെൻസ് ആൻഡ് സെൻസിബിലിറ്റി എന്നാക്കിയത് തികച്ചും സംഗതം. പ്രേമം, സ്നേഹം, സാമൂഹ്യ പദവികൾ എന്നിവയാണ് അന്വേഷണ വിഷയങ്ങൾ. സെൻസ് ആൻഡ് സെൻസിബിലിറ്റി വായിച്ചു കഴിയുമ്പോൾ ജെയ്ൻ ഓസ്റ്റിനെ കൂടുതൽ നാം ഇഷ്ടപ്പെടാൻ തുടങ്ങും. 1813 പ്രസിദ്ധീകരിക്കപ്പെട്ട പ്രൈഡ് ആൻഡ് പ്രെജുഡ്യൂസ് ജെയ്ൻ ഓസ്റ്റിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കൃതിയാണ്. അതിലെ എലിസബത്ത് ബെന്നറ്റ് എന്ന നായിക കൃതിയുടെ ആത്മസത്താണ്. ബന്ധങ്ങളിലെ സങ്കീർണതകൾ വളരെ കൃത്യമായി ഈ കൃതിയിൽ വരച്ചു കാട്ടുന്നു. നായികയുടെ തന്നെ മുൻവിധികൾ നോവലിന്റെ തലക്കെട്ടിന്റെ ഒരു ഭാഗമാണ്. പ്രെജുഡീസ്, അഭിമാനബോധവും മുൻവിധികളും ചേരുമ്പോൾ പ്രൈഡ് ആൻഡ് പ്രെജുഡ്യൂസ് ആയി. ഇതിൽ പറയുന്നത് സ്ത്രീകളുടെ പൊതു അനുഭവങ്ങളാണ്. സ്ത്രീകൾ ഏറ്റവും ഉദ്ധരിക്കുന്നത് പ്രൈഡ് ആൻഡ് പ്രെജുഡ്യൂസിൽ നിന്നാണ്. സ്ത്രീകൾ ഉള്ളിടത്തോളം കാലം പ്രൈഡ് ആൻഡ് പ്രെജുഡ്യൂസ് വായിക്കപ്പെടും. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് എമ്മ എന്ന നോവലിലെ

0: പ്രതിനായികയായ എമ്മ ശരിയായി നയിക്കപ്പെടാത്തതിൻ്റെ ദോഷങ്ങളുണ്ട്. ഊർജ്ജസ്വലതയാണ് അവളുടെ കൈമുതൽ. മിസ്റ്റർ നൈറ്റ്ലി, ഹാരിയ സ്മിത്ത്, ജെയ്ൻ ഫെയർഫാക്സ് എന്നീ കഥാപാത്രങ്ങൾ പൂർണ്ണ വികസിതമാണ്. പെസ്വേഷൻ എന്ന ഗ്രന്ഥം ആനി എലിയറ്റ് എന്ന ധീരയായ കഥാപാത്രത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു. ധീരയെങ്കിലും വില കുറച്ച് കാട്ടപ്പെടുന്നു. അണ്ടർ എസ്റ്റിമേറ്റഡ് ക്യാരക്ടർ, പക്ഷേ വിസ്മയം ഉണർത്തുന്ന ഒരു വ്യക്തിത്വമാണത്. ക്യാപ്റ്റൻ ഫ്രെഡറിക് വെൻവർത്ത്, സർ വോൾട്ടർ എലിയറ്റ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ക്രോഫ്സ് എന്നീ കഥാപാത്രങ്ങൾ നോവലിനെ ധന്യമാക്കുന്നു. നോർതാംഗിർ ഹാബി എന്നൊരു നോവൽ കൂടിയുണ്ട്, പക്ഷേ അത്ര പ്രചാരം അതിനില്ല. പേഴ്സ്യുവേഷനും നോർതാംഗർ ആബിയും പ്രസിദ്ധീകരിക്കപ്പെട്ടത് നോവലിസ്റ്റിൻ്റെ മരണത്തിന് ശേഷമാണ്. മരിക്കുന്നതിന് മുമ്പേ മറ്റൊരു നോവൽ കൂടി ഓസ്റ്റൻ എഴുതി, പക്ഷേ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. സാൻഡീഷൻ എന്ന പേരിൽ പിന്നീടത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ജീവിച്ചിരിക്കുമ്പോൾ ജെയ്ൻ ഓസ്റ്റിന് ഇന്നത്തെ പ്രശസ്തി ലഭിച്ചിരുന്നില്ല. എന്നാൽ 1940കളോട് കൂടി ഇംഗ്ലീഷ് ഭാഷയിലെ ഒരൊന്നാംകട എഴുത്തുകാരിയെന്ന് അവിടെ സ്ഥാപിക്കപ്പെട്ടു, ചിരപ്രതിഷ്ഠ. പക്ഷേ തനർഹിച്ച അംഗീകാരത്തിനായി 20ാം നൂറ്റാണ്ട് വരെ കാത്തിരിക്കേണ്ടി വന്നു. ഊതിക്കഴിച്ച പൊന്നായി അവരുടെ പ്രശസ്തി മാറി. ഓസ്റ്റന്റെ കഥാതന്തുക്കൾ ഫലിതം ചാലിച്ചതാണ്. അവരുടെ നോവലുകൾ സ്ത്രീ ജീവിതത്തിൽ വിവാഹത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. വിവാഹത്തെ വെറുപ്പോടുകൂടി കാണുന്ന ഇന്നത്തെ വനിതകൾ ആ പുസ്തകങ്ങൾ വായിക്കണം. മതിയായ വരുമാനം ഇല്ലാത്ത വനിതകൾക്ക് സുരക്ഷിത ജീവിതം ഉറപ്പുവരുത്താൻ ഒരു നല്ല വിവാഹം അനിവാര്യമാണെന്ന് അവർ ധ്വനിപ്പിക്കുന്നു. പലർക്കും വിവാഹത്തിലൂടെ ഒരു സാമൂഹ്യ പദവി, സോഷ്യൽ സ്റ്റേറ്റസ് ലഭിക്കുന്നു. മറ്റു ചിലർക്ക് ഒരു റിഫ്ലക്റ്റഡ് ഗ്ലോറി വന്നു ചേരുന്നു. അസാധാരണ വ്യക്തിത്വമുള്ള സ്ത്രീകൾക്കാണ് ഒറ്റയ്ക്ക് സാമൂഹ്യ പദവി നേടാൻ കഴിയുക. അന്നും ഇന്നും അതങ്ങനെയാണ്. ധനവും വിവാഹവും എക്കാലവും സ്വാധീന ഘടകങ്ങളാണ്, സാമൂഹിക പ്രശ്നങ്ങളാണ്, സോഷ്യൽ ഇഷ്യൂസ് ഓസ്റ്റൻ കൈകാര്യം ചെയ്തത്. ഇതുതന്നെയാണ് അവരുടെ ഇന്നത്തെ പ്രസക്തി. ജെയ്ൻ ഓസ്റ്റന്റെ കണ്ണുകളിലൂടെ മനുഷ്യരെ കാണുന്നത് ഒരിക്കലും ഒരു പഴഞ്ചൻ ഏർപ്പാടല്ല. അവർ മനുഷ്യരെയും സമൂഹത്തെയും കുറിച്ച് നടത്തുന്ന നിരീക്ഷണങ്ങളും പ്രതികരണങ്ങളും കാലാതീത സ്വഭാവമുള്ളതാണ്. വിവാഹത്തെ ഒരു സാമൂഹ്യ ഉടമ്പടിയായി അവർ കാണുന്നു. അതൊരു വൺ വേ ട്രാഫിക് അല്ല, കേവലം ഒരു സാമ്പത്തിക നിർദ്ദേശമായി അതിനെ കണ്ടുകൂടാ. യഥാർത്ഥ പ്രേമം പൂക്കളും ബൊക്കയും ആഭരണങ്ങളുമല്ല, സുന്ദരമായ കുറിപ്പുകൾ കൈമാറുന്നതും അതാകില്ല. പരസ്പര ബഹുമാനവും അനുകമ്പയും സ്നേഹവും മറ്റേയാളിനു വേണ്ടി കൂടുതൽ മെച്ചമായി ജീവിക്കാനുള്ള ആഗ്രഹവുമാണ് പ്രേമത്തിൻ്റെ മാനദണ്ഡങ്ങൾ. പരസ്പര പൂരകമാകുന്നത് അപ്പോഴാണ്. എത്ര ഉദാത്തമായ സന്ദേശം! അതെങ്ങനെ കാലഹരണപ്പെടും? കടുകട്ടിയായ ഒരു സമൂഹത്തിൽ ഒരു നല്ല വിവാഹം അതിജീവനത്തിൻ്റെ മാർഗം കൂടിയാണ്. ഓസ്റ്റന്റെ കാലത്തെ പോലെ ഇതും പുരുഷ മേധാവിത്വത്തിൻ്റെ കാലമാണ്, പാട്രിയാർക്കിക്കൽ സൊസൈറ്റി. ഈ പാട്രിയാർക്കിക്കൽ കോഡാണ് ന്യായം വിധിക്കുന്നത്. സാഹിത്യ ലോകത്തിൽ ഓസ്റ്റന്റെ ആരാധകർ സ്ത്രീകളാണെങ്കിലും സാഹിത്യത്തിലെ അതികായന്മാരെ പുരുഷന്മാരും കുറവല്ല. മഹാനായ ഇ എം ഫോസ്റ്റർ, കവിയായ ഡബ്ല്യു എച്ച് ഓഡൻ, വിമർശകനായ എഫ് ഡബ്ല്യു ലീവ്സ് എന്നിവർ അവരിൽ പ്രമുഖരാണ്. ചില പുരുഷന്മാർ ജെയ്ൻ ഓസ്റ്റനെ വായിക്കാത്തത് അവരുടെ മുമ്പിൽ ഓച്ചാണിച്ച് നിൽക്കാൻ ജെയ്നെ കിട്ടാതെ കൊണ്ടാണ്. പാട്രിയാർക്കിയാണ് പ്രശ്നം. പാത്രസൃഷ്ടിയിൽ കുറ്റമറ്റതാണ് ഓസ്റ്റൻ കൃതികൾ. വൈകാരികമായ പക്വതയും ബുദ്ധിയും ജെയ്ൻ ഓസ്റ്റൻ നൽകുന്ന മറ്റൊരു സന്ദേശമാണ്. സ്വാനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്ന കഥാപാത്രങ്ങൾ സ്വയം നവീകരിക്കപ്പെടുന്ന മനുഷ്യരാണ്. കഴിഞ്ഞ December 16 ജെയ്ൻ ഓസ്റ്റിൻ ജനിച്ചിട്ട് 250 വർഷം കഴിഞ്ഞു. ആ പശ്ചാത്തലത്തിലാണ് ഞാനിത് സമർപ്പിക്കുന്നത്.
1: കാലത്തെ അതിജീവിക്കുന്ന സാഹിത്യം എങ്ങനെയായിരിക്കണമെന്നതിന് ജെയ്ൻ ഓസ്റ്റിന്റെ കൃതികൾ ഇന്നും ഉത്തരം

പറയുന്നുണ്ട്. ഓരോ കാലത്തും പുതിയ അർത്ഥങ്ങളോടെ വായിക്കപ്പെടുന്ന അവരുടെ എഴുത്തുകൾ നല്ല സാഹിത്യത്തിന് കാലപരിധികളില്ലെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് കലാം പാങ്ങോടിന്റെ മറ്റൊരു കവിത കൂടി കേട്ടാലോ. ചേറും ചെളിമണവും നിറഞ്ഞ ഗ്രാമാന്തരങ്ങളിലൂടെ ഇല്ലായ്മയിലും വല്ലായ്മയിലും നിന്ന് ഓടിപ്പോകുന്ന പ്രിയമായൊരുവളെ ഓർത്ത് കവിതയായൊരു കഥ പറയുന്ന കവി, ദീർഘതയാർന്നൊരു കവിതയെ കഥയായി ഒരുക്കിടുന്ന കവിത. ഒരു കഥ ചൊല്ലട്ടുമാ.

0: ചിന്തകൾക്ക് പുതിയ മാനങ്ങൾ നൽകിയ പ്രഭാഷണവും ഹൃദയസ്പർശിയായ കവിതകളുമായി ഇന്നത്തെ സാഹിത്യരംഗം പൂർണ്ണമാകുന്നു. സാഹിത്യത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളുമായി വീണ്ടും കാണാം. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.
1: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന.
1: ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിലാണ് രാജ്യത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-40 പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്കപ്രായമനുസരിച്ച് പ്രതിമാസ സംഭാവന

0: സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMYക്ക് അപാരമായ സാധ്യതകളുണ്ടെങ്കിലും സുസ്ഥിരമായ സ്വാധീനത്തിനായി ചില വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരണവും വ്യാപനവും യോഗ്യരായ കർഷകരിലേക്ക് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ്. വിപുലമായ എൻറോൾമെന്റ് ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ പ്രയോജനപ്പെടുത്തലും അത്യാവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത പദ്ധതിയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൌപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMY മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു നിർവഹിച്ചു. രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ജേതാക്കളായ ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ എന്നിവരും പത്മഭൂഷൺ ജേതാക്കളായ നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവരും പത്മശ്രീ ജേതാവ് വിമല മേനോനും പുരസ്കാരം സ്വീകരിച്ചു. ഓരോ ഭരണപരമായ തീരുമാനവും വികസിത ഭാരതമെന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി നിയമിതരായ 2024 ബാച്ചിലെ 183 IAS ട്രെയിനികളുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പുതിയ IAS ബാച്ചിന്റെ 40% വനിതാ ഓഫീസർമാരാണ് എന്നത് രാഷ്ട്രനിർമ്മാണത്തിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണത്തിന്റെ കേന്ദ്രബിന്ദുവായി ജനങ്ങളെ പ്രതിഷ്ഠിക്കാൻ യുവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ല.

0: ില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ സഭ നിർത്തിവച്ച് വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന് അറിയിച്ചു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയും സഭയിൽ നടന്നു. 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റൽ കിഫ്ബി ബാധ്യതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യൻ കായിക രംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രചാരണ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫൺ റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക കാര്യങ്ങളിൽ കേരളത്തിൽ ദൃശ്യമാകുന്ന ഊർജ്ജവും ഉത്സാഹവും പങ്കാളിത്തവും ഏറെ പ്രചോദനമേകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12 വർഷം മുമ്പ് സാമ്പത്തിക പ്രയാസങ്ങൾ അലട്ടിയിരുന്ന നാഫെഡ് ഇന്ന് 74 ലക്ഷം കർഷകർക്ക് സേവനം നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ 500 കോടിയുടെ ലാഭത്തിലാണ് സ്ഥാപനം. ന്യൂഡൽഹിയിൽ നാഫെഡിന്റെ ലേല പോർട്ടൽ NAFED.IN ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. രാജ്യത്ത് കാർഷിക വിളകളുടെ ഉൽപാദനം കഴിഞ്ഞ ദശകത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചെന്ന് ചടങ്ങിൽ സംസാരിക്കവേ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. NAFED.IN പോർട്ടലിലൂടെ കർഷകർക്ക് 48 മണിക്കൂറിനുള്ളിൽ ഉൽപ്പന്നങ്ങളുടെ വില അവരുടെ ബാങ്ക് അക്കൌണ്ടിലെത്തുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഡോക്ടർ KJ റീനയെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ട്രൈബ്യൂണൽ നടപടി ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കാൻ സർക്കാർ ഉത്തരവ്. 6.5 ലക്ഷത്തോളം പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസ് ഹൌസിംഗ് ആന്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സീറോയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ സമാപിക്കും. ഒരു മാസക്കാലത്തോളം നീണ്ടുനിന്ന മഹോത്സവത്തിന് തൃക്കലശാട്ടോടെയാണ് സമാപനമാകുന്നത്. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 10:30 പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഘാനയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ പുലർച്ചെ 4:30 ക്രൊയേഷ്യ പനാമയുമായി ഏറ്റുമുട്ടും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാളെ 1000-ാമത്തെ വാണിജ്യ കപ്പലിനെ സ്വാഗതം ചെയ്യാനൊരുങ്ങുന്നു. മദർഷിപ്പ് MSC ലൂസിയാന നാളെ വൈകിട്ട് ഏകദേശം 5 മണിയോടെ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തുറമുഖം അധികൃതർ അറിയിച്ചു. ബിരുദ പ്രവേശനത്തിനായുള്ള സർവകലാശാല പൊതുപ്രവേശന പരീക്ഷ CUET ഫലം പ്രഖ്യാപിച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. CUET ഔദ്യോഗിക പോർട്ടൽ വഴി ഫലം അറിയാൻ കഴിയും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അഗ്നിദേവൻ എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ 10-ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ 1-ാം യൂണിറ്റായ മാനവികതയിലെ നവോത്ഥാനം ഇറ്റലിയിൽ എന്ന പാഠഭാഗം കേൾക്കാം. അവലോകനം ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ പ്രിയ ബി.
2: പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ലോകം ഫുട്ബോൾ ലഹരിയിലാണ്. വേൾഡ് കപ്പ്, ഒപ്പം നമ്മളും അല്ലേ? അർജന്റീന, ബ്രസീൽ എന്ന് തുടങ്ങി പല ടീമുകളുടെയും ആരാധകരല്ലേ ഇവിടെയുള്ളവരെല്ലാം? കളി കാണാറില്ലേ? എന്നാൽ ഈ ലോകകപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചാലോ? ലോകകപ്പ് 4 തവണ നേടിയ ശക്തമായ ഒരു ഫുട്ബോൾ രാജ്യമുണ്ട്. എന്നാൽ 2018, 2022, 2026 എന്നീ തുടർ ലോകകപ്പുകളിൽ അവർക്ക് യോഗ്യത നേടാനുമായില്ല. ആ രാജ്യം ഏതാണെന്ന് പറയാമോ? ഇല്ലെങ്കിൽ ഒരു ക്ലൂ കൂടി തരാം. ലോക ഫുട്ബോളിനെ വിസ്മയിപ്പിച്ച ബുഫോൺ, മാൽദിനി, പിർലോ തുടങ്ങിയ ഇതിഹാസ താരങ്ങളെ ലോകത്തിന് സമ്മാനിച്ച നാടാണ് അതെ, ഇറ്റലി. ഇന്ന് ലോകകപ്പിൽ ഇറ്റലി ഇല്ലെങ്കിലും ലോക ചരിത്രത്തിൽ ഇറ്റലിയുടെ സ്ഥാനം വളരെ വലുതാണ്. 100 ആണ്ടുകൾക്ക് മുമ്പ് കല, സാഹിത്യം, ശാസ്ത്രം

എന്നിവയിലൂടെ ലോകത്തെ മാറ്റിമറിച്ച നവോത്ഥാനത്തിന്റെ ജന്മഭൂമിയാണ് ഇറ്റലി. നമുക്ക് ഇന്ന് 10-ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 1-ാമത്തെ യൂണിറ്റായ മാനവികത, അതിലെ നവോത്ഥാനം ഇറ്റലിയിൽ എന്ന പാഠഭാഗം ചർച്ച ചെയ്താലോ? എല്ലാവരും റെഡിയല്ലേ? എന്താണ് നവോത്ഥാനം? മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ് നവോത്ഥാനം. വ്യാപാര പുരോഗതിയുടെയും മറ്റ് ഘടകങ്ങളുടെയും ഫലമായി ഇറ്റലിയിൽ വളർന്നു വന്ന നവോത്ഥാനം യൂറോപ്പിനെ മുഴുവൻ സ്വാധീനിച്ചതെങ്ങനെയാണ് എന്നാണ് ഈ പാഠഭാഗത്തിലൂടെ വിശകലനം ചെയ്യുന്നത്. യൂറോപ്പിൽ, പ്രത്യേകിച്ച് ഇറ്റലിയിൽ, നവോത്ഥാനം രൂപപ്പെടാനുള്ള സാഹചര്യങ്ങളും അവയുടെ സവിശേഷതകളെയും കുറിച്ച് ധാരണ നേടുക എന്നൊരു പഠന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള സംക്രമണ കാലമായിരുന്നു നവോത്ഥാനം. എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ നവോത്ഥാന കാലത്ത് കണ്ടെത്തിയത്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുമോ? അതെ, വാണിജ്യ രംഗത്തെ പുരോഗതി, ഫ്യൂഡലിസത്തിന്റെ തകർച്ച, നഗരങ്ങളുടെ വ്യാപനം, സമ്പന്ന വിഭാഗത്തിന്റെ ആവിർഭാവം, മാനവികതയുടെ കടന്നുവരവ്, കല ശാസ്ത്രരംഗങ്ങളിലുണ്ടായ പുരോഗതി, ഇതെല്ലാം നവോത്ഥാനകാലത്തിന്റെ മാറ്റങ്ങളാണ്. എന്നാൽ എന്തുകൊണ്ടാണ് നവോത്ഥാനം ഇറ്റലിയിൽ? അതാണ് ഇന്നത്തെ ചോദ്യം. നമുക്കൊരു ലോകഭൂപടം കണ്ടാലോ? നിങ്ങളുടെ പാഠഭാഗത്തുള്ള ഇറ്റലിയുടെ സ്ഥാനം കണ്ടെത്താനുള്ള ആ ഭൂപടം ഒന്ന് നിരീക്ഷിക്കൂ. ഭൂപടത്തിന്റെ സഹായത്തോടെ ഇറ്റലി ഏത് കടലിന്റെ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നും ഈ കടൽ ഏതെല്ലാം വൻകരകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും വ്യക്തമായി കണ്ടെത്താനുള്ള ഒരു പ്രവർത്തനം നിങ്ങൾക്ക് തരട്ടെ. അതോടൊപ്പം മധ്യകാല ഇറ്റലിയിൽ നിലനിന്നിരുന്ന പ്രധാന നഗരങ്ങളും കണ്ടെത്തി പട്ടികപ്പെടുത്തു. അതെ, റോം, നേപ്പിൾസ്, ബൊളോണ, വെനീസ്, ജനോവ, പിസ, ഫ്ലോറൻസ്, മിലാൻ, ഇതെല്ലാം ഇറ്റലിയിലെ നഗരങ്ങളാണ്. ഏത് കടലിന്റെ സമീപത്താണ് ഇറ്റലി സ്ഥിതി ചെയ്യുന്നത് ഭൂപടം നിരീക്ഷിച്ച് പറയാൻ പറ്റുമോ? അതെ, മെഡിറ്ററേനിയൻ കടല്. ഏത് വൻകരകൾക്കിടയിലാണ് ഈ മെഡിറ്ററേനിയൻ കടൽ? ഭൂപടത്തിന്റെ സഹായത്തോടെ കണ്ടെത്തു. വടക്ക് യൂറോപ്പും തെക്ക് ആഫ്രിക്കയും കിഴക്ക് ഏഷ്യയും ഉൾപ്പെടുന്നതാണ് മെഡിറ്ററേനിയൻ കടൽ. ഇറ്റലിയിൽ നവോത്ഥാനം ആരംഭിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരിക്കും? നമുക്ക് ചർച്ചയിലൂടെ ഈ പാഠഭാഗത്തിന്റെ വിവരശേഖരണം നടത്താം. 1-ാമത്തെ സൂചകം, ഇറ്റാലിയൻ നഗരങ്ങളുടെ സവിശേഷതകൾ. 2, യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം. 3, കുരിശുയുദ്ധങ്ങളുടെ സ്വാധീനം. 4, ബ്യൂബോണിക് പ്ലാഗും മാനവികതയും. 5, പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ പുനർജനി. 6, കോൺസ്റ്റാന്റിനോബിളിന്റെ പതനം. നമുക്ക് ഇറ്റാലിയൻ നഗരങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇറ്റാലിയൻ നഗരങ്ങൾക്ക് മറ്റ് യൂറോപ്യൻ നഗരങ്ങളിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? സ്വതന്ത്രവും സമ്പന്നവും ഊർജസ്വലവുമാണ്. വേറെ എന്തൊക്കെ പോയിന്റുകൾ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും? അതെ, വ്യാപാരികൾക്ക് ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖല എന്നിവയെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, വാണിജ്യ സാങ്കേതിക വിദ്യകളിലുള്ള കാര്യക്ഷമത, പ്രത്യേകിച്ച് ബുക്ക് കീപ്പിംഗ് പോലുള്ള സാങ്കേതിക വിദ്യയിൽ, ഇതെല്ലാം ഇറ്റാലിയൻ നഗരങ്ങളെ മറ്റ് യൂറോപ്യൻ നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതാണ്. ഇനി 2-ാമത്തെ സൂചകത്തിലേക്ക് പോയാലോ? ഇറ്റാലിയൻ നഗരങ്ങളിൽ വ്യാപാരി വർഗം വളർന്നു വരാനിടയായ സാഹചര്യം നോക്കാം. ഇത് ഒരു അധിക അറിവിലേക്കായിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് തരുന്നത്. റോമ സാമ്രാജ്യത്തിന്റെ പതനത്തിനു ശേഷം ഫ്യൂഡൽ നാടുവാഴികൾ അധികാരമേറ്റു. നിരവധി കച്ചവട നഗരങ്ങൾ അവിടെ ഉയർന്നു വന്നു. അറബികളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങി യൂറോപ്പിലെ പ്രഭുക്കന്മാരും നാടുവാഴികൾക്കും കൈമാറ്റം ചെയ്ത കച്ചവടക്കാർ ഇറ്റലിയിൽ കച്ചവടത്തിനു പുറമേ പണമിടപാടും നടത്തിയിരുന്നു. ഇതിലൂടെ ഇറ്റലിയിൽ ഒരു വ്യാപാരി വർഗം അതിവേഗം വളർന്നു വരാനിടയായി. വാണിജ്യ പുരോഗതിയുടെ ഫലമായി ഇറ്റലിയിൽ ഉയർന്നു വന്ന കുടുംബങ്ങളും അതോടൊപ്പം വളർന്നു വന്ന നഗരങ്ങളും ഒന്ന് പട്ടികപ്പെടുത്തി നോക്കൂ. ഇനി നമുക്ക് 11-ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം

എങ്ങനെയാണ് നവോത്ഥാനത്തിന് കാരണമായത് എന്ന് നോക്കാം. എന്തൊക്കെയായിരുന്നു ഈ വാണിജ്യവൽക്കരണത്തിന്റെ ഫലങ്ങൾ, ഒന്ന് വായിച്ച് കണ്ടെത്താൻ സാധിക്കുമോ? അതെ, മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ തകർച്ചയാണ് പ്രധാന കാരണം. മതമേധാവിത്വത്തിന്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. സമ്പന്ന വിഭാഗത്തിന്റെ ഉയർച്ചയും ആധിപത്യവും സമ്പന്ന കുടുംബങ്ങളുടെ ഉദയവും രാഷ്ട്രീയ അധികാരത്തിലെ അവരുടെ പങ്കും ഇതെല്ലാം നവോത്ഥാനത്തിന്റെ ഉദയത്തിന് കാരണമായ ഘടകങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ പോയിന്റിലേക്ക് നമുക്ക് പോകാം. എന്താണത്? കുരിശി യുദ്ധങ്ങളുടെ സ്വാധീനം. അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് കുരിശി യുദ്ധങ്ങൾ? വിശുദ്ധ നാടായി കരുതപ്പെടുന്ന ജെറുസലേമിനായി ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളെയാണ് നമ്മൾ കുരിശി യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. സിഇ 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ കാലഘട്ടത്തിലാണ് ഈ യുദ്ധങ്ങൾ നടന്നത്. മധ്യകാലത്ത് നടന്ന ഈ കുരിശി യുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിയിച്ചു. കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങൾ, നഗരങ്ങൾ, അവിടുത്തെ ജനജീവിതം തുടങ്ങിയവയുമായി ഇറ്റാലിയൻ നഗരങ്ങൾ പരിചയത്തിലായത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടി. ഇസ്ലാമിക സാമ്രാജ്യവും ബൈസാന്റിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യാപാരത്തിലൂടെ സമ്പത്ത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒഴുകിത്തുടങ്ങി. അങ്ങനെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിന്റെ കുത്തക ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായി. അപ്പോ ഈ നിയന്ത്രണം നവോത്ഥാനത്തിന്റെ ആക്കം കൂട്ടാൻ സഹായിച്ചു. ആ ഇടയ്ക്ക് ഇറ്റലിയിൽ പൊട്ടിപ്പുറപ്പെട്ട യൂറോപ്പിനെ തന്നെ തകർത്തെറിഞ്ഞ ഒരു മഹാമാരിയായിരുന്നു ബ്യൂബോണിക് പ്ലേഗ്. അതും ഇറ്റലിയിലെ നവോത്ഥാനത്തിന് ആക്കം കൂട്ടിയ ഘടകങ്ങളാണ്. എന്താണ് ഈ പ്ലേഗിന്റെ പ്രത്യേകത? ശരീരം അഴുകിയ ഗന്ധം മൂലമാണ് ഈ പ്ലേഗ് പുറം ലോകം അറിഞ്ഞത്. പവിത്രീകരിക്കപ്പെട്ട പള്ളി പരിസരങ്ങൾ ഈ അനേകമായ ശവശരീരങ്ങൾ അടക്കം ചെയ്യാൻ അപര്യാപ്തമായിരുന്നു. രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ കറുത്ത കുമിളകൾ രൂപപ്പെട്ടിരുന്നു. ഇതിനാൽ ഈ രോഗം കറുത്ത മരണം എന്നും അറിയപ്പെട്ടു. വാണിജ്യത്തിനായി വന്ന കപ്പലുകളിലൂടെ എത്തിയ എലികളിലെ ചെള്ള് വഴിയാണ് യൂറോപ്പിൽ പ്ലേഗ് പടർന്നു പിടിച്ചത്. ബ്യൂബോണിക് പ്ലേഗ് ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായി ബാധിച്ചു. കുറേ തൊഴിലാളികൾ മരണപ്പെട്ടു. ആ മരണം കാർഷിക മേഖലയെ ദോഷകരമായി ബാധിച്ചു. ജനങ്ങൾ പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. പ്ലേഗിന്റെ ഭീകരത മനുഷ്യനെ ജീവിതത്തിന്റെ നൈമഷികതയെയും അനിശ്ചിതത്വത്തെയും കുറിച്ച് ചിന്തിക്കാനും സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുവാനും പ്രേരിപ്പിച്ചു. ഇത് മാനവികതയിലേക്ക് വഴി തുറന്നു. അടുത്ത പോയിന്റാണ് പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ പുനർജനി. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ റോമിന്റെ പൌരാണികതയെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ കണ്ടാലോ? പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനം ഇറ്റലിയിൽ ജനജീവിതത്തെ സ്വാധീനിക്കാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? നഗരങ്ങളിലെ സമ്പത്ത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമൂഹിക ഐക്യം തുടങ്ങിയവ ജനങ്ങളിൽ പൌരബോധവും ആത്മാഭിമാനവും വളർത്തി. പ്രാചീന റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ക്രമസമാധാനം, ഭരണകൂടം എന്നിവയെ സംബന്ധിച്ച ആശയങ്ങൾ ഇറ്റലിയിൽ പ്രചരിച്ചു. പ്രാചീന റോമൻ നിയമങ്ങളിലും ലാറ്റിൻ ഭാഷയിലും പാണ്ഡിത്യമുണ്ടായിരുന്ന വിദ്യാസമ്പന്നരായ ഒരു വിഭാഗം വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. തൽബലമായി പ്രാചീന ഭാഷ, സാഹിത്യം, സ്ഥാപനങ്ങൾ, പൌരാണികത എന്നിവയിൽ ഇവർക്ക് താൽപര്യം ജനിച്ചു. ഓരോ നഗരവും കലയുടെയും സാഹിത്യത്തിന്റെയും കേന്ദ്രങ്ങളാകാൻ ആഗ്രഹിച്ചു. പ്രാചീന റോമാ നഗരത്തിലെ ചിത്രങ്ങൾ, കയ്യെഴുത്ത് പ്രതികൾ, കെട്ടിടാവശിഷ്ടങ്ങൾ തുടങ്ങിയവ രാജാക്കന്മാരുടെയും പുരോഹിതരുടെയും കണ്ടെടുത്ത് സംരക്ഷിക്കപ്പെട്ടു. ഇതോടുകൂടി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതും കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതും യുദ്ധങ്ങളെക്കാൾ തങ്ങളെ ജനമനസ്സിൽ അനശ്വരമാക്കുമെന്ന് രാജാക്കന്മാർ കരുതി. ഇത്തരം കാര്യങ്ങളും ഇറ്റലിയിൽ നവോത്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയിരുന്നു. അടുത്തതായി തുർക്കികളുടെ കോൺസ്റ്റാന്റിനോബിൾ ആക്രമണം. എവിടെയാണ് കോൺസ്റ്റാന്റിനോബിൾ? ഭൂപടം ഒന്ന് നോക്കിയാലോ? കോൺസ്റ്റാന്റിനോബിളിന്റെ സ്ഥാനം ഒന്ന് കണ്ടെത്തൂ. കോൺസ്റ്റാന്റിനോബിൾ, അതെ, യൂറോപ്പ്.

0: യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കര ജല വ്യാപാര പാതകളുടെ സംഗമ കേന്ദ്രമാണ് കോൺസ്റ്റാന്റിനോബിൾ. തുർക്കിയിലെ ബോസ്ഫറസ് കടലിടുക്കിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. കരിങ്കടൽ, മെഡിറ്ററേനിയൻ കടൽ എന്നിവയെ ബന്ധിപ്പിക്കുന്ന പ്രധാന ജലപാതയാണ്. ഇന്ന് അത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ആ അതെ, ഇസ്താംബുൾ. ഇനി കോൺസ്റ്റാന്റിനോബിളിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം എന്താണെന്ന് നോക്കിയാലോ, ഇത് ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള പ്രധാന വ്യാപാര കേന്ദ്രം. സുഗന്ധവ്യഞ്ജനങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ തുടങ്ങിയവ യൂറോപ്പിലെത്തിയിരുന്നത് ഈ നഗരത്തിലൂടെയായിരുന്നു. തന്ത്രപ്രധാനമായ ഒരു സ്ഥാനം കൂടിയാണ് കോൺസ്റ്റാന്റിനോബിൾ. ബോസ്ഫറസ് കടലിടുക്ക് നിയന്ത്രിച്ചതിനാൽ സൈനികമായും രാഷ്ട്രീയമായും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. കൂടാതെ സംസ്കാരങ്ങളുടെ സംഗമ കേന്ദ്രമാണ് കോൺസ്റ്റാന്റിനോബിൾ. തുർക്കികളുടെ കോൺസ്റ്റാന്റിനോബിൾ ആക്രമണം ഇറ്റലിയുടെ വൈജ്ഞാനിക മേഖലയെ സ്വാധീനിച്ചതെങ്ങനെയെന്ന് നോക്കാം. പ്രാചീന ഗ്രീക്കോ റോമൻ സാഹിത്യകൃതികളുടെ കയ്യെഴുത്തു പ്രതികൾ കൈവശമുണ്ടായിരുന്ന നിരവധി പണ്ഡിതന്മാരുടെ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോബിൾ. തുർക്കികളുടെ ആക്രമണത്തെ തുടർന്ന് അവർ തങ്ങളുടെ കൈവശമുള്ള കയ്യെഴുത്തു പ്രതികളുമായി എവിടെയെത്തി? ഇറ്റലിയിലേക്ക് വന്നു. മധ്യകാലത്ത് സർവകലാശാലകളിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണങ്ങളും പഠനങ്ങളും ഗ്രന്ഥാലയങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും കലാപരമായ പുരോഗതിയും സാംസ്കാരിക രംഗത്തെ പരീക്ഷണങ്ങൾക്കും വഴിയൊരുക്കി. ഇതോടെ സാംസ്കാരിക രംഗത്തും വൈജ്ഞാനിക മേഖലയിലും പുത്തൻ ആശയങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. ഇറ്റലിയിൽ നവോത്ഥാനം ആരംഭിക്കാനുള്ള കാരണങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഈ യൂണിറ്റിൽ തുടർന്നു വരുന്ന നവോത്ഥാന കാലത്തെ ഓരോ രംഗങ്ങളിലും ചിത്രകല, ശില്പകല, വാസ്തുവിദ്യ, സാഹിത്യം, ചരിത്രരചന, ശാസ്ത്രം, മതനവീകരണം ഇവയിലുണ്ടായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും ഈ പാഠഭാഗം നിങ്ങളെ സഹായിക്കും. നവോത്ഥാന കാലത്ത് രൂപപ്പെട്ട പ്രധാന ആശയമായ മാനവികതയുടെ പ്രസക്തി മനസ്സിലാക്കാനും ആധുനിക ലോകത്തെ പുതിയ രീതികൾ നോക്കിക്കാണാനും യുക്തിപരമായി ചിന്തിച്ച് വിമർശനാത്മകമായി വിലയിരുത്താനും നിങ്ങൾക്ക് സാധിക്കട്ടെ.
1: 10-ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ 1-ാം യൂണിറ്റായ മാനവികതയിലെ നവോത്ഥാനം ഇറ്റലിയിൽ എന്ന പാഠഭാഗത്തിന്റെ അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവലോകനം ചെയ്തത് തൃശൂർ ജില്ലയിലെ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ പ്രിയ ബി. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി ഇപ്പോൾ
4: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് ആറ്റുവശേരി രാമകൃഷ്ണൻ. കഥ രാധാമാധവം.
5: ശ്രോതാക്കളെ ഏവർക്കും പ്രണാമം. കഥ രാധാമാധവം.

പച്ചപ്പുൽപ്പരുപ്പിന് മേലെ പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾ, നിറയെ പൂത്തു നിൽക്കുന്ന മാമരങ്ങൾ, അപ്പുറത്ത് വിലാസഭംഗിയോടെ ഒഴുകിപ്പോകുന്ന കാളന്തി നദി,

കാളന്തിയുടെ വിലാസഭംഗിയും നരദേൻ പുഷ്പങ്ങളുടെ ചാരുതയും നിറഞ്ഞ വൃന്ദാവനം, വള്ളിക്കുടലുകളും ഇല്ലിപ്പടർപ്പുകളും, എവിടെ നോക്കിയാലും കണ്ണിന് അമൃത പകരുന്ന അമേയ ദൃശ്യങ്ങൾ. ആടുന്ന മയിലും പാടുന്ന കുയിലുകളും കളകളം പാടി പറക്കുന്ന കിളികളും നിറഞ്ഞ വൃന്ദാവനം.

യദുകുലശ്രേഷ്ഠനായ വൃഷഭാനുവിന്റെ വാസസ്ഥാനമാണ് വൃന്ദാവനം. ഏകഛത്രാധിപതിയെപ്പോലെ അദ്ദേഹം വൃന്ദാവനത്തിൽ വസിക്കുന്നു. വൃഷഭാനുവിന് കീർത്തി എന്ന ഭാര്യയിൽ ഒരു മകൾ പിറന്നു. അവളാണ് രാധ. ചെറുപ്രായത്തിൽ തന്നെ രാധയുടെ അമ്മ മരിച്ചുപോയി. എങ്കിലും ആ ദുഃഖം അവളെ അറിയിച്ചിരുന്നില്ല വൃഷഭാനു. വൃഷഭാനു വേറെയും രണ്ട് വിവാഹം ചെയ്തു. അതിലും തനിക്ക് സന്താനങ്ങളുണ്ട്. ആ മക്കളിൽ നിന്നൊക്കെ രാധയോടായിരുന്നു വൃഷഭാനുവിന് കൂടുതൽ സ്നേഹം. അമ്മയില്ലാത്ത കുഞ്ഞാണ് രാധയെങ്കിലും അവളുടെ ഒരു നിമിഷത്തിലും ദുഃഖത്തിന്റെ കരിനിഴൽ വീഴരുതെന്ന് വൃഷഭാനുവിന് നിർബന്ധമുണ്ടായിരുന്നു. വൃഷഭാനുവിന്റെ മറ്റു ഭാര്യമാർക്കും സന്തതികൾക്കും അതേ സ്നേഹവും വാത്സല്യവുമായിരുന്നു രാധയോട്. ഇവരിലൊക്കെ വെച്ച് മുത്തശ്ശിക്കായിരുന്നു രാധയോട് ഏറ്റവും സ്നേഹം. അവളെ നൃത്തം പഠിപ്പിച്ചത് മുത്തശ്ശിയാണ്. സംഗീതം പഠിപ്പിക്കാനും പ്രോത്സാഹിപ്പിച്ചു മുത്തശ്ശി. ആഭരണങ്ങൾ അണിയാനും കാലിലും കരപിടത്തിലും ചെമ്പരത്തിച്ചാർ തേക്കുവാനും ഒക്കെ രാധയ്ക്ക് നല്ല കരവിരുതാണെന്ന് മുത്തശ്ശി പറയാറുണ്ടായിരുന്നു. പലതും പറഞ്ഞ് മുത്തശ്ശി അവളെ ചിരിപ്പിക്കും. കാലം കടന്നു പോകവേ ഗർഗാചാര്യൻ ഒരിക്കൽ അവിടെയെത്തി

കാർമേഘങ്ങൾ ഒഴിഞ്ഞു തെളിഞ്ഞ വസന്തകാലമായിരുന്നു അന്ന്. വിശിഷ്ടനായ ഗർഗാചാര്യനും ശിഷ്യന്മാരും പൂർണ്ണ ചന്ദ്രോദയം പോലെ വൃന്ദാവനത്തിലെത്തി. വൃഷഭാനു ഗർഗാചാര്യനെ സ്വീകരിച്ചു. കുശലപ്രശ്നാദികൾക്കൊടുവിൽ വൃഷഭാനു ഗർഗാചാര്യനോട് തന്റെ ഒരു സംശയ നിവാരണം ചോദിച്ചു. അല്ലയോ ഗർഗാചാര്യ, അങ്ങ് ഗണിതശാസ്ത്ര വിദഗ്ധനാണല്ലോ, എന്റെ മകൾ രാധയ്ക്ക് എന്നാണ് വിവാഹം എത്തുക എന്നൊന്ന് നോക്കി പറയണം. ഗർഗമനിക്ക് സന്തോഷമായി. രാധാമാധവന്മാരുടെ ചരിതം ലേശമെങ്കിലും വൃഷഭാനു അറിഞ്ഞിരിക്കണമെന്ന ലക്ഷ്യവും മുനിയുടെ ഈ വരവിലുണ്ടായിരുന്നു. അദ്ദേഹം രാധയുടെ രഹസ്യം പറഞ്ഞു തുടങ്ങി. ഹേ വൃഷഭാനു, വിരാട് പുരുഷന്റെ അവതാര കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ എത്തിയ ലോകമാതാവാണ് രാധ. ആ വിരാട് പുരുഷൻ ആമ്പാടിയിലെ നന്ദഗോപഗ്രഹത്തിൽ വളർന്നു വരുന്നുണ്ട്. വിരാട് പുരുഷന്റെ സർഗശക്തിയാണ് രാധ

അല്ലയോ വൃഷഭാനു? ഇത് നീ മാത്രം അറിഞ്ഞിരുന്നാൽ മതിയാകും. ആനന്ദാശ്രുക്കളോട് ഈ കഥ കേട്ടിരുന്ന വൃഷഭാനു പറഞ്ഞു, ആചാര്യ, എന്റെ രാധയെ കൃഷ്ണന് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ. ഈ രാധാകൃഷ്ണന്മാരുടെ വിവാഹം അങ്ങ് തന്നെ നടത്തിത്തരണം ഞങ്ങൾക്ക്. അങ്ങ് യദുകുലത്തിന്റെ പുരോഹിതനുമാണല്ലോ. അത് കേട്ട് ഗർഗാചാര്യൻ പറഞ്ഞു, വൃഷഭാനു, ഒരിക്കലും എന്റെയും നിങ്ങളുടെയും കാർമ്മികത്വത്തിലോ സാന്നിധ്യത്തിലോ അല്ല അവരുടെ വിവാഹം നടക്കുന്നത്. ഭാണ്ഡീരവനത്തിൽ വച്ച് ബ്രഹ്മാവിന്റെ സാന്നിധ്യത്തിലാണ് അവരുടെ വിവാഹം നടക്കുക. കൃഷ്ണന്റെ അർദ്ധാംഗിനിയാണ് രാധ. യജ്ഞാദികളെ കൊണ്ട് ദേവന്മാർക്ക് പോലും കാണുവാൻ പ്രയാസമുള്ള ഗോലോക റാണി അങ്ങയുടെ ഭവനത്തിൽ പുത്രത്വം കൈക്കൊണ്ട് ജീവിക്കുന്നു. ശ്രേഷ്ഠമായ ദേഹമാണ് താങ്കൾ എന്ന് പറയേണ്ടതില്ലല്ലോ. ഇത്രയും പറഞ്ഞ് അനുഗ്രഹിച്ച് ഗർഗാചാര്യൻ യാത്ര പറഞ്ഞു. ഉല്ലാസപ്രദവും ആനന്ദനിർഭരവുമായ രാധയുടെ വൃന്ദാവന ജീവിതത്തിലൂടെ ഓരോ പുലരികളും കടന്നുപോയിക്കൊണ്ടേയിരുന്നു.

കാലം കടന്നു പോകുന്നു. ആമ്പാടിയിലാണെങ്കിൽ നന്ദഗോപനും യശോദയും ഭയസംഭ്രമങ്ങളോടെയാണ് ദിനങ്ങൾ കഴിച്ചു കൂട്ടുന്നത്. നന്ദഗോപനിലും യശോദയിലും പുത്രഭാവം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കണ്ണന്റെ ആമ്പാടിയിലെ വാസം. ആമ്പാടി കണ്ണനെക്കൊണ്ടും കണ്ണൻ ആമ്പാടിയെക്കൊണ്ടും ശോഭിച്ചു. യദുകുലത്തിന്റെ ജീവനായ കണ്ണന് എന്തെങ്കിലും ആപത്ത് നേരിട്ടാൽ ഗോകുലവാസികൾക്കൊന്നും അത് സഹിക്കാനാവില്ല. അടുത്ത നാളുകളിലായി ആമ്പാടി ആപത്തിന്റെ മേഘനിഴലുകളിലാണ്. നിത്യവും ഏതോ ദുർഭൂതം ആമ്പാടിയെ ആക്രമിക്കാനിരിക്കുന്ന ഭാവത്തോടെയാണ് പകൽ അവസാനിക്കുന്നതും രാത്രി വരുന്നതും. കുറുക്കന്മാരുടെ ഓരിയിടൽ കൂടുന്നുണ്ട്. രാത്രിയിൽ കാക്കകൾ ഉണർന്നു കരയുന്നു. നിലവെട്ട് കാറ്റ് പൊടിയുമായി ചുറ്റിയടിക്കുന്നു. ഇത്തരം ദുർനിമിത്തങ്ങൾ ഏറെയേറെയാണ്. പൂതന, തൃണാവർത്തൻ, ശകടാസുരൻ തുടങ്ങിയ മായാസുരക്കൂട്ടങ്ങൾ കണ്ണനെ കൊല്ലാൻ തുടങ്ങി. പക്ഷേ അജ്ഞാതമായ ഒരു ശക്തി അവരെ എല്ലാം നശിപ്പിച്ചു. ഇനിയും അത്തരക്കാർ വന്നുകൂടുന്നില്ല. കണ്ണനിനി ഒരാപത്തും വരാൻ പാടില്ല എന്ന് നന്ദഗോപൻ തീരുമാനമെടുത്തു. അതുകൊണ്ട് ആമ്പാടിയിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് താമസം മാറ്റാനും തീരുമാനമെടുത്തു. ആമ്പാടിവാസികൾക്കെല്ലാം അത് സമ്മതമായി. അടുത്ത ദിവസം തന്നെ വൃന്ദാവനത്തിലേക്ക് ഒരു ദൂതനെ അയച്ചു നന്ദഗോപർ. ദൂതൻ വൃന്ദാവനത്തിലെത്തി വാർത്തയറിയിച്ചു. അത് കേട്ട വൃഷഭാനുവിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ആമ്പാടിവാസികളുടെ വരവിനെ ശിരസാവഹിച്ചു വൃഷഭാനു. രാധാകൃഷ്ണന്മാരുടെ സംഗമം ഇതാ സമാഗതമാകാൻ പോകുന്നു. ഗർഗമഹർഷിയുടെ പ്രവചനം ഇതാ സാഫല്യമാകാൻ പോകുന്നു. കൃഷ്ണനും നന്ദഗോപരും ആമ്പാടിവാസികളോടൊപ്പം എത്രയും പെട്ടെന്ന് തന്നെ വന്നുചേരുവാൻ പറഞ്ഞുകൊള്ളൂ എന്ന് വൃഷഭാനു ദൂതനോട് പറഞ്ഞുവിട്ടു. ദൂതൻ ആമ്പാടിയിലേക്ക് മടങ്ങി. വൃഷഭാനുവിന്റെ മനസ്സിൽ രാധാമാധവ ബാന്ധവത്തിന്റെ ചിത്രം പൊന്തി വന്നു.

അടുത്ത പൗർണമിയായി. ആമ്പാടിവാസികൾ ഒന്നടങ്കം കണ്ണനുമൊത്ത് വൃന്ദാവനത്തിലേക്ക് യാത്രയാകാനൊരുങ്ങി. കാളവണ്ടികളിൽ ഒരുക്കി നിർത്തി. വീട്ടു സാധനങ്ങൾ വണ്ടികളിൽ നിറച്ചു. വിവിധ കാളവണ്ടികളിലായി ആമ്പാടിക്കൂട്ടം വൃന്ദാവനത്തിലേക്ക് യാത്ര തിരിച്ചു. കണ്ണൻ വളർന്നു വന്ന ആമ്പാടിയോട് യാത്ര പറഞ്ഞവർ

അവർ ആമ്പാടി വിട്ടു. നിരവധി കാളവണ്ടികളിലായി ഒന്നിനു പിറകെ ഒന്നായി വൃന്ദാവനത്തിലേക്ക് യാത്രയായവർ. വൃന്ദാവനത്തിൽ വൃഷഭാനു സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ്. വൃഷഭാൻ രാധയെ വിളിച്ചു. അവൾ ഓടിയെത്തി. രാധേ, ഇതാ അവരെത്തിക്കഴിഞ്ഞു. പരിഭ്രമത്തിൻ്റെ കുങ്കുമച്ചവി മുഖത്ത് തുടുത്തിട്ടുകൊണ്ട് രാധ മുറ്റത്തിറങ്ങി. ഇന്നലെ അവൾക്ക് ഉറക്കമേ ഉണ്ടായിരുന്നില്ല. അച്ഛൻ സംഭവങ്ങളെല്ലാം കേൾപ്പിച്ചിരുന്നു. നന്ദഗോപരും യശോദയും കണ്ണനും വൃന്ദാവനത്തിൽ വസിക്കുവാൻ വരുന്നുവെന്ന് അറിഞ്ഞ നിമിഷം മുതൽ യദുകുലനാരിമാർ പറയുവാൻ തുടങ്ങിയ നാമമാണ് കണ്ണൻ, കണ്ണൻ, കണ്ണൻ. കണ്ണനെ അടുത്ത് കാണുവാൻ മിഴി നട്ടിരിക്കുകയാണ് രാധ. കഴിഞ്ഞ രണ്ട് ദിനങ്ങളിലായി കണ്ണന്റെ അപദാനങ്ങൾ അവൾ എത്ര കേട്ടുവെന്നോ, അതാ ആരവം കേൾക്കുന്നു. ആമ്പാടിവാസികൾ അടുത്തുകൊണ്ടിരിക്കുന്നു. രാധ നാലുപാട് നോക്കി. ഒന്നിനു പിറകെ ഒന്നായി കാളവണ്ടികൾ അടുത്തുകൊണ്ടേയിരിക്കുന്നു. അവൾ തോഴിമാരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അടുത്തുകൊണ്ടിരിക്കുന്ന കാളവണ്ടിയിലേക്ക് പുഞ്ചിരിയോടെ നോക്കി.

പടിഞ്ഞാറെ ചക്രവാളത്തിൽ അരുണിമ പരന്നപ്പോഴേക്കും അതാ അവർ എത്തിക്കഴിഞ്ഞു. ഓരോ വണ്ടികളിൽ നിന്ന് ആളുകൾ ഇറങ്ങിത്തുടങ്ങി. ഈ സമയം മാരദൂതി പോലെ നിൽക്കുകയായിരുന്ന രാധയുടെ കണ്ണുകൾ കണ്ണനെ തിരഞ്ഞു. എവിടെ കണ്ണൻ? എല്ലാവരും പുകഴ്ത്തുന്ന ആ കാറളി വർണ്ണൻ എവിടെ? രാധ എല്ലാ വണ്ടികളിലും നോക്കി

രാധ ആ യാത്രാ സംഘത്തെ ശ്രദ്ധിച്ചു. അതിൽ ഒരു വണ്ടി നിറയെ ഗോപാലബാലന്മാരാണ്. അത് കണ്ട് ഉൾത്തടം തുടിച്ചു രാധയ്ക്ക്. ആ വണ്ടിയിൽ നിന്ന് ഗോപബാലന്മാർ ഇറങ്ങിത്തുടങ്ങി. അതിൽ അവളുടെ നേതാവെന്ന് തോന്നിക്കുന്ന അത്തരത്തിൽ ഒരു കുട്ടിയെ രാധ കണ്ടു.

അതാ കാളവണ്ടിയിൽ നിന്ന് കായാമ്പൂ വർണ്ണനും കൂട്ടുകാരും ഇറങ്ങി വരുന്നു. കണ്ണനെ തന്നെ നോക്കി നിന്നു രാധ. കണ്ണനെ രാധ കണ്ടു, കണ്ണൻ രാധയെ. ആ കണ്ണുകൾ ഇടഞ്ഞു, പരസ്പരം വിടർന്നു. ഒരു യുഗം ആരംഭിക്കുകയായി, രാധാമാധവയുഗം. ഗോപക്കുട്ടികളൊക്കെ അവരവരുടെ സാധനങ്ങൾ ഇറക്കി വയ്ക്കുന്നതിൽ വ്യാപൃതരായി. കണ്ണനാണ് അവസാനം ഇറങ്ങിയത്. രാധ കണ്ണന്റെ സമീപത്തേക്ക് മന്ദം മന്ദം നടന്നു. ഓരോ ചുവടുകൾ കടക്കാൻ ഓരോ യുഗം എടുക്കുന്നതായിട്ടാണ് അവൾക്ക്

ഏകാന്തതയിൽ താൻ ഇഷ്ടപ്പെടുന്ന ഒരു യുവകോമളന്റെ സമീപത്തേക്ക് നടന്നണയുന്ന മുഗ്ധാംഗിയുടെ ഭാവമായിരുന്നു രാധയ്ക്ക്. മന്ദം നടന്നെത്തി മന്ദാക്ഷത്തോടെ അവൾ കണ്ണനോട് ചോദിച്ചു, നിന്റെ പേര് കണ്ണനെന്നാണോ? കണ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ കണ്ണനെന്നാണ്. കണ്ണനും ചോദിച്ചു, നിന്റെ പേരെന്താ? അവൾ മൊഴിഞ്ഞു, രാധ. ആ ശബ്ദത്തിൽ പ്രേമസാഗരം തുളുമ്പി നിന്നു.

അപ്പോഴേക്കും നന്ദഗോപരും യശോദയും രോഹിണിയും മറ്റ് ആമ്പാടിവാസികളും എല്ലാം എത്തിക്കഴിഞ്ഞു. വൃഷഭാനവും കൂട്ടരും ചേർന്ന് നന്ദഗോപരെയും കണ്ണനെയും ബലഭദ്രനെയും എല്ലാവരെയും എതിരേറ്റ് കൂട്ടിക്കൊണ്ടുപോയി. വൃഷഭാനു രാധയെ കൃഷ്ണനും മറ്റെല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. അതുപോലെ നന്ദഗോപരും കൃഷ്ണനെയും മറ്റെല്ലാവരെയും വൃഷഭാനുവിനും പരിചയപ്പെടുത്തി കൊടുത്തു. പകൽ രാത്രിക്ക് വഴിമാറി കൊടുത്തു. എല്ലാവരും ഉറങ്ങാൻ കിടന്നു. കണ്ണനും ഉറക്കം പിടിച്ചു. പുല്ലാങ്കുഴൽ അരികിൽ വച്ച് പ്രപഞ്ചവിധാതാവ് ലോകലീലയ്ക്കു വേണ്ടി മായാ നിദ്ര കൊണ്ടു. നേരം പ്രഭാതമായി. വൃന്ദാവനത്തിൽ അന്ന് സൂര്യൻ നേരത്തെ എത്തി. രാധയാണ് നേരത്തെ എഴുന്നേറ്റത്. അവൾ അപ്പോൾ തന്നെ കണ്ണൻ കിടന്ന സ്ഥലത്ത് ചെന്നു. കൃഷ്ണൻ നിദ്രയിലാണ്. അവൾ കണ്ണനെ ഉണർത്തി. പ്രഭാതകൃത്യവും ഭക്ഷണവും കഴിഞ്ഞ് കണ്ണനും കൂട്ടരും ആമ്പാടി ചുറ്റിക്കാണാൻ ഇറങ്ങി. വളരെ പെട്ടെന്നാണ് രാധ കണ്ണനോട് കൂടുതൽ ഇണങ്ങിയത്. നിത്യവും ഗാളുന്തി തീരങ്ങളിലും മറ്റുമാണ് അവർ കാലിമേയ്ക്കാൻ പോകാറുള്ളത്. ഒപ്പം ബലഭദ്രനും ഗോപക്കുട്ടികളും ഉണ്ടാവും. എല്ലാവരും ഒത്തുള്ള പല പല കളികളും പാട്ടും നൃത്തവും ഉണ്ടാവും. കണ്ണന്റെ മുരളീഗാനത്തിൽ എല്ലാവരും ഇഴുകും. സായാഹ്നം കഴിയുമ്പോഴേക്കും അവർ കൈകോർത്ത് പിടിച്ച് ഇണക്കുരുവികളെ പോലെ ആടിപ്പാടി അഗ്രഹാരത്തിലേക്ക് പോവുകയും ചെയ്യും. അവരുടെ വൃന്ദാവന ജീവിതത്തിലൂടെ കാലങ്ങൾ കടന്നുപോയി. ഒരു നാൾ കണ്ണനും രാധയും ഒന്നിച്ചാണ് കാലികളെ മേയ്ക്കാൻ പോയത്. യമുനയുടെ കരയിലുള്ള ഭാണ്ഡീരവനത്തിലെത്തിയ അവർ. വൃക്ഷനിമിടമായ വനം, ഭീകരമായ നിശബ്ദത. ആരും ആ വനത്തിൽ പോകാറേയില്ല. വർണ്ണപ്പുലിമയുള്ള കുസുമങ്ങൾ കൊണ്ടും തമാല നീലച്ചവിയിൽ മനം കുളിർത്തും അവർ ആ വനത്തിൽ ചുറ്റി നടന്നു. മധുരപത്വങ്ങൾ ഭുജിച്ചു. കണ്ണനോട് രാധ പറഞ്ഞു, കണ്ണ, ഇപ്പോൾ ഞാൻ ആസ്വദിക്കുന്ന ആനന്ദം ഈ ലോകത്തിലോ സ്വർഗലോകത്തിലോ ഒരു സ്ത്രീയും അനുഭവിക്കുന്നതല്ല. ആഹ്ലാദവും രതിയും ഉണ്മയായി എന്നിൽ ഇണചേരുകയാണ്. നിന്റെ പൂവലംഗങ്ങളിൽ അഭിനമിച്ച് ഈ രാധ നിർവേദ പുഷ്പമാകുവാൻ കൊതിക്കുന്നു. കാനനമധ്യത്തിൽ കന്മദം മണക്കുന്ന നിമിഷങ്ങളിൽ നിന്നിൽ ഒരു ഇതൽപ്പൂവായി ഞാൻ വിടർന്നെങ്കിൽ കണ്ണ, കിസലയങ്ങൾക്ക് മനോഹാരിത നൽകുന്ന ഒരല്ലിയായി ഞാൻ തീർന്നെങ്കിൽ, എന്നിൽ കിനിയുന്ന പുത്തൻ മധു ഉണ്ണുവാൻ ഉന്മത്തനായി നീ അണഞ്ഞെങ്കിൽ, വരൂ കണ്ണ, എനിക്കായി നീ പുല്ലാങ്കുടലൂതു. ഞാൻ സ്വരവും ജാഗവുമാകട്ടെ, എന്റെ അംഗങ്ങൾ താളമാകട്ടെ, എന്റെ ആത്മാവ് നിന്റെ വേദിയാകട്ടെ.

കാനനത്തിൽ അവർക്ക് ചുറ്റും ഒരു ചൈതന്യം വിണ്ണുതുറന്നിറങ്ങി വന്നു. അപൂർവമായ തേജോധാര അവരെ പൊതിഞ്ഞു. രാധ കണ്ണന്റെ മാറിലേക്ക് തലചായ്ച്ചു. അവളുടെ കണ്ണുകളിൽ ശുദ്ധമായ രതിനൃത്തം ചെയ്തു.

0: അടുത്ത നിമിഷത്തിൽ അതാ രാധ നോക്കി നിൽക്കെ കണ്ണൻ വളർന്നു. പൂർണ്ണ യൗവനയുക്തനായി
1: രാധയ്ക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല.
0: പൂർണ്ണ യൗവനയുക്തനായി പുഞ്ചിരിക്കുന്ന മുഖവുമായി വനമാലി മുന്നിൽ നിൽക്കുകയാണ്. അവളുടെ താടിയിൽ പിടിച്ചുയർത്തി ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു, രാധേ, പ്രപഞ്ചത്തിന്റെ ആദ്യ മുഹൂർത്തം മുതൽ രാധാ മാധവന്മാരുണ്ട്. പുരുഷസ്ത്രൈണ സങ്കല്പത്തിന്റെ ചേർച്ചയാണവർ. ഈ ദ്വന്ദ്ങ്ങളിലാണ് കാലം കുടിയിരിക്കുന്നത്. ഇവരിലാണ് ജനിയുടെ ആദ്യ ബിന്ദു തുടക്കമിട്ടത്. ഇന്ദീവര പുഷ്പങ്ങൾ തോൽക്കുന്ന രാധയുടെ കണ്ണിലേക്ക് നോക്കി മാധവൻ നിന്നു. അവനിയിലെ രതിഭാവത്തിന്റെ പൂർണ്ണതയാണ് ഇപ്പോൾ രാധ. കാനനം പോലും ചുവന്നു നിന്നു. രാധയും കൃഷ്ണനും തോളോട് തോളൊരുമി നടന്നു. കണ്ണന്റെ വലതുകൈ രാധയുടെ അരക്കെട്ടിൽ മുല്ലവല്ലിയായി ചുറ്റിപ്പിണങ്ങി. കണ്ണൻ പറഞ്ഞു,

എത്ര നേരം നടന്നുവെന്ന് അവർക്കറിയില്ല. ഭാണ്ഡീരവനം ലതാ നികുഞ്ചങ്ങൾക്ക് പ്രസിദ്ധമാണ്. ശംഖുപുഷ്പം തുറ്റിട്ട് നിൽക്കുന്ന മല്ലിക മത്സരിച്ച് ചുറ്റിപ്പിണഞ്ഞ ഒരു നികുഞ്ചത്തിനു മുന്നിൽ അവരെത്തി. അധികം കഴിഞ്ഞില്ല, ആകാശത്തിന്റെ വാതിൽ തുറന്ന് ഹംസരഥത്തിൽ അതാ ബ്രഹ്മാവെത്തി. ഇരുവരും കൈകൂപ്പി. ബ്രഹ്മാവ് കണ്ണനോട് പറഞ്ഞു, പരമ്പരുളായ മാധവ, പ്രപഞ്ചലീലകളാടാൻ അങ്ങയ്ക്കൊരു തോഴി വേണമല്ലോ, അത് രാധയാകട്ടെ. അവനിയിൽ നിങ്ങൾ ഒരുമിക്കണമെങ്കിൽ പവിത്രച്ചരട് ബന്ധിക്കണം. അത് മറ്റുള്ളവർക്ക് അദൃശ്യവും നിങ്ങൾക്ക് മാത്രം ദൃശ്യവുമായ താലിമാലയാണ്. അത് നാം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ വിവാഹിതരാകുവിൻ. ഒരുമയുടെ തെളിമ വരും മുമ്പ് മന്ത്രതുര്യമായ ഈ മുഹൂർത്തം ആവശ്യമാണ്. കണ്ണൻ പറഞ്ഞു, അങ്ങയുടെ യുക്തം പോലെയാകട്ടെ. ആകാശത്ത് സൂര്യചന്ദ്രന്മാർ നിറദീപങ്ങളായി നിന്നു. അഷ്ടദിക്പാലകർ താലപ്പൊലിയും ആലവട്ടവുമായി നിന്നു. അഷ്ടദിക് ഗജങ്ങൾ മുഹൂർത്തത്തിന് ഗാംഭീര്യം നൽകി. ജ്യോതിശക്രത്തിലെ ഗ്രഹങ്ങൾ യഥായോഗ്യം വന്നു. മംഗളവാദ്യങ്ങൾ മന്ത്രമധുരമായി ഉയർന്നു. ആ അപൂർവ നിമിഷങ്ങൾക്ക് ഭാണ്ഡീരവനം സാക്ഷ്യം വഹിച്ചു. ആ സൂക്ഷ്മ മുഹൂർത്തത്തിൽ ബ്രഹ്മാവിന്റെ സാന്നിധ്യത്തിൽ കൃഷ്ണൻ രാധയുടെ കഴുത്തിൽ പവിത്രദന്ത സൂത്രം ബന്ധിച്ചു. രാധാ മാധവ ദമ്പതികൾക്ക് ആശിസ് നൽകി ബ്രഹ്മാവ് അപ്രത്യക്ഷനായി. രാധയും കൃഷ്ണനും മാത്രമായി. രാധ പുളകവതിയായി, പൂർണ്ണയായി, അവർ ഒന്നായി. കൃഷ്ണഭക്തനായ ജയദേവ കവി രാധാകൃഷ്ണ പ്രേമത്തെക്കുറിച്ച് നമുക്ക് പാടിത്തന്നിട്ടുണ്ട്. പ്രപഞ്ചമാകുന്ന വൃന്ദാവനത്തിൽ ഈശ്വരനാകുന്ന കൃഷ്ണന്റെ വേർപാടുകൊണ്ട് ദുഃഖിക്കുന്ന ജീവനാകുന്ന രാധയെയും ആശ്വസിപ്പിച്ച്, ഈശ്വരനോട് കൂട്ടിയോജിപ്പിക്കുന്ന ഗുരുവാകുന്ന സഖിയെയും ഭംഗിയായി ചിത്രീകരിച്ചു തന്നിട്ടുള്ള ഈ രാധാമാധവം ഭക്തകോടികൾക്ക് ഈശ്വരപ്രേമത്തിന്റെ മധുരം ഏകിക്കൊണ്ട് ഉപസംഹരിക്കുന്നു.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴ 2 എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321 അല്ലെങ്കിൽ 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321 9495964321. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11:30. അതിഥി ചലച്ചിത്ര നടൻ അരുൺകുമാർ.
2: ആകാശവാണി കഥകളിപ്പദങ്ങൾ കലാമണ്ഡലം CV സുകുമാരനും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് സദനം ശ്യാമളൻ, കലാനിലയം കുഞ്ഞുണ്ണി ചെണ്ട, തൃപ്പലമുണ്ട നടരാജ വാര്യർ മദ്ദളം. പാണ്ഡവരുടെ അജ്ഞാതവാസം പശ്ചാത്തലമാക്കി ഇരയമ്മൻ തമ്പി എഴുതിയ രണ്ടാട്ടക്കഥയിൽ ആദ്യത്തേതാണ് കീചകവധം.

ചൂതിൽ തോറ്റ് നിബന്ധന പ്രകാരമുള്ള 12 വർഷത്തെ വനവാസം പൂർത്തിയാക്കി പാണ്ഡവർ. തുടർന്ന് അജ്ഞാതവാസത്തിനായി അവർ പാഞ്ചാലിക്കൊപ്പം വേഷപ്രച്ഛന്നരായി വിരാട രാജധാനിയിൽ അഭയം തേടി. രാജ്ഞി സുദേഷ്ണയുടെ അന്തപുരദാസിയായി മാലിനി എന്ന പേരിൽ കഴിയുന്നു പാഞ്ചാലി. ആരെയും മോഹിപ്പിക്കുന്ന സൗന്ദര്യമുള്ള മാലിനിയെ ഒരു നാൾ കീചകൻ കാണുവാനിടയായി. വിരാട സേനാധിപനാണ് കരുത്തനായ കീചകൻ. മാലിനിയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച കീചകൻ ഉദ്യാനത്തിൽ പൂക്കളിറുക്കുകയായിരുന്ന ആ അന്തപുരദാസിയെ തടഞ്ഞു നിർത്തുന്നു. തുടർന്ന് താൻ ആ സൗന്ദര്യത്തിൽ എത്രമാത്രം ഭ്രമിച്ചിരിക്കുന്നുവെന്ന് പറയുന്ന പദം. മാലിനി രുചിരഗുണശാലിനി രാഗം പാടി. മാലിനി ഈ വാക്കുകളോട് ശക്തമായി പ്രതികരിക്കുന്നു. ഭർത്താക്കന്മാരായ 5 ഗന്ധർവന്മാരെ പറ്റി സൂചിപ്പിക്കുന്ന മാലിനി, കീചകൻ അതിരുകടന്നാൽ സീതയെ അപഹരിച്ച രാവണന്റെ ഗതിയാവും ഉണ്ടാവുക എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സാദരം നീ ചൊന്നമൊഴി എന്ന പദം രാഗം ബേഗടാർ.

കീചകന് ശക്തമായ മറുപടി നൽകിയ മാലിനി ഉദ്യാനത്തിൽ നിന്നും പോകുന്നതോടെ ഇരേമിൻ തമ്പി രചിച്ച കീചകവധം ആട്ടക്കഥയുടെ ഈ അവതരണം സമാപിക്കുകയാണ്. പാടിയത് കലാമണ്ഡലം സി.വി. സുകുമാരൻ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

പ്രിയ ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമത് ഖാൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495565321. ഒരു നമ്പർ കൂടി 9495565321. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ലക്ഷ്മികാന്ത് പ്യാരയിലാൽ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ചിത്രം പൂനിലാമഴ.

വിദ്യാസാഗറിന്റെ സംഗീതം നീലത്താമര എന്ന ചിത്രത്തിനുവേണ്ടി വി ശ്രീകുമാറും ശ്രേയാ ഘോഷാലും പാടിയത്. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ.

യേശുദാസും മിൻമിനി പാടിയ ഗാനം ചിത്രം മേലേപ്പറമ്പിൽ ആൺവീട്. ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഈണം പകർന്നത് ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു.
1: ആകാശവാണി, നമസ്കാരം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. രാജ്യത്ത് ഔപചാരിക തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന അഥവാ PMVBRY. 2025 ഓഗസ്റ്റ് 1 PMVBRY പ്രാബല്യത്തിൽ വന്നു. പദ്ധതിയുടെ പാർട്ട് എ പ്രകാരം EPFOയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും പ്രതിമാസം 100,000 രൂപ വരെ വേതനം ലഭിക്കുന്നതുമായ പുതുതായി ജോലിയിൽ പ്രവേശിച്ച ജീവനക്കാർക്ക് ഒരു മാസത്തെ വേതനത്തിന് തുല്യമായ തുക ആനുകൂല്യമായി ലഭിക്കാൻ അർഹതയുണ്ട്. പരമാവധി 15,000 രൂപ വരെയുള്ള ഈ ആനുകൂല്യം 2 ഗഡുക്കളായാണ് നൽകുക. പദ്ധതിയുടെ പാർട്ട് ബി പ്രകാരം അധികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന തൊഴിലുടമകൾക്ക് പുതുതായി നിയമിക്കപ്പെടുന്ന ഓരോ ജീവനക്കാരനും പ്രതിമാസം 3,000 രൂപ വരെ 2 വർഷത്തേക്ക് ആനുകൂല്യം ലഭിക്കാൻ അർഹതയുണ്ട്. തൊഴിൽ വളർച്ച വർദ്ധിപ്പിക്കുന്നതിൽ ഉൽപാദന മേഖലയ്ക്കുള്ള പ്രാധാന്യം കണക്കിലെടുത്ത് ഈ മേഖലയിലുള്ള തൊഴിലുടമകൾക്ക് 2 വർഷത്തേക്ക് കൂടി അധികമായി ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും. 99,446 കോടി രൂപ ബജറ്റ് വിഹിതമുള്ള PMVBRY 2 വർഷത്തെ കാലയളവിനുള്ളിൽ 3.5 കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിൽ ഏകദേശം 1.92 കോടി ഗുണഭോക്താക്കൾ ആദ്യമായി തൊഴിൽ രംഗത്തേക്ക് പ്രവേശിക്കുന്നവരായിരിക്കും. 2025 ഓഗസ്റ്റ് മുതൽ ഇതുവരെ 70,000 ത്തിലധികം പുതിയ ജീവനക്കാരെ PMVBRY വഴി ഔപചാരിക തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു. ഇതിലേകദേശം 30% സ്ത്രീകളാണ്. തുടർച്ചയായി 6 മാസത്തിലധികം ജോലിയിൽ തുടരുന്ന ജീവനക്കാർക്ക് ഈ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട്. PMVBRY പദ്ധതി പ്രകാരം പ്രതിമാസം 100,000 രൂപ വരെ ശമ്പളമുള്ള യോഗ്യരായ പുതിയ ജീവനക്കാർക്ക് 15,000 രൂപ വരെയുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചേക്കാം. കൂടാതെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന യോഗ്യരായ സ്ഥാപനങ്ങൾക്ക് പ്രതിമാസം 1 ജീവനക്കാരന് 3,000 രൂപ വരെയുള്ള പ്രോത്സാഹന തുകയും ലഭിക്കും. ഈ പദ്ധതി വഴി നിർമ്മാണ മേഖലയ്ക്ക് 4 വർഷത്തേക്കും മറ്റ് മേഖലകൾക്ക് 2 വർഷത്തേക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാകും. ഔപചാരിക തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഒരേപോലെ പിന്തുണ നൽകുന്നതിലും PMVBRY പദ്ധതി ഇതിനകം തന്നെ ശ്രദ്ധേയമായ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. 2026 മാർച്ചിൽ മാത്രം 461 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. പദ്ധതിയുടെ പാർട്ട് എ പ്രകാരം ആദ്യമായി ജോലിയിൽ പ്രവേശിച്ച 4.41 ലക്ഷം ജീവനക്കാർക്കായി 247 കോടി രൂപ വിതരണം ചെയ്യുകയും അങ്ങനെ തൊഴിൽ രംഗത്തേക്ക് കടന്നുവരുന്ന യുവജനങ്ങൾക്ക്

0: നേരിട്ടുള്ള സാമ്പത്തിക സഹായം ഉറപ്പാക്കുകയും ചെയ്തു. പാർട്ട് ബി പ്രകാരം ഏകദേശം 6.46 ലക്ഷം അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച 17,551 സ്ഥാപനങ്ങൾക്ക് 214 കോടി രൂപയുടെ ആനുകൂല്യങ്ങളും നൽകി. 2026 ജൂൺ 19 ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജനയ്ക്ക് കീഴിൽ ഏകദേശം 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തത്. വെറുമൊരു തൊഴിൽ പദ്ധതി എന്നതിനേക്കാൾ ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്ന യുവജനങ്ങളുടെ അഭിലാഷങ്ങൾക്ക് കരുത്ത് പകരുന്ന പദ്ധതിയാണ് വികസിത് ഭാരത് റോസ്കർ യോജനയെന്ന് ചടങ്ങിനെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു. വ്യവസായ മേഖലയ്ക്കും തൊഴിൽ ശക്തിക്കുമിടയിൽ ദൃഢബന്ധം സൃഷ്ടിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പദ്ധതി ജീവനക്കാരെയും തൊഴിലുടമകളെയും ഒരേ സമയം പിന്തുണയ്ക്കുന്നതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്ന യുവജനങ്ങൾക്കൊപ്പമാണ് സർക്കാരെന്നും അതോടൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു.
1: ये रोजगार योजना सामान्य तौर पर सोचे जाने वाली रोजगार योजना से बहुत आगे बढ़कर पहली नौकरी पाने वाले युवा के सपनों को शक्ति देने वाली योजना है. ये युवा और उद्योगों के बीच एक मजबूत सेतु बनाने वाली योजना है. आमतौर पर योजनाएं या तो कर्मचारी के लिए बनती हैं या तो फिर उद्योगों के लिए बनती है, लेकिन ये एक योजना ऐसी है, इस योजना में भारत के सामर्थ्यवान मेरे युवा, समृद्ध युवा भविष्य की ओर और उद्योग विकास की ओर और इन दोनों को साथ लेकर चलती है. जो युवा अपनी पहली नौकरी शुरू करता है सरकार उसके साथ खड़ी होती है. और इसलिए उद्योगकार को भी लगता है कि अकेला मेरे यहां नहीं आया है, इसके पीछे पूरी सरकार आई है. और इसके कारण ऐसे युवकों की तरफ देखने का उस उद्योगकार का भी नजरिया बदल जाता है. और जो संस्थान नए रोजगार का सृजन करता है सरकार उनका भी उत्साह बढ़ाती है.
0: ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക വികസനത്തിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തത്തെക്കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. രാത്രികാല ഷിഫ്റ്റ് ജോലികളുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ, വർക്ക് ഫ്രം ഹോം അവസരങ്ങളുടെ പ്രോത്സാഹനം, ജോലിസ്ഥലങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തൽ എന്നിവ തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജന ഇൻസെന്റീവ് വിതരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പ്രധാന ചടങ്ങിൽ തൊഴിലുടമകളും ജീവനക്കാരുമായ ഗുണഭോക്താക്കൾ, വിവിധ പങ്കാളിത്ത സംഘടനകളുടെ പ്രതിനിധികൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ എന്നിവരുൾപ്പെടെ ഏകദേശം 1,200 ക്ഷണിതാക്കൾ പങ്കെടുത്തു. രാജ്യത്തെ വിവിധ ഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് എത്തിയ തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സർക്കാരിന്റെ ജനകേന്ദ്രീകൃതമായ സമീപനത്തിലൂടെ തൊഴിലാളികളും തൊഴിലുടമകളും ഇന്ന് രാഷ്ട്രനിർമ്മാതാക്കളായും ഇന്ത്യയുടെ വളർച്ചാഗാഥയിൽ തുല്യ പങ്കാളികളായും അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. 4 തൊഴിൽ കോഡുകൾ പ്രാബല്യത്തിൽ വന്നത് തൊഴിലാളികളുടെ അന്തസ്സും സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനുള്ള ചരിത്രപരമായ ചുവടുവയ്പ്പാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തുടനീളമുള്ള 200 കേന്ദ്രങ്ങളിൽ നടന്ന പ്രാദേശിക പരിപാടികളിൽ ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ, സംസ്ഥാന തൊഴിൽ മന്ത്രിമാർ, പാർലമെന്റ് അംഗങ്ങൾ, നിയമസഭാംഗങ്ങൾ, മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച ഈ പരിപാടികളിൽ ജീവനക്കാരുടെയും തൊഴിലുടമകളുടെയും പ്രതിനിധികൾ ഉൾപ്പെടെ ഏകദേശം 200,000 പേർ പങ്കാളികളായി. കേരളത്തിലെ രണ്ടാം ഘട്ടത്തിൽ പാർട്ട് എ പ്രകാരം, അതായത് ആദ്യതവണ ജീവനക്കാർക്കുള്ള ഇൻസെന്റീവ് എന്ന നിലയിൽ 21,606 ജീവനക്കാർക്ക് 1,291.55 ലക്ഷം രൂപയുടെ ആനുകൂല്യവും പാർട്ട് ബി പ്രകാരം, അതായത് തൊഴിലുടമകൾക്കുള്ള പിന്തുണ എന്ന നിലയിൽ 1,421 തൊഴിലുടമകൾക്ക് 3,615.04 ലക്ഷം രൂപയുടെ ആനുകൂല്യവും ലഭിച്ചു. കേരളത്തിൽ ഇപിഎഫ്ഒയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ എംഎൽഎമാരായ ബി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, മേയർ വി വി രാജേഷ്, കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ എന്നിവർ പങ്കെടുത്തു. ജൂൺ 15 കണക്കനുസരിച്ച് തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ പരിധിയിൽ 2,375 സ്ഥാപനങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ 64,748 അംഗങ്ങൾ എൻറോൾ ചെയ്യപ്പെട്ടു. ഇതിൽ 23,731 പുതിയ അംഗങ്ങളും ജോലിയിൽ തിരിച്ചെത്തിയ 41,037 അംഗങ്ങളും ഉൾപ്പെടുന്നു. കൊല്ലം മേഖലയിലെ 1,108 സ്ഥാപനങ്ങൾ

0: പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പദ്ധതിയിൽ ഉൾപ്പെട്ട 10,483 അംഗങ്ങളിൽ 4,672 പേർ പുതിയ അംഗങ്ങളും 5,811 പേർ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചവരുമാണ്. കോട്ടയം റീജിയണൽ ഓഫീസിന്റെ പരിധിയിൽ 1,525 സ്ഥാപനങ്ങൾ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ 15,445 അംഗങ്ങൾ എൻറോൾ ചെയ്തു. ഇതിൽ 6,989 പുതിയ അംഗങ്ങളും ജോലിയിൽ തിരിച്ചെത്തിയ 8,458 അംഗങ്ങളും ഉൾപ്പെടുന്നു. കൊച്ചി മേഖലയിൽ 6,719 സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ 1,99,240 അംഗങ്ങൾ പദ്ധതിയുടെ ഭാഗമായി ചേർന്നിട്ടുണ്ട്. ഇതിൽ 80,744 പുതിയ അംഗങ്ങളും 1,18,494 പേർ വീണ്ടും ചേർന്ന അംഗങ്ങളുമാണ്. കോഴിക്കോട് മേഖലയിൽ 3,567 സ്ഥാപനങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 59,230 അംഗങ്ങൾ ചേർന്നിട്ടുണ്ട്. ഇതിൽ 22,715 പുതിയ അംഗങ്ങളും 36,515 പുനർനിയമനം ലഭിച്ച അംഗങ്ങളും ഉൾപ്പെടുന്നു. കണ്ണൂർ മേഖലയിൽ 1,352 സ്ഥാപനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. ഇതിൽ ആകെ 10,407 അംഗങ്ങൾ എൻറോൾ ചെയ്തു. ഇതിൽ 5,906 പേർ പുതിയ അംഗങ്ങളും 4,501 പേർ ജോലിയിൽ പുനർനിയമനം ലഭിച്ചവരുമാണ്. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ഭാഗമായി കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ രാജ്യസഭാ MP സി സദാനന്ദ മാസ്റ്റർ മുഖ്യാതിഥിയായി. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനമാണ് രാജ്യത്ത് പുരോഗമിക്കുന്നതെന്ന് രാജ്യസഭാ MP പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുന്ന ജീവനക്കാർക്ക് സമൂഹത്തോട് വലിയ പ്രതിബദ്ധതയുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: ആ 15,000 രൂപ ഒരു പ്രതിബദ്ധത നമ്മൾ ഉണ്ടാക്കിയിരുന്നു. ഈ ഇൻസെന്റീവ് എന്ന് പറയുന്നത് ഞാനത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ ചിന്തിക്കാനുള്ള ഒരു ആശയം തരുന്നു എന്ന് മാത്രമേ. ഇതിനെ ഒരു അതിശയോക്തിപരമായി അല്ലെങ്കിൽ ഇതിലെന്തർത്ഥം എന്ന നിലയ്ക്ക് ഇതിലൊന്നും യുക്തിയില്ല എന്നൊന്നും ചിന്തിച്ചേക്കരുത് എന്ന ഒരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. കാരണം നമ്മുടെ ലക്ഷ്യം 2047 വികസിത ഭാരതം. നമുക്കതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഉദ്ബോധനം എന്തായിരുന്നു? മാനവ സേവയാണ് മാധവ സേവ. നമ്മുടെ നാട്ടിൽ മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന മണിമന്ദിരങ്ങളിലല്ല അധ്വാനിരിക്കുന്നത്. തൊട്ടിപ്പണിയെടുക്കുന്നവന്റെ, ചെരുപ്പുകുത്തിയുടെ, ശ്മശാനം സൂക്ഷിപ്പുകാരന്റെ, ഉന്തുവണ്ടി ഉന്തി ജീവിതം നയിക്കുന്നവന്റെ, റിക്ഷ വണ്ടി ഓടിക്കുന്നവന്റെ ചെറ്റക്കുടലുകളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവിടേക്ക് പോവുക. അതുകൊണ്ടാണ് മാനവ സേവയാണ് മാധവ സേവ എന്നൊരാശയം അദ്ദേഹം നമ്മുടെ മുമ്പിൽ വെച്ചത്. അപ്പൊ നമ്മളിപ്പോ ഈ ഇരിക്കുന്ന ആളുകളെല്ലാം ഒരു ജോലി ലഭിച്ച ആൾ എന്ന നിലയ്ക്ക്, ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് നമ്മുടെ ഭാവി സുരക്ഷിതമാണ്. പക്ഷെ നമ്മൾ മാത്രം സുരക്ഷിതമായാൽ മതിയോ? അവശരായ, ആർത്തരായ, നിരാലംബരായ അനേക കോടി ആളുകൾ നമ്മുടെ ഈ ഭാരതത്തിലുണ്ട്. അവരെ സേവിക്കുക.
0: എറണാകുളം മുനിസിപ്പൽ ടൌൺ ഹാളിൽ നടന്ന പരിപാടിയിൽ കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുഖ്യാതിഥിയായി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രത്യേക വീഡിയോ സന്ദേശം നൽകി. നിയമനിർമ്മാണ, ഭരണ, നീതിന്യായ മേഖലകളിലെയും പൊതുസ്ഥാപനങ്ങളിലെയും വ്യവസായ സാമൂഹിക മാധ്യമ മേഖലകളിലെയും പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയുടെ കോർഡിനേറ്ററും EPFO എൻഫോഴ്സ്മെന്റ് ഓഫീസറുമായ ശ്രീമതി മൈഥിലി എൻ ആകാശവാണിയോട്.
2: തൊഴിലാളികൾക്ക് അന്തസ്സും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കിക്കൊണ്ട് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ഗവൺമെന്റിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് PMVBRY പ്രതിഫലിപ്പിക്കുന്നത്. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പിന്തുണ നൽകിക്കൊണ്ടും ഔപചാരിക തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും രാജ്യം വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ഇന്ത്യൻ കുടുംബങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷയും സുരക്ഷിതത്വവും നൽകാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ 2025 ഓഗസ്റ്റ് 1 മുതൽ 2027 July 31 വരെയുള്ള കാലയളവിൽ സൃഷ്ടിക്കപ്പെടുന്ന പുതിയ തൊഴിലുകൾക്കാണ് ബാധകമാകുന്നത്. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ഉമംഗ് ആപ്പ് വഴിയോ ഔദ്യോഗിക EPFO PMVBRY പോർട്ടൽ വഴിയോ ആധാർ കാർഡും ഫേസ് ഓതന്റിക്കേഷനും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം.
0: തൊഴിൽ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന് പദ്ധതിയുടെ ഗുണഭോക്താവും കണ്ണൂരിലെ AKG മെമ്മോറിയൽ സഹകരണ ആശുപത്രിയിലെ ജൂനിയർ ക്ലർക്കുമായ അമൽ പുരുഷോത്തമൻ ആകാശവാണിയോട് പറഞ്ഞു.
3: PMVBRY ക്യാമ്പയിൻ പ്രകാരം നമ്മളെ AKG ഹോസ്പിറ്റലും അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോ അത് നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ്. കാരണം

0: എംപ്ലോയീസിനും അതേപോലെ എംപ്ലോയർക്കും ഒരേപോലെ ഇൻസെൻറ്റീവും കാര്യങ്ങളും കിട്ടുന്ന ഒരു സ്കീമാണ് ഈ PMBBRY. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എംപ്ലോയറെ സൈഡിൽ നിന്ന് കൂടുതലായിട്ട് ജീവനക്കാരെ PFലേക്ക് ചേർപ്പിക്കുക എന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഇതിലൂടെ എടുക്കുന്നത്. ഇതുകൊണ്ട് എംപ്ലോയീസിനും അതേപോലെ എംപ്ലോയർക്കും ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഒരു മാസത്തിലെ ഒരു ഇൻസെൻറ്റീവായിട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക്, അതായത് ഓർഗനൈസേഷന്റെ അക്കൗണ്ടിലേക്കും അതേപോലെ ചേർക്കുന്ന എംപ്ലോയീസിന്റെ അക്കൗണ്ടിലേക്കും ഒരു ഇൻസെൻറ്റീവ് പോലെ വരുന്നുണ്ട്. ഇതിപ്പോ നമുക്ക് 2-3 മാസമായി നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പ്രൊവിഡന്റ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ, മുമ്പൊക്കെ ജീവനക്കാരുടെ പെൻഷൻ PF കാര്യങ്ങൾ അടക്കുന്ന കാര്യങ്ങളായാലും എല്ലാം പേപ്പർ വർക്ക്സ് ആണ്. അതെല്ലാം മാറി ഇപ്പൊ ഓൺലൈൻ സംവിധാനത്തിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ എംപ്ലോയീസിന്റെ പെട്ടെന്ന് നമ്മളെ പേയ്മെന്റുകൾ അടക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ജീവനക്കാരുടെ ലോൺ അപ്ലിക്കേഷൻ എല്ലാം വെരി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുത്താൽ തന്നെ 2-3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് പാസ്സായിട്ട് ജീവനക്കാർക്ക് ആ പൈസ കിട്ടുന്ന ഒരു ഇതിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോ നല്ല രീതിയിലുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ഈ PF പ്രൊവിഡന്റ് ഫണ്ട് ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: തൊഴിലില്ലായ്മ എന്ന ആഗോള വെല്ലുവിളിയെ നേരിടാൻ യുവാക്കൾക്കും അവരെ ഉൾക്കൊള്ളുന്ന വ്യവസായ മേഖലയ്ക്കും ഒരുപോലെ പ്രോത്സാഹനം നൽകുന്ന ഇത്തരം സമഗ്രമായ സമീപനങ്ങൾ സാമൂഹിക പുരോഗതിയിലും സാമ്പത്തിക വളർച്ചയിലും നൽകുന്ന സംഭാവനകൾ ഏറെ വലുതാണ്. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കാർ യോജനയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി, അവതരണം സുധിൻ സൈനുദ്ദീൻ.
2: ആകാശവാണി മഞ്ചേരി FM 102.7 MHz ഈ നിലയത്തിൽ നിന്നും